ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ ആലപ്പുഴ എഫ് എം. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 2, കൊലവർഷം 1201 കർക്കിടകം 8, 2026 ജൂലൈ 24 വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 34 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 529.83 എന്നീ മീറ്ററുകളിൽ, 1161, 576 എന്നീ കിലോഹെർട്സുകളിലും. ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സിലും. പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് സുപ്രഭാതം.

0: ആകാശവാണി സുഭാഷിതം കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഹാഫിസ് പി എച്ച് അബ്ദുൽ ഗഫാർ മൗലവി.
1: അതിഥി എന്ന വാക്കിൻ്റെ അർത്ഥം തിഥിയില്ലാത്തവൻ, അഥവാ നാളും പക്കവും നോക്കാതെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന വിരുന്നുകാരൻ എന്നാണ്. നാം ഇന്ന്

0: മുൻകൂട്ടി അറിയിച്ചു വരുന്നവരെയും ആ ഗണത്തിൽ പെടുത്തുന്നു എന്ന് മാത്രം. അതിഥി സൽക്കാരം എന്നുള്ളത് മനുഷ്യ സംസ്കാരമാണ്. എല്ലാ മതങ്ങളും അത് പ്രോത്സാഹിപ്പിക്കുന്നു. അവിചാരിതമായി വന്നെത്തുന്നവരെ പോലും ആദരിക്കണമെന്ന് വരുമ്പോൾ അറിയിപ്പ് നൽകി വരുന്നവരെ നാം എത്രമാത്രം ശ്രദ്ധിക്കണം. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, പുത്ര ദേവോ ഭവ, മിത്ര ദേവോ ഭവ, ആചാര്യ വയോദ്, അതിഥി ദേവോ ഭവ എന്നിങ്ങനെ ഇപ്പറഞ്ഞവരെയെല്ലാം ഈശ്വരന്റെ പ്രതിരൂപങ്ങളായി കണ്ട് സ്വീകരിക്കണമെന്നാണ് തൈത്തരിയോപനിഷത്ത് പഠിപ്പിക്കുന്നത്. ഹൈന്ദവ ധർമ്മമനുസരിച്ച് അതിഥിക്ക് പഞ്ചോപചാര പൂജ ചെയ്യേണ്ടതുണ്ട്. ധൂപം, ദീപം, നൈവേദ്യം, കുങ്കുമം ചാർത്തൽ, പുഷ്പം ഇത്രയും നൽകി ഉപചാരപൂർവം വരവേൽക്കണം. അതിഥി സൽക്കാരത്തിന് ഏറെ ആഹ്വാനം ചെയ്ത ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതിഥി സൽക്കാരം മറക്കരുത്. ചിലർ അറിയാതെ ദൈവദൂതന്മാരെപ്പോലും സൽക്കരിച്ചിട്ടുണ്ടല്ലോ. എബ്രായർ 13:2. ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാട്ടുവിൻ, അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. റോമർ 12:13. പ്രവാചക തിരുമേനി അരുൾ ചെയ്തു, അല്ലാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്നവരെല്ലാം അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ. വിരുന്നുകാരെ അധികമായി ഊട്ടുന്ന വീടുകൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൈവരും. ഒരു വിരുന്നുകാരൻ വീട്ടിൽ വരുന്നതിന് 40 ദിവസങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ അവൻ്റെ ആഹാരത്തിനുള്ള ഏർപ്പാട് നിങ്ങളുടെ വീട്ടിൽ ചെയ്തിരിക്കും. അതിനാൽ ഗസ്റ്റ് അവനുള്ള വിഭവങ്ങളുമായിട്ടാണ് കടന്നു വരുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. ഈ വിഷയത്തിൽ അനേകം നബിവചനങ്ങളുണ്ട്. മുമ്പ് കേരളത്തിൽ രാത്രി നട അടയ്ക്കുന്ന സമയത്ത് അത്താഴ പഷ്ണിക്കാരുണ്ടോ എന്ന് പല ഊരു വിളിച്ചു ചോദിക്കുമായിരുന്നു. സാമാന്യം സമ്പന്നമായ വീടുകളുടെ വരാന്തയിൽ ഒരു പായും തലയിണയും പുതപ്പും വെച്ചേക്കുമായിരുന്നു. സത്രങ്ങളോ ഹോട്ടലുകളോ വ്യാപകമല്ലാത്ത അക്കാലത്ത് വഴിപോക്കനായ അതിഥിക്ക് അത്യാവശ്യമായ ഷെൽട്ടർ, ഭക്ഷണം, വസ്ത്രം എന്നിവ കരുതി വച്ചിരുന്ന നമ്മുടെ മുൻഗാമികൾ എത്ര നല്ലവരായിരുന്നു എന്നോർക്കുക. വിശുദ്ധ ഖുർആനിലെ 59:9 അപൂർവമായ അതിഥി സൽക്കാരത്തിൻ്റെ വിഷയത്തിൽ അവതരിച്ചതാണ്. ഒരിക്കൽ പ്രവാചകന്റെ അടുക്കൽ വന്ന ഒരതിഥിയെ നബി അബൂ തൽഹ എന്ന അനുയായിയെ ഏൽപ്പിച്ചു. അദ്ദേഹം വിരുന്നുകാരനെയും കൂട്ടി വീട്ടിലെത്തിയപ്പോൾ സഹധർമ്മിണി പറഞ്ഞു, ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള അല്പം ആഹാരം മാത്രമേയുള്ളൂ. നാം ഇരുവരും പോലും ഇന്ന് അത്താഴ പട്ടിണിയിലാണ്. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, കുട്ടികളെ കഥകൾ പറഞ്ഞ് ഉറക്കുക. വിളക്ക് നന്നാക്കാനെന്ന ഭാവത്തിൽ അത് കെടുത്തിക്കളയുക. ഇരുട്ടിൽ നാമും നമ്മുടെ അതിഥിയോടൊപ്പം കഴിക്കുന്നുണ്ടെന്ന് അഭിനയിക്കുക. അവർ അങ്ങനെ ചെയ്തു. ഉള്ള ഭക്ഷണം വിരുന്നുകാരന് നൽകി. പിറ്റേന്ന് വിവരം നബിയെ അറിയിക്കുവാനായി വന്ന അബൂ തൽഹ കാണുന്നത് അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പള്ളിവാതിൽക്കൽ നിൽക്കുന്നതാണ്. തിരുമേനി പറഞ്ഞു, അബൂ തൽഹ, താങ്കളുടെയും കുടുംബത്തിൻ്റെയും ത്യാഗം അല്ലാഹുവിനെ അതിരറ്റ് സന്തോഷിപ്പിച്ചിരിക്കുന്നു. അന്ത്യനാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനിൽ അത് സംബന്ധമായി വചനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഹോസ്പിറ്റാലിറ്റി ഈസ് നോട്ട് ജസ്റ്റ് എ സർവീസ്, ഇറ്റ് ഈസ് അൻ ആർട്ട് ഓഫ് മേക്കിംഗ് ഗസ്റ്റ്സ് ഫീൽ അറ്റ് ഹോം.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് ഹാഫിസ് PH അബ്ദുൽ ഗഫാർ മൗലവി. ഇതിന്റെ പുനഃപ്രക്ഷേപണം കേൾക്കാം ഇന്ന് രാത്രി 11 മണിക്ക്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലപിക്കുന്നത് വിഷ്ണു പ്രദീപ്.

0: സുഖമോർമ്മകൾ.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് സി ജെ മണ്ണുമൂടിന്റെ ഞാവൽപ്പഴങ്ങൾ എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം. ആലപിച്ചത് വിഷ്ണു പ്രദീപ്.

0: സമയം 6 മണി കഴിഞ്ഞ 4 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani, the news read by Tanvi Khurana. Prime Minister Narendra Modi has said that over the past 2.5

മലയാള മനോരമ അധ്യാത്മ രാമായണ പാരായണം എട്ടാം ദിവസം നവീൻ പാരായണം ചെയ്തത്. 6:25 ഉദയഗീതം സുധാ രഘുനാഥ് പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 വിദ്യാരംഭം. പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ അവതരിപ്പിക്കുന്നു. 7:05 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ നിന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമ കേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 88-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി നേപ്പിയർ മ്യൂസിയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം. ലളിത എം, ലക്ഷ്മി എം എന്നിവർ പാടുന്ന കൃതികൾ. എ എൽ മഞ്ജുള, രാജേഷ് വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. തുടർന്ന് പാണാവള്ളി അനിൽകുമാർ വയലിനിൽ വായിച്ച ത്യാഗരാജകൃതി. 11:00 റേഡിയോ ഗ്രാമരംഗം. ഗ്രാമപൂർണിമ ഡോക്ടർ ബിന്ദു ഡി പങ്കെടുക്കുന്നു. ചുമടുതാങ്ങി. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 മാപ്പിളപ്പാട്ടുകൾ ഷാഹാ പൂവച്ചൽ അവതരിപ്പിക്കുന്നു. 12:20 ലളിതഗാനങ്ങൾ പി വി പ്രീത പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1:00 ഗാനസല്ലാപം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർനാടകം. മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം. അവസാന ഭാഗം രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി. 3:00 ഗാനോപഹാരം. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 4:30 മഴവില്ല്. 5:00 ഹിന്ദി പാഠം. 5:15 ചലച്ചിത്ര ഗാനം. 5:20 അധ്യാത്മ രാമായണ പാരായണം. 8-ാം ദിവസം നവീൻ പാരായണം ചെയ്തത്. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:45 ഖുറാൻ പാരായണം. കൊല്ലം എ അഹമ്മദ് ഉഖൈൻ പാരായണം ചെയ്തത്. 6:00 പദ്ധതികൾ. ജനനന്മയ്ക്ക് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ. മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും ഡോക്ടർ നിതേഷ് പി സംസാരിക്കുന്നു. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗേഡ്. 8:00 സാഹിത്യവേദി. ജയറാണി ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ മംഗല്യസൂത്രം. 8:15 ടുഡേ ഇൻ പാർലമെന്റ് ഡൽഹിയിലെ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പി എം ഇ ഡ്രൈവ്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര. കെമിസ്ട്രി അവതരിപ്പിക്കുന്നത് സന്ധ്യ എസ് എസ്. 9:30 ഇംഗ്ലീഷ് പരിപാടി. തഞ്ചാവൂർ എ ട്രഷർ ട്രോവ് ഓഫ് ഡിസ്റ്റിങ്ക്ട് ഹെറിറ്റേജ്. ശ്രീകുമാർ പൂവനിക സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥ. കാരൂർ എഴുതിയ കഥയാണ് ലുബ്ധൻ. അവതരണം ഐശ്വര്യ. 10:00 മുതൽ പാർലമെന്റ് ചോദ്യോത്തര വേളയുടെ ശബ്ദലേഖനം ഡൽഹി റിലെ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. ഹാഫീസ് പി എച്ച് അബ്ദുൾ ഗഫാർ മൗലവി അവതരിപ്പിച്ചത്. 11:10 മുതൽ രാവിലെ 5:48 വരെ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹി റിലെ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴ ഇടിയോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8°C. കുറഞ്ഞ താപനില 24.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C. കുറഞ്ഞ താപനില 25.4°C. പെയ്ത മഴ 1 മില്ലിമീറ്റർ. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ. രാമായണ മാസത്തിൽ ഭക്തിപൂർവ്വം വായിക്കാൻ മനോരമയിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം, 30 ദിവസത്തെ പാരായണത്തിനായി സി രാധാകൃഷ്ണൻ തയ്യാറാക്കിയത്. ഏറ്റവും വലിപ്പമുള്ള അക്ഷരങ്ങൾ സുഖമായി വായിക്കാൻ വരികൾക്കിടയിൽ കൂടുതൽ അകലം, ആകർഷകമായ ബൈൻഡിംഗ്. മനോരമ അധ്യാത്മ രാമായണം, ശുദ്ധം, സുഗമം, സമ്പൂർണ്ണം.

0: പൂർണ്ണം. കൊല്ലവർഷം 1702 മനോരമ പഞ്ചാംഗം കാണിപ്പയർ നാരായണൻ നമ്പൂരിപ്പാട് ഗണിച്ചത് ഒരു വർഷത്തെ നക്ഷത്രഫലം, ഓരോ ദിവസത്തെയും നക്ഷത്രത്തിന്റെ മണിമിനിട്ട്, വിവാഹ വിഷയം വിശദമായി ചേർക്കാവുന്ന നക്ഷത്രക്കാർ, ഞാറ്റുവേലകളിൽ ചെയ്യേണ്ട കൃഷികൾ, രത്നജ്യോതിഷം, സംഖ്യാജ്യോതിഷം. മനോരമ പഞ്ചാംഗം മനോരമ ഏജന്റിൽ നിന്നോ മനോരമ ഓഫീസിൽ നിന്നോ സ്വന്തമാക്കൂ.
1: രാമായണ പാരായണം 8-ാം ദിവസം.

0: രാമായണ പാരായണം 8-ാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ നവീൻ.
1: രാമായണ മാസത്തിൽ ഭക്തിസാന്ദ്രമായ രാമായണം, പ്രായോജകർ മലയാള മനോരമ.

0: ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് പി എസ് സി റദ്ദാക്കിയ കമ്പനി കോർപ്പറേഷനുകളിലെ എൽ ജി എസ് രണ്ടാംഘട്ട പ്രാഥമിക പരീക്ഷയുടെ പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയാണ് പരീക്ഷ. പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം വികസിപ്പിച്ച ദീർഘദൂര ഭൂവ്യോമ മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണം വിജയം. ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിലാണ് പരീക്ഷണം നടത്തിയത്. കലാലയങ്ങളിൽ റാഗിംഗ് തടയാനുള്ള നിയമനിർമ്മാണത്തിന്റെ കരട് തയ്യാറാക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ഉപാധ്യക്ഷനും ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അംഗങ്ങളായ വിദഗ്ധ സമിതി രൂപീകരിച്ച് സംസ്ഥാന സർക്കാർ. കോമൺവെൽത്ത് ഗെയിംസിന് ഗ്ലാസ്ഗോയിൽ തുടക്കം. ആദ്യ മെഡൽ ഉറപ്പിച്ച് ഇന്ത്യയുടെ വനിതാ ബോക്സിംഗ് താരം ലൗലിന ബോർഗോഹെയ്ൻ. സിംബാബ്വേക്ക് എതിരായ 1-20 ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. 18 50 റൺസ് തികച്ച വൈഭവ് സൂര്യവംശി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമായി.
1: ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പരസ്യവാചകമുയർത്തി നാട്ടിലെയും മറുനാട്ടിലെയും വിനോദസഞ്ചാരികളെ കേരളത്തിന്റെ ബീച്ചുകളിലേക്കും കായലോരങ്ങളിലേക്കും ക്ഷണിക്കുമ്പോൾ അവരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതല്ലേ? കേരളത്തിലെ ബീച്ചുകളിൽ ജോലി ചെയ്യുന്ന ലൈഫ് ഗാർഡുകൾക്ക് ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായി. ദുഷ്കരവും അപകട സാധ്യതയുള്ളതുമായ ജോലിക്ക് താരതമ്യേന കുറഞ്ഞ ദിവസവേതനമാണ് നൽകുന്നത്. അത് തന്നെ കിട്ടിയിട്ട് 4 കഴിഞ്ഞുവെന്ന് ലൈഫ് ഗാർഡുകൾ പരാതിപ്പെടുന്നു. ലൈഫ് ഗാർഡ് രാജു പീറ്റർ:
2: ഈ മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം റെഡ് സീസൺ ആണ്. ഈ റെഡ് സീസണിലും കഴിഞ്ഞ് പോയ റെഡ് സീസണിലൊക്കെ ശരിക്കും ഒരാള് വെള്ളത്തിൽ വിട കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അവർ രക്ഷപ്പെട്ട് സ്വയം രക്ഷപ്പെട്ട് കയറാൻ. അപ്പൊ നമ്മൾ റെസ്ക്യൂ ഗാർഡായിട്ട് ഞങ്ങൾ കുറച്ച് രണ്ട് വള്ളങ്ങൾ അവിടെ ഉണ്ടാവും. ഇപ്പോൾ 10-12 പേര് പിറ്റുവെട്ട് തന്നെ ഉണ്ടാവും. ഈ ഒരാൾ വീട് ഞങ്ങൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ അവിടെ എത്തിയില്ലെങ്കിൽ അകര ആ ഏരിയ അങ്ങനെയാണ്, മൊത്തം ചുഴിയാണ്. പെട്ടെന്ന് ആള് താഴ്ന്നു പോകാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് മൂലപ്പുഴ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് അത്രയും റിസ്ക് എടുത്ത് ഇപ്പൊ നമ്മളവരെ പിടിക്കാൻ പോകുന്നവർ അവര് ഫുള്ള് പവരെടുത്തായിരിക്കും നമ്മൾ പിടിക്കുന്നത്. അപ്പൊ നമ്മളുടെ വെള്ളത്തിൽ പോയ അവസരമുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മള് ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ റിസ്ക് ആണ്, ശരിക്കും നല്ല റിസ്ക് ആണ്. നമ്മൾ രക്ഷപ്പെടുത്താൻ പോകുന്ന നമ്മുടെ ജീവനും ഭയങ്കര റിസ്ക് ആണ്. 20 വരെ ഉള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് കുറച്ച് നടന്നിരിക്കുന്ന സംഭവം നമുക്ക് എന്താ നമുക്ക് ഒരു ഇൻഷുറൻസോ ഒരു ഒന്നുമില്ല. ഈ പറഞ്ഞ ശമ്പളം തന്നെ വന്നിട്ട് ഇപ്പൊ 4
1: ഇത് വെറുമൊരു തൊഴിൽ പ്രശ്നമല്ല, പൊതുജനങ്ങളുടെ സുരക്ഷയുടെ പ്രശ്നമാണ്. ഏറ്റവും അപകടകരമായ സിവിലിയൻ ജോലികളിൽ ഒന്നാണ് ലൈഫ് ഗാർഡുകൾ ചെയ്യുന്നത്. പ്രക്ഷുബ്ധമായ കടലിലും പ്രവചനാതീതമായ കാലാവസ്ഥയിലും അവർ നടത്തുന്ന ഓരോ രക്ഷാപ്രവർത്തനത്തിലും പരിക്കിന്റെയോ എന്തിന് മരണത്തിന്റെ പോലും സാധ്യതയുണ്ട്.
3: എനിക്കിപ്പം 4 സാലറി വന്നിട്ടേ ഇല്ല.
1: കണ്ണൂർ അഴീക്കോട് നിന്ന് ശ്രീനാഥ്:
3: പുതിയ ഭരണമൊക്കെ മാറി, ഭരണാനുമതി കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെയാണ് നമ്മളിപ്പം അന്വേഷിച്ചപ്പോ അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. നമ്മളിപ്പോ ഇവിടെ എന്തെങ്കിലും അപകടത്തിൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ഫൈബർ ബോട്ട് ഉണ്ട്. അപ്പൊ ആ ഫൈബർ ബോട്ട് കൊണ്ട് നമ്മൾ രക്ഷാപ്രവർത്തനം നടത്തലാണ്. നമ്മളിപ്പം മത്സ്യബന്ധന ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ് ഈ 9 ജോലി ഉപേക്ഷിച്ചിട്ടാണ് നമ്മളിപ്പോ ഈ ഒരു സീ റെസ്ക്യൂ ഗാർഡ് എന്നുള്ള ഒരു തസ്തികയിൽ ഇപ്പം ജോലി ചെയ്യുന്നത്. 4 സാലറി വരാതിരുന്നാലും എന്ന് പറഞ്ഞാൽ നമ്മളെ കുടുംബവും കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയല്ല ഉള്ളത്. എന്താ വെച്ചാൽ നമ്മൾ കടലിൽ പണി ഉപേക്ഷിച്ചിട്ടാണല്ലോ ഈ ജോലി എടുക്കുന്നത്. അപ്പൊ കടലിലെ ജോലിയിൽ ഇപ്പം സീസൺ ആയിട്ട് ഉള്ള സമയമാണ് ഇത്. അപ്പൊ ആ ജോലിക്കും പോകാൻ കഴിയാത്ത അവസ്ഥയായി.
1: ലൈഫ് ഗാർഡുകൾ ഉയർത്തുന്ന പ്രധാന ആശങ്കകളിൽ ഒന്ന് ഉത്തരവാദിത്വവും പ്രതിഫലവും തമ്മിലുള്ള പൊരുത്തക്കേടാണ്. ടൂറിസം കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലകളിൽ ഒന്നായി വളർന്നിട്ടുണ്ടെങ്കിലും ബീച്ചുകളിൽ സുരക്ഷ ഉറപ്പാക്കുന്ന ലൈഫ് ഗാർഡുകൾക്ക് ഇപ്പോഴും കുറഞ്ഞ വേതനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പൂന്തുറ സ്വദേശി സിമിയോൺ:
4: പറക്കേറ്റ 5 മാമ്പള്ളി വരെ ഉള്ള ആൾക്കാർ ഇതിനകത്തുണ്ട്. നമുക്ക് എല്ലാവർക്കും വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ആണ് ഡ്യൂട്ടി. ഷിഫ്റ്റ് അനുസരിച്ചാണ് വരുന്നത്. ഷിഫ്റ്റ് അനുസരിച്ച് നമുക്ക് 27 ഡ്യൂട്ടിക്ക് വരേണ്ടത്. നമ്മൾ ദിവസ വേദനാടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ദിവസം 780 ശമ്പളം. അതിപ്പോ കൂടിയതിന്റെ ഇതിൽ വെച്ചിട്ടാണ്. പക്ഷേ ഈ ശമ്പളം പോലും നമുക്ക് കൃത്യമായിട്ട് ലഭിക്കാത്തത് കൊണ്ട് മറ്റു ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല, സാധിക്കില്ല. ഈ അത് കാരണം എനിക്ക് 3 ഭാര്യയും 3 അമ്മയും ഉള്ളതാണ് എന്റെ കൂടെ. ഞങ്ങളിപ്പോ ഇതിന് ഇപ്പം മറ്റു ജോലിക്കൊന്നും പോകാതെ ഇതിൽ തന്നെ നിൽക്കുമ്പോൾ നമുക്കിപ്പം ജീവിത ചെലവ് തന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ. ഇതിന് വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും ശമ്പളങ്ങൾ തിരിച്ചും കൂടെ വരുമ്പോഴേക്കും നമുക്കത് തിരിച്ചിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇപ്പൊ ഒരുപാട് പേര് ലീവ് എടുക്കുന്നുണ്ട്. കാരണം അവരുടെ ഫാമിലിയിലെ സാമ്പത്തിക പ്രശ്നം കാരണം തിരിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് അവർ മറ്റു പല ജോലികളും അന്വേഷിച്ച് പോകുന്നുണ്ട്. ഇടയ്ക്ക് ശമ്പളം കിട്ടാതിരിക്കുമ്പോൾ അവര് പറയുന്നത് നമ്മൾ മാക്സിമം ശ്രമിക്കാം എന്നുള്ള ഒരു കാര്യം പറയുന്നതല്ലാതെ കാര്യമായിട്ടുള്ള ഒരു ഇത് അവർ പറയുന്നില്ല. നമ്മുടെ ചെലവ് നോക്കേണ്ടത് ഇപ്പൊ നമ്മള് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിച്ച് ഒഴിവ് ദിവസങ്ങളിൽ നമ്മൾ മറ്റെന്തെങ്കിലും പണിക്ക് പോയാലോ. ഇതില് നമ്മള് ജോലി ചെയ്യുന്ന 42 മത്സ്യത്തൊഴിലാളികളാണ്.
1: ശമ്പളത്തിനായി കാത്തിരിക്കേണ്ടി വരുമ്പോൾ വീട്ടു ചെലവുകൾ നിറവേറ്റാൻ ലൈഫ് ഗാർഡുകൾ കടക്കെണിയിലാകുന്നു. അത്തരം കാലതാമസങ്ങൾ മനോവീര്യത്തെ ബാധിക്കുകയും പരിചയസമ്പന്നരായ ലൈഫ് ഗാർഡുകൾ തൊഴിൽ ഉപേക്ഷിക്കുന്നതായും പറയപ്പെടുന്നു.

0: 2013 14 കാലഘട്ടത്തിലായിരുന്നു ഞങ്ങൾ ജോലി കയറിയത്.
1: ആലപ്പുഴ ബീച്ചിലെ ലൈഫ് ഗാർഡ് കുഞ്ഞുമോൻ
0: ജോലി കയറിയെങ്കിലും അത്ര സുരക്ഷിതമല്ലായിരുന്നു. കാര്യം ഒരു സാമൂഹ്യ സുരക്ഷ എന്ന രീതിയിൽ ഞങ്ങൾ ജീവൻ പണയം വെച്ച് തന്നെ ഞങ്ങൾ ജോലി ചെയ്തിരുന്നത്. 8 വർഷക്കാലത്തോളം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തു. ആലപ്പുഴ ബീച്ചിൽ മാത്രമല്ല അർത്തെങ്കിൽ ബീച്ചിൽ അഴീക്കലി ബീച്ചിൽ എന്നീ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം തുച്ഛമായിരുന്നു. കൊറോണ സമയത്ത് ഞങ്ങൾ അകാരണമായിട്ട് പുറത്തു നടത്തി. എന്നിരുന്നാലും ഞങ്ങൾ ഫ്ലഡിന്റെ സമയത്തൊക്കെ ഞങ്ങൾ അത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിരുന്നു. വളരെ പൊതു സമൂഹത്തിനും ഉപകാരപ്രദമായ രീതിയിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന പരിഗണന വളരെ പരിതാപകരമായിരുന്നു. ജോലിക്ക് കയറിയിരുന്നെങ്കിലും 8 വർഷത്തോളം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തു. കടലും കായലും എല്ലാ മേഖലകളിലും ഞങ്ങൾ ജോലി ചെയ്തു. ജീവമ്പണം വെച്ചാണ് ജോലി ചെയ്തിരുന്നത്. ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, കായലിലും അതെ കടലിലും അതെ. എന്നിരുന്നാലും ഞങ്ങൾക്ക് കിട്ടേണ്ട പരിഗണന ഞങ്ങൾക്ക് ഓഫീസിൽ നിന്നായിരുന്നാലും കിട്ടിയിരുന്നില്ല. അതുപോലെ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, ഫാമിലിയാണ്, മക്കളുണ്ട്. ഏത് സമയത്തും കടൽക്ഷോഭവും പ്രകൃതി ദുരന്തങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ സാരമായിട്ട് ബാധിക്കാറുണ്ടായിരുന്നു. ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമെന്ന് ഒരുപാട് തവണകളായി ഞങ്ങൾ അറിയിച്ചിരുന്നു. പക്ഷെ ആ ഒരു പരിഗണന എങ്ങനെ നിന്നും കിട്ടിയിരുന്നില്ല. എങ്കിലും ഞങ്ങൾ തുച്ഛമായ വേതനം, നിറം തുച്ഛമായ വേതനത്തിനാണ് ഞങ്ങൾ ജോലി ചെയ്തിരുന്നത്.
1: സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജാക്സൺ പൊള്ളയിൽ
2: ആ ലൈഫ് ഗാർഡുകളിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള അവർക്കാണ് കൂടുതൽ പരിഗണന കിട്ടിയിരിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്ഥിര നിയമനമല്ലാത്ത ജോലിയായതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാത്തൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുകയാണ്. ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് പല ജീവിത പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ലൈഫ് ഗാർഡുകളിലെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും നിന്നുപോകുന്നത്. അത് ഒരു അനീതിയാണ്. ആ വിഭാഗത്ത് ജോലി ചെയ്യുന്നവരുള്ള മാനസികമായ സംഘർഷം കൂട്ടും, അവർക്ക് അതിനോടുള്ള ആത്മാർത്ഥത ഇല്ലാതാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കൃത്യമായ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും സ്ഥിര നിയമനത്തിലുള്ളവർക്ക് കിട്ടുന്ന ആനുകൂല്യം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം. കൂടാതെ അവരെ സ്ഥിരപ്പെടുത്തണം.
1: പല തീരദേശ ലൈഫ് ഗാർഡുകളും കരാറിലോ ഔട്ട്സോഴ്സ് ക്രമീകരണങ്ങളിലോ ആണ് നിയമിക്കപ്പെടുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ജോലി സ്ഥിരതയോ വിരമിക്കൽ ആനുകൂല്യങ്ങളോ ഇല്ല. വർഷങ്ങളുടെ പരിചയവും കായികശേഷിയും ആവശ്യമുള്ള ഒരു തൊഴിലിന് ജോലി സ്ഥിരതയും ആനുകൂല്യങ്ങളുമുള്ള ഒരു ഘടനാപരമായ സേവന ചട്ടക്കൂട് ആവശ്യമല്ലേ എന്ന് ഇവർ ചോദിക്കുന്നു.
3: 2018 പ്രളയത്തിന് മത്സ്യത്തൊഴിലാളികൾ പോയി രക്ഷപ്പെടുത്തിയതിന്റെ കാര്യത്തിൽ
1: കരുനാഗപ്പള്ളി ആലപ്പാട് പഞ്ചായത്തിൽ നിന്ന് രാം ശാന്ത്.
3: അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് ഗോവയിൽ വെച്ച് ഗവൺമെന്റ് ആയിട്ടൊരു, അതായത് NIWC എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ വാട്ടർ ഫോഴ്സിൽ ഒരു ട്രെയിനിങ് ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ കടലിൽ വെച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ പ്രോപ്പറായിട്ട് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആണ് ഗോവയിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്തത്. ഏകദേശം 700 മത്സ്യത്തൊഴിലാളികൾക്കാണ് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ട്രെയിനിങ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും തിരിച്ചു നാട്ടി വന്നു. നാട്ടി വന്നപ്പോഴാണ് ഇതേപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ ട്രെയിനിങ് കിട്ടിയ മത്സ്യത്തൊഴിലാളികളെ അതിനുവേണ്ടി നിയമിച്ചു. അങ്ങനെയാണ് ഈ സീ റെസ്ക്യൂ സ്കോഡ് എന്ന് പറഞ്ഞൊരു ടീമിന് രൂപീകരിച്ചത്. ഏകദേശം ഒരു 100 എടുക്കണം എന്നായിരുന്നു പ്ലാൻ. 100 എടുത്തു. ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് മുതലപ്പൊഴിയിലാണ്. അപ്പൊ അവിടെ അധികം ആൾക്കാരെടുത്തിട്ടുണ്ട്. പ്രളയത്തിന് പോയവര് മത്സ്യത്തൊഴിലാളിയുടെ മക്കളായിരിക്കണം, മത്സ്യത്തൊഴിലാളിയായിരിക്കണം, മത്സ്യവീട്ടിലെ ബുക്ക് വേണം, പ്രളയത്തിന് പോയിട്ടുള്ള തെളിവ് വേണം. ഇതൊക്കെയായിരുന്നു മാനദണ്ഡം. ഞങ്ങൾ എല്ലാവരും എടുത്തു. ആദ്യം ഒരു 6 വരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ, പിന്നെ ശമ്പളം കിട്ടാൻ താമസമാണ്. എന്ന് വെച്ചാൽ 2-3 കൂടുമ്പോഴായിരുന്നു പിന്നെ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നത്. BD ഓഫീസിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇതുവരെ അതിനുള്ള ഓർഡറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇത് ആരോട് പോയി സംസാരിക്കണം എന്ന് പോലും കറക്റ്റായിട്ട് അറിയത്തില്ല.
1: പരാതികൾക്ക് താൽക്കാലിക നടപടികൾ എടുക്കുന്നതിനേക്കാൾ സമഗ്രമായ ഒരു നയമാണ് പരിഹാരത്തിന് വേണ്ടത്. കൃത്യമായ പ്രതിമാസ ശമ്പളത്തോടൊപ്പം റിസ്ക് അലവൻസ്, ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ്, വാർഷിക മെഡിക്കൽ പരിശോധനകൾ, പരിശീലനം, ആധുനിക ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, ആഘാതകരമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള മനഃശാസ്ത്ര കൌൺസിലിംഗ് എന്നിവ ലൈഫ് ഗാർഡുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും സന്ദർശക സുരക്ഷാ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യും.
4: ഞങ്ങൾ ഇത്രയും നാളുമായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ട്
1: ആലപ്പുഴ നിന്നും ഡാരിയൽ ഫ്രാൻസിസ്.
4: ആരെങ്കിലുമൊക്കെ നമ്മൾ സേവ് ചെയ്യേണ്ട വന്നാൽ പോലും നമ്മൾ അത് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് പോലും നമുക്ക് റിപ്പോർട്ടൊന്നും ആകത്തില്ല. കാരണം ഞങ്ങൾ ഇവിടെ DTPC ഒരു ടൂറിസത്തിന്റെ കീഴിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ. അവിടെ 2 കാറ്റഗറി ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ DTPC ടൂറിസം ഉണ്ട്, പിന്നെ KTDC ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അവിടെ ഉണ്ട്. അവരുടെ 5 കാണും, ഞങ്ങൾ 3 ആണ് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഇത്രയും കാലം വർക്ക് ചെയ്തോണ്ടിരുന്നിട്ട് നമ്മുടെ ജീവനൊന്നും ഒരു സുരക്ഷിതത്വം പോലും ഇല്ല. നമ്മൾ ഒരുപാട് പേര് അവിടുന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് പോലും ഒരു കൊറോണ വന്ന ബേസ് ആയിട്ട് നമ്മൾ ആ ജോലിയിൽ നിന്ന് തിരിച്ചുവിടുകയാണ് ചെയ്തത്. സാമ്പത്തിക മാന്ദ്യമെന്നും പറഞ്ഞിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഐറ്റംസ് എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് വർഷാവർഷം ഒരു ട്രെയിനിങ് തരുന്ന ഒരു ഇതുണ്ട്. ഞങ്ങളൊരു ട്രെയിനിങ് തരാനും ആരും നോക്കിയിട്ടില്ല. ലൈഫ് ഗാർഡിന് ചേരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ പൂനെ പോയിട്ട് പൂനെയിലെ സാർമാർ വന്ന് കോളത്ത് നിങ്ങളൊരു ടെസ്റ്റ് ഒക്കെ പാസ്സായത്
1: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസ് മധ്യമേഖല ജോയിന്റ് ഡയറക്ടർ സുഗന്ധകുമാരി KV.
5: 6 അനുവദിച്ചിട്ടുള്ളത്, ഇപ്പോഴത്തെ പുതിയ സർക്കാർ വെച്ചിട്ടുള്ളത്. അതിന് 20 ആദ്യം അനുവദിച്ചായിരുന്നു. പഴയ സർക്കാർ വെച്ചിരുന്നതിനനുസരിച്ച് 20 അത് ഉള്ളത് കൊടുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് വർക്കിംഗ് ഗ്രൂപ്പ് കൂടി ഗവൺമെന്റ്

0: അംഗീകരിച്ച് ഉത്തരവാദിത്വം മുറയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ പെൻഡിംഗ് വന്നത്.
1: കയ്യടി കിട്ടിയാലും ഇല്ലെങ്കിലും കേരളത്തിലെ ലൈഫ് ഗാർഡുകൾ കടലിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ ജീവിതത്തിലേക്ക് വലിച്ചെടുക്കും. തിരമാലകൾക്കും മരണത്തിനുമിടയിൽ ഭയമില്ലാതെ നിൽക്കണമെന്ന് അവരോട് ആവശ്യപ്പെടണമെങ്കിൽ കരയിൽ അവർ നേടുന്ന സാമ്പത്തിക അനിശ്ചിതത്വം ഇല്ലാതായേ മതിയാവൂ.
2: പ്രഭാത പേര് വീണ്ടും നാളെ രാവിലെ 6:30 ശുഭദിനാശംസ.
3: മൻ കി ബാത്,
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയമാർമണ് കഴിഞ്ഞ് 43:40. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീമുണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വേക്കെതിരായ 2020

0: ഏകപക്ഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം രണ്ടര മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസ് അവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസ് അവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
1: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
0: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: TK അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽ കുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്ര സിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
0: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി TE സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണ നേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ TV ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജമ്പ് താരം ആൻസി സോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന GV രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ KE ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം രാവിലെ 10

0: ത്തിന് മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെക്കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാം വീണ്ടും അറസ്റ്റിലായി. SC/ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി PIB കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. PIB കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ കെ ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MO വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ MLA പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജന റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവദത് യത് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണസ്യ അനന്തരം ഗത അർദ്ധത്രിമാസേ അനേകേ മഹത്വപൂർണാഹ ഉപായാഹ കൃതാഹ. ദോഷിണഃ ഗൃഹീത്വാ കാരാഗാരെ സ്ഥാപിതാഹ സന്തി. ഗതരാത്രൌ പ്രസാരിതേ ഏകസ്മിൻ ദൃശ്യ ശ്രവ്യ സന്ദേശെ ശ്രീമോദി അവദത് യത് പ്രശാസനസ്യ പ്രഥമം ഉത്തരദായിത്വം വിദ്യാർത്ഥിനാം ശൈക്ഷണിക വർഷസ്യ സംരക്ഷണം ആസീത്. അത എവ പരീക്ഷാണാം അവിലംബേന ആയോജനം അത്യാവശ്യകം ആസീത്. അസൌ എതദപി ഉക്തവാൻ യത് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശനം ന ലഘു വിഷയഃ അപിതു ഏതേന ലക്ഷശഃ വിദ്യാർത്ഥിനാ തേഷാം അഭിഭാവകാശ്ച അത്യന്തം പീഡിതാഃ അഭവന്. റൊമാനിയ ദേശസ്യ ആധികാരിക യാത്രാരത രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു അദ്യ ബുഖാരേസ്റ്റ് നഗരസ്യ വിക്ടോരിയ പാലസ് ഇത്യത്ര റൊമാനിയ ദേശസ്യ പ്രധാനമന്ത്രിണ ഇലി ബോലോസാൻ ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. സാ റൊമാനിയ ദേശസ്യ രാഷ്ട്രപതിന നികുസോർ ദാരി ഇത്യനേന സഹ ഭാരത റൊമാനിയ ബിസിനസ് ഫോറം സമ്മേളനം അപി സംബോധയിഷ്യതി. തദനന്തരം രാഷ്ട്രപതി മുർമുഹു റൊമാനിയ ദേശസ്യ സംസദി ഗമിഷ്യതി യത്ര സാ സിനെറ്റ് ഇത്യസ്യ അധ്യക്ഷ മർസിയ അബ്രുഡീൻ തഥാ ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് ഇത്യസ്യ അധ്യക്ഷ സോറിൻ ഗ്രിൻഡേനു ഇത്യനയാ ച സഹ വാർത്താലാപം കരിഷ്യതി. ദില്ലീ ഉച്ചന്യായാലയന സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ അധിനിയമ വിംശതി ചതുർവിംശതി ഇത്യസ്യ അന്തർഗതം പ്രകരണാനാം ശ്രവണാർത്ഥം തക്ഷണപ്രഭാവേണ നൂതനഃ ഫാസ്ട്രാക് ഇതി ശീഘ്ര ന്യായാലയ സ്ഥാപിതഃ. ഉച്ചന്യായാലയസ്യ അധിസൂചനാനുസാരം റൌസ് എവന്യൂ ന്യായാലയെ ന്യായാധികാരിണഃ അനു ഗ്രോവർ ബലീഗ ഇത്യസ്യാഃ ന്യായപീഠം വിശേഷരൂപേണ നാമനിർദ്ദിഷ്ടഃ ശീഘ്ര ന്യായാലയഃ ഭവിഷ്യതി. അത്ര സാർവജനിക പരീക്ഷാ അധിനിയമ സംബദ്ധ പ്രകരണാനാം തഥാ തൈഹി സഹ സംബദ്ധാനാം അപരാധാനാം ശ്രവണം ഭവിഷ്യതി. തീസ ഹജാരി ന്യായാലയസ്യ മധ്യസ്ഥതാ കേന്ദ്രസ്യ പ്രഭാരയുക്താ ന്യായാധീശ അനു ഗ്രോവർ ബലീഗ അസ്യ പ്രയോജനസ്യ കൃതേ വിശേഷ ന്യായാധീശരൂപേണ റൌസ് എവന്യൂ ന്യായാലയം സ്ഥാനാന്തരിത. അസ്യ നിർണയസ്യ ഉദ്ദേശ്യം സാർവജനിക പരീക്ഷാസു അനുചിത സാധന സംബദ്ധ പ്രകരണാനാം ശീഘ്ര നിർണയം സുനിശ്ചേതും അസ്തി. ഏഷ അധിസൂചന പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണേഷു സംലിപ്തനാം വ്യക്തിനാം ശീഘ്രം കഠോര ദണ്ഡ വിധാനാർത്ഥം ശീഘ്ര ന്യായാലയ സ്ഥാപനായാ ഘോഷണാനന്തരം കതിപയ ഹോരാനന്തരം ഇവ പ്രഖ്യാപിത. കേന്ദ്രേണ വിഭിന്നേഷു മന്ത്രാലയേഷു വിഭാഗേഷു ച സചിവാഃ നിയുക്താഃ സന്തി. വിനീത ജോഷി യഃ സമ്പ്രതി ശിക്ഷാമന്ത്രാലയസ്യ ഉച്ചശിക്ഷാസചിവഃ അസ്തി സഃ പഞ്ചായത്തീരാജ് മന്ത്രാലയസ്യ സചിവഃ അഭവത്. നരേശപാലഃ ഗംഗവാരഃ നൂതനഃ ഉച്ചശിക്ഷാസചിവഃ ഭവിഷ്യതി. ടികെ അനിൽകുമാരഃ വിദ്യാലയശിക്ഷായാഃ സാക്ഷരതായാഃ ച സചിവഃ ഭവിഷ്യതി. ആവാസനഗരകാര്യവിഭാഗസ്യ സചിവഃ കിഥലാൻ ശ്രീനിവാസഃ പൂർവോത്തരക്ഷേത്രസ്യ വികാസമന്ത്രാലയസ്യ സചിവത്വേന നിയുക്തഃ അഭവത്. കേശവചന്ദ്ര ഇത്യേഷഃ ഖനനമന്ത്രാലയസ്യ സചിവഃ ഭവിഷ്യതി. ചന്ദ്രഭൂഷണകുമാരശ്ച ശ്രമാജീവികാമന്ത്രാലയസ്യ സചിവഃ ഭവിഷ്യതി. സുശീലകുമാരലോഹാനി ഇത്യേഷഃ പശുപാലനസ്യ ദുഗ്ധവ്യവസായസ്യ ച സചിവഃ ഭവിഷ്യതി. സത്യേന്ദ്രസിംഹഃ നഗരവികാസവിഭാഗസ്യ സചിവത്വേന ഭവിഷ്യതി. പീയൂഷഗോയലഃ രാഷ്ട്രിയമാനവാധികാര ആയോഗസ്യ മഹാസചിവഃ ഭവിഷ്യതി. മന്ത്രിമണ്ഡലസ്യ നിയുക്തിസമിത്യാ ഏതേഷാം നിയുക്തിഃ സ്വീകൃതാ അസ്തി. ദില്ലി മെട്രോ റെയിൽ നിഗമഃ DMRC ഇത്യേഷഃ സൂചിതവാൻ യത് അദ്യ പ്രാതഃ സാർദ്ധസപ്തവാദനാത് രാഷ്ട്രിയരാജധാന്യാം സുരക്ഷാകാരണാത് അഗ്രിമനിർദ്ദേശപര്യന്തം സപ്തദശ മെട്രോ സ്ഥാനകാനി പിഹിതാനി ഭവിഷ്യന്തി. ഏതേഷു സ്ഥാനകേഷു ലോകകല്യാണമാർഗഃ രാജീവ് ചൌക് പട്ടേൽ ചൌക് ആശ്രീ രാമകൃഷ്ണ ആശ്രം മാർഗഃ ബാരാഖംഭാ മാർഗഃ സർവോച്ച ന്യായാലയഃ സേവാതീർത്ഥാദി സ്ഥാനകാനി സന്തി ഇതി വാർത്താഹാ.

0: ആകാശവാണി
1: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
4: വൽമീകത്തിൽ നിന്ന് വന്നതുകൊണ്ട് വാൽമീകിയായി എന്ന കഥ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് ഒരഭിപ്രായമുണ്ട്. വാൽമീകി എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു എന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഗംഗാനദിയുടെ പോഷകനദിയായ തമസാനദിയുടെ തീരത്തായിരുന്നു വാൽമീകി മഹർഷിയുടെ ആശ്രമം. തപസ്വിയായ വാൽമീകിയുടെ മുമ്പിൽ തപസ്വാധ്യായ നിരതനായ നാരദമുനി പ്രത്യക്ഷപ്പെട്ടു. ഗുരുവിനോടെന്ന പോലെ സർവഗുണസമ്പന്നനായ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വാൽമീകി നാരദമുനിയോട് അന്വേഷിക്കുന്നു. 15 ഗുണങ്ങൾ ആ മനുഷ്യനുണ്ടാകണമെന്നാണ് വാൽമീകി ആഗ്രഹിക്കുന്നത്. 1, ധർമ്മജ്ഞൻ, അതായത് ധർമ്മം എന്താണെന്നറിയുന്നവൻ. കൃതജ്ഞൻ, സത്യവാൻ, ദൃഢവ്രതൻ, വീര്യവാൻ, ശുചിവ്രതൻ, സർവഭൂതഹിതൻ, വിദ്വാൻ, സമർത്ഥൻ, പ്രിയദർശനൻ, സദാ പ്രസന്നവദനൻ, ആത്മവാൻ, ജിതക്രോധൻ, ക്രോധത്തെ ജയിച്ചവൻ, ദ്യുതിമാൻ, അകത്തും പുറത്തും തിളക്കമുള്ളവൻ, അനസൂയകൻ, രണഭൂമിയിൽ ദേവന്മാരെപ്പോലും ഭയപ്പെടുത്തുന്ന രൗദ്രം പ്രകടിപ്പിക്കുന്നവനുമാകണം അങ്ങനെ ഉള്ള ഒരാൾ. ഇത് കേട്ട ഉടൻ തന്നെ നാരദമുനി മറുപടി നൽകി, ഇപ്പറഞ്ഞവയുടെ നാലിരട്ടി ഗുണങ്ങളുള്ള ഒരാളുണ്ട്. ഇക്ഷ്വാകു വംശജനായ രാമൻ ആണ് അത്. നിയതാത്മാവ്, മഹാത്മാവ്, ദ്യുതിമാൻ, ധൃതിമാൻ എന്നാരംഭിച്ച് സത്യഭാഷണത്തിൽ ധർമ്മദേവന് തുല്യൻ എന്നുവരെയുള്ള 66 ഗുണങ്ങളാൽ സമ്പന്നനാണ് രാമൻ എന്ന് നാരദമുനി അരളി ചെയ്തു. ഇങ്ങനെയുള്ള രാമനെ 50-ലധികം അസ്ത്രശസ്ത്രങ്ങളും അത്ര തന്നെ പ്രത്യസ്ത്രങ്ങളും അഭ്യസിപ്പിച്ച് ആരാലും തോൽപ്പിക്കപ്പെടാനാവാത്തവനാക്കി. വാൽമീകി അന്വേഷിച്ചതും നാരദൻ ചൂണ്ടിക്കാണിച്ചതും ഉത്തമനായ മനുഷ്യനെ. യുദ്ധകാണ്ഡത്തിൽ പറയുന്നുമുണ്ട്, ഞാൻ ദശരഥപുത്രനായ രാമനെന്ന മനുഷ്യനാണ് എന്ന്. ശിവന്റെ ചാപം മുറിച്ച് സീതയെ പത്നിയാക്കുന്നത് മുതൽ രാവണനെ വധിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാലറിയാം, ഒരു സാധാരണ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെല്ലാം അവയുടെ പിന്നിലുണ്ടായിരുന്നു എന്ന്. സീതയുടെ അഗ്നിപ്രവേശ സമയത്ത് ധർമാത്മാവായ രാമനും ഉള്ളിൽ കരഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ, പരമശിവൻ, ബ്രഹ്മാവ് എന്നിവർ എത്തി തൊഴുകയോടെ നിൽക്കുന്ന രാമനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഭവാൻ നാരായണോ ദേവഹ എന്ന്. നരനിൽ നിന്ന് നാരായണത്വത്തിലേക്കുള്ള പ്രയാണമാണ് രാമായണം. ഏതൊരു മനുഷ്യനും സർവഗുണസമ്പന്നനായി ദേവത്വത്തിലേക്ക് വളരാം എന്ന് വാൽമീകി നമ്മോട് പറയുന്നു.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.

0: ശ്രോതാക്കൾക്ക് സ്വാഗതം. സ്നേഹനൂലിൽ കോർത്ത പുലർവെട്ടത്തിന്റെ ആദ്യ മുത്ത് കാർഷിക രംഗത്തെ വാർത്തകളും വിശേഷങ്ങളുമാണ്.
1: കാർഷിക മേഖലാ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് ബ്ലോക്കിന് കീഴിൽ വരുന്ന കാട്ടാക്കട, പൂവച്ചൽ, വെള്ളനാട്, ആര്യനാട്, കുറ്റിച്ചൽ, തൊളിക്കോട്, വിതുര, ഉഴമലയ്ക്കൽ എന്നീ കൃഷിഭവനുകളിൽ ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി ലഭ്യമാണ്. 10 സെന്റ് സ്ഥലത്തെങ്കിലും കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകർ നികുതിച്ചീട്ട് സഹിതം അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വെള്ളനാട് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ചന്ദ്രലേഖ സി എസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470159. കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം പീലിക്കോട് ഹോർട്ടിക്കൾച്ചർ നഴ്സറിയിൽ വിവിധ പച്ചക്കറി ഇനങ്ങളുടെ വിത്തുകളും ഗുണമേന്മയുള്ള കശുമാവ് തൈകളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 0467226062 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികളിൽ 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിൽ 31 ആഗസ്റ്റ് വരെ അപേക്ഷ സ്വീകരിക്കുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. സർക്കാർ സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിച്ച് 2026 മാർച്ചിൽ നടത്തിയ SSLC, THSLC, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചവരും ആദ്യ ചാൻസിൽ ഉന്നത വിജയം നേടിയവരുമായ വിദ്യാർത്ഥികൾക്കാണ് അർഹതയുള്ളത്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിച്ച വിദ്യാർത്ഥികൾ അവാർഡിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകർ ക്ഷേമനിധി പാസ്ബുക്ക്, ആധാർ, ബാങ്ക് പാസ്ബുക്ക്, മാർക്ക് ലിസ്റ്റ്, TC എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ, യൂണിയൻ സാക്ഷ്യപത്രം, പേരിനോ അഡ്രസ്സിനോ വ്യത്യാസമുണ്ടെങ്കിൽ 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 0471272917175. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിൽ കൊല്ലം ജില്ലയിലെ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കും. മുതിർന്ന കർഷകൻ, കർഷക തൊഴിലാളി, ജൈവ കർഷകൻ, വനിതാ കർഷക, സമ്മിശ്ര കർഷകൻ എന്നീ വിഭാഗങ്ങളിലാണ് ആദരിക്കുന്നത്. അപേക്ഷകൾ ഈ മാസം 31 ആഗസ്റ്റിനകം കൃഷിഭവനിലെത്തിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. തളിപ്പറമ്പ് ബ്ലോക്കിന് കീഴിലെ കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന ആത്മയുടെ ഏതെങ്കിലും പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകരിൽ നിന്നും മികച്ച കർഷകർക്കുള്ള അവാർഡിന് അപേക്ഷ സ്വീകരിക്കുന്നു. മികച്ച സംയോജിത കർഷകൻ, കർഷക, മികച്ച പച്ചക്കറി കർഷകൻ, കർഷക, മികച്ച ക്ഷീരകർഷകൻ, ക്ഷീരകർഷക, മികച്ച ഭക്ഷ്യസുരക്ഷാ സംരംഭകൻ, സംരംഭക, മികച്ച സേവന മേഖലാ കൃഷിക്കൂട്ടം എന്നീ മേഖലകളിൽ നിന്നാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. അപേക്ഷകൾ അതാത് കൃഷിഭവനുകളിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപ് സമർപ്പിക്കേണ്ടതാണ്. റബ്ബർ തോട്ടങ്ങളിൽ കൃഷി ചെയ്യാവുന്ന ഇടവിളകളെക്കുറിച്ചും അവ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നതിന് റബ്ബർ ബോർഡ് കോൾ സെന്ററുമായി ബന്ധപ്പെടുക. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ഫേബ ജോസഫ് ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ഫോണിലൂടെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0481257662. സ്കൂൾ വിദ്യാർത്ഥികളിൽ ക്രിയാത്മകമായി കാർഷിക സംസ്കാരം വളർത്തുവാൻ എസ്എൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്കൂൾ അഗ്രിഫെസ്റ്റ് 2026 ഉദ്ഘാടനം ആലപ്പുഴ MLA AD തോമസ് നിർവഹിച്ചു. എസ്എൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് രവി പാലത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു. കലവൂർ PC വർഗീസ് ഫൌണ്ടേഷനാണ് പരിപാടിയുടെ സഹസംഘാടകർ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
0: ഇന്ന് ജൂലൈ 24 ഈ തീയതിയിലെ ചരിത്ര വിശേഷങ്ങൾ കേൾക്കാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട്

0: ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: 1991 ജൂലൈ 24 ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഉദാരവൽക്കരണ നയങ്ങൾ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചത്. പി വി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിലെ ധനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ മാറ്റിമറിച്ച ഈ ഉദാരവൽക്കരണ നയങ്ങൾ LPG നയങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ഇന്ത്യയെ ഇന്നത്തെ അതിവേഗം വളരുന്ന ആഗോള സാമ്പത്തിക ശക്തികളിലൊന്നാക്കി മാറ്റാൻ അടിത്തറയിട്ടത്. 1911 ജൂലൈ 24 അമേരിക്കൻ ചരിത്രകാരനും പരിവേഷകനുമായ ഹിറാം ബിങ്ഹാം മാച്ചുപിച്ചു കണ്ടെത്തിയത്. ലോകചരിത്രത്തിലെയും പുരാവസ്തു ഗവേഷണത്തിലെയും ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നാണ് ഇത്. ആൻഡീസ് പർവ്വതനിരകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 7,970 ഉയരത്തിൽ ഒളിച്ചുകിടന്നിരുന്ന ഈ നഗരം ഇൻക സംസ്കാരത്തിന്റെ പ്രൌഢിയുടെ പ്രതീകമാണ്. AD 1450 ഇൻക ചക്രവർത്തിയായ പച്ചാക്കുട്ടിയുടെ ഭരണകാലത്താണ് ഇത് നിർമ്മിക്കപ്പെട്ടത്. 16 സ്പാനിഷ് അധിനിവേശക്കാർ ഇൻക സാമ്രാജ്യം കീഴടക്കിയെങ്കിലും പർവ്വതങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്നതിനാൽ മാച്ചുപിച്ചു അവരുടെ കണ്ണിൽ പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നഗരം തകർക്കപ്പെടാതെ അവശേഷിച്ചു. ഇൻകകളുടെ അവസാന തലസ്ഥാനമായിരുന്ന വിൽക്കബാമ്പ തേടിയാണ് ഹിറാം ബിങ്ഹാം യാത്ര തിരിച്ചത്. മെൽച്ചോർ അർട്ടിഗ എന്ന പ്രാദേശിക കർഷകന്റെ സഹായത്തോടെയാണ് അദ്ദേഹം മാച്ചുപിച്ചുവിൽ എത്തിയത്. 1983 യുനെസ്കോ മാച്ചുപിച്ചുവിനെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 2007 ലോകത്തിലെ പുതിയ 7 അത്ഭുതങ്ങളിൽ ഒന്നായി ഈ നഗരം തിരഞ്ഞെടുക്കപ്പെട്ടു. ഭൂകമ്പങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആഷ്ലർ ശൈലിയിലുള്ള കല്ലുകളുടെ നിർമ്മാണ ചാതുരിയാണ് മാച്ചുപിച്ചുവിനെ ഇന്നത്തെ ശാസ്ത്രലോകത്തിനു മുന്നിലും ഒരു അത്ഭുതമാക്കുന്നത്. 1923 ജൂലൈ 24 ഒപ്പുവെക്കപ്പെട്ട ലൌസെയ്ൻ ഉടമ്പടി ആധുനിക മധ്യപൂർവേഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര നയതന്ത്ര നീക്കമായിരുന്നു. 1st World War പരാജയപ്പെട്ട ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിച്ചതിനും ഇന്നത്തെ തുർക്കി റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ജനനത്തിനും ഈ ഉടമ്പടി കാരണമായി. ഈ ഉടമ്പടിയുടെ ഭാഗമായി ഗ്രീസിലെ മുസ്ലിങ്ങളും തുർക്കിയിലെ ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും തമ്മിൽ നിർബന്ധിത ജനസംഖ്യാ കൈമാറ്റം നടന്നു. ഇത് 10,00,000 ആളുകളെ ബാധിച്ചു. ഓട്ടോമൻ സാമ്രാജ്യം പൂർണ്ണമായി ഇല്ലാതായതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഇസ്ലാമിക ഖിലാഫത്ത് സംവിധാനത്തിന് അന്ത്യം കുറിക്കാൻ ഇത് വഴിയൊരുക്കി. ഈ ഉടമ്പടിയോടെ 1st World War ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്ക് ഔദ്യോഗികമായി വിരാമമാവുകയും പശ്ചിമേഷ്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ ക്രമം രൂപപ്പെടുകയും ചെയ്തു. വിഖ്യാത ബ്രിട്ടീഷ് ഹാസ്യനടനും അനുകരണ പ്രതിഭയുമായിരുന്ന പീറ്റർ സെല്ലേഴ്സ് അന്തരിച്ചത് 1980 ജൂലൈ 24. തന്റെ അസാധാരണമായ വേഷപ്പകർച്ചകളിലൂടെയും ശരീരഭാഷകളിലൂടെയും 20th Century ലോക സിനിമയെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. സ്വരത്തിലും രൂപത്തിലും അവിശ്വസനീയമായ മാറ്റങ്ങൾ വരുത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കാരണം രൂപമില്ലാത്ത മനുഷ്യൻ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. വേഷപ്രച്ഛന്നനായി വന്ന് ഒരേ സിനിമയിൽ തന്നെ ഒന്നിലധികം കഥാപാത്രങ്ങളെ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം വിദഗ്ധ.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഇനി ആയുരാരോഗ്യം.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് കർക്കിടക ചികിത്സയെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ അനൂപ ശിവപാൽ.
6: കാലാവസ്ഥയിൽ പെട്ടെന്നുള്ള വ്യതിയാനം അനുഭവപ്പെടുന്ന മാസമാണ് കർക്കിടകം. ഇത് നമ്മുടെ ശരീരത്തിൽ പലവിധ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ശാരീരിക പ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്നതും അഗ്നിമാന്ദ്യം അനുഭവപ്പെടുന്നതുമായ ഈ കാലത്തിൽ ആരോഗ്യ സംരക്ഷണം അത്യാവശ്യമാണ്. ബലാധിഷ്ഠാനം ആരോഗ്യം, ആരോഗ്യാർത്ഥം ക്രിയാക്രമം. ഒരുവന്റെ ആരോഗ്യം അയാളുടെ ബലത്തെ ആശ്രയിച്ച് മനസ്സിലാക്കാം. ഈ സ്വാഭാവിക ബലം നേടാൻ വേണ്ടി ക്രിയാക്രമങ്ങൾ ചെയ്യുക എന്നതാണ് ആയുർവേദത്തിന്റെ വീക്ഷണം. ഈ ഒരു തത്വത്തിൽ നിന്നാണ് പൊതുവെ ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന കർക്കിടക മാസത്തിൽ ആയുർവേദ ചികിത്സയ്ക്ക് പ്രാധാന്യം ഏറിയത്. പഞ്ചഭൂതങ്ങൾ, ത്രിദോഷങ്ങൾ, സപ്തധാതുക്കൾ, സ്രോതസ്സുകൾ എല്ലാം കൂടി ചേരുന്ന ഈ ശരീരത്തിൽ രോഗകാരണമായി പറയുന്നത് മുൻപ് സൂചിപ്പിച്ച അഗ്നിബലം ക്ഷയിക്കുന്ന അവസ്ഥയാണ്. അഗ്നി ക്ഷയിക്കുക വഴി ത്രിദോഷങ്ങൾ അസന്തുലിതമാവുകയും അതുവഴി രോഗമുണ്ടാവുകയും ചെയ്യുന്നു. ആയതിനാൽ ചികിത്സയുടെ ലക്ഷ്യം മന്ദീഭവിച്ച അഗ്നിക്ക്

0: ദീപനമുണ്ടാക്കി ത്രിദോഷങ്ങളെ സമാവസ്ഥയിൽ എത്തിക്കുക എന്നതാണ്. ലഘുവായ ആഹാരങ്ങളും വിഹാരങ്ങളും ശീലിക്കുക. പൊതുവെ അഗ്നിബലം കുറഞ്ഞ ഈ മാസം ദഹിക്കാൻ പ്രയാസമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കി ലഘുവായതും ചൂടുള്ളതും സമയാസമയം പാചകം ചെയ്തതുമായവ ശീലിക്കുക. അതിലേറെ പ്രധാനം കഞ്ഞി തന്നെ. ഔഷധങ്ങളിട്ട് വെന്ത കഞ്ഞി, അതും നല്ല ഞവരേരിക്കഞ്ഞിയായാൽ കേം. പഞ്ചകർമ്മ ചികിത്സ. ശരീരപ്രകൃതി, രോഗാവസ്ഥ എന്നിവ കണക്കാക്കി യുക്തിപൂർവം പരിജ്ഞാനമുള്ള ഒരു വൈദ്യന്റെ മേൽനോട്ടത്തിൽ മാത്രം ചെയ്യേണ്ടതാണ്. മറിച്ചായാൽ വിപരീത ഫലം തീർച്ച. സ്നേഹനം, അതായത് എണ്ണതേപ്പ്, സ്വേദനം, വിയർപ്പിക്കൽ എന്നീ രണ്ട് പൂർവകർമ്മങ്ങളുടെ പലതരം ക്രിയാഭേദങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന പഞ്ചകർമ്മം എന്ന് വിശ്വസിക്കുന്ന ഉഴിച്ചിലും പിഴിച്ചിലും ഞവരക്കിഴിയും ഇലക്കിഴിയും എല്ലാം തന്നെ. രക്തചംക്രമണം ത്വരിതപ്പെടുത്തി മാംസപേശികൾക്ക് ദൃഢത നൽകുന്ന ഈ പൂർവകർമ്മങ്ങൾ പഥ്യമാചരിച്ച് ചെയ്താൽ തന്നെ വേണ്ട പ്രയോജനം ലഭിക്കും. കർക്കിടക ചികിത്സ എന്നത് ഒരു പ്രത്യേക ചികിത്സാ പദ്ധതിയാണ്. ഒരു ദിവസമല്ല, 7 മുതൽ 28 ദിവസം വരെ നീണ്ടു നിൽക്കാവുന്ന വിധത്തിലുള്ള ആഹാര വിഹാര ക്രമീകരണമാണിത്. പ്രധാനമായും അഭ്യംഗം, സ്വേദനം, ഔഷധകഞ്ഞി സേവ, പത്തില ഭക്ഷണം, ചൂടുവെള്ളം, ഹിതകരമായ ആഹാരമാർഗം, മനഃശാന്തിക്കുള്ള ആചാരങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു. ഇവയുടെ ഉദ്ദേശം ശരീരത്തിലെ ദോഷങ്ങൾ സമീകരിക്കുക, രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക, ദഹനം, രക്തചംക്രമണം, പേശി വികസനം എന്നിവ മെച്ചപ്പെടുത്തുക, ശ്രദ്ധയും ഓർമ്മശക്തിയും ഉയർത്തുക. കർക്കിടക ചികിത്സയുടെ ഘടകങ്ങൾ: അഭ്യംഗം, തൈലം ഉപയോഗിച്ച് ശരീരത്തിൽ സ്നേഹനം, വാദരോഗങ്ങൾ, സന്ധിവേദന, തളർച്ച, പേശി ദൗർബല്യം എന്നിവയ്ക്ക് പരിഹാരം. ഉപയോഗിക്കാവുന്ന തൈലങ്ങൾ: ധന്വന്തരം തൈലം, കാർപ്പാസാസ്ത്യാദി, സഹചരാദി എന്നിവയാണ്. സ്വേദനം: പൊടിക്കിഴി, ഇലക്കിഴി എന്നിവ. ശരീരത്തിൽ ചൂടുപകരുന്നു, സന്ധികൾക്കും പേശികൾക്കും ബലം നൽകുന്നു. ശ്രദ്ധിക്കുക, എല്ലാവർക്കും പഞ്ചകർമ്മക്രിയകൾ ആവശ്യമില്ല. അംഗീകൃത ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം സ്വീകരിക്കേണ്ട ഒന്നാണിത്. അവസ്ഥ അനുയോജ്യ കഞ്ഞി, പത്തില ഭക്ഷണം, നവര അരിക്കഞ്ഞി, തുളസി, ഇഞ്ചി, കറിവേപ്പില, കുരുമുളക് എന്നിവ ചേർത്തതും പത്തിലകൾ ചേർന്നതുമായ കഞ്ഞി രോഗപ്രതിരോധം വർദ്ധിപ്പിക്കുന്നു. ദഹനം മെച്ചപ്പെടുത്തുന്ന ആയുർവേദ മരുന്നുകളുടെ കഷായം ചേർക്കുന്നു. ചൂടുവെള്ളം ദിനംപ്രതി കുടിക്കുന്നത് ആമം നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. തുളസി, രാമച്ചം, കുറുന്തോട്ടി, ചുക്ക് എന്നിവ ചേർത്താൽ കൂടുതൽ ഗുണം കിട്ടും. കുട്ടികൾക്കും വൃദ്ധജനങ്ങൾക്കും കർക്കിടകത്തിൽ പ്രത്യേകം പരിചരണം ആവശ്യമാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കർക്കിടക ചികിത്സയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനൂപ ശിവപാൽ.
2: ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാര. എന്താണ് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ്? ഡോക്ടർ അർച്ചന MB സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ എന്താണ് ഹാഷിമോട്ടോസ് തൈറോഡൈറ്റിസ്? ഡോക്ടർ അർച്ചന MP സംസാരിക്കുന്നു.
3: എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: തൊഴിൽ ദർശനം.
1: കണ്ണൂർ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെന്ററിൽ സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 19 ഒഴിവുണ്ട്. സ്റ്റാഫ് നഴ്സ് ഒഴിവ് 8. യോഗ്യത ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറിയും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 3 കുറയാത്ത പ്രവൃത്തി പരിചയവും, അല്ലെങ്കിൽ BSc നഴ്സിംഗും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 2 കുറയാത്ത പ്രവൃത്തി പരിചയവും. MCC, RCC, CCRCയിലെ ട്രെയിനിംഗ് കാലയളവ്, ഓങ്കോളജി നഴ്സിംഗിലുള്ള ഇന്റേൺഷിപ്പ് യോഗ്യത നേടിയതിനു ശേഷം പ്രവൃത്തി പരിചയമായി കണക്കാക്കും. പ്രായം 40 വയസ്സ് കവിയരുത്. റെസിഡന്റ് സ്റ്റാഫ് നഴ്സ് ഒഴിവ് 3. യോഗ്യത

0: നഴ്സിംഗ് ബിരുദം, ജി എൻ എം, പോസ്റ്റ് ബേസിക് ഡിപ്ലോമ, ഓങ്കോളജി കൌൺസിൽ, കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൌൺസിലിലുള്ള രജിസ്ട്രേഷൻ. പ്രായം 30 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഒഴിവ് 3. യോഗ്യത ബി ഫാം, ഡി ഫാം, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിലിലുള്ള രജിസ്ട്രേഷൻ. പ്രായം 40 വയസ്സ് കവിയരുത്. റെസിഡന്റ് ഫാർമസിസ്റ്റ് ഒഴിവ് 3. പ്രായം 30 വയസ്സ് കവിയരുത്. റെസിഡന്റ് ടെക്നീഷ്യൻ ക്ലിനിക്കൽ ലാബ്. യോഗ്യത ബി എസ് സി, എം എൽ ടി. പ്രായം 30 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 1. യോഗ്യത എം എസ് സി നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. എല്ലാ തസ്തികയിലേക്കുമുള്ള പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് 5 വർഷത്തെയും ഒ ബി സി വിഭാഗക്കാർക്ക് 3 വർഷവും ഇളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് 100 രൂപയും മറ്റുള്ളവർക്ക് 250 രൂപയും. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 25. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.mcc.kerala.gov.in അല്ലെങ്കിൽ www.mccionline.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി www.mcc.kerala.gov.in അല്ലെങ്കിൽ www.mccionline.in. ഉത്തർപ്രദേശിലെ നോയിഡ ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ പ്രോജക്ട്സ് ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിൽ എഞ്ചിനീയർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിരുദധാരികൾക്ക് 130 ഒഴിവും ഡിപ്ലോമക്കാർക്ക് 23 ഒഴിവുമുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. രാജ്യത്ത് വിവിധയിടങ്ങളിലുള്ള പി ഡി ഐ എൽ സൈറ്റുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിലായിരിക്കും നിയമനം. യോഗ്യത ഡിപ്ലോമ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കെമിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, അപ്ലൈഡ് ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ബിഇ, ബിടെക്, ബി എസ് സി, എം സി എ, പി ജി, ഡിഗ്രി, ഡിപ്ലോമ. പ്രവൃത്തി പരിചയം ഡിപ്ലോമക്കാർക്ക് 2 വർഷം, 5 വർഷം, 8 വർഷം എന്നിങ്ങനെയും ബിരുദധാരികൾക്ക് 2 വർഷം, 5 വർഷം, 8 വർഷം, 11 വർഷം എന്നിങ്ങനെയും ഗ്രേഡ് തിരിച്ചാണ് നിയമനം. പ്രായം ഡിപ്ലോമക്കാർക്ക് 37, 40, 43 വയസ്സ് എന്നിങ്ങനെയും ബിരുദധാരികൾക്ക് 32, 35, 37, 42 വയസ്സ് എന്നിങ്ങനെയുമാണ് പ്രവൃത്തി പരിചയത്തിനനുസരിച്ചുള്ള പ്രായപരിധി. അപേക്ഷാ ഫീസ് 800 രൂപ. എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് വിഭാഗക്കാർക്ക് 400 രൂപ. ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 27. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.pdilin.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.pdilin.com.
1: തൊഴിൽ ദർശനം.

0: പുലർവട്ടം തുടരും 7:35 ശേഷം. രണ്ടാം ഭാഗത്തിൽ കേൾക്കാം കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ചലച്ചിത്ര ഗാനം. സമയം 7 കഴിഞ്ഞ് 24:53. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
2: लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक विहित कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
1: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28 വാങ്ചുക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹമാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദിറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
3: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് ഡാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_

0: വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
0: 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3rd രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ മീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ 2nd മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത്രാജ് സെക്രട്ടറിയായും ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, യു കെ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100, WTI ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ പുലർവിട്ടം തുടരുന്നു.

0: ഇനി കാലം സാക്ഷി.
1: മാവേലിക്കര വേലുക്കുട്ടി നായർ, മൃദംഗ വിദ്വാനും കർണാടക സംഗീതജ്ഞനുമായിരുന്ന മാവേലിക്കര വേലുക്കുട്ടി നായർ 1926 ഒക്ടോബർ 2 മാവേലിക്കര ചെട്ടികുളങ്ങരയിൽ ജനിച്ചു. 7 വയസ്സിൽ പിതാവിൽ നിന്നായിരുന്നു മൃദംഗവാദനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. 11 വയസ്സ് മുതൽ കച്ചേരിയിൽ മൃദംഗം വായിച്ചു തുടങ്ങി. പിന്നീട് മൃദംഗ ചക്രവർത്തിയായ പാലക്കാട് മണിയയ്യരുടെ ശിഷ്യനായി പ്രഗത്ഭരായ നിരവധി സംഗീതജ്ഞരുടെ കച്ചേരികൾക്ക് മൃദംഗം വായിച്ച വേലുക്കുട്ടി നായർ 1959 തിരുവനന്തപുരം സ്വാതിതിരുനാൾ സംഗീത കോളേജിൽ അധ്യാപകനായി. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ മൃദംഗ കലയിലെ പാഠ്യപദ്ധതി ഇന്നും തുടരുന്നു. വായ്പാട്ടിലും വിദഗ്ധനായിരുന്ന അദ്ദേഹം വലിയൊരു ശിഷ്യസമ്പത്തിനുടമയാണ്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ടാഗോർ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, മൃദംഗ കലാശിരോമണി തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2012 ജൂലൈ 24 മാവേലിക്കര വേലുക്കുട്ടി നായർ അന്തരിച്ചു.

0: എനിക്ക് കലാവാസന പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. അച്ഛൻ അന്നത്തെ ഏറ്റവും വലിയ മൃദംഗ വിദ്വാനാണ്. ആദ്യകാലത്തെ നമ്മുടെ നാട്ടിലെ തഞ്ചാവൂർ പോയി വളരെ കാര്യമായിട്ട് പഠിച്ചു വന്ന ഒരു വിദ്വാനാണ് എൻ്റെ അച്ഛന്. മുതുകുളം കുമാരപിള്ള എന്ന് പറഞ്ഞ അന്നത്തെ ഒരു വലിയ പ്രസിദ്ധിയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്ന തിരുവനന്തപുരം അങ്ങ് എറണാകുളം ചേർത്തല വൈക്കം ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ അച്ഛനടുക്ക പഠിക്കാൻ വരാറുണ്ട്. പഠിക്കാൻ വന്നാൽ നമ്മുടെ വീട്ടിൽ താമസിച്ചാണ് അന്ന് പഠിക്കുന്നത്. അന്ന് ഹോട്ടലൊന്നുമില്ല, വേറെ സൗകര്യങ്ങളും ഇല്ലല്ലോ. വീട്ടിൽ ഇഷ്ടംപോലെ നെല്ലും അരിയൊക്കെ ഉള്ള കാലം,
1: ജോലിക്കാരുണ്ട്.
0: പിന്നെ ഈ ശിഷ്യന്മാർ വന്നാൽ അവിടുത്തെ പശുക്കളെയൊക്കെ മേയിക്കുന്നതും അവരുടെ കാര്യം അതിനെ കുളിപ്പിക്കുന്നത് ഇതെല്ലാം ശിഷ്യന്മാരാണ് ഒക്കെ നടത്തിക്കൊള്ളും. എല്ലാം കൊണ്ട് സുഭിക്ഷമാണെന്ന്
1: അല്ലാത്ത ജീവിതം
0: അന്ന്. അപ്പൊ ഞാൻ എന്റെ ജ്യേഷ്ഠനും എന്റെ ജ്യേഷ്ഠൻ പാട്ട് പഠിക്കാണ്. അത് അന്നത്തെ ഏറ്റവും വലിയ വിദ്വാനായ കണ്ണമംഗലം വേലുപ്പണിക്കർ സാറിന്റെ കൂടാണ് പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇടയ്ക്ക് വീട്ടിൽ വരും, വീട്ടിൽ വന്ന പഠിപ്പിക്കും. അപ്പൊ അദ്ദേഹം ഒരു ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ താമസിച്ച് അച്ഛൻ്റെ വലിയൊരു കൂട്ടുകാരനാണ്. അപ്പൊ ഞാനും കൂടെ കയറിയിരിക്കും. ചേട്ടനാണ് പ്രധാനമായിട്ട് പാട്ട് പഠിക്കുന്നതെങ്കിലും ഞാനിവിടെ കയറിയിരിക്കും. ചേട്ടൻ പാടുന്നതൊക്കെ ഞാനും അങ്ങ് പാടും. അപ്പൊ മൃദംഗം അവിടെ ഇങ്ങനെ ശിഷ്യന്മാരെല്ലാം, നമ്മുടെ ഒരു നടപ്പരയുണ്ട് അവിടെ വീടിന് തൊട്ടടുത്ത് തന്നെ, അത് വലിയൊരു ഹാളാണ്. അതിനകത്ത് ഒരു മുറി പ്രത്യേകമുണ്ട്. ആരെങ്കിലും സംഗീത വിദ്വാന്മാർ വന്നാൽ അവർക്ക് കിടക്കാനായിട്ട്, ബാക്കിയെല്ലാം ഈ ശിഷ്യന്മാരെല്ലാം ഈ തളത്തിലാണ്, വലിയ ഹാളിനടുത്താണ് കിടക്കുന്നത്. അവരുടെ കൂടെ നമ്മുടെ ഇരിപ്പും കിടപ്പുമല്ല. ഇവർ വെളുപ്പാൻ കാലത്ത് എണ്ണീച്ച് സാധകമുണ്ട് അവിടെ. അപ്പൊ അന്ന് ഈ ടൈം നോക്കാന് ഈ വാച്ചൊന്നും ഉള്ള കാലമല്ല. ഏഴര വെളുപ്പിന് എണ്ണീച്ച് സാധകം ചെയ്യണമെന്നാണ് അന്നത്തെ വയ്പ്പ്. ഗുരുനാഥനും പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ അങ്ങനെ വായിച്ചാൽ വളരെ നന്നായിട്ട് അവർക്ക് ചൊല്ലൊക്കെ വരും എന്നാണ്.
1: ആ നിശബ്ദമായ അന്തരീക്ഷത്തിൽ പഠിക്കുകയാണെങ്കിൽ വളരെ,
0: അത് ഏഴര വെളുപ്പായെന്ന് നോക്കാൻ ഒരു ഒന്നുറങ്ങിച്ച് ചില ശിഷ്യന്മാരെ കിണ്ണിച്ച് നോക്കുമ്പോൾ ഒരു നക്ഷത്രം ഉണ്ട് ഉദിക്കുന്നത്, പെരുമണ്ണ് ഉദിക്കുക എന്ന് പറയുന്നത്. അത് ഉദിക്കുന്ന കറക്റ്റാണ് ഏഴര വെളുപ്പാത്. അപ്പൊ അവരെണ്ണിച്ച സാധനം ഞങ്ങളൊക്കെ കിടന്നുറങ്ങുക, അവരെണ്ണിച്ച സാധനം ഓരോരുത്തർ മാറി
1: സമയം
0: അറിയുന്നതാണ്. എവര് വായിച്ചൊക്കെ കേട്ട് കേട്ട് കേട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ സമയമുള്ളപ്പോഴൊക്കെ ഇതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. എനിക്കൊരു 5 വയസ്സ് മുതൽ ഞാനിതെല്ലിങ്ങനെ വായിക്കുന്നുണ്ട്. ഒരു 7 വയസ്സ് 8 വയസ്സായപ്പോഴത്തേക്ക് ആര് എന്ത് വായിക്കുന്നതും ഈ ഏത് പാട്ടിനും ഞാനങ്ങ് വായിക്കും. അതെനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ആ പാട്ട് ആരെങ്കിലും പഠിയാ എന്റെ കൂടെ പോയി. അപ്പൊ പാട്ടിനെ ചേർന്ന് വായിക്കുന്ന വലിയ ഈശ്വന്മാർ വിചാരിച്ചിട്ടും അതുപോലെ ചേർന്ന് വായിക്കാനൊക്കെ ഒക്കില്ല, എന്തോ ഒരു ഇതാണ്. അപ്പൊ തിരുവനന്തപുരത്തുനിന്ന് ഒരു ഒരു ബ്രാഹ്മണനാണ് നമ്മുടെ അച്ഛനെ കാണാൻ വന്നു. അന്നത്തെ കാലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ച താമസിച്ചിട്ടേ ആരായാലും പോവുള്ളൂ. അപ്പൊ അവിടെ നിന്ന് അദ്ദേഹം ചുമ്മാ ഇരുന്ന് പാടി. അപ്പൊ ഞാൻ വായിച്ചു. വായിച്ചപ്പോ അദ്ദേഹത്തിന് വലിയ സന്തോഷം. അപ്പൊ ഇത് പറഞ്ഞെന്ന് അച്ഛൻ കേട്ടത്, കേട്ടപ്പോഴ ഇവനൊരു വാസന ഉണ്ടല്ലോ, ഇനി അവന് കുറച്ച് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് നിശ്ചയിച്ചു തോന്നുന്നു.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മാവേലിക്കര വേലിക്കുട്ടി നായരുടെ ശബ്ദം.

0: ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിട്ടലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയൊരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: നഗരപുരാണം. മാനാഞ്ചിറയ്ക്ക് ചുറ്റും വളർന്ന നഗരമാണ് കോഴിക്കോട്. 14-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവിക്രമൻ നിർമ്മിച്ചതാണ് ഈ ചിറ. അക്കാലത്തെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമായിരുന്നു അത്. കുളിക്കാനാണ് ഇതിലെ വെള്ളം ഉപയോഗിച്ചിരുന്നത്. സാമൂതിരി

രാജകുടുംബത്തിന്റെ കുളിക്കടവുകളിൽ ഏറ്റവും വലുതെന്ന് പറയാം. കുളം കുഴിച്ചപ്പോൾ കിട്ടിയ ചെങ്കല്ലുപയോഗിച്ച് കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് കൊട്ടാരങ്ങൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു. ചിറയ്ക്ക് ചുറ്റിലുമുണ്ടായിരുന്ന പഴയ കൊട്ടാരത്തിന്റെ അവശേഷിപ്പുകൾ ഇന്നില്ല. ആ സ്ഥാനത്ത് പുതിയ നിർമ്മിതികൾ വന്നു. പഴയ ഹജൂർ കച്ചേരി തൊട്ട് കിഴക്കോട്ട് നീണ്ടുകിടക്കുന്നു കോംട്രസ്റ്റ് ഓട്ട് കമ്പനിയുടെ പ്രധാന ഓഫീസ്. ഇന്ന് അടച്ചുപൂട്ടിയ ഈ കെട്ടിടം കൂടി പൊളിച്ചാൽ പഴമയുടെ അവസാന ആണിക്കല്ലും ഇളകും. മൂന്നര ഏക്കർ വിസ്തൃതിയിലുള്ള മാനാഞ്ചിറയും തൊട്ടടുത്തുണ്ടായിരുന്ന മൈതാനവും വടക്കുവശത്തെ അൻസാരി പാർക്കും കിഴക്കുവശത്തെ ടാഗോർ പാർക്കും എല്ലാം ചേർത്ത് മാനാഞ്ചിറ നവീകരിച്ചത് 1994 അമിതാഭ് കാന്ത് കോഴിക്കോട് കളക്ടറായപ്പോഴാണ്. നവീകരണ ശേഷം മാനാഞ്ചിറയും പരിസര പ്രദേശങ്ങളും മാനാഞ്ചിറ സ്ക്വയർ എന്ന പേരിൽ അറിയപ്പെട്ടു. സ്ക്വയറിന്റെ പടിഞ്ഞാറുഭാഗത്തെ ടൗൺ ഹാളും തൊട്ടടുത്ത് കിടക്കുന്ന ക്രൗൺ തിയേറ്ററും പഴമയിലേക്ക് മുഖം മിനുക്കി ഇന്നുമുണ്ട്. മാനവിക്രമൻ ചിറ ലോപിച്ച് മാനാഞ്ചിറയായി എന്നാണ് അനുമാനം. ചിറയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കുളമുണ്ടായിരുന്നു. മുതലക്കുളം എന്നായിരുന്നു അതിന്റെ പേര്. കുളത്തിന്റെ സ്ഥാനത്ത് ഇന്ന് മൈതാനമാണ്. കോഴിക്കോട്ടെ രാഷ്ട്രീയ സാംസ്കാരിക പൊതുപരിപാടികൾ നടക്കുന്നത് ഇവിടെയാണ്. നഗരവാസികളുടെ കുടിവെള്ള സ്രോതസ്സായി മാനാഞ്ചിറ മാറിയത് ടിപ്പു സുൽത്താന്റെ കാലത്താണെന്ന് പറയപ്പെടുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തും അത് തുടർന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ കാലിക്കറ്റ് മുനിസിപ്പൽ കൌൺസിൽ മാനാഞ്ചിറ കുടിവെള്ളത്തിന് മാത്രമായി സംവരണം ചെയ്തു. കോഴിക്കോട്ടെ പ്രധാന കെട്ടിടങ്ങളായ LIC ഡിവിഷണൽ ഓഫീസ്, ആദായ നികുതി ഓഫീസ്, SBI മേഖലാ ഓഫീസ്, ഹെഡ് പോസ്റ്റ് ഓഫീസ്, ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസ്, പബ്ലിക് ലൈബ്രറി എന്നിവ പ്രവർത്തിക്കുന്നത് മാനാഞ്ചിറയ്ക്ക് ചുറ്റിലുമാണ്. മാനാഞ്ചിറയ്ക്ക് തെക്ക് കിഴക്കുമാറിയാണ് വട്ടത്തിൽ നിർമ്മിച്ച പട്ടാളപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. ടിപ്പു സുൽത്താൻ തന്റെ സൈന്യത്തിലെ മുസ്ലിം ഭടന്മാർക്ക് നിസ്കരിക്കാൻ നിർമ്മിച്ച പള്ളിയാണ് ഇതെന്ന് രേഖകൾ. ഇടക്കാലത്ത് പള്ളി നവീകരിച്ചു. ബഹുനിലകളിൽ നിസ്കരിക്കാനുള്ള സൌകര്യമുണ്ട് ഈ പള്ളിക്ക്. പള്ളിയുടെ തൊട്ടുമുൻപിലുള്ള റോഡിന് മായിൻ റോഡ് എന്നായിരുന്നു പേരെങ്കിലും ഇന്ന് ആ പേര് ആരും ഉപയോഗിക്കാറില്ല. മാനാഞ്ചിറയ്ക്ക് വടക്ക് കിഴക്ക് മാറിയാണ് പ്രശസ്തമായ CSI കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത്. ജർമ്മൻ മിഷണറിമാരുടെ സംഭാവനകളുടെ ഉദാത്തമായ പ്രതീകമാണ് ഇത്. 1856 ഹെർമൻ ഗുണ്ടർട്ടിന്റെ കാലത്താണ് പള്ളി നിർമ്മിച്ചത്. യൂറോപ്യൻ കേരള ശൈലികളുടെ സംയോജനം വാസ്തുവിദ്യയിൽ പ്രകടമാണ്. കമാനാകൃതിയിലുള്ള പ്രവേശന കവാടത്തിന് മുകളിൽ 3 തട്ടുകളുള്ള ഒരു ഗോപുരമുണ്ട്. ടൈലുകൾ കൊണ്ടാണ് മേൽക്കൂര. താഴെ പ്രധാന ഹാളും ചുറ്റിലും മുറികളുമടങ്ങിയ പള്ളിയിൽ നിലവിലുള്ള പൈപ്പ് ഓർഗൻ ഇംഗ്ലണ്ടിലെ സെന്റ് ഐഡൻസ് പള്ളിയുടെ സംഭാവനയാണ്. CSI പള്ളിയിൽ നിന്ന് വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന CSI സെന്റ് മേരീസ് ഇംഗ്ലീഷ് പള്ളി ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചത്. മാനാഞ്ചിറയിൽ നിന്ന് 1.5 കിലോമീറ്റർ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്താൽ ചരിത്രപ്രസിദ്ധമായ തളി മഹാദേവ ക്ഷേത്രമായി. 100 ആണ്ടുകളുടെ പഴക്കമുള്ള ക്ഷേത്രത്തിലെ ശിവലിംഗം പരശുരാമ പ്രതിഷ്ഠയാണെന്ന് പറയപ്പെടുന്നു. സാമൂതിരിമാരുടെ കാലഘട്ടത്തിൽ ക്ഷേത്രം പുനർനിർമ്മിച്ചു. അക്കാലത്തെ വാസ്തുവിദ്യ അകത്തും പുറത്തും പ്രകടമാണ്. രേവതി പട്ടത്താനം എന്ന വിദ്വൽ സദസ് നടന്നിരുന്നത് ഈ ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ശ്രീകണ്ഠേശ്വര ക്ഷേത്രവും ചെറൂട്ടി റോഡിലെ ഭദ്രകാളി ക്ഷേത്രവും മാനാഞ്ചിറയിൽ നിന്നും ഏറെ ദൂരത്തിലല്ലെന്നും എടുത്തു പറയണം. നഗരപുരാണം. രചന മധുശങ്കർ മീനാക്ഷി. ആഖ്യാനം ഗായത്രി ദേവി.

0: ഗ്രാമകേരളം
1: ഇന്നലെയുടെ നാട്ടുവഴികളിൽ.
2: അധ്വാനമാണ് ജീവിതം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. പ്രധാനമായും കൃഷിപ്പണികളിലാണ് അവരുടെ ഊർജവും ഉത്സാഹവും സമർപ്പിക്കപ്പെട്ടിരുന്നത്. അതിന്റെ നന്ദി എന്നോണം അന്ന് സസ്യങ്ങളും വൃക്ഷങ്ങളും അവർക്ക് സമൃദ്ധിയേകിയിരുന്നു. തെങ്ങിൻ തലപ്പുകൾ തിങ്ങി കാഴ്ച പ്രസാദിച്ചിരുന്നു. ഫലവൃക്ഷങ്ങൾ നിറയെ ഫലങ്ങളുമായി തല കുമ്പിട്ട് നിൽക്കുമായിരുന്നു. ഭക്ഷണത്തിന് വേണ്ടുന്ന വിഭവങ്ങൾ മിക്കതും

0: സ്വന്തം കൃഷിയിടങ്ങളിൽ വിളയിച്ചെടുക്കുന്നതിനാൽ ഗ്രാമീണർക്ക് പുറത്തെ വിപണിയെ അധികം ആശ്രയിക്കേണ്ടിയിരുന്നില്ല. അന്നൊക്കെ വീട്ടാവശ്യത്തിനുള്ള നാളികേരം എടുത്ത ശേഷം ബാക്കിയുള്ളവ ഉണക്കി ആട്ടി എണ്ണയാക്കുമ്പോൾ അത് രഹസ്യമാക്കി വെക്കാനാവില്ല. അത്രയ്ക്കുണ്ട് നാടെങ്ങും പരക്കുന്ന ആ ഹൃദ്യമായ സുഗന്ധം. പാലും വെണ്ണയും തൈരുമൊക്കെ അടുക്കളയിൽ സുലഭമായിരുന്നു. അതൊന്നും പുറത്തുനിന്ന് വാങ്ങുന്നവയല്ല. തൊഴുത്തിൽ കറവയുള്ള ഒരു പശുവെങ്കിലും ഉണ്ടാവും. നെല്ലും മുതിരയും പയറും ഉഴുന്നുമൊക്കെ ഊഴമിട്ട് മുറ്റത്ത് കിടന്ന് വെയിൽ കൊള്ളുന്നുണ്ടാവും. അമ്മയുടെ വക അടുക്കളത്തോട്ടത്തിൽ നിന്ന് രാസവളസ്പർശമേൽക്കാത്ത വെണ്ടയും കത്തിരിയും വഴുതനയും ചീരയും പാവലും പയറുമൊക്കെ ഭക്ഷ്യവിഭവങ്ങളായി മുന്നിലെത്തുമ്പോൾ അവ കഴിച്ച് ഓജസ്സോടെ ഓടി നടക്കുന്ന കുട്ടികൾ. പകലെങ്ങും പാടത്തും പറമ്പിലും പണിയെടുത്ത് തളർന്നുവെങ്കിലും നിറഞ്ഞ മനസ്സോടെ അന്തിക്കു മുമ്പേ വീടണയുന്ന കൃഷിവലർ വൈകുന്നേരം സ്കൂൾ വിട്ടുവന്നാൽ കുട്ടികൾക്ക് കളിച്ചു നടക്കുക മാത്രമല്ല, അമ്മ ഏൽപ്പിച്ച ചില ജോലികളും ഉണ്ടാവും. അതായത് ചെറിയ പാത്രങ്ങളിൽ വെള്ളമെടുത്ത് പച്ചക്കറി ചെടികളെയൊക്കെ നനയ്ക്കുക. നനയ്ക്കുന്നതിനിടെ അമ്മ കാണാതെ മൂക്കാത്ത വെണ്ടയ്ക്കയും പയറും വെള്ളരിയൊക്കെ പൊടിച്ച് വായിലാക്കുന്ന കുട്ടിക്കുസൃതിയും പഴയ തലമുറയുടെ സ്മരണയിൽ നിന്ന് മാഞ്ഞുപോകുന്നതല്ല. കുട്ടികളുടെ മറ്റൊരു പ്രധാന ജോലി തലേന്ന് കത്തിച്ച കൊച്ചു മണ്ണെണ്ണ വിളക്കിന്റെയും വരാന്തയിലെ റാന്തലിന്റെയും കരി തുടച്ച് വൃത്തിയാക്കി സന്ധ്യയ്ക്ക് കത്തിക്കാൻ പാകത്തിൽ തയ്യാറാക്കി വെക്കുക. സന്ധ്യാദീപം തെളിയിച്ചു കഴിഞ്ഞാൽ മണ്ണെണ്ണ പുക കുറെ വലിച്ചു കയറ്റിക്കൊണ്ടായിരിക്കും പുസ്തക വായനയും ഗൃഹപാഠമെഴുത്തും. അപ്പോൾ അടുത്ത വയലിൽ നിന്ന് കേൾക്കുന്നുണ്ടാവും പേക്രോം പേക്രോം എന്ന് തവളകളുടെ സംഘസംഗീതം. ഇരുട്ടിൽ പുറത്തേക്ക് നോക്കിയാൽ കാണാം ചെടിപ്പടർപ്പുകളിൽ മാലവിളക്ക് പോലെ മിന്നാമിനുങ്ങുകളുടെ അത്ഭുത ദീപക്കാഴ്ച. മുന്നിലെ മണ്ണെണ്ണ വിളക്കിനേക്കാൾ എത്രയോ ഇരട്ടിയായ പ്രകാശധോരണി. അത്താഴത്തിന് അമ്മ വിളിക്കുമ്പോൾ പുസ്തക വായനയ്ക്ക് വിരാമമാകുന്നു. പിന്നെ ഉറങ്ങാനുള്ള തിരക്കുകൂട്ടലായി. രാത്രി ചിലപ്പോൾ മേൽക്കൂരയ്ക്കുമേൽ മഴയുടെ താളക്രമത്തിലുള്ള നൃത്തമുണ്ടാകും, അല്ലെങ്കിൽ ചീവിടുകളുടെ ഒച്ച. നേരം പുലരുന്നു. അടുത്ത പ്രഭാതത്തിലേക്ക് മഞ്ഞ് വീണ് നനഞ്ഞ വൈക്കോൽ പന്തലിൽ നിന്ന് പുകമണം ഉയരുന്നുണ്ടാവും. അപ്പോഴേക്കും പലതരം കച്ചവടക്കാരും നാട്ടുവഴി കൈയടക്കിയിട്ടുണ്ടാവും. മൺപാത്രങ്ങളും അലുമിനിയം പാത്രങ്ങളും തലയിലേറ്റി വീടുതോറും കയറിയിറങ്ങുന്നവർ കുട്ട നിറയെ പലതരം കുപ്പിവളകളും കൺമഷിയും കണ്ണാടിയും കൊണ്ടുവരുന്നവർ, തഴപ്പായയും വട്ടിയും നെയ്ത് വീട്ടിൽ കൊണ്ടുവരുന്ന അമ്മുമ്മമാർ, തുണിയലക്കുകാർ, അങ്ങനെ അങ്ങനെ. അന്നൊന്നും വീടുകൾക്ക് ചുറ്റും മതിലുകളില്ലായിരുന്നു. ആർക്കും പരസ്പരം അകൽച്ചയോ സംശയമോ ഭയമോ ഉണ്ടായിരുന്നില്ല. എല്ലാവരും മറ്റു പറമ്പുകളിലൂടെയും വീട്ടുമുറ്റങ്ങളിലൂടെയും യഥേഷ്ടം വഴി നടന്നിരുന്നു. വീട്ടിൽ അപ്രതീക്ഷിതമായി വിരുന്നുകാരെത്തിയെന്നിരിക്കട്ടെ, അവരെ സൽക്കരിക്കുന്നതിൽ എന്തെങ്കിലും കുറവെന്ന് കണ്ടാൽ വീടിന് പിന്നിലൂടെ അടുത്ത വീട്ടിലേക്ക് ഒരോട്ടമാണ്. അരിയോ മുളകോ തേയിലയോ എന്തായാലും അവിടുന്ന് വാങ്ങി മടങ്ങിയെത്തുന്നത് അതിഥിയെന്നല്ല ദൈവം പോലും അറിയുകയില്ല. തൊടികളിലും ഇടവഴിയിലും നിന്ന് പറിച്ചെടുത്ത് താളിയിലയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന് പൂക്കളങ്ങൾ ഉണ്ടാക്കുന്ന പലയിനം പൂക്കളുടെ ഹൃദയഹാരിയായ സുഗന്ധം മനസ്സുകളിലും ഉണ്ടായിരുന്ന നല്ല കാലം. ഇനി ഒരിക്കലും തിരിച്ചു വരാതെ പോയി മറഞ്ഞ ആ നല്ല കാലത്തിന്റെ ഓർമ്മകൾ നമ്മളിൽ പലർക്കുമുണ്ടാകാം. ഇടയ്ക്കൊന്ന് കണ്ണടച്ച് വെറുതെ ഇരുന്നാൽ മതി, നമ്മുടെ മനസ്സ് ആ ഓർമ്മകളിലേക്ക് ചായും. അവ നമ്മയും എടുത്ത് കാലങ്ങൾക്ക് പിറകിലേക്ക് സഞ്ചരിക്കും.
1: ഇന്നലെയുടെ നാട്ടുവഴികളിൽ രചന രാജ്മോഹൻ കൂവളശ്ശേരി, ആഖ്യാനം സുഷമ അനിൽ, നിർവഹണം ജി സന്തോഷ് കുമാർ, നിർവഹണ സഹായം മിനി ജി എസ്.

പ്രിയ ശ്രോതാക്കളെ, നമുക്ക് ചുറ്റും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിനായി 1076, അതായത് 1076 എന്ന ടോൾ ഫ്രീ നമ്പർ ഉപയോഗിക്കണമെന്ന് പരാതി പരിഹാര സെൽ അറിയിച്ചു. സാങ്കേതിക പരീക്ഷാ കൺട്രോളർ നടത്തുന്ന ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ് മെഴ്സി ചാൻസ് പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. വിശദവിവരങ്ങൾക്ക് www.tekerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. sec.kerala.gov.in ഇൽ കരട് പട്ടിക പരിശോധിക്കാം. പേര് ഉൾപ്പെടുത്താൻ 5 വരെ അവസരമുണ്ട്. അന്തിമ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്തെ സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് സർക്കാർ ഉത്തരവ് മുഖേന അംഗീകരിച്ച പ്രോസ്പെക്ടസ് പ്രകാരം അപേക്ഷ ക്ഷണിക്കുന്നു. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഈ മാസം 27 വരെ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 1000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 500 രൂപയുമാണ്. അപേക്ഷകർക്ക് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത് ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ നാളെ വരെ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന അവസരത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷകർ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഐശ്വിക വിഷയമായി എടുത്ത് +2 പരീക്ഷ പാസ്സായിരിക്കണം. കൂടാതെ 50% മാർക്കോടെ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലും ബന്ധപ്പെട്ട സ്റ്റേറ്റ് കൌൺസിലും അംഗീകരിച്ച GNM കോഴ്സ് പരീക്ഷ പാസ്സായിരിക്കണം. അപേക്ഷകർക്ക് ഉയർന്ന പ്രായപരിധി ബാധകമല്ല. സർവീസ് കോട്ടയിലെ ഉള്ളവർക്ക് 49 വയസ്സാണ് പ്രായപരിധി. കൂടുതൽ വിവരങ്ങൾക്ക് 0471-256-3631-362-363-364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. 0471-256-360-361-362-363-364 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും. ഇനിയൊരു ചലച്ചിത്ര ഗാനമാണ് KS ചിത്ര പാടിയത്. S രമേശൻ നായരുടെ വരികൾക്ക് ദർശൻ രാമന്റെ സംഗീതം. ചിത്രം ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ.

0: down. Over the past 24 hours, thousands of stranded residents have been shifted to safer locations and relief shelters. In view of the student safety, all the schools and colleges will remain closed today in majority of the districts in the state. Meanwhile, rail traffic between Ghulwad and Umargam Road Station has been suspended as a precautionary measure after water levels touched the danger mark at a railway bridge, which led to the cancellation and diversion of several trains, including Vande Bharat and Shatabdi. The state administration has urged citizens to avoid unnecessary travel and rely strictly on official advisories. Aparna Khund, Akashvani News, Ahmedabad.
1: The death toll in Assam due to floods has risen to 47, with 6 more deaths reported yesterday. Over 7.21 lakh people are affected by the floods in 11 districts across the state. Meanwhile, the India Meteorological Department, IMD, has issued a red colour warning for very heavy to extremely heavy rainfall over East Rajasthan, Gujarat and Madhya Maharashtra today. On to sports. The 23rd Commonwealth Games, CWG, began in Glasgow, Scotland, with a spectacular and colourful opening ceremony. Teams from 74 nations will participate in the 10-day event. The Indian contingent, led by flag bearer Mirabai Chanu and ceremonial baton bearer Lovlina Borgohain, marched with athletes waving miniature tricolours. The contingent received a warm welcome from the Glasgow crowd as India's athletes celebrated the start of their campaign. India opened their medal tally at the Commonwealth Games before the opening ceremony, as the Olympic medalist boxer Lovlina moved straight into the women's 75-kilogram semi-finals after receiving a bye. And now, for a look at today's newspapers, it's over to Tanvi Khurana.
2: Thank you, Pramod. PM promises new law to tackle paper leaks. Cabinet meeting today, headlines the Hindustan Times. The Pioneer headlines, PM announces fast-track courts in paper leak cases. While the Hindu headlines, PM reaches out to students. Sonam Wangchuk ends fast. The Indian Express headlines, PM steps in. Fast-track court to punish exam paper leak guilty. Tough new law on the way. All papers have on their front page that amid the ongoing protests over neat huge heap paper leak issue, the government names new secretaries for higher and school education departments. And finally, justice was served in a murder case in Mohali thanks to a pet dog. The Times of India in a story says the dog would reportedly go to a spot and sit down, alerting the cops who dug up and found the victim's body. And with that, it's back to you, Pramod.
1: Thank you, Tanvi. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi promises new law to tackle paper leaks. Today's cabinet meeting to come out with stricter measures to deal with the issue. Delhi High Court sets up special fast-track court for paper leak cases after PM Modi's announcement. Activist Sonam Wangchuk ends his hunger strike in presence of Union Ministers JP Nadda and Jitendra Singh. India develops its first expendable turbojet engine of 350 kilograms thrust class. India and Romania sign 3 agreements in the fields of science and technology, education and sports. And with that, we end the morning news. Have a nice day.
3: Agashavani.
4: നോവൽ സഞ്ചാരം.
5: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
6: രക്തബന്ധമുള്ളവരെല്ലാം മൃദുലമായേ അയാളോട് പെരുമാറിയിട്ടുള്ളൂ. പരിചാരകന്മാരെല്ലാം വാക്കയ്യും പൊത്തിയെ മുൻപിൽ നിന്നുള്ളൂ. നാട്ടുകാരും അയാളെ ബഹുമാനിക്കുന്നുവെന്ന് നടിച്ചു, നമ്പിടിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി. ഈ ബഹുമതികളെല്ലാം താൻ അർഹിക്കുന്നുവെന്ന മട്ടാണ് കാർത്തികേയന്. താൻ കൃഷ്ണൻ നമ്പിടിയുടെ മകനാണ്. കൃഷ്ണൻ നമ്പിടിയോ ധനികനും യോഗ്യനും. അമ്മ ഇടയ്ക്കിടയ്ക്ക് അയാളെ ഇത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് ചെറുപ്പന്നേ കനത്തിൽ തന്നെയായി പെരുമാറ്റം. ഭൃത്യന്മാരോട് അയാൾ അയഞ്ഞു സംസാരിച്ചിട്ടില്ല. ആംഗ്യങ്ങൾ കൊണ്ട് കഴിയും, ആജ്ഞകൾ അധികവും. സേവക പരീക്ഷകൾ അഭിവാദ്യം ചെയ്താലും കണ്ടില്ലെന്ന് നടിച്ചു. വെറും പുഴുക്കൾ എന്ന മട്ടിൽ മനുഷ്യരെ നോക്കിക്കാണാൻ അയാൾ ശീലിച്ചു. ഒരു ചോദ്യം, കുളി. നിഷേധം. വൈകീട്ടേ. സമ്മതം. ഇത്തരം മൂളലുകളുടെ സ്വരഭേദം കൊണ്ട് ആജ്ഞകളും നിർദ്ദേശങ്ങളും നൽകുകയായിരുന്നു പതിവ്. എന്തു വിലപിടിപ്പുള്ള വാക്കുകൾ! അതിബുദ്ധിമാനോ അറുമന്ദനോ ആയിരുന്നില്ല കാർത്തികേയൻ. അധ്വാനശീലനായിരുന്നു.

0: എന്ന മട്ടാണ്. ഈ ഭാവത്തിനും ക്ലാസ് കയറ്റം കിട്ടുന്നുണ്ടായിരുന്നു. അയാൾ മോരിൽ വീണ മുദ്രമണിയായിരുന്നു, തുടമുള്ള മുദ്രമണി. വിദ്യാർത്ഥികളും അയാളെ പുറന്തള്ളി. തുടുത്ത കവിളും മിന്നുന്ന മുടിയും ഉടച്ചിൽ തട്ടാത്ത ഉടുപ്പുമായി കയറി വരുന്ന അയാളെ നോക്കി വിദ്യാർത്ഥികൾ പുച്ഛിച്ചു. ഫൂ! എട്ടാം തരത്തിൽ വെച്ച് കാർത്തികേയൻ ഒരു ഓമന പേരും നേടി. കുഞ്ഞിരാമനാണ് അത് സമ്മാനിച്ചത്. അയാൾ വികൃതി കണ്ടപ്പന്മാരുടെ നേതാവാണ്. കുടുക്കിടാത്ത ഷർട്ടും പറിച്ചിട്ട തലമുടിയും ചുണ്ടത്തൊരു ചൂളം വിളിയുമായി സ്കൂളിന്റെ എല്ലാ ഭാഗത്തും കുഞ്ഞിരാമനെ കാണാം. കൂട്ടം കൂടി നിന്ന് തിമിർത്തിരുന്ന വിദ്യാർത്ഥികളുടെ നടുവിലൂടെ കാർത്തികേയൻ ശരം പോലെ കടന്നുപോയപ്പോൾ കുഞ്ഞിരാമൻ തിരിഞ്ഞു നോക്കി. ആരപ്പ, ദിവാനോ? ഒരു കൂട്ടച്ചിരി. പക്ഷെ കാർത്തികേയൻ തിരിഞ്ഞു നോക്കിയില്ല. പിള്ളേരുടെ കൂവലിനിടയ്ക്ക് കടന്നുപോകുന്ന ആനയെപ്പോലെ അയാൾ വെച്ചടിച്ചു. അന്നു മുതൽക്ക് കാർത്തികേയന് ദിവാൻ പദവി ഉറച്ചു. തങ്ങളുടെയെല്ലാം ആശയത്തിന് രൂപം കിട്ടിയ പോലെ വിദ്യാർത്ഥികൾ സന്തോഷിച്ചു. അവരത് സ്വൽപ്പം കൂടി പരിഷ്കരിച്ച് ദിവാൻജി എന്നാക്കി സ്കൂളിലൊക്കെ പ്രചരിപ്പിച്ചു. പതുക്കെ കാർത്തികേയൻ എന്നു പേര് ഹാജർ പുസ്തകത്തിൽ മാത്രമായി. ദിവാൻജിയാകട്ടെ, ഇതൊന്നും ശ്രദ്ധിച്ചതേയില്ല. എന്തിന് ശ്രദ്ധിക്കുന്നു? നിസ്സാരന്മാരുടെ ലോകത്തിൽ എന്തെല്ലാം നടക്കും! ആ ശിരസ് ഉയർന്നു തന്നെ നിന്നു.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇപ്പോൾ സ്മൃതി മധുരം കേൾക്കാം. ഒരേ ആശയം തുളുമ്പുന്ന ഗാനങ്ങൾ. ഒരേ ശാസ്ത്രീയ രാഗത്തിൽ പല ഗാനങ്ങളുണ്ടെങ്കിലും തൽക്കാലം നമുക്കിവിടെ ഒരു രാഗത്തിലെ രണ്ട് ഗാനങ്ങൾ മാത്രം കേൾക്കാം. പ്രിയ ശ്രോതാക്കൾക്ക് ഊഹിക്കാൻ കഴിയും രാഗമേതെന്ന്. അത്രമേൽ പ്രിയപ്പെട്ട രാഗമാണത്. അക്ഷരച്ചപ്പിൽ പറയുന്നത് പോലെ ഒരു സൂചന കൂടി തരാം. ഒരു രാജ്യത്തിൻ്റെ പേരാണ് ഈ ശാസ്ത്രീയ രാഗത്തിൻ്റെ പേര്. ആദ്യഗാനം പാടിയത് പി. സുശീല. ഗാനരചന ജി. ഗോപാലകൃഷ്ണൻ. സംഗീത സംവിധാനം ജി. ദേവരാജൻ. ചിത്രം പാദസരം.

അടുത്ത ഗാനത്തിൻ്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം എം ജി രാധാകൃഷ്ണൻ, പാടിയത് എം ജി ശ്രീകുമാർ, ചിത്രം കിന്നരിപ്പുഴയോരം.

0: ആകാശവാണി
1: യോഗസൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ സേതു ബന്ധാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ഷാൻ എസ് ബി.
3: സേതു ബന്ധാസനം അഥവാ ബ്രിഡ്ജ് പോസ് പരിശീലന ക്രമം: ആദ്യം ഇരുകാലുകളും ചേർത്ത് വെച്ച് ഇരുകൈകളും ശരീരത്തിനോട് ചേർത്ത് നീണ്ട് നിവർന്ന് കിടക്കുക. ഇങ്ങനെ നീണ്ട് നിവർന്ന് മലർന്നു കിടന്ന ശേഷം സ്വാഭാവികമായ ശ്വസന പ്രക്രിയ നിലനിർത്തുക. 3 മുതൽ 5 തവണ ഇപ്രകാരം ശ്വസന പ്രക്രിയ നിലനിർത്തിയതിനു ശേഷം മെല്ലെ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് ഇരുകാലുകളും മടക്കി പൃഷ്ഠത്തിനോടടുപ്പിച്ച് പാദങ്ങൾ 6 ഇഞ്ചകലത്തിൽ മുട്ടുകൾ മേലോട്ടാക്കി കുത്തിവെക്കുക. ഇപ്രകാരം കുത്തിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൃഷ്ഠഭാഗത്തിനോട് ചേർന്ന് തന്നെ കാലിൻ്റെ ഉപ്പുറ്റികൾ വരണം എന്നുള്ളതാണ്. ശേഷം ഇരുകൈകൾ കൊണ്ടും ഇരുകാലിൻ്റെ കുഴകളിൽ പിടിക്കുക. വളരെ ശക്തമായും ദൃഢതയോടുകൂടിയും ഇരുകാൽ കുഴകളിലും പിടിച്ച ശേഷം ദീർഘമായി ശ്വസിച്ചുകൊണ്ട് മെല്ലെ ശ്വാസം വിട്ടുകൊണ്ട് ഉടലും അരക്കെട്ടും ചെറിയൊരു കുതിപ്പോടുകൂടി ആവുന്നത്ര മേലോട്ടുയർത്തുക. ഇപ്രകാരം 10 മുതൽ 15 സെക്കൻഡ് നിന്ന ശേഷം ശ്വാസം എടുത്തുകൊണ്ട് ഉടലും അരക്കെട്ടും താഴേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്ന സമയം യാതാലൊരു കാരണവശാലും ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായും തലയുടെ ഭാഗത്തേക്ക് കൊടുക്കാതെ ശ്രദ്ധിക്കുക. കൈയിൻ്റെ സപ്പോർട്ടുള്ളതിനാൽ യാതാലൊരു കാരണവശാലും വീഴ്ന്നു പോകും എന്നുള്ള ഭയം ഉണ്ടാകേണ്ടതില്ല. സേതുബന്ധാസനം ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ: നടുവേദന മാറ്റുന്നതിനും അടിവയറിലെ അവയവങ്ങൾക്ക് ദൃഢത നൽകുന്നതിനും ശ്വാസകോശം, ഹൃദയം ഇവയ്ക്ക് നല്ല വ്യായാമം കിട്ടുന്നതിനും സേതുബന്ധാസനം വളരെ ഉത്തമമാണ്.

0: ആണ്. ഇതോടൊപ്പം തോളെല്ലുകളുടെ ഉറപ്പിനും പേശികളുടെ ഉണർവിനും ഇത് വളരെ ഉത്തമമാണ്. ഇടുപ്പും അരക്കെട്ടും മേലോട്ട് ഉയർത്തുന്നതുകൊണ്ട് തന്നെ സയാറ്റിക്ക പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കും നടുവേദന, IVDP അഥവാ ഡിസ്ക് ബൾജ് പോലുള്ള അവസ്ഥകൾക്കും ഇത് വളരെയധികം ഗുണകരമായതാണ്. സേതുബന്ധാസനം ഒഴിവാക്കേണ്ട അവസരങ്ങൾ: നട്ടെല്ലുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾക്ക് ശേഷം, അതുപോലെ തന്നെ വാരിയെല്ലുകളുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ, ഹൃദ്രോഗങ്ങൾ. ഹൃദ്രോഗം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കഠിനമായ ഹൃദ്രോഗങ്ങളാണ്. അല്ലാത്ത അവസ്ഥകളിൽ സേതുബന്ധാസനം വളരെ ഗുണകരമാണെങ്കിലും കഠിനമായ ഹൃദ്രോഗമുള്ള അവസ്ഥകളിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്.
1: സേതുബന്ധാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഷാൻ SB.

ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനം പാടിയത് പി ജയചന്ദ്രനും ചിത്രയും. കണ്ണൂർ രാജൻ്റെ സംഗീതം, രചന മങ്കമ്പ് ഗോപാലകൃഷ്ണൻ. ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം.

0: ഉണർവ്.
1: അങ്ങനെയല്ല,
2: പിന്നെങ്ങനെയാ?
1: ഞാൻ പറയുന്ന പോലെ അങ്ങ് പഠിച്ചാൽ മതി.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: എന്റെ എന്റേത് മാത്രം ഈ ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം, RK ദാമോദരന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാലയായ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്ന സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ സത്യാഗ്രഹം എന്ന സമരമുറ എങ്ങനെ രൂപപ്പെട്ടുവെന്ന് ഗാന്ധിജി വിവരിക്കുന്നു. സമരത്തിന് തുടക്കം മുതൽ പല രൂപമാറ്റങ്ങൾ ഉണ്ടായി എങ്കിലും അതിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും ഗാന്ധിജി സത്യത്തെ കൈവിട്ടില്ല. എതിർഭാഗം വാഗ്ദാന ലംഘനങ്ങൾ നടത്തുമ്പോഴും ഗാന്ധിജി സത്യത്തെ മുറുകെ പിടിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ഭരണാധികാരികൾ ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ച കരി നിയമത്തിനെതിരെയുള്ള സമരം ഗാന്ധിജി എങ്ങനെ തുടർന്നു കൊണ്ടുപോയി എന്ന് നമുക്ക് നോക്കാം. സത്യാഗ്രഹത്തിൽ പ്രവേശന നിയന്ത്രണ നിയമത്തെക്കൂടി ഉൾപ്പെടുത്തിയതുകൊണ്ട് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർക്ക് ട്രാൻസ്വാളിൽ പ്രവേശിക്കുവാൻ അധികാരമുണ്ടോ എന്ന് പരീക്ഷിക്കുക ഇപ്പോൾ ഇന്ത്യക്കാരുടെ കടമയായി തീർന്നു. പരീക്ഷ നടത്തുന്നത് സാധാരണക്കാരനായ ഒരു ഇന്ത്യക്കാരൻ മുഖേനയല്ല വേണ്ടതെന്ന് കമ്മിറ്റി തീർച്ചപ്പെടുത്തി. പുതിയ നിയമപ്രകാരം നിരോധിക്കപ്പെട്ട ഇന്ത്യക്കാർക്ക് സ്വീകാര്യമായ വിധമുള്ള നിർവചനത്തിന്റെ നാലതിരിൽപ്പെടാത്ത ഒരു ഇന്ത്യക്കാരൻ ട്രാൻസ്വാളിൽ പ്രവേശിച്ച് ജയിലിൽ പോകണം എന്നായിരുന്നു വിചാരം. ഒരു യൂറോപ്യൻ ഭാഷയറിയാത്ത ആരെയും നിരോധിക്കപ്പെട്ട കുടിയേറ്റക്കാരനായി കരുതണമെന്ന്

വകുപ്പ് നിയമത്തിലുണ്ട്. അതിനാൽ ഇംഗ്ലീഷ് അറിയുന്നവനും എന്നാൽ മുമ്പ് ട്രാൻസ്വാളിലേക്ക് വന്നിട്ടില്ലാത്തവനുമായ ഒരു ഇന്ത്യക്കാരൻ വേണം ആ രാജ്യത്ത് പ്രവേശിക്കേണ്ടത് എന്ന് കമ്മിറ്റി തീർച്ചപ്പെടുത്തി. ധാരാളം ഇന്ത്യൻ യുവാക്കൾ അതിന് തയ്യാറായി. അവരിൽ നിന്ന് സൊറാബ്ജി ഷാപ്പർജി അടജാനിയായെ തിരഞ്ഞെടുത്തു. സൊറാബ്ജി ഒരു പാഴ്സിയായിരുന്നു. തെക്കേ ആഫ്രിക്കയിൽ എല്ലാ ദിക്കിലും കൂടി ഒരുപക്ഷെ 100-ൽ അധികം പാഴ്സികൾ ഉണ്ടായിരുന്നില്ല. പാഴ്സികളെക്കുറിച്ച് ഇന്ത്യയിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് തെക്കേ ആഫ്രിക്കയിലും എനിക്ക് അവരെക്കുറിച്ചുണ്ടായിരുന്നത്. ലോകത്തിൽ പാഴ്സികൾ 100,000-ൽ അധികമില്ല. ഇത്ര ചെറിയൊരു സമുദായം വളരെ കാലമായി അതിന്റെ പ്രശസ്തി നിലനിർത്തുകയും അതിന്റെ ധർമ്മത്തോട് ചേർന്ന് നിൽക്കുകയും ദാനത്തിൽ അദ്വിതീയമായി വർത്തിക്കുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ സംഗതി തന്നെ അവരുടെ ഉത്കൃഷ്ട സ്വഭാവത്തിന് മതിയായ തെളിവാണ്. സൊറാബ്ജിയാകട്ടെ തനി സ്വർണം തന്നെയായിരുന്നു. അദ്ദേഹം സമരത്തിൽ ചേർന്ന കാലത്ത് ഞാൻ അദ്ദേഹവുമായി കുറച്ചേ പരിചയമുണ്ടായിരുന്നുള്ളൂ. സത്യാഗ്രഹത്തിൽ പങ്കുകൊള്ളുന്നതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ എഴുത്തുകളെക്കുറിച്ച് എനിക്ക് നല്ല അഭിപ്രായമാണുണ്ടായിരുന്നത്. ഞാൻ പാഴ്സികളുടെ മഹാഗുണങ്ങളെ സ്നേഹിക്കുന്ന ഒരുവനാണെങ്കിലും ഒരു സമുദായമെന്ന നിലയ്ക്കുള്ള അവരുടെ ചില ദോഷങ്ങൾ അറിയാതിരുന്നില്ല. അതുകൊണ്ട് വിഷമഘട്ടങ്ങളിൽ സൊറാബ്ജി തന്റെ തത്വങ്ങളോട് ചേർന്ന് നിൽക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ടായി. എന്നാൽ ബന്ധപ്പെട്ട കക്ഷി മറിച്ച് വിചാരിക്കുമ്പോൾ സ്വന്തം സംശയങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകാതിരിക്കുന്നത് എന്റെ ഒരു പതിവായിരുന്നു. അതുകൊണ്ട് സൊറാബ്ജിയെ അദ്ദേഹം പറയുന്നത് വിശ്വസിച്ച് സ്വീകരിക്കണമെന്ന് ഞാൻ കമ്മിറ്റിക്ക് ശുപാർശ ചെയ്തു. ഒടുവിൽ സൊറാബ്ജി താനൊരൊന്നാന്തരം സത്യാഗ്രഹിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. അദ്ദേഹം ദീർഘകാലം ജയിൽവാസം അനുഭവിച്ച സത്യാഗ്രഹികളിൽ ഒരാളാണെന്ന് മാത്രമല്ല തന്റെ അഭിപ്രായങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ അർഹിക്കുമാറ് സമരത്തെക്കുറിച്ച് അഗാധമായി പഠിച്ച ഒരാളുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശം എപ്പോഴും സ്ഥൈര്യത്തെയും വിവേകത്തെയും ദാനശീലത്തെയും ആലോചനയെയും വെളിവാക്കി. അദ്ദേഹം അഭിപ്രായങ്ങൾ അടിക്കടി മാറ്റിയിരുന്നില്ല. അദ്ദേഹം എത്രത്തോളം ഒരു പാഴ്സിയാണോ അത്രത്തോളം ഒരു ഇന്ത്യക്കാരനുമായിരുന്നു. സങ്കുചിതമായ സാമുദായിക മനോഭാവമാകുന്ന ദോഷത്തിൽ നിന്ന് കേവലം വിമുക്തനുമായിരുന്നു. സമരം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല സത്യാഗ്രഹിക്ക് നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരു സ്കോളർഷിപ്പ് നൽകാമെന്ന് ഡോക്ടർ മേത്ത ഏറ്റു. തിരഞ്ഞെടുക്കാൻ ഏൽപ്പിച്ചത് എന്നെയാണ്. അർഹിക്കുന്നവർ 2-3 ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ സുഹൃത്തുക്കൾക്കും തോന്നി വിവേചന ബുദ്ധിയിലും പരിണിതപ്രജ്ഞതയിലും സൊറാബ്ജിയോടടുക്കുവാൻ ആരുമില്ലെന്ന്. അതുകൊണ്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. തെക്കേ ആഫ്രിക്കയിലേക്ക് മടങ്ങിവന്നാൽ അദ്ദേഹം എന്റെ സ്ഥാനമെടുത്ത് ഇന്ത്യക്കാരെ സേവിക്കുമെന്നാണ് കരുതിയിരുന്നത്. സൊറാബ്ജി ഇന്ത്യക്കാരുടെ അനുഗ്രഹങ്ങളോടുകൂടി ഇംഗ്ലണ്ടിലേക്ക് പോയി. ബാരിസ്റ്ററാവുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ വെച്ചു തന്നെ അദ്ദേഹം ഗോഖലയെ പരിചയപ്പെട്ടിരുന്നു. ഇംഗ്ലണ്ടിൽ വെച്ച് ആ ബന്ധം കൂടുതൽ അടുപ്പമുള്ളതായി. സൊറാബ്ജി ഗോഖലയെ ഹഠാത് ആകർഷിച്ചു. ഇന്ത്യയിലേക്ക് മടങ്ങി വന്നപ്പോൾ ഗോഖലെ അദ്ദേഹത്തോട് ഭാരത സേവാ സംഘത്തിൽ ചേരുവാൻ ആവശ്യപ്പെട്ടു. സൊറാബ്ജി വിദ്യാർത്ഥികളുടെ ഇടയിൽ അത്യധികം പ്രശസ്തനായിത്തീർന്നു. എല്ലാവരുടെയും ദുഃഖങ്ങളിൽ അദ്ദേഹം പങ്കുകൊള്ളും. അദ്ദേഹത്തിന്റെ ഹൃദയം ഇംഗ്ലണ്ടിലെ ആഡംബരത്തിലും മോടിയിലും അശുദ്ധമാക്കപ്പെട്ടില്ല. ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് 30-ൽ അധികം വയസ്സുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ഒരു സാമാന്യ ജ്ഞാനമേ ഉണ്ടായിരുന്നുള്ളൂ താനും. പക്ഷേ മനുഷ്യന്റെ സ്ഥിരോത്സാഹത്താൽ സ്പർശിക്കപ്പെടുമ്പോൾ ബുദ്ധിമുട്ടുകൾ തിരോഭവിക്കുന്നു. സൊറാബ്ജി ഒരു വിദ്യാർത്ഥിയുടെ ഒരു സംശുദ്ധ ജീവിതം നയിക്കുകയും പരീക്ഷയിൽ പാസ്സാവുകയും ചെയ്തു. എന്റെ കാലത്ത് നിയമപരീക്ഷ എളുപ്പമുള്ളതായിരുന്നു. ഇക്കാലത്താകട്ടെ ബാരിസ്റ്റർമാർക്ക് താരതമ്യേന വളരെയധികം കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. എന്നാൽ സൊറാബ്ജി പരാജയമറിഞ്ഞില്ല. ഇംഗ്ലണ്ടിൽ ശുശ്രൂഷാ സംഘം സ്ഥാപിച്ചപ്പോൾ അതിൽ ആദ്യമേ ചേർന്ന് അവസാനം വരെ നിലകൊണ്ടവരിലൊരാൾ അദ്ദേഹം മാത്രമത്രേ. ഈ സംഘത്തിനും സത്യാഗ്രഹമനുഷ്ഠിക്കേണ്ടി വന്നു. അവരിൽ പലരും വീണുപോയെങ്കിലും കീഴടങ്ങാത്തവരിൽ മുമ്പൻ സൊറാബ്ജിയായിരുന്നു. ശുശ്രൂഷാ സംഘത്തിന്റെ ഈ സത്യാഗ്രഹവും വിജയിച്ചുവെന്ന് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. അദ്ദേഹം ബാരിസ്റ്ററായ ശേഷം ഇംഗ്ലണ്ടിൽ നിന്ന് ജോഹന്നാസ്ബർഗിലേക്ക് മടങ്ങി വന്ന് അവിടെ കോടതിയിൽ പ്രാക്ടീസും ഇന്ത്യൻ സേവനവും ആരംഭിച്ചു. തെക്കേ ആഫ്രിക്കയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഓരോ എഴുത്തും സൊറാബ്ജിയെക്കുറിച്ച്

0: കുറിച്ചുള്ള സ്മൃതി കൊണ്ട് നിറഞ്ഞിരുന്നു. അദ്ദേഹം എപ്പോഴും എന്നെപ്പോലെ ലളിത ജീവിതം നയിക്കുന്നു. അഹംഭാവത്തിന്റെ ലവലേശം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ധനവാന്മാരോടും ദരിദ്രരോടും ഒരുപോലെ ഇടപെടുന്നു. എന്നാൽ ഈശ്വരൻ എത്രയ്ക്ക് ദയാലുവാണോ അത്രയ്ക്ക് ക്രൂരനുമാണെന്ന് തോന്നുന്നു. ക്ഷണത്തിൽ വർദ്ധിക്കുന്ന ഒരുതരം ക്ഷയരോഗം പിടിച്ച് സൊറാബ്ജി തന്റെ സ്നേഹഭാജനങ്ങളായി കഴിഞ്ഞ ഇന്ത്യക്കാരെ സ്വനാശത്തെക്കുറിച്ച് വിലപിക്കാനായി വിട്ടുകൊണ്ട് അല്പമാസങ്ങൾക്കുള്ളിൽ മരിച്ചുപോയി. ഇങ്ങനെ കുറച്ചുകാലത്തിനുള്ളിൽ തന്നെ ഈശ്വര ചൈതന്യം നിറഞ്ഞുനിന്ന രണ്ട് പ്രധാനികൾ കച്ചാലിയെയും സൊറാബ്ജിയും ഇന്ത്യക്കാർക്ക് നഷ്ടമായി. ഈ രണ്ടിലൊരാളെ തിരഞ്ഞെടുക്കുവാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്കെന്താണ് വേണ്ടതെന്ന് നിശ്ചയമില്ലാതാവും. വാസ്തവത്തിൽ ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ അത്യുത്കൃഷ്ടനായിരുന്നു. കച്ചാലിയ ഒരു നല്ല മുസൽമാനും ഒരു നല്ല ഇന്ത്യക്കാരനുമായിരുന്നതുപോലെ സൊറാബ്ജി ഒരു നല്ല പാഴ്സിയും ഒരു നല്ല ഇന്ത്യക്കാരനുമായിരുന്നു. പ്രവേശന നിയന്ത്രണ നിയമമനുസരിച്ച് ട്രാൻസ്വാളിൽ പാർക്കുവാനുള്ള അവകാശത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി സൊറാബ്ജി ആ രാജ്യത്ത് പ്രവേശിക്കുവാനുള്ള ഉദ്ദേശത്തെ കാലേകൂട്ടി ഗവൺമെന്റിനെ അറിയിച്ച് ട്രാൻസ്വാളിൽ പ്രവേശിച്ചു. ഇങ്ങനെയൊന്നുണ്ടാവുമെന്ന് ഗവൺമെന്റ് കരുതിയിരുന്നില്ല. തന്നിമിത്തം പരസ്യമായി അതിർത്തി കടന്ന് രാജ്യത്ത് പ്രവേശിച്ച സൊറാബ്ജിയെ കണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഗവൺമെന്റിന് പെട്ടെന്ന് തീർച്ചപ്പെടുത്തുവാൻ സാധിച്ചില്ല. പ്രവേശനം നിയന്ത്രിക്കുന്ന അധികൃതർക്ക് ഇതിനെക്കുറിച്ചറിയാം. സൊറാബ്ജി അദ്ദേഹത്തോട് താൻ പരീക്ഷണാർത്ഥം കരുതിക്കൂട്ടി ട്രാൻസ്വാളിൽ പ്രവേശിക്കുകയാണെന്ന് പറയുകയും തന്നെ അറസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ തനിക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് പരീക്ഷിച്ചു നോക്കുകയോ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ ഉദ്യോഗസ്ഥൻ തനിക്ക് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെപ്പറ്റി അറിവുള്ളതുകൊണ്ട് പരീക്ഷിച്ചു നോക്കേണ്ടതില്ല എന്ന് മറുപടി പറഞ്ഞു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാൻ ആ ഉദ്യോഗസ്ഥന് കൽപ്പനയില്ലായിരുന്നു. സൊറാബ്ജിക്ക് രാജ്യത്തിൽ പ്രവേശിക്കാം. ഗവൺമെന്റ് വേണമെങ്കിൽ അദ്ദേഹത്തെ എവിടെ വെച്ച് വേണമെങ്കിലും അറസ്റ്റ് ചെയ്തുകൊള്ളും. ഇങ്ങനെ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി സൊറാബ്ജി ജോഹന്നാസ്ബർഗിൽ എത്തുകയും ഞങ്ങൾ അദ്ദേഹത്തിന് സ്വാഗതം നൽകുകയും ചെയ്തു. അതിർത്തി സ്റ്റേഷനായ വോൾക്സ്ട്രസ്റ്റിൽ നിന്ന് ഒരിഞ്ച് പോലും മുന്നോട്ടു പോകുവാൻ ഗവൺമെന്റ് അദ്ദേഹത്തെ സമ്മതിക്കുമെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല. നാം നമ്മുടെ പ്രവൃത്തികൾ ആലോചനയോടുകൂടി നിർഭയമായി ചെയ്യുമ്പോൾ പലപ്പോഴും ഗവൺമെന്റ് നമ്മെ എതിർക്കുവാൻ സന്നദ്ധമല്ല എന്ന് വരുന്നു. ഇതിന്റെ കാരണം കിടക്കുന്നത് ഗവൺമെന്റിന്റെ പ്രകൃതിയിൽ തന്നെയാണ്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ സാധാരണയായി എല്ലാ വിഷയങ്ങളെയും പറ്റിയുള്ള തന്റെ ആശയങ്ങൾ ശരിയാക്കി വയ്ക്കുവാനും അതനുസരിച്ച് ഒരുക്കങ്ങൾ ചെയ്യാനും തക്കവണ്ണം തന്റെ ഡിപ്പാർട്ട്മെന്റിനെ അത്ര സ്വന്തമാക്കുന്നില്ല. ഇതിനു പുറമെ ഒരു ഉദ്യോഗസ്ഥന് ഒന്നല്ല പല കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അയാളുടെ മനസ്സ് അവയിലെല്ലാമായി വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. മൂന്നാമത്, ഉദ്യോഗസ്ഥൻ അധികാരമത്തനാണ്. അതുകൊണ്ട് അശ്രദ്ധനാവാനിടയുണ്ട്. അധികാരസ്ഥന്മാർക്ക് ഏത് പ്രസ്ഥാനത്തെയും നേരിടുക എന്നത് കുട്ടിക്കളി മാത്രമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു. നേരെ മറിച്ച്, പൊതുപ്രവർത്തകന് അയാളുടെ ആദർശമറിയാം. ലക്ഷ്യപ്രാപ്തിക്കുള്ള ഉപായങ്ങൾ എന്തെന്നും അറിയാം. അയാൾക്ക് വല്ല കാര്യവുമുണ്ടെങ്കിൽ അത് നിർവഹിക്കാൻ അയാൾ തികച്ചും ഒരുങ്ങിയവനാണ്. തന്റെ പ്രവൃത്തിയാണ് രാവും പകലും അയാളുടെ ഏക ചിന്താവിഷയം. അതുകൊണ്ട് അയാൾ ശരിയായ കാര്യങ്ങൾ ദൃഢനിശ്ചയത്തോടെ ചെയ്യുകയാണെങ്കിൽ അയാളെപ്പോഴും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏറെ മുൻപിലായിരിക്കും. പല പ്രസ്ഥാനങ്ങളും പരാജയപ്പെടുന്നത് ഗവൺമെന്റിന് അസാധാരണ ശക്തിയുള്ളതുകൊണ്ടല്ല, മുൻപറഞ്ഞ ഗുണങ്ങൾ നേതാക്കന്മാർക്കില്ലാത്തതുകൊണ്ടാണ്.
1: ഇനിയൊരു ഭജൻ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: ഒരു വിനോദയാത്ര പോകാൻ കൊതിക്കാത്ത മനസ്സുണ്ടാവില്ല. കണ്ണിനും മനസ്സിനും അത്ഭുതത്തിന്റെ തിളക്കമേകി പ്രകൃതിയുടെ താളം പകർന്ന് കാത്തിരിക്കുന്ന സുന്ദരമായ ഭൂമിയിൽ കണ്ടാലും മടുക്കാത്ത, മനസ്സ് മറക്കാത്ത എന്തെല്ലാം മനോഹര കാഴ്ചകളുണ്ടാവും. ഓർമ്മയുടെ മയിൽപ്പീലിത്തുണ്ടായി അവ ഹൃദയത്തോട് ചേർത്തുവയ്ക്കാൻ നമുക്കും ഒരു യാത്ര പോയാലോ.
1: കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ചരിത്രത്തിന്റെ വിസ്മയ ശേഖരമൊരുക്കി രാജപ്രൌഢിയോടെ തലയുയർത്തി നിൽക്കുന്ന ഒരു വിനോദസഞ്ചാര വിജ്ഞാന കേന്ദ്രം. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരത്തിന്റെ സ്വന്തം മ്യൂസിയം. നേപ്പിയർ മ്യൂസിയം. ഇത് സ്ഥാപിക്കപ്പെട്ടത് 1855. 1874 ഇതിന്റെ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിന്റെ അടിത്തറ പണിതു. 1866 മുതൽ 1872 വരെ മദ്രാസ് സർക്കാരിന്റെ ഗവർണറായിരുന്ന ചാൾസ് നേപ്പിയർ പ്രഭുവിന്റെ പേരിൽ പുതിയ കെട്ടിടം, അതായത് ഇന്ന് കാണുന്ന കെട്ടിടം, നാമകരണം ചെയ്തു. ഇതിന്റെ രൂപകൽപ്പന ചെയ്തത് റോബോട്ട് കിസോം എന്ന വാസ്തുവിദ്യാ വിദഗ്ധനാണ്. ഇതിന്റെ പണി തീർന്നത് 1880. മദ്രാസ് സർക്കാരാണ് ഇതിന്റെ പണി തീർത്തത്. ചൈനീസ്, മുഗൾ, കേരളീയ വാസ്തുശില്പകല എന്നിവയുടെ സംയുക്ത സങ്കര നിർമ്മിതിയാണ് ഈ മ്യൂസിയം കെട്ടിടം. നിർമ്മാണ ശൈലി കൊണ്ടുതന്നെ ഈ കൊട്ടാരത്തിനകത്ത് സ്വാഭാവികമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്.

0: ഈ മ്യൂസിയത്തിൽ ചരിത്രപരമായി പ്രാധാന്യമുള്ള ധാരാളം പൌരാണിക വസ്തുക്കളും വെങ്കല പ്രതിമകളും പുരാണ ആഭരണങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടാതെ പുരാതന കാലത്തെ ഒരു വലിയ തേരും ആനക്കൊമ്പ് കൊണ്ടുള്ള കൊത്തുപണികളും ഇതിനകത്ത് കാണാം. ചരിത്രപരവും സമകാലികവുമായ ആഭരണങ്ങൾ, ക്ഷേത്ര വണ്ടികൾ, 11 മുതൽ 18 നൂറ്റാണ്ട് വരെയുള്ള തടി കൊത്തുപണികൾ, ആനക്കൊമ്പ് കൊത്തുപണികൾ എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇന്തോനേഷ്യ, ചൈന, സുമാത്ര, ജാവ, ബാലി, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പുരാവസ്തുക്കൾ ചുവരുകളിലും ഇടനാഴികളിലും അലങ്കരിച്ചിരിക്കുന്നു. 8 മുതൽ 18 നൂറ്റാണ്ട് വരെയുള്ള ദക്ഷിണേന്ത്യൻ വെങ്കലത്തിന്റെ പ്രസിദ്ധമായ ശേഖരം, ശിവൻ, വിഷ്ണു, പാർവതി, ലക്ഷ്മി എന്നിവരുടെ ശില്പശാസ്ത്ര വിധി പ്രകാരമുള്ള ശില്പങ്ങൾ, 1847 നിർമ്മിച്ച പുഷ്പക വിമാനം, പുരാണ കഥാപാത്രങ്ങൾ, ജാപ്പനീസ് നിഴൽ നാടകം എന്നിവ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളുമുണ്ട്. മഹാഭാരതത്തിന്റെയും രാമായണത്തിന്റെയും ഇതിഹാസങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന തുകൽ രൂപങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന കൗതുകമുള്ള കാഴ്ചവസ്തുക്കളാണ്. മ്യൂസിയം വളപ്പിൽ തന്നെയാണ് ശ്രീചിത്ര ആർട്ട് ഗാലറിയും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ രാജ രവിവർമ്മയുടെയും നിക്കോളാസ് റോറിച്ചിന്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ മുഗൾ തഞ്ചാവൂർ കാലത്തെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മ്യൂസിയം വളപ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരിടം. ഈ മ്യൂസിയം വളപ്പിൽ എന്തൊക്കെ കാഴ്ചകളാണ് സന്ദർശകർക്കായി കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് ചോദിച്ചു പോകാം. നേപ്പിയർ മ്യൂസിയത്തിന്റെയും ആർട്ട് ഗാലറിയുടെയും ശ്രീചിത്ര എൻക്ലേവിന്റെയും സൂപ്രണ്ട് PS മഞ്ജുള ദേവിയോട് സംസാരിക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ വിശദമായിട്ട് ചോദിച്ചറിയാം. മാഡം നമസ്കാരം.
2: നമസ്കാരം. ഇവിടെ കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന ഒരുപാട് പ്രദർശന വസ്തുക്കളുണ്ട്. ആർട്ട് ഗാലറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വിശ്വവിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ ഒറിജിനൽ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റ് ചിത്രകാരന്മാരുടെ ചിത്രങ്ങളും ഉണ്ട്. കൂടാതെ ജാപ്പനീസ്, ചൈനീസ്, രാജസ്ഥാൻ, മുഗൾ പെയിന്റിങ്സ് എല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വേറൊരു അട്രാക്ഷൻ ഉള്ളത് റഷ്യൻ ചിത്രകാരന്മാരായ നിക്കോളാസ് റോറിക്കിന്റെയും സെറ്റ്സലോ റോറിക്കിന്റെയും ചിത്രങ്ങളാണ്. ഇത്രയുമാണ് ആർട്ട് ഗാലറിയുടെ പ്രധാന പ്രദർശന വസ്തുക്കൾ.
1: മാം, ഇവിടുത്തെ ടിക്കറ്റ് നിരക്കും ഏതൊക്കെ സമയങ്ങളിലാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഒന്ന് പറയാമോ?
2: ഇവിടുത്തെ ടിക്കറ്റ് നിരക്കെന്ന് പറഞ്ഞാല് മുതിർന്നവർക്ക് 25 രൂപ, കുട്ടികൾക്ക് 10 രൂപ, 12 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളും അച്ഛനമ്മയും ചേർന്ന ഒരു ഫാമിലിക്ക് 60 രൂപ. കൂടാതെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് ഗ്രൂപ്പ് ടിക്കറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രദർശന സമയം ചൊവ്വ മുതൽ ഞായർ വരെ, അതായത് തിങ്കൾ ഹോളിഡേയാണ്, ചൊവ്വ മുതൽ ഞായർ വരെ 10 മുതൽ 5 വരെ ബ്രേക്ക് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ബുധനാഴ്ച കുറച്ച് സമയം വീക്ക്ലി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നതല്ല. 1 മണിവരെ ആയിരുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ട് 11 മണിക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ പബ്ലിക് ഹോളിഡേയ്സിനും മ്യൂസിയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. 4 അവധി ദിവസങ്ങൾ മാത്രമാണ് ഒരു വർഷം കലണ്ടർ ഇയറിലുള്ളത്. January 26, August 15, തിരുവോണം, മഹാനവമി, ഈ ദിവസങ്ങളിലൊഴികെയുള്ള എല്ലാ പബ്ലിക് ഹോളിഡേയ്സും മ്യൂസിയം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്.
1: ഈ വേനലവധിക്കൊക്കെ ഒത്തിരി സന്ദർശകരുണ്ടായിരുന്നോ?
2: ഇപ്രാവശ്യത്തെ വേനലവധിക്ക് മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് തിരക്ക് കൂടുതലെന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും കോവിഡ് കാലം കഴിഞ്ഞു വന്നുള്ള കാല അവധി ദിവസങ്ങളിലെല്ലാം സന്ദർശകരുടെ ബാഹുല്യം ഇവിടെ അനുഭവപ്പെടാറുണ്ട്.

1993 നവംബർ 12 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ശ്രീ ചിത്ര എൻക്ലേവ് പഴയ തിരുവിതാംകൂർ രാജവംശത്തിലെ അവസാനത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയുടെ സ്മരണയ്ക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണിത്. ശ്രീ ചിത്രതിരുനാൾ വർമ്മ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന രാജകീയ രഥം, വാളുകൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, മെഡലുകൾ തുടങ്ങിയ വ്യക്തിഗത പുരാവസ്തുക്കളും ഉൾക്കൊള്ളുന്നു. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അസ്തിത്വത്തിലുടനീളം ഭൂമിശാസ്ത്രപരവും സാമൂഹിക സാംസ്കാരികവുമായ പരിണാമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രശസ്ത കലാകാരന്മാർ വരച്ച 14 ചുവർ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ ചരിത്രം, തിരുവിതാംകൂറിന് അവർ നൽകിയ സംഭാവനകൾ എടുത്തുകാണിക്കും വിധമാണ് ഗ്യാലറിയിലെ പ്രദർശനം സജ്ജമാക്കിയിരിക്കുന്നത്. മഹാരാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന രഥം, അക്കാലത്തെ മെഡലുകൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, വാളുകൾ തുടങ്ങിയവയും രാജകുടുംബം ഉപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. KCS പണിക്കർ ഗാലറി 1944 മുതൽ 1953 വരെ മദ്രാസിൽ പ്രോഗ്രസീവ് പെയിന്റേഴ്സ് അസോസിയേഷൻ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഇന്ത്യയിലെ മികച്ച ചിത്രകാരന്മാരിൽ ഒരാളായിരുന്നു KCS പണിക്കർ. 1954 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ രാജ്യത്തെ 9 പ്രമുഖ കലാകാരന്മാരിൽ ഒരാളായി നാമനിർദ്ദേശം ചെയ്തു. 1976 ഇന്ത്യയുടെ നാഷണൽ അക്കാദമി ഓഫ് ആർട്ട് അക്കാദമിയുടെ പരമോന്നത പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ലളിതകല അക്കാദമിയുടെ ഫെല്ലോയും ലഭിച്ചു. 1957 ചെന്നൈയിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിന്റെ പ്രിൻസിപ്പലായി. 1966 ചെന്നൈയിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള ചോളമണ്ഡലം കലാകാരന്മാരുടെ ഗ്രാമം തന്റെ വിദ്യാർത്ഥികളോടും കുറച്ച് കലാകാരന്മാരോടും ഒപ്പം രൂപീകരിച്ചു. KCS പണിക്കർ മദ്രാസ് കലാപ്രസ്ഥാനത്തിലെ പ്രമുഖരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. KCS പണിക്കരുടെ സ്മരണയ്ക്കായി മ്യൂസിയം വളപ്പിൽ 1979 KCS

0: ജിഡിഎസ് ആർട്ട് ഗാലറി സ്ഥാപിച്ചു. ഒരു കലാകാരൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പണിക്കരുടെ ജീവിതയാത്രയെ പ്രതിഫലിപ്പിക്കുന്ന ചിത്രങ്ങൾ കാലഗണനാക്രമത്തിൽ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 40 വർഷത്തോളം നീണ്ടുനിന്ന പണിക്കരുടെ കലാജീവിതത്തിൽ അദ്ദേഹത്തിന്റെ 75 ചിത്രങ്ങളുടെയും 4 വെങ്കലശില്പങ്ങളുടെയും ശ്രദ്ധേയമായ ശേഖരം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു.
1: നേപ്പിയ മ്യൂസിയത്തിനടുത്തായി കൊത്തുപണികളാൽ മനോഹരമായിട്ടുള്ള ഒരു മണ്ഡപമുണ്ട്. റേഡിയോ പാർക്ക് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ ആധികാരികമായിട്ട് നമുക്ക് ഇവിടുത്തെ ഗൈഡ് ലെക്ചറിനോട് ചോദിച്ചറിയാം. സാറിന്റെ പേരെന്താണ്?
2: എന്റെ പേര് സുരേഷ് കുമാർ.
1: ഇവിടുത്തെ റേഡിയോ മണ്ഡപത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളോട് പറയാമോ?
2: അത് ബാൻഡ് സ്റ്റാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അത് 1880 പൊതുജനങ്ങൾക്കായി ആ ബാൻഡ് സ്റ്റാൻഡ് തുറന്നു കൊടുത്തു. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ നേപ്പിയർ മ്യൂസിയത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ പണിയും നടക്കുകയും. ഇന്ന് നിങ്ങൾ പറയുന്ന റേഡിയോ സ്റ്റാൻഡ് അന്നൊരു ബാൻഡ് സ്റ്റാൻഡ് ആയിരുന്നു. അന്ന് നമ്മുടെ ഈ പോലീസ് സേനയിലെ അംഗങ്ങൾ, അന്ന് ഈ നമ്മുടെ ഈ എന്റർടൈൻമെന്റിന് വേണ്ടി ജനങ്ങൾക്ക് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. റേഡിയോയോ അതുപോലെ തന്നെ ടിവിയോ മറ്റ് ഒരു സംവിധാനമൊന്നുമില്ല. ആ സമയത്ത് സിറ്റിയിലുള്ള ആളുകൾക്ക് വന്നിരുന്ന് കാണാനുള്ള ഒരു ബാൻഡ് സ്റ്റാൻഡ് ആയിരുന്നു. നമ്മുടെ പോലീസ് സേനയിലെ അംഗങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ വന്ന് ബാൻഡ് പ്രോഗ്രാം നടത്തുമായിരുന്നു. അത് കാണാൻ വേണ്ടി ഇതിന് ചുറ്റും ആളുകൾ കൂടുമായിരുന്നു. അങ്ങനെ അത് ബാൻഡ് സ്റ്റാൻഡായി മാറിയെന്നാണ്. പിന്നെ അത് കാലാന്തരത്തിൽ ആ ബാൻഡ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം, ബാൻഡ് സ്റ്റാൻഡ് വേണ്ട, അത് പിന്നെ പോലീസ് സേന അങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നും പിന്മാറി. അതിനുശേഷം പിന്നെ അത് ആളുകൾക്ക് കേൾക്കുന്ന റേഡിയോ, അപ്പോഴാണ് റേഡിയോയുടെ ഒരു കടന്നു വരവ് എന്ന് പറയുന്നത്. പിന്നെ അത് റേഡിയോ പാർക്കാക്കി മാറ്റുകയും.
1: ഈ റേഡിയോ പാർക്കിൽ പ്രക്ഷേപണം ചെയ്യുന്നത് ആകാശവാണിയുടെ ആണോ?
2: നമ്മുടെ ആകാശവാണിയുടെ പരിപാടിയാണ്. അനന്തപുരി FM തന്നെയാണ് ഏറ്റവും കൂടുതൽ രാവിലെ തൊട്ട് ഇപ്പോൾ റേഡിയോയുടെ പ്രോഗ്രാം കേൾക്കുന്നതിലേക്ക് വേണ്ടി പ്രധാന പ്രോഗ്രാമുകൾ ഉള്ള ദിവസങ്ങളിൽ ആളുകൾ ഇതിനകത്ത് തടിച്ചുകൂടി അത് എന്റർടൈൻമെന്റ് പ്രോഗ്രാമായി നടക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ റേഡിയോ പാർക്ക്.
1: രാവിലെ ഈ റേഡിയോ പാർക്കിന് ചുറ്റും നല്ല തിരക്കുണ്ടോ?
2: രാവിലെ നല്ല തിരക്കുണ്ടാവില്ല, പക്ഷേ എങ്കിലും പൊതുജനങ്ങൾ വരുന്നവർക്കെല്ലാം അവിടെ വന്നിരിക്കാനും സൗകര്യമായിരുന്നത് കേൾക്കാനും പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ പ്രത്യേക പ്രോഗ്രാം ചിലപ്പോൾ റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. ആ പ്രോഗ്രാം ചിലപ്പോൾ തിരുവോളം അത് കേട്ടിരിക്കുന്ന ആളുകൾ ഒത്തിരി നമുക്ക് റേഡിയോ പാർക്ക് കാണാൻ കഴിയും.
1: ഈ പരിപാടിയിലൂടെ ഞങ്ങളൊരു പാട്ട് വെച്ചു തരും. ഇഷ്ടമുള്ളൊരു പാട്ട് പറയാം.
2: ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറയുന്നത് ചന്ദ്രകളപം ചാർത്തി ഉറങ്ങും തീരം എന്ന് പറയുന്ന പാട്ടാണ്.
1: ഓക്കെ, ഈ പാട്ട് ഞങ്ങൾ വെച്ചുതരാം.

0: ഗോശാല സ്ഥാപിക്കുകയും കടുവകൾ, പാന്തർ ചീറ്റകൾ, മാനുകൾ, കരടികൾ, ഒരു സിംഹം എന്നിവയെ അവിടെ പാർപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഇത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്കും അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ജനറൽ കല്ലനും വിട്ടുകൊടുത്തു. ഇത് തിരുവനന്തപുരത്ത് നേപ്പിയർ മ്യൂസിയവും മൃഗശാലയും സ്ഥാപിക്കുന്നതിന് കാരണമായി. 1855 തിരുവിതാംകൂർ മഹാരാജാവ് രക്ഷാധികാരിയും ജനറൽ കല്ലൻ പ്രസിഡന്റായും ഇളയരാജ വൈസ് പ്രസിഡന്റായും ശ്രീ അലൻ ബ്രൌൺ സെക്രട്ടറിയായും മ്യൂസിയം ഡയറക്ടറായും ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 1857 സെപ്റ്റംബറിൽ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. എന്നാൽ മ്യൂസിയത്തിന് മാത്രമായി ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ 1859 ഒരു മൃഗശാലയും പാർക്കും ആരംഭിച്ചു. യഥാർത്ഥത്തിൽ മൃഗശാല നിർമ്മിച്ചത് സാധാരണ ഇരുമ്പ് തടിയുള്ള കൂടുകൾ ഉപയോഗിച്ചാണ്. ആ സമയം വിനോദ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് മൃഗശാല. എന്നാൽ ജനപ്പെരുപ്പം മൂലം വനത്തിന്റെയും വന്യജീവികളുടെയും നഷ്ടം വർദ്ധിച്ചതോടെ മൃഗശാലയുടെ ലക്ഷ്യം വിനോദത്തിൽ നിന്ന് സംരക്ഷണത്തിലേക്ക് മാറി. ഉയർന്ന മരങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മുളകൾ, പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ എന്നിവയുടെ രാജകീയ രൂപം തെക്കുകിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ മൃഗശാലകളിൽ ഒന്നെന്ന അപൂർവമായ പ്രത്യേകത നൽകുന്നു.
1: സൂവിന് മുൻപിൽ ഒരു ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്. ഇവിടെ നിന്നാണ് സൂവിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടുത്തെ സ്റ്റാഫിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. റേഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്.
2: എന്റെ പേര് അനിൽകുമാർ, ഞാൻ ഇൻഫർമേഷൻ കൌണ്ടറിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ മ്യൂസിയം മൃഗശാലയെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ അനാക്കോണ്ട, വൈറ്റ് ടൈഗർ, പിന്നെ കരടി, ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നമുക്ക് ഇനിയിപ്പം പുതിയ കുറച്ച് മൃഗങ്ങളോടെ വരുന്നുണ്ട്. തിരുപ്പതി സൂവിൽ നിന്ന് രണ്ട് സിംഹം, വൈറ്റ് പീകോക്ക്, പിന്നെ കാട്ടുപക്ഷികൾ, ഇതിനൊക്കെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് അടുത്ത് ഉടൻ തന്നെ ഒരു 10-15 ദിവസത്തിനകത്ത് തന്നെ ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഹൈലൈറ്റ് ആകാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം.
1: ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പറയാം.
2: എനിക്ക് വേണ്ടപ്പെട്ട ഒരു സംഗീത സംവിധാനം ജി ദേവരാമ മാഷാണ്. ദേവരാമ മാഷനെ കാണുന്നതിനും അദ്ദേഹത്തിന്റെ അനുഗ്രഹം മേടിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പാട്ടാണ് എനിക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി പറയാനുള്ളത്.

0: നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം. 1964 സ്ഥാപിതമായ ഈ മ്യൂസിയം ജീവശാസ്ത്ര സംബന്ധമായ പ്രദർശന വസ്തുക്കളാൽ സമ്പന്നമായി. ഇന്ത്യയിലെ മറ്റ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ വളരെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഈ മ്യൂസിയം. വന്യജീവികളുടെയും അവയുടെ പരിസ്ഥിതിയെയും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തും വിധത്തിൽ ജീവികളെ സ്റ്റഫ് ചെയ്ത് വച്ചിരിക്കുന്നതും മാതൃകകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതും വളരെ വിജ്ഞാനദായകവും കൗതുകകരവുമാണ്. സൂക്ഷ്മജീവികൾ മുതൽ തിമിംഗലങ്ങൾ വരെ എല്ലാ വിഭാഗം ജീവികളെയും കുറിച്ച് അറിവ് നൽകുന്ന വിധത്തിൽ ഇവിടെ പ്രദർശനമൊരുക്കിയിരിക്കുന്നു. തിരുവിതാംകൂറിലെ പക്ഷികളെക്കുറിച്ച് പഠിക്കുവാൻ പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലി ശേഖരിച്ച പക്ഷികളുടെ ഒരു വലിയ ശേഖരം ഇവിടെ സ്റ്റഫ് ചെയ്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളായ തണ്ടപ്പുലയ, കാണിക്കാർ, മലമ്പണ്ടാരം, മുതുവാൻ, മന്നൻ, ചോലനായ്ക്കൻ എന്നിവരുടെ മാതൃകകൾ വളരെ ഭംഗിയായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. കേരളത്തിലെ ഒരു പഴയ നാലുകെട്ടിന്റെ മാതൃക, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്ത്രീ പുരുഷ വസ്ത്രധാരണ രീതി എന്നിവയും ഇവിടെ കാണാൻ സാധിക്കും. രണ്ട് നിലകളുള്ള ഈ മ്യൂസിയത്തിന്റെ കെട്ടിടം പഴയ കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങളുടെ സമ്പന്നമായ ശേഖരം ഉൾക്കൊള്ളുന്നു.
1: നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് സൂപ്രണ്ട് വിജയലക്ഷ്മി പറഞ്ഞു തരും.
2: എന്റെ പേര് വിജയലക്ഷ്മി, ഞാൻ ഇവിടെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തില് സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ ഉള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് ബേർഡ്സിന്റെയും അനിമൽസിന്റെയൊക്കെ ടാക്സിഡെർമി ചെയ്തിട്ടുള്ള മോഡൽസും ഒറിജിനൽ സ്കിൻ ഉള്ള സ്പെസിമെൻസും ഒക്കെയാണ്. അപ്പൊ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോസിൽ ഉണ്ട്, ഒരു 20 മില്യൺ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു ഫോസിൽ വുഡ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ സൂല് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് റൈനോസ് ഉണ്ട്, അതിന്റെ സ്കിന്ന് ഒറിജിനൽ ആയിട്ട് ടാക്സിഡെർമി ചെയ്ത ഒരു മോഡല് എൻട്രൻസ് ഗാലറിയിലുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ സ്കെൽറ്റൽ ഗാലറിയിൽ രാജക്ക മാംഗലോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത രണ്ട് ഭീമൻ താടിയെല്ലാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ തിമിംഗലമായ ഫിൻവെയിലിന്റെ തിമിംഗലത്തിന്റെ താടിയെല്ലാണ്. പിന്നെ ഒരു ഏഷ്യൻ എലിഫന്റിന്റെ ഒരു ആർട്ടിക്കുലേറ്റഡ് സ്കെലിറ്റൺ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഫസ്റ്റ് ടൈം ഡയറക്ടറായിരുന്ന എച്ച് എസ് ഫെർഗൂസൺ 1888 കാലം തൊട്ട് തുടങ്ങി അതിന്റെ മുമ്പേ ഉള്ള കളക്ഷൻസ് അടങ്ങിയ ബേർഡ്സിന്റെ ഒരു 503 പരം ബേർഡ്സിന്റെ സ്പെസിമെൻ കളക്ഷൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ വിവിധ ഇനം സസ്തനികളുടെ ഒറിജിനൽ സ്കിന്ന് ടാക്സിഡെർമി ചെയ്ത കളക്ഷൻസ് ഉണ്ട്. അത് ഇന്ത്യൻ, ആഫ്രിക്കൻ, അമേരിക്കൻ ഇന്ന് ഈ മൂന്ന് സോണിലായിട്ട് അത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഉള്ള മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് കുറെ ഗ്ലാസ് മോഡൽസ് ഉണ്ട്, നട്ടലില്ലാത്ത ജീവികളുടെ മാതൃകകൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡെക്സ് ഗാലറി ഉണ്ട്, ജന്തുക്കളുടെ സവിശേഷതകൾ കൂടുതൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ജിയോളജി ഗാലറിയും എക്കണോമിക് ബോട്ടണി ഗാലറിയാണ്. ഇതാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തെ കുറിച്ച് പറയാനുള്ളത്. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് മുതിർന്നവർക്ക് 30 രൂപ, കുട്ടികൾക്ക് 10 രൂപ, ഫാമിലിക്ക് 50 രൂപയാണ്.
1: ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പറയാം.
2: എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഒരു പുഷ്പം മാത്രം.
1: താങ്ക് യു മാം.

0: പ്രിയ ശ്രോതാക്കളെ, നമ്മളിപ്പോ നിൽക്കുന്നത് 3D തിയേറ്ററിന്റെ മുന്നിലാണ്. ഇവിടുത്തെ സ്റ്റാഫിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: പേരെന്താണ്?
1: എന്റെ പേര് ഹിരൺ.
0: ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഒന്ന് പറയാവോ? ഇവിടുത്തെ സമയവും ടിക്കറ്റിന്റെ നിരക്കും.
1: രാവിലെ 11 മണിയുടെ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ. ചൊവ്വ മുതൽ വെള്ളി വരെയാണെങ്കിൽ 11 മണി 6 മണി വരെ. 11 മണിക്ക് തുടങ്ങിയാൽ 11:30 തീരും. ഓരോ അരമണിക്കൂറാണ് ഷോ. പിന്നെ അടുത്ത ഷോ 11:30 15 മിനിറ്റ് ബ്രേക്ക് ആയിരിക്കും. പിന്നെ അതിന്റെ ടിക്കറ്റ് എന്നാൽ അഡൽട്ട് 30, ചിൽഡ്രൻ 20. ഇതാണ് ഇവിടുത്തെ റേറ്റ്. പിന്നെ ശനി ഞായർ പിന്നെ പബ്ലിക് ഹോളിഡേസ് ആണെങ്കിൽ രാവിലെ 10 മണി മുതൽ 8 മണി വരെ ഉണ്ടാവും. 8 മണിക്ക് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഷോ 7:30. ഈ 6 മണിക്ക് എന്ന് പറയുന്നത് 5:30 ലാസ്റ്റ് ഷോ.
0: ഇവിടുത്തെ ഹൈലൈറ്റ് ഒക്കെ എന്താണ്, വിശദമായിട്ട് ഒന്ന് പറയാമോ?
1: ഇവിടെ ഇപ്പൊ നമ്മള് റൺ ചെയ്യിക്കുന്നത് ഡൈനോസറിന്റെ ഷോ ആണ്. അതൊരു 1.5 മണിക്കൂർ ഷോ ആണ്. കുട്ടി ഇതെങ്ങനെയാണ് ഭൂമി നശിച്ചു പോയത്, എവിടെയൊക്കെ ഉണ്ടായിരുന്നു, എവിടെയൊക്കെ ഫോസിൽ ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ ജസ്റ്റ് ഒരു ഡോക്യുമെന്ററി ആണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും, വലിയവർക്ക് അത് പണ്ട് പഠിച്ചിരുന്ന ഒരു ഓർമ്മ വരും അവർക്ക്.
0: നല്ല തിരക്കുണ്ടോ ഇവിടെ?
1: നല്ല തിരക്കുണ്ട്. ഇപ്പൊ ഓൾറെഡി ഓരോ ഷോ ഓരോ 1.5 മണിക്കൂർ മുന്നേ ഫുള്ളായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഷോ എല്ലാം ഫുള്ളായി, സീറ്റ് ഇല്ലാത്ത അവസ്ഥയാണ്.

0: ചില അവസരങ്ങളിലെങ്കിലും നമ്മളൊരു കുട്ടിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാറില്ലേ? മ്യൂസിയം വളപ്പിലെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞാനും അങ്ങനെ ചിന്തിച്ചു. അപ്പം എവിടെയായിരിക്കും? കുട്ടികളുടെ പ്രിയപ്പെട്ട ചിൽഡ്രൻസ് പാർക്ക്. നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. മോളുടെ പേരെന്താ?
1: എന്റെ പേര് എൽസ.
0: എൽസ എത്രാം ക്ലാസ്സിലാ?
1: ഞാൻ ഇനി ഒന്നില്ല.
0: ഓ, ഇനി ഒന്നിലായി. ഇവിടെ വന്നിട്ട് എന്തൊക്കെ കളികൾ കളിച്ചു?
1: ഇവിടെ വന്നിട്ട് ചില ചില കുറെ കളികളൊക്കെ കളിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ചില കുറെ സംഭവങ്ങളൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട്.
0: ഊഞ്ഞാലൊക്കെ ആടിയോ?
1: ആ.
0: കൂടെ ഉള്ളത് ആരാ?
1: കൂടെ എന്റെ അമ്മയും ചേച്ചിയും ഉണ്ട്.
0: ചേച്ചിയുടെ പേരെന്താ?
2: മിയ.
0: മോൾ എത്രാം ക്ലാസ്സിലാ?
2: ഇനി അഞ്ചില്.
0: എവിടെ നിന്നാണ് വരുന്നത്?
2: കടിഞ്ഞാംകുളത്ത്.
0: ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ?
2: ഓ, എല്ലാ വെക്കേഷനും വരാറുണ്ട്.
0: എല്ലാ വെക്കേഷനും വരാറുണ്ട്. ഇഷ്ടമാണ് ഇവിടെ?
2: ഓ, ഇഷ്ടമാണ്.
0: മ്യൂസിയത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്തുവാ? സൂ ആണോ, ചിൽഡ്രൻസ് പാർക്ക് ആണോ, ഏതാ?
2: സൂ.
0: സൂ. മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാം.
2: പവിഴമഴ.
0: പവിഴമഴ. പാട്ട് പാടാറുണ്ടോ?
2: അത് പാടുമായിരിക്കും.
0: എന്നൊരു പാട്ട് പാടിയേ.
1: ഇരുവരാവും.

0: മോർണിംഗ്.
1: ആ മെടുക്കി. ഈ പാട്ട് ആരാ പഠിപ്പിച്ചെന്ന്?
0: ഇത് എന്റെ മിസ്.
1: മിസ്സിന്റെ പേരെന്താ?
0: അഡോണി മിസ്സും ശ്യാമ മിസ്സും.
1: മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ?
0: എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഗൗരിജി.
1: സന്തോഷം പരിചയപ്പെട്ടതിൽ. പാട്ട് വെച്ചാരാട്ടോ.

0: മ്യൂസിയത്തിന്റെ ഭാഗമായിട്ടുള്ള അക്വോറിയത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. സാറിന്റെ പേരെന്താണ്?
1: എന്റെ പേര് സ്വാതി എം ജി എന്നാണ്. ഞാൻ ഇവിടെ ആനിമൽ കീപ്പറായിട്ട് 5 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പൊ അക്വേറിയത്തിൽ ഡ്യൂട്ടി നോക്കുന്നു.
0: ഇവിടുത്തെ പ്രവേശന നിരക്ക്?
1: പ്രവേശന നിരക്ക് അഡൾട്സിന് വന്നിട്ട് 20 rupees എടുക്കുന്നുണ്ട്. പിന്നെ ചൈൽഡിന് 10 rupees ആണ്. പിന്നെ ഫാമിലി ടിക്കറ്റ് ഉണ്ട്, ഒരു അച്ഛൻ അമ്മ രണ്ട് കുട്ടികൾക്ക് 50 രൂപ ടിക്കറ്റ് നിരക്കാണ്. പിന്നെ സൺഡേ കുട്ടികൾക്ക് ഫ്രീ ആണ്.
0: ഇവിടെ എന്തൊക്കെ ഫിഷ് ഉണ്ട്?
1: സീയിലുള്ള ഫിഷ് വരുന്നുണ്ട്, പിന്നെ അക്വേറിയം ഫിഷ് വരുന്നുണ്ട്, പിന്നെ പുറത്തുനിന്നുള്ള ഫിഷ്. അത് പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ബേസിലാണ് ഒരു, നമുക്കതിൽ കെയറിംഗ് മാത്രമേ ഉള്ളൂ.
0: ഇവിടെ എത്ര മണി മുതൽ എത്ര മണി വരെയാണ്?
1: രാവിലെ 10 മണി മുതൽ നൈറ്റ് 8 മണി വരെയാണ്. രണ്ട് ഡ്യൂട്ടിക്കാർ, രണ്ട് ഷിഫ്റ്റ് ആയിട്ട് വരും ഗാർഡുകൾ. കീപ്പർ രാവിലെ 9:30 വന്ന് 5 മണിയാകുമ്പോൾ പോകും.
0: ഓക്കെ, വളരെ നന്ദി.
1: താങ്ക് യു.

0: നിരവധി ആൾക്കാരാണ് അക്കോറിയം കാണാൻ വേണ്ടിട്ട് വരുന്നത്. ഇറങ്ങി വരുന്ന കുറെ പേരുണ്ട്. നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം. പേരെന്താണ്?
1: ദേവിക.
0: ദേവിക എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ് ആണ്.
0: കൂടെ വന്ന ആളുടെ പേരെന്താ?
2: ഷബ്ന.
0: ഷബ്ന എന്ത് ചെയ്യുന്നു?
2: ഫൈനൽ ഇയർ എഞ്ചിനീയറിംഗ്.
0: ഏത് കോളേജാ?
2: LBS.
0: അപ്പൊ വെക്കേഷൻ ആസ്വദിക്കാൻ വേണ്ടിട്ട് വന്നതായിരിക്കും.
1: എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ ഇവിടെ വന്നതാണ്.
0: കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ?
1: നല്ല രസമുണ്ട്, കുറെ വെറൈറ്റി ഫിഷസ് ഒക്കെ കാണാൻ പറ്റി.
0: എവിടെയാണ് സ്ഥലം?
1: ഞാൻ ശരിക്കും കോട്ടയാണ്.
2: ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ്.
0: ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ?
1: ആ, ഇടയ്ക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ടു വട്ടം വന്നിട്ടുണ്ട്.
0: അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ടും കൂടെ ഞങ്ങൾ കേൾപ്പിച്ചു തരും. ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ?
1: തേൻമൊഴി തിരുച്ചിത്തിരമ്പലത്തെ പാട്ട്.
0: രണ്ടുപേരിൽ പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല.
0: ഓക്കെ, ശരി. പരിചയപ്പെട്ടതിൽ സന്തോഷം.
1: താങ്ക് യു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഞ്ചാരിയുടെ ഇന്നത്തെ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ കാതുകളിൽ എത്തിച്ച വിശേഷങ്ങൾ വളരെ ചെറുതാണെന്നറിയാം. അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. വാക്കുകൾ കൊണ്ട് അത്രയും വിവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരു യാത്ര പോയതിന്റെ ചെറിയൊരു രസം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
1: പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര പോകാൻ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? ഇനി യാത്ര പോകാൻ പറ്റാത്തവർ ഒട്ടും സങ്കടപ്പെടുകയും വേണ്ട. പൂക്കളെയും പുഴകളെയും കണ്ട്, മഞ്ഞും മഴയും കൊണ്ട്, പുന്തും മലയും കടന്ന് നമ്മൾ ഇനി എത്ര യാത്രകൾ പോകാനിരിക്കുന്നു. സങ്കല്പങ്ങളുടെ ചിറകിലേറി നിങ്ങൾക്കും കൂടെ വരാൻ കാത്തിരിക്കൂ. ടീം സഞ്ചാരി: സുരേഷ് കുമാർ, സെവിൽ ജിഹാൻ, കവിത അജിത്, അനീഷ് പി നായർ, മിനി അജു.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: ദിവസവും വെറും 30 രൂപ തവണ വ്യവസ്ഥയിൽ പുതിയ ഒരു ഫ്രിഡ്ജ് സ്വന്തമാക്കാം. കൂടാതെ പഴയ ഫ്രിഡ്ജുകൾക്ക് 5000 രൂപ വരെ എക്സ്ചേഞ്ച് ആനുകൂല്യവും.
0: എല്ലാ റെഫ്രിജറേറ്റർ പർച്ചേസിനൊപ്പം 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ സൗജന്യമായും നേടാം.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സാർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്തു പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന

0: സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

ഇനി ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിനും വിവരങ്ങൾ അറിയാനും മറ്റു സേവനങ്ങൾക്കുമായി ഒന്നിലധികം ആപ്പുകൾ വേണ്ട. ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക ആപ്പായ റെയിൽ വൺ ഡൌൺലോഡ് ചെയ്യുക. റിസർവേഷൻ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എല്ലാം ഒരു ടച്ചിൽ ലഭ്യമാകും. നിങ്ങളുടെ മൊബൈലിൽ ഇടം ലാഭിക്കൂ, യാത്ര സുഗമമാക്കൂ.

0: ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂലൈ 25, അതായത് നാളെ, വേൾഡ് IVF ഡേ ആയി ആചരിക്കപ്പെടുകയാണ്. എന്താണ് IVF ചികിത്സ? വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാർക്ക് എപ്പോഴാണ് IVF ചികിത്സ നടത്തേണ്ടത്? അതിന്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. നാളെ ജൂലൈ 25 IVF ഡേ ആയി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യം?
3: ലോകമെമ്പാടുമുള്ള ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് IVF ഡേ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ IVF ബേബി ലോകത്തിൽ പിറന്നത് UKയിലാണ്. UKയിൽ 1978 ജൂലൈ 25 പാട്രിക് സ്റ്റെപ്ടോയുടെയും റോബർട്ട് എഡ്വേർഡ്സിന്റെയും നേതൃത്വത്തിൽ 1975 ഓൾഡ്ഹാം UKയിൽ ലൂയി ബ്രൗൺ എന്നൊരു ബേബി ജനിച്ചത് എന്നെ കോമമറേറ്റ് ചെയ്താണ് നമ്മൾ അതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ജൂലൈ 25. ആ അതിനെയാണ് വേൾഡ് IVF ഡേ ആയിട്ട് ലോകമെങ്ങും കൊണ്ടാടുന്നത്.
2: സർ, എന്താണ് IVF ചികിത്സ? അതിനെ കുറിച്ചൊന്ന് ലളിതമായി പറയാമോ?
3: IVF അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതിനൊരു കൊളോക്കിയലായിട്ട് സാധാരണ രീതിയിൽ എല്ലാവരും ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആദ്യത്തെ ബേബീസൊക്കെ വന്നത് അന്ന് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചായിരുന്നു ഈ അണ്ടങ്ങളെയും ബീജങ്ങളെയും ഒക്കെ യോജിപ്പിച്ചതും അതിൻ്റെ അകത്ത് സംഭരിച്ച ശേഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന പേര് തന്നെ വന്നത്. കാലം മാറുന്നതനുസരിച്ച് ടെസ്റ്റ് ട്യൂബൊക്കെ മാറി ഇപ്പം പെട്രി ഡിഷായി എന്ന് പറഞ്ഞ, പക്ഷേ പേര് അതേപോലെ തന്നെ തുടരുകയാണ്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ ഒരു ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്നത് ഫാലോപ്യൻ ട്യൂബിലാണ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ്. അണ്ഡവാഹിനി കുഴലിൽ അണ്ടവും ബീജവും തമ്മിൽ കാണുകയും അത് ചേരുകയും ഒരു ഭ്രൂണമായിട്ട് വളരുകയും ഏകദേശം ഒരു 5-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ആ ട്യൂബിലൂടെ ഒഴുകി വന്ന് തിരിച്ച് ഗർഭപാത്രത്തിൽ വന്ന് ഒട്ടിപ്പിടിച്ച് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് ഒരു ഗർഭമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് അണ്ടവും ബീജവും തമ്മിൽ യോജിപ്പിക്കുന്ന പ്രക്രിയ പുറത്തു വെച്ച് നടക്കുകയാണ്, അതായത് ശരീരത്തിന് പുറത്തു വെച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ IVF എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സ്ത്രീ പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ ബീജം സ്വയംഭോഗം ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വൃഷണത്തിൽ നിന്ന് കുത്തിയോ എടുത്ത് നമ്മളത് എംബ്രിയോളജിസ്റ്റിനെ ഏൽപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളുടെ അണ്ടമാണെങ്കിലും നമ്മൾ ചെറിയൊരു മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ മയക്കം കൊടുക്കുകയോ ചെയ്തിട്ട് വെജൈന വഴി നമ്മൾ ഈ അണ്ടാശയത്തിൽ നിന്നും മെച്ചുറായിട്ടുള്ള എഗ്ഗിനെ നമ്മൾ വലിച്ചെടുത്ത് അതിനെയും ഒരു പെട്രി ഡിഷിലാക്കി എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുകയും ഇക്സി മെഷീൻ ഉപയോഗിച്ചിട്ട്, ഇക്സി എന്ന് പറഞ്ഞൊരു വർക്ക് സ്റ്റേഷനുണ്ട്, ആ വർക്ക് സ്റ്റേഷൻ്റെ അടിയിൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഒരു ബീജത്തിനെ എടുത്ത് ഈ അണ്ടത്തിനകത്തോട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇക്സി എന്ന് പറയുന്നത്. ഇക്സിയും IVF തമ്മിൽ വ്യത്യാസമുണ്ട്. IVF എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കിട്ടുന്ന അണ്ടത്തിനെ, ഒരു അണ്ടത്തിൻ്റെ കൂടെ ഒരു 50,000 ബീജത്തിനെ നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതിനെ നമ്മളൊരു ഇൻക്യുബേറ്ററിൽ വെക്കുകയാണ്. അടുത്ത ദിവസം ഇതിലെ നല്ല ശക്തിയുള്ള, നല്ല കഴിവുള്ള ഒരു ബീജം ഈ ഒരു അണ്ടത്തിൽ പ്രവേശിക്കുകയും അടുത്ത ദിവസം അതിനെ രണ്ട് കോശങ്ങളായിട്ട് കാണുകയാണെങ്കിൽ അതിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്നർത്ഥം. ആ ഒരു പ്രക്രിയയ്ക്കാണ് IVF എന്ന് പറയുന്നത്. ഇപ്പോൾ IVF ക്ലിനിക്കിലെല്ലാം കൂടുതൽ ചെയ്യുന്നത് ഇക്സി എന്നുള്ളൊരു പ്രൊസീജിയറാണ്. ഇക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷനാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അണ്ടത്തിനെ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ വലിച്ചെടുത്ത് കൊടുക്കുന്ന അണ്ടത്തിനെ, അതിൽ ഒരു സിംഗിൾ നല്ല രീതിയിലുള്ള അണ്ടത്തിനെ, ആ അണ്ടത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ സെലക്ട് ചെയ്ത ഒരു ബീജത്തിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഉറപ്പാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അണ്ടത്തിനുള്ളിൽ ബീജം കടന്നു എന്ന് 100% ഉറപ്പ് വരുത്തുകയാണ്. അതിനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു. അടുത്ത ദിവസം നോക്കുമ്പോൾ രണ്ട് കോശമുണ്ടെങ്കിൽ അതിനെ ഫെർട്ടിലൈസേഷൻ ചെയ്തു എന്ന് പറയുന്നു. അതിനെ ഗ്രോ ചെയ്ത് ഒരു 3 ദിവസം മുതൽ 5 ദിവസം വരെ ഇൻക്യുബേറ്ററിൽ വെച്ച് ഗ്രോ ചെയ്ത് അതിനെ തിരിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും പിന്നെ ഒരു സാധാരണ രീതിയിലുള്ള ഗർഭം പോലെ അത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു 14-ാമത്തെ ദിവസം, ഒരു 12 മുതൽ 14-ാമത്തെ ദിവസം നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് പോസിറ്റീവ് ആണോ, ആ ഗർഭം ആ ഗർഭപാത്രത്തിൽ പിടിച്ചോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും.
2: സർ, ആർക്കൊക്കെയാണ് IVF ചികിത്സ ആവശ്യമായി വരുന്നത്?
3: IVFന് പ്രത്യേകമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, അണ്ഡവാഹിനിക്കുഴലിൽ ബ്ലോക്കുള്ളവർ. നമ്മുടെ പ്രത്യുൽപാദനം നടക്കുന്നത് അണ്ഡവാഹിനിക്കുഴലിലാണ്. അപ്പോൾ ഈ കുഴൽ ബ്ലോക്കാണെങ്കിൽ ഈ അണ്ടവും ബീജവും തമ്മിൽ കാണുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല, അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഗർഭധാരണത്തിന് യാതൊരു വകയുമില്ല. അപ്പോൾ അവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് IVF ചികിത്സ പറ്റുന്നത്. അതുകൂടാതെ പല പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ ട്യൂബിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അണ്ടാശയത്തിൽ പരാജയപ്പെട്ട ഒരുപാട് നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷനൊക്കെ കൊടുത്ത് പരാജയപ്പെട്ടവരുണ്ടാവും. അവർക്ക് തീർച്ചയായിട്ടും IVF ഒരു ഉപകാരമുള്ള പ്രൊസീജിയറാണ്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ചും നമുക്ക് മെയിൽ ഫാക്ടർ, അതായത് പുരുഷന്മാരിൽ കൗണ്ട് വളരെ കുറവാണെങ്കിൽ, ഇപ്പോൾ 1 മില്യൺ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 15 മില്യൺ കൗണ്ടാണ് സാധാരണ രീതിയിൽ നല്ല ബീജങ്ങളുടെ കൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പുരുഷൻ്റെ ബീജപരിശോധന നടത്തിയാൽ അതൊരു 5 മില്യണിൽ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 1 മില്യണിൽ താഴെയാണെങ്കിൽ, തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് IVF ആണ്. 1 മില്യണിൽ താഴെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ICSI ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ട്യൂബിൽ പ്രശ്നമുള്ളവർക്ക് നമുക്ക് IVF ചെയ്യാം. 2, മെയിൽ ഫാക്ടർ, അതായത് പുരുഷൻ്റെ ബീജത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒന്ന് കൗണ്ടിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ മോർഫോളജിയിലാവാം, അതിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ, ബീജത്തിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF അല്ലെങ്കിൽ ICSIയിലോട്ട് പോകാം. പരാജയപ്പെട്ട ട്രീറ്റ്മെൻറ്റ്, നമുക്ക് ഒരുപാട് ഈ ഓവുലേഷൻ ഒക്കെ നടത്തി, അല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകൾ ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തു, എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ ആൻസറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും IVFലോട്ട് പോകാം. അണ്ടങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്, 35 വയസ്സിൻ്റെ മേലെയൊക്കെയുള്ള ആൾക്കാരിൽ ഒരുപാട് അണ്ടങ്ങൾ കുറവായിരിക്കും. അവളൊരു റീസണബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് IUI ഒക്കെ ചെയ്തു, എന്നിട്ടും പരാജയപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഒരു ഉപകാരമാണ് IVF അല്ലെങ്കിൽ ICSI.
2: സർ, മറ്റൊരു സംശയമുള്ളത്, ഒരു സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ IVF ചികിത്സ നടത്താൻ കഴിയുമോ, അതോ അതിനായി പ്രത്യേക മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടോ?
3: തീർച്ചയായിട്ടും മുന്നൊരുക്കങ്ങളെല്ലാം ഉണ്ട്. പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് IVF ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്യാൻസർ ഒക്കെ വരുന്ന ഒരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ RCC എന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പം അടുത്ത ഇപ്പം ക്യാൻസർ ഇത് ചെയ്തു, അതിന് മുമ്പ് അവർ രണ്ടും എടുത്ത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് റാൻഡം സ്റ്റാർട്ട് ചെയ്ത് അതിന് നമുക്ക് മുന്നൊരുക്കങ്ങൾക്കുള്ള സമയമില്ല. പക്ഷേ സാധാരണ ഗതിയിൽ നമുക്ക് മുന്നൊരുക്കങ്ങളോടെ ഒരു IVF ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സക്സസ് റേറ്റ് കൂടും. മുന്നൊരുക്കങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇപ്പം പുരുഷനാണെങ്കിൽ മദ്യപാനവും സ്മോക്കിങ്ങും ഒക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ നിർത്തുക. സ്ത്രീ ആണെങ്കിൽ അവരൊരു ഐഡിയൽ ബോഡി വെയ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ്, ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഫോളിക് ആസിഡ് കഴിക്കുക, കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. തൈറോയിഡ് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് വേണ്ടത്. അതുകൂടാതെ IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സക്സസ് കിട്ടുന്ന ഒരു പ്രക്രിയയല്ല. അങ്ങനെ ഒരുപാട്

വിശ്വാസം. നമുക്ക് ഒരു ഏറ്റവും നല്ല IVF നടത്തുന്ന ഒരു സ്ഥാപനം എടുത്തിയാൽ പോലും അവർക്കൊരു 50 മുതൽ 60% മേലെ നമുക്കൊരു സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല, അതിന് മേലെ പോകത്തില്ല. അപ്പം ആ ഒരു നോർമലായിട്ടുള്ള എത്രയാണ് സക്സസ് അവരെ ഒരു കൗൺസിൽ ചെയ്യണം. അവർ IVF എന്ന് പറയുമ്പോൾ ഇത്രയും ചിലവൊക്കെ ആക്കുകയാണ്, ഒരുപാട് കോസ്റ്റൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് ഒരുപാട് പ്രതീക്ഷ കാണും. അപ്പോൾ അവർക്ക് ഒരുപാട് അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ നൽകരുത് ഒരിക്കലും. നമുക്ക് അതിൻ്റെതായ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു 60 മുതൽ മാക്സിമം ഒരു 50-60% സക്സസ് എന്നുള്ള രീതിയിലൊക്കെ കൗൺസിൽ ചെയ്യേണ്ടി വരും. ഈ IVFൽ എന്തൊക്കെയാണ് ഉള്ള ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് പറയണം. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊസീജിയറിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്, കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. IVFനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ദമ്പതിമാരെ നമ്മൾ ക്ലിനിക്കിൽ വന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. സ്ത്രീകൾക്കാണ് മെയിനായിട്ടുമുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതിൽ സ്ത്രീകളെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അവർക്ക് മാസമുറയൊക്കെ കൃത്യമായിട്ട് വരുത്തിയ ശേഷം ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു. സാധാരണ സ്ത്രീകൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഒരണ്ടമാണ് വിരിയുന്നത്. പക്ഷേ IVFൽ നമുക്ക് ഒരണ്ടം കൊണ്ട് ഒന്നും ആവത്തില്ല, അപ്പോൾ കൂടുതൽ അണ്ടങ്ങളെ ഉണ്ടാക്കണം. അപ്പോൾ ഈ കൂടുതൽ അണ്ടങ്ങളെ ഉണ്ടാക്കാനും അതിനെ വിരിയിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഹോർമോൺസ് കൊടുക്കുകയാണ്, FSH LH എന്ന് പറഞ്ഞ ഹോർമോൺസ് ഇഞ്ചക്ഷൻ മുതേന. അപ്പം ഓരോരുത്തരുടെയും വെയിറ്റും അവരുടെ വയസ്സും അവരുടെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഞങ്ങൾ ഒരു ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രത്യേക ഡോസിലുള്ള ഹോർമോൺസ് ഏകദേശം 8-9 മുതൽ 11 ദിവസം നമ്മൾ കൊടുക്കുകയാണ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നേരത്തെ 8 മുതൽ 9 ദിവസം വരെ ചിലപ്പം അവർക്ക് മെച്യൂർ ആയിട്ടുള്ള എഗ്ഗ് കിട്ടും. ഓക്കെ. അപ്പം പക്ഷേ ചിലർക്കാണെങ്കിൽ അതൊരു 11, ഇപ്പം പ്രായമൊക്കെ കൂടിയുള്ള ആൾക്കാർക്കാണ് അവർക്ക് അണ്ടാവശ്യത്തിൽ അണ്ടങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 11 മുതൽ 12 ദിവസം വരെ ചിലപ്പോൾ ഈ സ്റ്റിമുലേഷൻ, ഇതിന് മെയിനായിട്ട് പറയുന്നത് ഒവേറിയൻ സ്റ്റിമുലേഷൻ ആണ്, നമ്മൾ കൺട്രോൾ ചെയ്ത് ഒവേറിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ് IVFലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലൊരു 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസം മുതൽ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ്, സ്കാൻ വെച്ചിട്ട് എത്ര അണ്ടങ്ങൾ വളർന്നു വരുന്നു, അണ്ടങ്ങൾ വളർന്നുണ്ടോ വരുന്നുണ്ടോ, നമുക്ക് ഡോസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സ്കാൻ വഴിയാണ്. ഹോർമോൺ ടെസ്റ്റ് ചെയ്താലും അറിയാൻ പറ്റും. യൂഷ്വലി നമ്മൾ സ്കാനാണ് ചെയ്യുന്നത്. സ്കാൻ ചെയ്ത് അണ്ടവളർച്ചയെ നോക്കുന്നു. ആ അണ്ടം വളർന്ന് ഒരു പ്രത്യേക ഘട്ടം, അതായത് ഒരു 17-18 മില്ലിമീറ്റർ വരെ എത്തുകയാണെങ്കിൽ ആ അണ്ടത്തിൽ നല്ലൊരു മെച്ചുറായിട്ടുള്ള ഒരു എഗ്ഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനെ പിക്ക് ചെയ്യാനുള്ള സമയമായി, അതിന് ഓവുലേഷനുള്ള സമയമായി, അതിനെ നമുക്ക് വലിച്ചെടുക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു ഫൈനൽ മെച്ചുറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രിഗർ കൊടുക്കുന്നു. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു HCG എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ അഗണിസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഈ രണ്ട് ഇഞ്ചക്ഷൻസ് കൊടുത്ത് ഈ എഗ്ഗിനെ മെച്ചുറാക്കുന്നു. ഈ മെച്ചുറായ എഗ്ഗിനെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്തൊരു 35 മുതൽ 40 മണിക്കൂറിനുള്ളിൽ മയക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ മരവിപ്പിച്ച ശേഷം നമ്മൾ അണ്ടാശയത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഈ അണ്ടത്തിനെയാണ് നമ്മൾ എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുന്നത്. ആ ദിവസം തന്നെ പുരുഷൻ്റെ ബീജം എടുക്കുന്നു. പുരുഷൻ്റെ ബീജം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IVFന് മുമ്പ് തന്നെ നമുക്ക് ബാക്കപ്പായിട്ടൊരു ബീജത്തിൻ്റെ സാമ്പിൾ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ IVFൻ്റെ ടെൻഷനൊക്കെ ചിലപ്പം അന്ന് കൂടിയിട്ട് ചിലപ്പോൾ പുരുഷൻ അന്ന് ബീജം ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ചിലപ്പം കാണത്തില്ലെന്ന്. ഈ ടെൻഷനൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു ബാക്കപ്പായിട്ടുണ്ട്, നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് സാമ്പിളായിരിക്കും നല്ലത്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന ദിവസം അന്ന് രാവിലെ പുരുഷൻ ബീജം കൊടുക്കുന്നു, സ്ത്രീയുടെ അണ്ടും നമ്മൾ വലിച്ചെടുക്കുന്നു. ഈ ഒരു വലിച്ചെടുത്ത അണ്ടവും ഈ എടുത്ത ബീജവും അതിനെ പ്രിപ്പയർ ചെയ്ത ശേഷം എംബ്രിയോളജിസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ നമ്മൾ സാധാരണ രീതിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. IVF ആണെങ്കിൽ ഏകദേശം 50,000 മുതൽ 1,00,000 ബീജം ഒരണ്ടത്തിൻ്റെ കൂടെ ഇടുന്നു, അത് നാച്ചുറലായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ICSI ആണെങ്കിൽ ഒരു ബീജം ഒരു അണ്ടത്തിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് പിന്നെ ഇതിനെ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു, അതിൻ്റെ വളർച്ച നോക്കുന്നു, 2-ന്നെന്ന് 3-ന്നെന്ന് 4-ന്നെന്ന് അങ്ങനെയുള്ള രീതിയിൽ എത്രത്തോളം വളരുന്നു നോക്കുന്നു. സാധാരണഗതിയിൽ 3 ദിവസം വരെ വളർച്ച വരികയോ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം വരെ വളർത്തുകയോ ചെയ്ത ശേഷം 3-ന്നെന്നോ അല്ലെങ്കിൽ 5-ന്നെന്നോ നമ്മൾ തിരിച്ച് ഗർഭപാത്രത്തിലെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ, സ്ത്രീയുടെ ആരോഗ്യമെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ 1-ോ 2-ോ നല്ല ഭ്രൂണത്തിനെ, ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല ഭ്രൂണത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചിട്ട് എത്ര സെല്ലുണ്ട്, അതിലെത്ര പ്രശ്നങ്ങൾ വല്ലതും ഉള്ളതാണോ, അപ്പോൾ അതിൽ നല്ല ഭ്രൂണത്തിനെ നോക്കി സെലക്ട് ചെയ്ത് 2 എണ്ണം മാക്സിമം ഗർഭപാത്രത്തിലോട്ട് 3-ാമത്തെ ദിവസമോ 5-ാമത്തെ ദിവസമോ നമ്മൾ തിരിച്ചിടുന്നു. തിരിച്ചിട്ട ശേഷം സാധാരണ രീതിയിലുള്ള IVF പ്രഗ്നൻസിക്ക് നമുക്കൊരു 10 മുതൽ 14 ദിവസത്തേക്ക് വരെ ഈ ഗർഭത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ അത് കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 3 ഘട്ടമായിട്ട് തിരിക്കാം. 1, ഒവേറിയൻ സ്റ്റിമുലേഷൻ, പിന്നെ അതിനെ ട്രിഗർ ചെയ്ത് അതിനെ നമ്മൾ അണ്ടം എടുത്ത്

0: വലിച്ചെടുക്കുന്നു. പിന്നെ എംബ്രിയോണസിൻ്റെ കയ്യിൽ കൊടുത്ത് അതിനെ ഇഞ്ചെക്ട് ചെയ്ത് ഒരു ഭ്രൂണമാക്കുന്നു. ഭ്രൂണം വളർത്തുന്നു. വളർത്തിയിട്ട് മൂന്നാമത്തെയോ അഞ്ചാമത്തെയോ ദിവസം തിരിച്ചിടുന്നു. അതിനുശേഷം അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കൊരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ സംഭവം നമ്മൾ ഈ ഭ്രൂണത്തിനെ തിരിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ചിലപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗം അത്ര ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കാണും. നമുക്ക് ഒരു കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഭ്രൂണം തിരിച്ച് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭ്രൂണങ്ങളെയെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നു, അതിനെ ശീതീകരിച്ച് വെക്കുന്നു. ശീതീകരിച്ച് വെച്ച ശേഷം ആ ശീതീകരിച്ച ഭ്രൂണത്തെ പിന്നൊരവസരത്തിൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. പിന്നെ ഇപ്പോൾ ഒരു 3 മാസമോ അല്ലെങ്കിൽ 5 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞിട്ട് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗത്തെ ആ ആവരണത്തിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മരുന്ന് കൊടുത്ത് പ്രിപ്പയർ ചെയ്ത ശേഷം തിരിച്ച് ഭ്രൂണത്തിനെ ഇടുന്നു. അങ്ങനെ സംഭവിക്കാം. രണ്ട് രീതിയിൽ നമുക്ക് എംബ്രിയോസിനെ ഭ്രൂണത്തിനെ തിരിച്ച് ഗർഭപാത്രത്തിലോട്ട് ഇടാം. ഒന്ന് ഫ്രഷ് ആയിട്ട്, അതായത് ആ IVF സൈക്കിൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിലിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ അവസരം നല്ലൊരു അവസരം അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശീതീകരിച്ച ശേഷം പിന്നെ അത് മാത്രമല്ല, നമുക്ക് രണ്ട് ഭ്രൂണങ്ങളെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ IVF ചെയ്യുമ്പോൾ കൂടുതൽ ഭ്രൂണങ്ങളുണ്ടാവും, ചിലർക്ക് 8 ഭ്രൂണങ്ങൾ നല്ല ഭ്രൂണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ 10 എണ്ണം ഉണ്ടാവും. ഇതിനെല്ലാം നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ഭ്രൂണങ്ങളെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് IVF പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും വലിയ ചിലവ് ഇല്ലാതെ തന്നെ നമുക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ ഈ ഭ്രൂണങ്ങളെ ഘട്ടംഘട്ടമായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് ഇതിൽ പോസിറ്റീവായി ബേബിയായി 2 വർഷം കഴിഞ്ഞ ശേഷം രണ്ടാമതൊരു ബേബിക്ക് വേണ്ടി ഇത്ര നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ആ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ഭ്രൂണം തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം ഇതൊക്കെയാണ് ഒരു IVF അല്ലെങ്കിൽ ICSI സംഭവിക്കുന്നത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് ലളിത എം, ലക്ഷ്മി എം എന്നിവർ പാടുന്ന കൃതികൾ കേൾക്കാം. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം നാഞ്ചിൽ എ ആർ അരുൾ. ആദ്യം ശിവനെയി നിനയുന്നവർ എന്നാരംഭിക്കുന്ന കവി കുഞ്ചരഭാരതി രചിച്ച കൃതി, രാഗം ഹിന്ദോളം, ആദിതാളം.

ലളിത എം, ലക്ഷ്മി എം എന്നിവർ പാടിയ കൃതികളാണ് ഇതുവരെ കേട്ടത്. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം. രാഗാമൃതത്തിൽ അടുത്തതായി പാണാവള്ളി അനിൽകുമാർ വയലിനിൽ വായിച്ച ത്യാഗരാജകൃതി കേൾക്കാം. രാമാനീവേ എന്നാരംഭിക്കുന്നു രാഗം. നാരായണി ആദിതാളം.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: പ്രിയ ശ്രോതാക്കളെ, ഹലോ. ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:00–12:00 ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496565321, ഒരു നമ്പർ കൂടി 9496595321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഈ വരുന്ന തിങ്കളാഴ്ച രാവിലെ 11:00–12:00.
1: നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരിയിൽ പിലാറ്റിസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം.
2: ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മസിൽസും പിന്നെ നമ്മുടെ ജോയിന്റ്സിനെ ഒരുമിച്ച് പിടിക്കുന്ന ചെറിയ മസിൽസും ഉണ്ട്. ഈ മസിൽസിനെ ഒന്നും നമ്മൾ അധികം വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. നമ്മുടെ കോർ ഫിറ്റ്നസ് എത്ര നല്ലതാണോ, നമ്മുടെ സ്പൈൻ എത്ര സ്റ്റേബിൾ ആണോ, അത്രയും ഹെൽത്തി ആയിരിക്കും നമ്മൾ. അപ്പൊ നമ്മുടെ സ്പൈനിനെയും നമ്മുടെ മൊബിലിറ്റിയെയും സ്റ്റെബിലിറ്റിയെയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഫോം ഓഫ് ഫിറ്റ്നസ് ആയിരുന്നു പിലാറ്റീസ്. നമുക്ക് നമ്മുടെ തന്നെ ബോഡിയെയും നമ്മുടെ മസിൽസിനെയും നമ്മുടെ മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റണം. 80 വയസ്സായി കഴിഞ്ഞ ഒരാൾക്കും പിലാറ്റീസ് ചെയ്യുന്ന ഒരാൾക്ക് സ്വന്തമായി ടോയ്ലറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണം. ഒരു അസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് ജീവിക്കാൻ പറ്റണം. ആ ഒരു ഫംഗ്ഷനാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടാണ് പിലാറ്റീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
1: മറക്കാതെ കേൾക്കുക നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് കൂട്ടുകാരി.
3: മൻ കി ബാത്,
4: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
3: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
4: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
3: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
0: ആകാശവാണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ റിട്ടയേർഡ് അസിസ്റ്റന്റ് പ്രൊഫസറും എഴുത്തുകാരിയുമായ ഡോക്ടർ ബിന്ദു ഡി കഴിഞ്ഞ റേഡിയോ ഗ്രാമരംഗത്തിൽ ഗ്രാമത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. തുടർന്ന് കേൾക്കാം.
2: ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കാർത്തിയപ്പള്ളി താലൂക്ക് തൃക്കുന്നപ്പുഴ പഞ്ചായത്തിൽ പല്ലന പാനൂർ. ഇപ്പോൾ 10-ാം ക്ലാസ് വരെ അവിടെ പഠിച്ചതിന് ശേഷം പിന്നീട് ഞാൻ ആലപ്പുഴ SD കോളേജിലേക്കാണ്. ആലപ്പുഴ SD കോളേജിലേക്ക് പോകുമ്പോൾ അതിന് മുൻപേ തന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ അവധിക്കാലങ്ങളിലൊക്കെ പോയി നിൽക്കുന്നത് അമ്മയുടെ വീട്ടിലാണ്. അമ്മയുടെ വീട് പുന്നപ്പുറയാണ്. വല്യച്ഛൻ കളരിക്കൽ ഗോപാലൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് ഒരുപാട് കൃഷിഭൂമിയും ഒക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് തെങ്ങും അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ ആ വീട്ടിലും പശുക്കളുണ്ട്. അച്ഛൻ്റെ അച്ഛനേ അമ്മയൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മണ്ണിനോട് ബന്ധപ്പെട്ട് ജീവിച്ച ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കും ആ ഒരു ചെന്ന് നിൽക്കുന്ന സമയത്ത് എള്ള് കൃഷി ചെയ്യുന്നൊരു സമയമാണ്, വേനൽക്കാലം. അവിടുത്തെ കരപ്പാടമാണ്, കരപ്പാടത്ത് എള്ള് കൃഷി ചെയ്യും. രാവിലെ ഈ തത്ത വന്ന് എള്ള് ഇങ്ങനെ ഒടിച്ചുകൊണ്ട് അങ്ങ് പോകും. അപ്പോൾ പിള്ളേർ, ഞങ്ങൾ 5-6 പേരുണ്ട്. ഞങ്ങൾ 4 മക്കൾ, എൻ്റെ അനിയത്തിമാരും 2 പേര്, ആങ്ങളയുണ്ട്, കുഞ്ഞമ്മയുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അവധിക്കാലത്ത് അവിടെ ഉണ്ടാവും. എൻ്റെ അമ്മയുടെ അനിയത്തിയൊക്കെ അന്ന് അവിടെ ഉണ്ട്. അപ്പോൾ കുഞ്ഞമ്മ ആണ് എന്നെ വായിക്കാൻ എന്ന് പറഞ്ഞാൽ വായനശാലയിൽ നിന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വയ്ക്കും. കുഞ്ഞമ്മ വായിക്കുന്ന കൂട്ടത്തിൽ വായിച്ച് വായിച്ച് വായിച്ചാണ് ഞാൻ വായനയിലേക്ക് വന്നത്. അപ്പം ഞങ്ങൾ ഈ പിള്ളേരെല്ലാം കൂടെ രാവിലെ എഴുന്നേപ്പിച്ച് കണ്ടത്തിലോട്ട് വിടും. അവിടെ പോയിട്ട് എന്തെങ്കിലും പാട്ടയൊക്കെ കൊട്ടിയിട്ട് ഈ തത്ത വന്ന് ഈ എള്ളി ഇങ്ങനെ തണ്ടോടെ മുറിച്ച് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒടിച്ചു വിടാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ വെയിലുറയ്ക്കും വരെ അവിടെ ഓടി നടന്ന് കളിക്കും. കളിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കും ചെറുപയർ കൃഷി വേറൊരു ഭാഗത്തുണ്ടാകും. അവിടെ പിന്നെ നമ്മൾ പോയി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറുപയർ പുഴുങ്ങി തേങ്ങയും ശർക്കര ഇട്ടതും ചക്കരക്കാപ്പി രാവിലെ കഴിക്കാൻ തരും. അവിടെ കൈതയുണ്ട് ധാരാളമായിട്ട്, ഈ പാടത്തിൻ്റെ സൈഡിലെല്ലാം. അതെല്ലാം വല്യച്ഛൻ്റെ വകയായിട്ടുള്ളതാണ് ആ പാടമൊക്കെ. അപ്പോൾ കൈത ധാരാളമായിട്ടുണ്ട്. ഈ കൈത എല്ലാം മുറിച്ചു കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുള്ളു കളഞ്ഞ് ഇങ്ങനെ വട്ടത്തിൽ വലിയ വളയമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് അത് വെച്ച് ഉണക്കപ്പാ മറ്റേ അല്ലാത്ത പായൊക്കെ ഉണ്ടാക്കും. ഇതെല്ലാം അവിടുത്തെ സാധാരണ നാട്ടുമ്പുറത്തെ പെണ്ണുങ്ങൾ അവരുടെ ഒരു കൈത്തൊഴിൽ പോലെ അവർ ചെയ്യും. ഈ വന്ന് ഈ തഴ വാങ്ങിച്ചുകൊണ്ട് പോകും, എന്നിട്ട് അവരത് നെയ്തുകൊണ്ട് വരും, എന്നിട്ട് അതിന് ഇത്രയാണോ പൈസ കൊടുക്കും അവർക്ക്. അതെല്ലാം അമ്മയുടെ അമ്മയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാൽപ്പെട്ടിയും ആ കാൽപ്പെട്ടിക്കകത്താണ് സമ്പാദ്യമൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 2-3 കുളങ്ങൾ ആ പറമ്പിലുണ്ട്, തൊണ്ട് ചെയ്യാനിടും. നമുക്ക് അവിടെ കിട്ടുന്ന തേങ്ങയുടെ തൊണ്ട് ചെയ്യാനിട്ടിട്ട് ആ തൊണ്ട് പെണ്ണുങ്ങൾ വന്ന് മേടിച്ചുകൊണ്ട് പോകും. അവരത് തല്ലി റെഡിയാക്കി ഇങ്ങനെ കൈ കൊണ്ട് പിരിക്കുന്ന കയറാണ് അവിടെ. എൻ്റെ പല്ലനപാനൂർ ഭാഗത്തൊക്കെ റാട്ടിൽ പിരിക്കുന്ന കയറാണ്. റാട്ടിൽ അച്ചൊക്കെ ഉണ്ട്, അതിന് അതും വെച്ച് പിരിച്ചെടുക്കുന്നതാണ്. ഇവിടെ അങ്ങനെയല്ല, കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തേച്ച് തേച്ച് തേച്ച് പിരിച്ചെടുക്കുന്ന കയറാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ വേനൽക്കാലത്ത് പോയി നിൽക്കുന്ന കാലത്തും ചെറുപ്പകാലത്ത് ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളാണ്. കൃഷിയുമായിട്ടൊക്കെ നമ്മൾ നേരിട്ട് ബന്ധപ്പെടുന്നില്ലേ പോലും ബന്ധപ്പെടുകയാണ്. ഇതെല്ലാം നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കൃഷിയോടുള്ള ആഭിമുഖ്യവും എങ്ങനെയാണ് ഈ വിളകളൊക്കെ ഉണ്ടായി വരുന്നത്, ഇതിൻ്റെയൊക്കെ പിന്നിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനഃപൂർവ്വമായിട്ടല്ലേ പോലും നമുക്കിതൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ആ വേനൽക്കാലത്തെ അവധിയിൽ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഒരു അത്ഭുത ലോകമാണ് അവിടെ. എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്കും അമ്മയുടെ വീട് വലിയൊരു ഒരു എന്താ പറയുന്നത് ഒരു സ്വർഗരാജ്യം പോലെ അങ്ങ് രൂപപ്പെട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നീട് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, ആലപ്പുഴ SD കോളേജിൽ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ വീട്ടിൽ തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ബസ് സൗകര്യം കുറവാണപ്പോൾ. അപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പ്രീ ഡിഗ്രിക്ക്. അവിടെ അമ്മുമ്മയുണ്ട്, മാമൻ ഉണ്ട്, കുഞ്ഞമ്മ, പിന്നെ കുഞ്ഞമ്മയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി, പിന്നെ മാമൻ കല്യാണം കഴിച്ച്, അങ്ങനെ അവരെല്ലാവരും അവിടെ ഉണ്ട്. വല്യച്ഛൻ കളരിക്കൽ ഗോപാലൻ എന്ന് പറയുന്ന ആളായിരുന്നു. വേറെ അവിടെ അറവുകാട് ക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആദ്യകാലത്ത് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. പൊതുബന്ധങ്ങളുള്ള, എല്ലാവരോടും വളരെ കരുണയോടെ പെരുമാറുന്ന ഒരാൾ എന്നൊക്കെ നിലയിൽ, ആ നിലയിൽ എല്ലാവരും ആദരിക്കുന്ന ഒരാളും കൂടെ ആയിരുന്നു അമ്മയുടെ അച്ഛൻ. അപ്പോൾ എൻ്റെ വായന കുഞ്ഞമ്മയിലാണ് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ അമ്മ വായനയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അമ്മ എഴുതി തരുന്ന പ്രസംഗങ്ങൾ കാണാതെ പഠിച്ചായിരുന്നല്ലോ എൻ്റെ തുടക്കം. അപ്പോൾ എൻ്റെ അമ്മയുടെ ഇളയ അനിയത്തി KG രാധമ്മ, അമ്മയുടെ പേര് KG കമലമ്മ എന്നാണ്. കുഞ്ഞമ്മ അവിടെ പുന്നപ്പുറയിൽ ഒരു വിജ്ഞാനപ്രധാനി വായനശാലയുണ്ട്. അവിടുന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരും. വലിയ വൈജ്ഞാനികമായിട്ടുള്ള സാധാരണ നോവലുകളൊക്കെ എടുത്തുകൊണ്ട് വരും. കുഞ്ഞമ്മ വായിക്കും, ആ കൂട്ടത്തിൽ ഞാനും അത് എടുത്ത് വെച്ച് വായിക്കും. അങ്ങനെയാണ് വായന തുടങ്ങിയത്. പക്ഷെ അത് കുറച്ചുകൂടെ വിപുലമായി വന്നതെന്ന് പറഞ്ഞാൽ, ഈ പല്ലന പാനൂര് തന്നെ ഞങ്ങളുടെ അച്ഛന്റെ ബന്ധത്തിലുള്ളൊരു വീട്ടിൽ മുട്ടുങ്കച്ചറ എന്ന് പറയും, അവിടെ ഒരു വായനശാല ഉണ്ടായിരുന്നു. അവിടെ കുറേ പുസ്തകം, ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് സുകുമാർ അഴീക്കോടിൻ്റെ മലയാള സാഹിത്യ വിമർശനം എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ സാഹിത്യ പഠനങ്ങൾ, അങ്ങനെ കുറേ പുസ്തകങ്ങൾ, അതായത് വളരെ നല്ല നമ്മൾ മൂല്യവത്തായ പുസ്തകങ്ങൾ എന്ന് പറയുന്ന കുറേ പുസ്തകങ്ങൾ അവിടെ നിന്നാണ് വായിക്കുന്നത്. വായന ഗൗരവമായി തുടങ്ങിയത് അവിടെ തൊട്ടാണ്. പിന്നീട് ഞാൻ ബി എ മലയാളം എടുത്ത് ആലപ്പുഴ എസ് ഡി കോളേജിൽ ബി എസ് സി ബോട്ടണിക്ക് ആണ് ചേരാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ എനിക്കത് വേണ്ടാന്ന് വെച്ച് ഞാൻ മലയാളം മതിയെന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ശരിയെങ്കിൽ അത് പഠിച്ചോളാം പറഞ്ഞു. അങ്ങനെയാണ് മലയാളത്തിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ അവിടെ നിന്നാണ് പിന്നീട് വായന വേറൊരു തരത്തിലേക്ക് തിരിഞ്ഞത്. ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലാണ് എം എ മലയാളം പഠിച്ചത്. അവിടെ വന്നപ്പോൾ അവിടുത്തെ ഒരു 5 നില കെട്ടിടം ലൈബ്രറിക്ക് മാത്രമാണ്. അതൊരു സൗഭാഗ്യമായിരുന്നു. കാരണം രാവിലെ 9:30 തുടങ്ങുന്ന കോളേജിന് മുൻപ് നമ്മൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഹോസ്റ്റലിൽ നിന്ന് റെഡിയായി ലൈബ്രറി വരും. 9 മണി വരെ അവിടെ ഇരുന്ന് എഴുതുക വായിക്കുക, തിരിച്ച് ഹോസ്റ്റലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. വൈകിട്ട് 4 മണിക്ക് ക്ലാസ് വിട്ടാൽ നേരെ ലൈബ്രറിയിലേക്ക് പോവുക. 5 നില ലൈബ്രറിക്ക് മാത്രം എന്ന് പറയുന്നത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊരു അപൂർവ ഭാഗ്യമായിരുന്നു. ഇപ്പം ഇന്ന് എന്തെങ്കിലും എഴുതാൻ സാധിക്കുന്നുവെങ്കിൽ, എന്തെങ്കിലും പ്രഭാഷണങ്ങൾ നടത്താൻ സാധിക്കുന്നുവെങ്കിൽ, അതിൻ്റെ ഒക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ആ 5 നില ലൈബ്രറിയിലെ വായനാനുഭവമാണ്. ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലെ 5 നില ലൈബ്രറി തനിയെ എഴുതാൻ തുടങ്ങിയത് അവിടെ വെച്ചാണ്. സക്കറിയ സക്കറിയ സാറ്, അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല, ഒരു സാഹിത്യകൃതി എടുത്തിട്ട് അതിനൊരു നിരൂപണം എഴുതാൻ പറഞ്ഞു. അപ്പം എഴുതിക്കൊണ്ട് കൊടുത്തപ്പോൾ സാർ ആദ്യം എന്നോട് പറഞ്ഞത് ട്രാൻസ്പോർട്ട് ബസ് ഇരപ്പിച്ചിരപ്പിച്ച് നിർത്തും, പക്ഷേ സ്റ്റാർട്ട് ചെയ്യത്തില്ല, അതുപോലെ ഇരിക്കുന്നു ബിന്ദു ഇപ്പോൾ എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം പറഞ്ഞു വരുന്നുണ്ട്, പക്ഷേ കാര്യത്തിലേക്ക് കയറിയില്ല. അപ്പോൾ ഒരു കൃതിയെ എങ്ങനെ സമീപിക്കണം എന്നൊന്നും അതിനെപ്പറ്റി ധാരണയില്ലെന്ന്, അതാണ് സത്യം. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയല്ല, എങ്ങനെയാണ് ഒരു കൃതിയെ നിരൂപണാത്മകമായി സമീപിക്കേണ്ടത്, അത് സാറ് പറഞ്ഞു തന്നു. സാറ് പറഞ്ഞതുകൊണ്ട് മാത്രം നമുക്കാവത്തില്ല, നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു സംഗതിയാണ്. പക്ഷേ സാറ് കാണിച്ചു തന്നൊരു വഴിവിളക്കാണ്. തുടർന്ന് അങ്ങനെ വായിക്കാൻ തുടങ്ങി പുസ്തകങ്ങൾ എടുത്തു വെച്ച്. അവിടെ നിന്ന് ഞാൻ എഴുതി തുടങ്ങി, കുറിപ്പുകൾ എഴുതി, പുസ്തകങ്ങൾ വന്നു. ഇപ്പോൾ ഇവിടെ തന്നെ റഫീഖ് അഹമ്മദിൻ്റെ കവിതകളെപ്പറ്റി ഞാൻ ഒരു പ്രഭാഷണം നടത്തി. അപ്പോൾ സാഹിത്യകൃതികളെ എങ്ങനെ സമീപിക്കണം എന്നുള്ളൊരു ബോധം, അത് വന്നത് ആ ചങ്ങനാശ്ശേരി എസ് ബിയിലെ പഠനകാലത്താണ്. അവിടെ നിന്ന് പിന്നെ അങ്ങനെ വായന എഴുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നു. പിന്നീട് എം ഫിൽ ചെയ്തു, പിന്നീട് പി എച്ച് ഡി എടുത്തതൊക്കെ വ്യാകരണത്തിലാണ്. അങ്ങനെ വന്നു. നമ്മുടെ അവിടെ പല്ലന ഒരു ശ്രീ പോർക്കലി ക്ഷേത്രം എന്ന് പറയും. ഞാൻ ഈ അടുത്ത സമയത്തും പോയിരുന്നു അവിടെ. പല്ലനയമ്പലം നമ്മൾ പറയുന്നത് ഇടയ്ക്ക് ഞങ്ങൾ പോയി തൊഴുകയൊക്കെ ചെയ്യുന്നത്. അവിടുത്തെ ഉത്സവമാണ് നമുക്ക് ഏറ്റവും നമ്മൾ ആഘോഷത്തോടെ വലിയ സന്തോഷത്തോടെ വരുന്ന, കുടുംബക്കാരെല്ലാവരുമായിട്ട് വരുന്നത്, കെട്ടുകുതിരകളും ഒക്കെ ആയിട്ട് വരുന്ന. പിന്നെ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നാടകങ്ങളും ബാലേകളും ഒക്കെ ക്ഷേത്രങ്ങളിൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെറിയ പിള്ളേരെ എല്ലാവരെയും കൊണ്ടുവന്ന് നമ്മൾ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടങ്ങ് മാറുകയാണ്. ഇപ്പോൾ ഒത്തിരി നാളായി അങ്ങനെ അവിടുത്തെ ഉത്സവത്തിന് പങ്കെടുക്കാൻ പോയിട്ടെങ്കിൽ പോലും അമ്പലത്തിൽ പോയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഒരു ഒരു നാട് മൊത്തം ആ ഒരു നാട്ടിൽ അത്രയും ആഘോഷത്തോടെ. ഈ കുമാരകോടിയിലെ സ്മാരകത്തിൽ നടക്കുന്ന സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു വൈജ്ഞാനിക തലമാണ് അതിനുള്ളത്. സാഹിതീയമായിട്ടുള്ള താല്പര്യങ്ങളുള്ളവരെ ആ പ്രഭാഷണങ്ങൾ കേൾക്കുകയുള്ളൂ. പക്ഷെ അതിനുശേഷം വരുന്ന നാടകങ്ങളും കലാപരിപാടികളും ഒക്കെ ആളുകൾക്ക് ഇഷ്ടമാണെങ്കിലും ഇതുപോലൊരോളം അവിടെ ഉണ്ടാവത്തില്ല. പക്ഷെ ഇതൊരോളമാണ്. ഇതൊരോളം വെച്ചാൽ ഒരു നാട് മുഴുവൻ, ഒരു നാടിൻ്റെ വികാരം മൊത്തം ആ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ വരിക. ഇതിൻ്റെ ഈ കെട്ടുകുതിരയും അതിൻ്റെ കൂടൊക്കെ താളവും വാദ്യവും മേളവും ഒക്കെ ആയിട്ട് എല്ലാം കൂടെ നല്ല ബഹളമായിട്ട് അങ്ങനെ ഒരു ഉത്സവമാണ്. പിന്നെ ഉള്ളത് ചേലക്കാട് എന്ന് പറയും, ചേലക്കാട് അമ്പലത്തിലെ ഉത്സവം. അതും ഇത്രയും പല്ലന അമ്പലത്തിലെ ഈ പറഞ്ഞ പോലത്തെ അത്രയും ആഘോഷമായിട്ട് നമ്മൾ പോയി പങ്കെ കുറച്ചുകൂടെ ദൂരത്താണ്. ഇതാണ് നമുക്ക് കുറച്ചുകൂടെ അടുത്തുള്ളത്. അവിടെ വന്നാണ് നമ്മൾ ഇതിന് പങ്കെടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പല്ലന ആറിൻ്റെ അക്കരെ ഒരു കോടാലിപ്പറമ്പിൽ എന്ന് പറയുന്ന അമ്പലമുണ്ട്, പല്ലന ആറിൻ്റെ അക്കരെ. അപ്പം ഈ കോടാലിപ്പറമ്പിലെ അമ്പലം, അവിടെയും ഉത്സവങ്ങൾക്ക് നമ്മൾ പോവും. അമ്മയാണ് അതിൻ്റെ ഒരു കോർഡിനേറ്റർ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, അച്ഛൻ്റെ സഹോദരിമാരുടെ മക്കള്, സഹോദരന്മാരുടെ മക്കള്, ഇവരെല്ലാം അമ്മയാണ് കൂട്ടുപിടിക്കുന്നത്. അമ്മയുടെ കൂടെ ആണെങ്കിൽ ഇവരുടെ എല്ലാം വീട്ടിൽ നിന്നുള്ളവർ പോകാനും സമ്മതിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോകും. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു മൂത്ത പെങ്ങളെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നുണ്ട്. ഉറങ്ങുന്ന പിള്ളേരെല്ലാം അവിടെ ഏൽപ്പിച്ചിട്ട് ഉറങ്ങാത്തവരെയും കൊണ്ടുപോകും. അപ്പം ഞാനിങ്ങനെ ഉറക്കം വന്നാലും ഉറങ്ങാതെ കണ്ണു മുളച്ചു പിടിച്ചിരിക്കും. പക്ഷേ എൻ്റെ ഇളയ പിള്ളേർ, അനിയത്തിമാരെ, അനിയൻ ആങ്ങളെയൊക്കെ ചിലപ്പോൾ ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് അപ്പച്ചി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഞാൻ അവിടം വരെ കരയും. കാരണം ഇവരെ കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ. അവിടം വരെ ഞാൻ കരയും. ചെന്നിട്ട് ഈ പരിപാടിക്കിടയിലും എനിക്കങ്ങ് സങ്കടമാണ്, കാരണം ഈ കാണുന്നതൊന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ എപ്പോഴെങ്കിലും രാത്രിയാകുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത്. കോടാലിപ്പുറമ്പിൽ എന്ന് പറഞ്ഞാൽ വള്ളം കയറി അപ്പുറത്തിറങ്ങണം. ഈ മുട്ടുങ്ങച്ചിറ ലൈബ്രറി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ ചെന്നിട്ട് വള്ളം കയറിയാണ് അക്കരെ ഇറങ്ങുന്നത്. വള്ള കടത്തു വള്ളമൊക്കെ അന്ന് സ്ഥിരമായിട്ടുണ്ട്. മിക്കവാറും വീടുകളിൽ തന്നെ വള്ളങ്ങളൊക്കെ മിക്കവാറും കാണുമായിരിക്കും. ഈ 2 രൂപ പതിവ് വള്ളം, 2.5 രൂപ പതിവ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള, ഇപ്പോൾ കുട്ടനാട്ടിലുള്ള അത്രയും സർവ്വസാധാരണമായിട്ടില്ലെങ്കിലും നമുക്കും പല വീടുകളിലും അങ്ങനെ അന്ന് വള്ളമുണ്ട്. വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോടാലിപ്പുറമ്പിൽ അമ്പലത്തിൽ നമ്മൾ പോകും. ഈ ഇവിടങ്ങളിലൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ആഘോഷങ്ങളും ഉത്സവങ്ങളും. പിന്നെ മുസ്ലിം പള്ളികളിൽ അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നോമ്പ് കാലത്തെ ഉള്ള കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളിപ്പോൾ നമുക്ക് നാട്ടിലുള്ള സകല ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. അപ്പോൾ പലരും കഞ്ഞി കൊണ്ടുതരും അല്ലെങ്കിൽ വിളിച്ചോണ്ട് പോയി കുടിപ്പിക്കും. ഈ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ആഘോഷങ്ങളൊക്കെ പോയിരുന്നത്. കൊമേഴ്സ്യൽ ബ്രോഡ്കാസ്റ്റിംഗിൽ അനൗൺസർ പോസ്റ്റിൽ ടെസ്റ്റ് എഴുതി ഓഡിഷൻ പാസ്സായി ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ ജോലി കിട്ടിയില്ല. അപ്പോൾ അന്ന് അതിൽ വലിയ സങ്കടമായിരുന്നു. പിന്നീട് ഇവിടെ പ്രോഗ്രാമുകൾ ചെയ്യാൻ വരുമ്പോഴാണ് പല സുഹൃത്തുക്കളും ആയി അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കൊക്കെ അവർ പറയും അധ്യാപികയായിരിക്കുക എന്ന് പറയുന്നതോളം സന്തോഷമുള്ളൊരു കാര്യമില്ലല്ലോ. ശരിയാണത്, ഞാനത് വളരെ ആസ്വദിക്കുന്ന ഒരാളാണ്. അധ്യാപനം പോലെ ഒരു ജോലി, അത് ഇഷ്ടമുള്ളവർക്കേ പറ്റുള്ളൂ കേട്ടോ. എല്ലാവരും നല്ല അധ്യാപകരായിരിക്കുകയൊന്നുമില്ല. ഇപ്പം ഞാൻ നല്ല അധ്യാപികയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അധ്യാപനം എനിക്കിഷ്ടമാണ്. അതൊരു പാഷനായിട്ട് നമ്മൾ ആ ഇത് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ആ ജോലി തന്നെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും മികച്ചത്. ഇപ്പം പക്ഷേ എനിക്കിവിടെ വന്ന് എൻ്റെ ആഗ്രഹത്തിന് വന്ന് ഇവിടെ അതിനകത്ത് കയറുന്നു, പ്രോഗ്രാം ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഞാൻ ഹാപ്പിയാണ്.
1: അടുത്തത് ചുമട് താങ്ങി.
3: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അല്ല അനാമികേ, ഞാൻ ആലോചിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ബേബി ചേച്ചിയും ഗംഗാധരേട്ടനും പറഞ്ഞതിലും അല്പം കാര്യമില്ലാതില്ല. അനാമികയ്ക്ക് അനാമികയുടേതായ ശരികളും ആരുടെയും മുമ്പിൽ തലകുനിക്കാത്ത ഒരു തൻ്റെടവുമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു വലിയ സ്ഥാപനമെന്ന് പറയുമ്പോൾ അതുമാത്രം മതിയോ? കൃത്യമായ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായാലേ പറ്റൂ.
1: അതെനിക്കറിയാം ഫാദർ, ഞാനൊന്നും വഴക്കിട്ട് വാങ്ങാൻ ശ്രമിച്ചില്ലല്ലോ. ഒരാളെ ചെറുതാക്കി കാണിക്കാനും മറ്റൊരാളെ വലുതാക്കാനും ഒന്നും എനിക്കാവില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ.
0: അങ്ങനെ ഒന്നും ആരും മനസ്സിൽ പോലും കണ്ടിട്ടുണ്ടാവില്ലല്ലോ അനാമികേ. വ്യക്തികളല്ലോ, സ്ഥാപനമല്ലേ പ്രധാനം. അത് ആര് നടത്തിയാലും നന്നായി വരണമെന്നല്ലേ അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എന്ന നിലയിൽ നമ്മളും ആഗ്രഹിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും.
1: തെറ്റെന്ന് തോന്നുന്ന കാര്യം പറയരുതെന്നാണോ ഫാദർ പറയുന്നത്? അങ്ങനെ ഞാൻ ശീലിച്ചിട്ടില്ല. അച്ഛൻ പഠിപ്പിച്ചതും ഏത് വിധേനയും ശരികേടുകളെ തുറന്നു കാട്ടാനാണ്. ഞാൻ പേനയെടുത്തതും ഈ സമൂഹത്തിന്റെ കണ്ണാടിയാവാനാണ്.
0: അതങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. അഭിരാമി തെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എതിർക്കാൻ ഞങ്ങളെല്ലാം ഒപ്പമുണ്ടാവും. പക്ഷെ അതിനുള്ള സാവകാശം നാം ആ കുട്ടിക്ക് കൊടുക്കണ്ടേ? ഒന്നാമതേ പുതിയ സാഹചര്യവും ചുറ്റുപാടും ഒന്ന് ഇണങ്ങി വരാൻ നമ്മൾ സഹകരിക്കണ്ടേ?
2: ആഹാ, രാവിലത്തെ ചർച്ച ഇവിടെ തന്നെയാണോ? ഞാൻ വിചാരിച്ചു രണ്ടുപേരും കൂടി പുതിയ പ്രോജക്റ്റിന്റെ ഫയലുകൾ നോക്കുകയാണെന്ന്. എപ്പോഴത്തെയും പോലെ അഭിരാമി ചേച്ചിയെ കുറ്റം പറയുകയാണോ അനുചേച്ചി?
1: നീ എപ്പോഴും അവളുടെ ആളാവാൻ നോക്കണ്ട കുട്ടപ്പായി. നിയമങ്ങൾ എല്ലാവർക്കും ഒന്നാണ്. കുട്ടപ്പായും ഫാദറും ഒക്കെ എന്നെക്കുറിച്ച് എന്ത് വേണമെങ്കിലും സംസാരിച്ചോളൂ. എനിക്ക് തെറ്റാണെന്ന് തോന്നുന്ന ഒരു സിസ്റ്റത്തിന് മുന്നിലും എനിക്ക് വഴങ്ങാൻ പറ്റില്ല. ഇവിടെയുള്ള പല കീഴ്വഴക്കങ്ങളും വ്യക്തികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. എന്റെ ചിന്തകളും എന്റെ വ്യക്തിത്വവുമാണ് എനിക്ക് വലുത്. ഈ സ്ഥാപനത്തിന്റെ പഴയ ചിന്താഗതികൾ എന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട. എന്തായാലും നിങ്ങളുടെയൊക്കെ തീരുമാനങ്ങൾ നടക്കട്ടെ, ഞാൻ പോന്നു.
2: ചേച്ചി പോകല്ലേ, ഒന്ന് നിന്നേ.
0: തടയേണ്ട കൂട്ടപ്പായി. അനാമിക ഒന്ന് ശാന്തമാവട്ടെ. കാര്യങ്ങളുടെ വ്യക്തത താനേ ആ കുട്ടിക്ക് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
3: അല്ല, കൗണ്ടർ എവിടെ? അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ സ്കൂളിന്റെ നവീകരണത്തിന്റെ കാര്യം പറയാൻ വരുമെന്ന് പറഞ്ഞിരുന്നാണല്ലോ. ഗംഗാധരേട്ടാ, എന്തെങ്കിലും പറഞ്ഞിരുന്നോ?
4: ഇല്ലല്ലോ അഭിരാമി, മതിലിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുകയാണ്, ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ മറ്റൊന്നും സൂചിപ്പിച്ചില്ല. കുട്ടപ്പായിക്ക് അറിയാമായിരിക്കും. അല്ല, ബേബി ഇതുവരെ വന്നില്ലേ? അവൾ ഇന്ന് ഓഫീസിലേക്ക് നേരത്തെ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ.
5: നേരത്തെ തന്നെ വന്നല്ലോ, പിന്നെന്താണ് ഗംഗാരേട്ട?
4: അല്ല, അങ്ങനെ പതിവില്ലാത്തത് കൊണ്ട് അന്വേഷിച്ചതാ ബേബി.
5: അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്താനല്ലേ ഗംഗാരേട്ടന് നേരമുള്ളൂ?
3: എന്താ ബേബി ഇത്? ഗംഗാധരേട്ടനൊരു തമാശ പറഞ്ഞല്ലേ. ഗംഗാധരേട്ടൻ അല്ലെങ്കിലും ബേബി അങ്ങനെ കുറ്റം പറയോ? അല്ല, എല്ലാവരും എല്ലാ കാര്യങ്ങളും എന്തിനാ ഇങ്ങനെ വ്യക്തിപരമായി എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കൂട്ടായ്മയുടെ ഭാഗമാവുമ്പോൾ ചർച്ചയാകേണ്ടത് ഉത്തരവാദിത്തങ്ങളും അതുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങളും ഒക്കെയല്ലേ. വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് അവിടെ സ്ഥാനമുണ്ടോ?
4: അത്രയേ ഉള്ളൂ. എന്നാലും എന്റെ ബേബി.
5: ഓ, ഒരബദ്ധം ആർക്കും പറ്റും.
4: അതെ, പറ്റിയെന്ന് പറഞ്ഞാ മതി, അബദ്ധമാവുമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം.
5: ദേ ഗംഗാരേട്ടാ, എന്നെ കൊണ്ട് പറയിക്കണ്ട.
3: ചട്ടിയും കലം ആവുമ്പോ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുമെങ്കിലും തൽക്കാലം നമുക്കിത് നിർത്താം. അല്ല, ബേബി കുട്ടപ്പായിയെ കണ്ടോ? കൗണ്ടറിനെ പറ്റിയുള്ള ഒരു വിവരവുമില്ല, അവനറിയാതിരിക്കില്ലല്ലോ.
4: ദേ കുട്ടപ്പായി വന്നല്ലോ.
2: എന്താ ഗംഗാരേട്ടാ, എന്നെ അന്വേഷിച്ചോ?
4: അല്ല, കൗണ്ടറെ പറ്റി വിവരമൊന്നുമില്ലെന്ന് അനാമിക പറയുമായിരുന്നു, നിനക്കറിയാമായിരിക്കുമല്ലോ.
2: അയ്യോ, ഞാനത് പറയാൻ മറന്നു. മധുരയിൽ അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും കർമ്മമേഖല അവിടെ വ്യാപിപ്പിക്കുവാൻ ആലോചിക്കുകയാണെന്നും പറഞ്ഞിരുന്നു. എന്തായാലും കുറച്ചു നാളത്തേക്കുള്ളൊരു മാറി നിൽക്കൽ വേണമെന്നും പറഞ്ഞു. എല്ലാവരെയും കണ്ട് യാത്ര പറയാനുള്ള സാവകാശമില്ല അത്രേ. എന്നാലും എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ വിളിക്കാൻ മടിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇന്നലെ അഭിരാമി ചേച്ചിയെ കാണാൻ വന്നിരുന്നു. ചേച്ചി അപ്പോൾ ട്രസ്റ്റിന്റെ എന്തോ കാര്യത്തിന് പുറത്തു പോയിരുന്നു.
3: ഓ, അതെയോ? ഞാൻ ബാങ്കിൽ വരെ ഒന്ന് പോയതാ. അത് സാരില്ല, എന്നെ വന്ന് കണ്ടു പറഞ്ഞിട്ട് പോകണോന്നൊക്കെ എന്താ നിർബന്ധം? കാര്യങ്ങൾ അറിഞ്ഞാ മതിയല്ലോ. പിന്നെ അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കുന്ന കാര്യം, അതിലൊരു തർക്കമേ ഇല്ല. അല്ലെങ്കിലും കൗണ്ടർ ചെയ്ത സഹായങ്ങൾ മറക്കാനാകില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു. കൗണ്ടർ എത്ര ഹൃദ്യമായാണ് നമ്മോട് ഇഴുകിച്ചേർന്നത്. വേറിട്ട സംസ്കാരം, ഭാഷ, പദവി ഒന്നും മനുഷ്യനെ മനുഷ്യനെ തിരിച്ചറിയാതിരിക്കാനുള്ള ഒഴിവ് കഴിവുകളല്ല.
4: സത്യം, ഒരിക്കലും പണത്തിൻ്റെയോ പദവിയുടെയോ അഹങ്കാരം ആരോടും കാണിക്കാത്ത മനുഷ്യൻ, തന്നോടൊപ്പമുള്ളവരെ ചേർത്ത് പിടിച്ചയാൾ, ഒരാളെയും താഴ്ത്തിക്കെട്ടി പറയുന്നത് കേട്ടിട്ടില്ല, പുകഴ്ത്തി സന്തോഷിപ്പിക്കുന്നതും കണ്ടിട്ടില്ല. അല്ല, ഇത് രണ്ടും ദോഷമാണല്ലോ.
6: ശോ, സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ഞാൻ സ്കൂളിലോട്ടൊന്ന് ചെല്ലട്ടെ.
3: ഡ്യൂട്ടി ഫസ്റ്റ്.
1: അനാമിക, ഈ വിപ്ലവ സ്വഭാവവും പറയേണ്ടത് പറയാനുള്ള ആർജവവുമൊക്കെ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ജീവിതത്തിലും ഒരു വലിയ സ്ഥാപനത്തിലേക്കും ഒക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ ലോകത്ത് നമ്മൾ വ്യക്തികൾക്ക് ഒട്ടും പ്രാധാന്യമില്ല എന്നുള്ളത്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ നിലനിൽപ്പിന് പോലും ചിലപ്പോൾ വലിയ പ്രസക്തിയൊന്നും കാണില്ല.
7: അതിനൊരു മറുപുറവില്ലേ മാർഗരറ്റ്? നമ്മളില്ലെങ്കിൽ പിന്നെ എന്ത് സ്ഥാപനം, എന്ത് സിസ്റ്റം? വ്യക്തികളുടെ കൂട്ടായ്മയല്ലേ ഈ സ്ഥാപനം.
1: ഒരു വാദത്തിന് വേണമെങ്കിൽ അങ്ങനെ പറയാം, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നാളെ നമ്മൾ ആരും ഇവിടെ കാണില്ല. ഞാനോ അനാമികയോ അഭിരാമിയോ ബേബിയോ ഒന്നും നാളെ ഈ കസേരകളിൽ ഉണ്ടാകില്ല. പക്ഷേ ഈ സ്ഥാപനം

0: സ്ഥാപനം, ഈ സ്കൂൾ, ഈ ഓഫീസ്, അത് ഇവിടെ തന്നെ ഉണ്ടാകും. തലമുറകളായി അത് നിലനിൽക്കും.
1: ഇവിടെ ഒന്നും പറയാൻ ഞാനാളല്ല. ഇതുവഴി ചായയും കൊണ്ടുവന്നവൻ എന്തിനാ വലിയ വർത്തമാനം പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാലും കുട്ടപ്പായി പറയാനുള്ളത് പറയും. അനുചേച്ചി, മാർഗരറ്റ് മാഡം പറഞ്ഞത് എത്ര ശരിയാണ്. ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഭിന്നതകൾ സ്വാഭാവികമാണ്.
0: ആ, സ്ഥാപനത്തിന്റെ ഒഴുക്കിനൊപ്പം നിൽക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നത്. അഭിരാമി നല്ലത് ചെയ്താലും അനാമിക നല്ലത് ചെയ്താലും അത് സ്ഥാപനത്തിന് ഗുണമേ ഉണ്ടാക്കൂ.
2: ഇപ്പൊ നിങ്ങളെല്ലാരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുവാണല്ലേ. ഞാൻ എത്ര കാലമായി നിങ്ങളോടൊപ്പം ഉള്ളതാണ്. നിങ്ങളുടെ സന്തോഷവും ദുഃഖവും എന്റേതും കൂടിയല്ലായിരുന്നോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്റേതുകൂടിയായിരുന്നല്ലോ. എന്നിട്ടും എന്നെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാനായില്ല. അപ്പൊ ഇത്രയും നാളും ഞാൻ ചെയ്തതൊക്കെ വെറുതെ ആയെന്നല്ലേ അതിന്റെ അർത്ഥം?
1: അല്ല അനുചേച്ചി, എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ചോദിക്കുക. അങ്ങനെ എല്ലാവരെ കൊണ്ടും നമുക്ക് നല്ലത് പറയിക്കാൻ പറ്റുമോ?
0: കുട്ടപ്പായി പറഞ്ഞതാണ് കാര്യം. എല്ലാവരെ കൊണ്ടും നല്ലത് പറയിക്കാൻ നോക്കിയാൽ നമ്മൾ ഈ ചായയിൽ ചേർക്കുന്ന പഞ്ചസാര പോലെ ആയി പോകും. ചായക്ക് മധുരം ഉണ്ടാവുമ്പോൾ എല്ലാവരും പറയും നല്ല ചായയാണ് എന്ന്. പക്ഷെ കുടിച്ചു കഴിഞ്ഞ് അവസാനം ആരും പഞ്ചസാരയെ ഓർക്കാറില്ലല്ലോ. ആഹ്, നല്ല ചായ എന്നേ പറയൂ. നമ്മളും ഈ സ്ഥാപനവുമൊക്കെ അതേപോലെ അനാബിക. പേരും പെരുമയുമൊക്കെ ആ ചായക്കിരിക്കട്ടെന്നേ.
3: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
4: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
5: അടുക്കളയിൽ നിന്ന്
4: ഇന്ന് അടുക്കള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കൊട്ടാരക്കര വെട്ടിക്കവലയിൽ നിന്നും എ ലീല.
6: രാവിലത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ അമ്മ അടുക്കളയിൽ കയറി അടുപ്പ് വൃത്തിയാക്കി കഞ്ഞി വെക്കും. അച്ഛൻ ഞങ്ങളുടെ പറമ്പിൽ തന്നെ പുഴുങ്ങണ്ട സാധനങ്ങൾ, ചേമ്പ്, കാച്ചിൽ, അതിൻ്റെ കൂടെ ഏത്തക്കായും കൂടെ കൊണ്ടുവരും. അതും കൊണ്ടുവന്ന് പുഴുങ്ങി, അപ്പോഴാടുണ്ട്, കറക്കുന്ന ആടാണ്, ആ പാലും പിഴിഞ്ഞ് കഞ്ഞിയിലൊഴിക്കും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കഞ്ഞി കുടിക്കാൻ. ഇപ്പോൾ പ്രാവിലെ പറക്കി കൊണ്ടുവരാൻ പറയും. പഴുത്ത പ്രാവിലെ കൊണ്ടുവന്ന് ഈർക്കൽ കൊണ്ടുവന്ന് തയ്ച്ച് ഞങ്ങൾ കഞ്ഞി കുടിക്കും. അപ്പനാണെങ്കിൽ ഇഷ്ടം പോലെ കൃഷി ചെയ്യും. നെൽകൃഷിയുണ്ട്, അത് ഉണക്കി പുഴുങ്ങി ഉണങ്ങി കുത്തി, കല്ലറുകളുണ്ട്, നല്ല ഒലക്കയുണ്ട്, അങ്ങനെ കുത്തി ഞങ്ങൾ അന്നുള്ള ആവശ്യത്തിനൊക്കെ എടുക്കും. പിന്നെ പുളി അടിച്ചിട്ട് തോട് പൊട്ടിച്ച് രാത്രി കുത്തി വെളുത്ത് വെച്ച് ഉപ്പൊക്കെ പുരട്ടി ഉണക്കി വലിയ മൺകലത്തി വെച്ച് ഞങ്ങൾ സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെ അടുക്കളയ്ക്കാണെങ്കിൽ ഈ പാതാമ്പുറം ഒന്നുമില്ല, ഇരുന്നാണ് ഞങ്ങൾ തീ കത്തിക്കുന്നതും. വിറക് വയ്ക്കാനാണെങ്കിൽ ഈ മഴക്കാല സമയത്തൊക്കെ മേളിങ്ങനെ ചേർന്ന് പറയും, അതിനിങ്ങനെ കമ്പ് വെച്ച് അടുക്കി കെട്ടി വിറവ് ഉണ്ടാക്കി അച്ഛൻ വിറവ് കൊടുക്കും. വിറവ് വെട്ടി കീറി ശരിയാക്കി കൊടുക്കുമ്പോൾ അമ്മ അത് നേരത്തി വെച്ച് പിരുന്നേരത്തേക്ക് ഉണക്കി പാചകം ചെയ്യാനുള്ള വിറവൊക്കെ ശേഖരിച്ച് വെക്കും. അതും പുറത്തു പോകണ്ട, അതിൽ തന്നെ മരങ്ങളും വൃക്ഷങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അരയ്ക്കുന്നതും ഇരുന്നാ അരയ്ക്കുന്നത്, തേങ്ങ തിരുമുന്നത് ഭയങ്കര ചെറുവത്തടി എന്ന് പറയും. അത് തറയിലിട്ട് ഇരുന്ന അമ്മ തേങ്ങ തിരുമുന്നതും അമ്മ അരയ്ക്കുന്നതും എല്ലാം ഇരുന്നുള്ളതായിരുന്നു. ഞങ്ങൾ മുണ്ടും കഴുകുന്നത് വെളി ഇരുന്നുകൊണ്ട് കല്ല് വെച്ച് കഴുകും. പിന്നെ കുളിക്കാൻ പോകുന്നത് അടുത്ത് കുളമുണ്ട്, കുളത്തിലെ വെള്ളം പറ്റുന്ന സമയത്ത് തോട്ടിപ്പോവും. ചേട്ടത്തിമാരും ഞങ്ങൾ അതിലത്തുള്ളവരെല്ലാം കൂടെ ചേർന്ന് തോട്ടിപ്പോയി വെള്ളത്തിൽ കിടന്ന് കളിച്ച് അടിച്ച് തുണി അലക്കി എല്ലാം ആ പാറപ്പുറത്ത് തന്നെ ഇട്ട് ഉണക്കി വാരിക്കെട്ടി വീട്ടിൽ കൊണ്ടുവരും. അന്ന് കിണറുണ്ട്, പക്ഷെ ഞങ്ങളെല്ലാം ഇങ്ങനെ പോകുമ്പോൾ ഒരു സന്തോഷം. അന്ന് തുണി അലക്കി കൊണ്ടുവന്ന് കറണ്ട് പെട്ടിയില്ല, ചിരട്ട കരിച്ചിട്ട് ഓട്ടു പെട്ടിക്കകത്തിട്ട് ഞങ്ങൾ തേക്കും. അന്ന് അത്താഴം ഉണ്ടിട്ട് അമ്മ പറക്കി കൂട്ടി വെക്കും പാത്രങ്ങൾ. അപ്പോഴത്തേക്ക് നേരം വെളുക്കാറാകുമ്പം പാത്രമൊക്കെ പറക്കി ഞങ്ങളും അമ്മയെ സഹായിക്കും. മുറ്റത്ത് തെങ്ങിൻ്റെ ഞൊട്ടി കൊണ്ടിട്ട് ചാമ്പലും ചകരിയും കൊണ്ടിട്ട് തേച്ച് മിനുക്കി. കൂടുതലും മൺപാത്രങ്ങളാണ്. സ്കൂളിൽ പോയി ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പം കറിയും ചോറൊന്നും അല്ല, അങ്ങ് കഞ്ഞി, ചീനി പുഴുങ്ങിയതും ചമ്മന്തി, അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് എനിക്ക്. പിന്നെ 4 മണിക്ക് വരുമ്പം അമ്മ എന്തെങ്കിലും ലഘുഭക്ഷണം ഉണ്ടാക്കി വെക്കും. അത്താഴം ഉണ്ണുന്നതാണ് അമ്മ പാത്രം വട്ടം നിരത്തി വെച്ച് അമ്മ വിളമ്പും. വിളമ്പുന്ന ഞങ്ങളിങ്ങനെ വരിക്കിരുന്ന് കൊരണ്ടിക്കകത്ത് ഇങ്ങനെ ഇരുന്ന് ഞമ്മ വിളമ്പുന്ന ഇങ്ങനെ നോക്കിയിരിക്കും. അന്ന് ലൈറ്റൊന്നുമില്ല, ഭയങ്കര ചൂട് സമയമില്ലും. പാള കണ്ടിച്ച് വിശറി ഉണ്ടാക്കി വീശി വീശി ഞങ്ങൾ നേരം പുലർന്നു വരെ അങ്ങനെ കിടന്ന് മയങ്ങും ഉറങ്ങും. പിന്നെ പയറ് നെൽകൃഷി ചെയ്യുന്നോല് പയർ കൃഷി ചെയ്യും. ചില നേരം രാവിലത്തെ ഭക്ഷണം രാവിലെ അമ്മ കഞ്ഞിയും വയ്ക്കും, പയറ് പുഴുങ്ങും, പുഴുങ്ങി തേങ്ങയും തിരുമിയിട്ട് എല്ലാം അതിന് ചേരുവകളൊക്കെ ചേർത്ത് അത് പ്രത്യേകം ഒരു ആ പയറ് പുഴുക്ക്. അത് ഇപ്പോഴത്തെ കണക്ക് ഉരുന്നുള്ള പയറൊന്നും അല്ല, ഒരു കലം പയർ പുഴുങ്ങും. അഞ്ചു ആറും മക്കൾക്ക് കഴിക്കണം, പിന്നെ ജോലിക്കാർ കാണും, അവർക്കും ഞങ്ങൾ ഭക്ഷണം കൊടുക്കും. പിന്നെ മുതിര, മുതിര കൃഷി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇവിടെ കാണാൻ പോലും ഇല്ല. പുഴുതോ അർത്തോ കൊണ്ടുവന്നിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് കമ്പ് വെച്ച് അടിക്കും. കമ്പ് വെച്ച് അടിച്ചെങ്കിലേ മുതിര പൊഴിയത്തുള്ളൂ, അല്ല ചവിട്ടിയ ഒക്കത്തില്ല. പയറാണെങ്കിൽ നമ്മൾ ചവിട്ടി പൊഴിക്കും, മുതിരയും ഇതുപോലെ പുഴുങ്ങും. അതും ഭയങ്കര ടേസ്റ്റ്. പിന്നെ മുതിര ചമ്മന്തി ഉണ്ടാക്കുമായിരുന്നു ഞങ്ങൾ. അമ്മ ഞങ്ങൾക്ക് എന്തെല്ലാം ടേസ്റ്റുള്ള ആഹാരമായിരുന്നു ഉണ്ടാക്കി തരുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിന് ആഹാരത്തിൻ്റെ ആ രുചി എൻ്റെ നാവിൽ നിന്ന് മാറുന്നില്ല, സത്യം.
5: വായനശാലകളിലൂടെ
4: തിരുവനന്തപുരം ജില്ലയിലെ കടയ്ക്കാവൂർ ഗ്രാമത്തിലെ കാളിദാസ കേന്ദ്ര വായനശാലയുടെ ലൈബ്രറിയൻ ഹരികൃഷ്ണൻ സംസാരിക്കുന്നു.
7: ലൈബ്രറിയുടെ ചരിത്രം പരിശോധിച്ചാൽ പൗരാണിക വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ പ്രമുഖനായിരുന്ന കാളിദാസന്റെ നാമധേയത്തിലാണ് ലൈബ്രറി അറിയപ്പെടുന്നത്. 1958 പി എൻ പണിക്കർ സാറുടെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു ഗ്രന്ഥശാല എന്ന ആശയത്തെ തുടർന്ന് 1960 കാലഘട്ടങ്ങളിൽ കടയ്ക്കാവൂർ കേന്ദ്രമാക്കി ഒരു കേന്ദ്ര ലൈബ്രറിയായാണ് കാളിദാസ കേന്ദ്ര ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത്. മാർഗദർശികളായിരുന്ന മുൻഗാമികൾ സമീപത്തുള്ള അഞ്ചുതെങ്ങ്, കടയ്ക്കാവൂർ, വക്കം, ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് അംഗത്വം നൽകണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. 65 കൊല്ലങ്ങൾക്ക് ശേഷവും അവരുടെ നിർദ്ദേശം പരിപാലിച്ച് പോരുന്നു. 65 വർഷം പിന്നിട്ട കാളിദാസ കേന്ദ്ര ലൈബ്രറി വായനക്കാർക്ക് ആവശ്യമായ പുസ്തകങ്ങൾ നൽകുന്ന ഇടം എന്നതിലുപരിയായി സമൂഹത്തിന്റെ സമസ്ത തലങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ലൈബ്രറിയുടെ പ്രസിഡന്റ്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് ലൈബ്രറിയുടെ സെക്രട്ടറി. ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 9 അംഗങ്ങൾ ഉൾപ്പെടെയുള്ള 11 പേരടങ്ങുന്ന കമ്മിറ്റിയാണ് ലൈബ്രറിയുടെ ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. 16,000 പുസ്തകങ്ങൾ, 2,000 റഫറൻസ് ഗ്രന്ഥങ്ങൾ, 44 ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടെ 8 വർത്തമാന പത്രങ്ങൾ. കൂടാതെ സിവിൽ സർവീസിനും JEEക്കും നീറ്റ്, നെറ്റ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കാവശ്യമായ 100,000 രൂപ വരുന്ന പ്രത്യേക പുസ്തകങ്ങളുടെ ശേഖരവും. 4 പഞ്ചായത്തിൽ നിന്നുള്ള ജനങ്ങൾക്ക് ഈ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിൽ അംഗത്വം നൽകുന്നു. A, B, C ലൈഫ് മെമ്പർ എന്നീ നിലകളിലാണ് അംഗത്വം നൽകുന്നത്. തുടർന്ന് നടന്ന ഓൺലൈൻ ഓഫ്ലൈൻ മത്സര പരീക്ഷകളിൽ നിന്നും 5 പേർ സർക്കാർ സർവീസിൽ പ്രവേശിക്കുകയും 7 പേർ വിവിധ ലിസ്റ്റുകളിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വായന കുട്ടികളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി കീഴാറ്റിങ്ങൽ ഗവൺമെന്റ് BBUPSലെ മുഴുവൻ കുട്ടികളെയും ഉൾപ്പെടുത്തി ബാലവേദിക്ക് രൂപം നൽകുകയും മുഴുവൻ കുട്ടികൾക്കും വായനയ്ക്കാവശ്യമായ പുസ്തകങ്ങൾ സ്കൂളിലെത്തിച്ച് ജാസ്മിൻ എന്ന അധ്യാപികയുടെ സഹായത്തോടുകൂടി എല്ലാ കുട്ടികളിലും വായനാശീലം വളർത്തുവാനുള്ള ശ്രമങ്ങൾ തുടർന്നു പോരുന്നു. കടയ്ക്കാവൂർ പോലീസും തിരുവനന്തപുരം ജില്ലാ സൈബർ വിങ്ങും കടയ്ക്കാവൂർ SN ഹയർ സെക്കൻഡറി സ്കൂളും ഗ്രാമപഞ്ചായത്തും ലൈബ്രറിയും സംയുക്തമായി ആധുനിക കാലഘട്ടത്തിൽ സൈബർ ഫ്രോഡ് എന്ന വിഷയത്തിൽ ഒരു ശില്പശാല സംഘടിപ്പിക്കുകയുണ്ടായി. കൂടാതെ കഴിഞ്ഞ വായനാദിനത്തിൽ കടയ്ക്കാവൂർ സേതു പാർവതീഭായി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായി ചേർന്ന് ബഷീറിന്റെ കഥാപാത്രങ്ങൾക്ക് മുഴുവൻ ജീവൻ നൽകി സ്റ്റേജിൽ അവതരിപ്പിക്കുകയുണ്ടായി. കടയ്ക്കാവൂർ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഗ്രാമപഞ്ചായത്തും ലൈബ്രറിയും ചേർന്ന് സംയുക്തമായി വിവിധ സ്കൂളുകളിൽ വിമുക്തി എന്ന പേരിൽ യുവതലമുറയും ലഹരി വസ്തുക്കളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണം സംഘടിപ്പിച്ചു വരുന്നു. കീഴാറ്റിങ്ങൽ PHSEയും ഗ്രാമപഞ്ചായത്തും കാളിദാസ കേന്ദ്ര ലൈബ്രറിയും സംയുക്തമായി എല്ലാ മാസവും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണവും നടത്തുന്നു. നാട്ടിൻപുറങ്ങളിൽ സിവിൽ സർവീസ് എന്ന ലക്ഷ്യത്തിലേക്ക് കാളിദാസ കേന്ദ്ര ലൈബ്രറിയും ഗ്രാമപഞ്ചായത്തും നടന്നു നീങ്ങുന്നു എന്ന സന്തോഷം കൂടി പങ്കുവയ്ക്കട്ടെ. പുസ്തകങ്ങൾക്കിടയിൽ സിവിൽ സർവീസ് പുസ്തകങ്ങൾ തിരയുന്ന ശ്രീവീണ എന്ന മിടുക്കി എന്റെ ശ്രദ്ധയിൽപ്പെടുകയും വിവരം ഗ്രാമപഞ്ചായത്തിനെയും അറിയിക്കുകയും തുടർന്ന് ശ്രീവീണയ്ക്ക് ആവശ്യമായ പുസ്തകങ്ങൾ വാങ്ങി നൽകുകയും ആ കുട്ടി സ്കോളർഷിപ്പോടുകൂടി കോഴിക്കോട് കേന്ദ്ര സർവകലാശാലയിൽ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് മാലിന്യ നിർമ്മാർജ്ജന ബോധവൽക്കരണ പരിപാടികൾ, ഹരിത കേരളം പദ്ധതി, കുടുംബശ്രീയുമായി ചേർന്ന് തൊഴിൽ പരിശീലനങ്ങൾ അങ്ങനെ തുടർന്നു പോകുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് കടക്കാവൂർ INA ഭവനും ഗ്രാമപഞ്ചായത്തും അദ്ദേഹത്തിന്റെ ജന്മദിനമായ January 23 എല്ലാ വർഷവും കേരളത്തിൽ മലയാളം ഭാഷ ഐച്ഛിക വിഷയമായി എടുത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിക്ക് സുഭാഷ് ചന്ദ്രബോസ് എൻഡോവ്മെന്റും ക്യാഷ് അവാർഡും നൽകുന്നതും കാളിദാസ കേന്ദ്ര ലൈബ്രറി ഹാളിൽ വച്ചാണ്. വായിച്ചു വളരട്ടെ നാളെയുടെ തലമുറ എന്ന ആപ്തവാക്യവുമായി ഗ്രാമീണ ലൈബ്രറിയായ കാളിദാസ കേന്ദ്ര ലൈബ്രറി പ്രവർത്തനം തുടരുന്നു.
8: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.
4: നിർവഹണം G. സന്തോഷ് കുമാർ. നിർവഹണ സഹായം

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം ആറാം തമ്പുരാൻ.

ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് കണ്ണൂർ രാജൻ്റെ സംഗീതം, ചിത്രയുടെ ആലാപനം. ചിത്രം എൻ്റെ അമ്മു, നിന്റെ തുളസി, അവരുടെ ചക്കി.

ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീത സംവിധാനം ദേവ് കൃഷ്ണ, പാടിയത് ബിജു നാരായണൻ. ചിത്രം ജൂനിയർ മാൻ ട്രെക്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള ഗാനസല്ലാപം പരിപാടിയിൽ കേൾക്കാം.
1: നിങ്ങളൊരു റിസർവ്ഡ് ടിക്കറ്റാണോ നോക്കുന്നത്, അതോ പെട്ടെന്നുള്ളൊരു യാത്രയ്ക്ക് അൺറിസർവ്ഡ് ടിക്കറ്റോ, കൂട്ടുകാരെ യാത്രയാക്കാൻ പ്ലാറ്റ്ഫോം ടിക്കറ്റോ? എല്ലാം ഒരിടത്ത്. ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ റെയിൽവൺ ആപ്പ് റിസർവ്ഡ് ടിക്കറ്റുകൾ, അൺറിസർവ്ഡ് ടിക്കറ്റുകൾ, പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ, ഈ മൂന്ന് സൗകര്യങ്ങളും ഒരൊറ്റ ആപ്പിൽ. സമയം ലാഭിക്കൂ, എളുപ്പത്തിൽ യാത്ര ചെയ്യൂ.

മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിച്ചത് ഷാഹ പൂവച്ചിലും സംഘവും. പങ്കെടുത്തവർ ഡോക്ടർ ഷാൻ എസ് ബി, ഷബ്ന എസ് ബി, പാർവതി, ബെനഡിക്റ്റ്, ഷാൻ ജോസ്, ഷൈൻ ജോസ്.

ആകാശവാണി ഇപ്പോൾ ലളിതഗാനങ്ങൾ. പി വി പ്രീത പാടിയത്. സംഗീതം കെ പി സി ചന്ദ്രശേഖരൻ. ആദ്യഗാനം മാമലക്കുന്നിൻ നെറുകയിലായി എന്ന് തുടങ്ങുന്നു. രചന ലതിക വിജയകുമാർ.

0: ഇതുവരെ കേട്ടത് പി വി പ്രീത പാടിയ ലളിതഗാനങ്ങൾ. സംഗീതം കെ പി സി ചന്ദ്രശേഖരൻ, രചന ലതിക വിജയകുമാർ, ഹരിശ്ചന്ദ്രൻ നായർ പന്തളം എന്നിവർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീംകോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ എം ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരെ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭ ഇനി തിങ്കളാഴ്ച ചേരും. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്ക് ലോക്സഭ ആദരം അർപ്പിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്രപ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. സഭാ നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, ജിതേന്ദ്ര സിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക് അഭ്യർത്ഥിച്ചു. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ കോടതി തീരുമാനമനുസരിച്ച് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ എസ് എസ് കെ ഫണ്ട് ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അറിയിക്കാനാണ് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്രപ്രധാനമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും ശ്രീ ഷംസുദ്ദീൻ വ്യക്തമാക്കി.
2: ഇന്ത്യയിലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം അത് വളരെ മുമ്പ് നിശ്ചയിച്ചതാണ്. സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാരായ യോഗത്തിൽ പങ്കെടുത്തു, അജണ്ട പ്രകാരം ചർച്ച ചെയ്തു. അതുപോലെ ഭാവി പദ്ധതികളിൽ അർഹമായ പങ്കാളിത്തം കിട്ടാനുമാണ് നമ്മൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വഖഫ് ബോർഡിൽ ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയിൽ ഒരു വിഷയം നിൽക്കുമ്പോൾ സുപ്രീംകോടതി എന്താണോ പറയുന്നത് അത് വെയിറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ ഞങ്ങളും തീരുമാനമെടുക്കും. പിന്നെ പുനഃസംഘടനയ്ക്ക് സർക്കാരിന് അധികാരമുണ്ട് എന്നും കോടതി തന്നെ കണ്ടിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷനുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 51.1 ലക്ഷം പേർക്ക് 2000 രൂപ വീതമാണ് നൽകുന്നത്. എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറങ്ങി. കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയതിനാലാണ് നടപടി. അധികാര ദുർവിനിയോഗം കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
3: ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പൊ ആ തീരുമാനമാണ് ഗവൺമെന്റ് ഉത്തരവായി പുറത്തു വരുന്നത്. അത് പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അത് അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ നൽകാൻ ഏത് ഗവൺമെന്റിനും ബാധ്യതയുണ്ട്.
1: സംസ്ഥാനത്ത് നാലാം ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിൽ

0: 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ 4 ദിവസമായി സംഘടിപ്പിച്ച ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലന പരിപാടി ഓപ്പറേഷൻ സതേൺ റെഡിനെസിന് സമാപനം. 27 രാജ്യങ്ങളിലെ 276 പ്രതിനിധികൾ പങ്കെടുത്തു. സമുദ്ര സുരക്ഷ, സമുദ്രമേഖലയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച ധാരണയും വിവരങ്ങൾ പങ്കിടലും സമുദ്ര നിയമം, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് പ്രത്യേക സെഷനുകൾ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി യോഗത്തിൽ അവതരിപ്പിച്ചു. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ആവശ്യമെങ്കിൽ കുത്തിവയ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവർ മന്ത്രിയെ സ്വീകരിച്ചു. മഹാസമാധിയിലും അദ്ദേഹം ദർശനം നടത്തി. സംസ്ഥാനത്ത് ആദ്യമായി റോഡുകളിൽ വൈറ്റ് ടോപ്പിംഗ് നടത്തി. ആലപ്പുഴ ജില്ല മാതൃകയാകുന്നു. നഗരത്തിലെ ജനറൽ ആശുപത്രി കവല, കളക്ടറേറ്റ് കോൺവെന്റ് കവല, മുല്ലയ്ക്കൽ റോഡുകളിലായിരുന്നു വൈറ്റ് ടോപ്പിംഗ് പരീക്ഷണം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്ഥിരമായി വെള്ളക്കെട്ടും കുഴിയും ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് ഇത്തരം നിർമ്മാണ രീതി പ്രയോജനപ്പെടുക. 2021 7 കിലോമീറ്ററോളം ദൂരത്തിലാണ് നഗരത്തിലെ റോഡുകൾ ആധുനികവൽക്കരിച്ചത്. തകരാറൊന്നുമില്ലാതെ റോഡ് 25-30 വർഷം നിലനിൽക്കുമെന്നാണ് അവകാശവാദം.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം നാളെ ഹരാരയിൽ നടക്കും. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കോട്ടയം അയർകുന്നത്ത് വിഷം കഴിച്ചു മരിച്ച ഒരു കുടുംബത്തിലെ 4 പേരുടെയും സംസ്കാരം ഇന്ന് നടക്കും. ചേപ്പുംപാറ മർത്താമറിയംപള്ളി പാരിഷ് ഹാളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3 മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച, NTA പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്നും കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP ആരോപിച്ചു. ചോദ്യപേപ്പർ മാറി നൽകിയതിനെ തുടർന്ന് റദ്ദാക്കിയ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് 2-ാം ഘട്ട പ്രാഥമിക പരീക്ഷയുടെ പുതുക്കിയ തീയതി PSC പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 22-ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:05 വരെയായിരിക്കും പരീക്ഷ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 869 പോയിന്റ് താഴ്ന്ന് 75541, നിഫ്റ്റി 245 പോയിന്റ് നഷ്ടത്തിൽ 23626 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇതു സംബന്ധിച്ച് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. ഇടുക്കി ശാന്തൻപാറ ആനയിറകലിൽ കാട്ടാന റേഷൻ കട തകർത്തു. ഇന്ന് പുലർച്ചെയാണ് ചക്കക്കൊമ്പൻ എന്ന ആന കട തകർത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന ശിക്ഷയ്ക്കുള്ള കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭ പരിഗണിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വഖഫ് ബോർഡ് വിഷയത്തിലെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സുപ്രീംകോടതി തീരുമാനമനുസരിച്ച് മുന്നോട്ടു പോകുമെന്നും മന്ത്രി. ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് AdGP MR അജിത്കുമാറിന് സസ്പെൻഷൻ. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി KM ഷാജി. ഹജ്ജ് കമ്മിറ്റി മുഖേന അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള അപേക്ഷ

0: ഇന്ന് കൂടി സമർപ്പിക്കാം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ഹരാരി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.

0: എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുന്നു.
1: ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ എന്റെ തൈറോയിഡ് ഹോർമോൺ കുറവാണ്, ഇങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതോ ഇതൊരു അപകടകരമായ അസുഖമാണോ? ഇതിന് ചികിത്സയുണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ള കുറെ സംശയങ്ങൾ നമുക്കുണ്ട്. അപ്പം എന്താണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ്. കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നുമെങ്കിലും ഇത് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തിയുണ്ടല്ലോ, അത് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥയാണ്. ഇത് കാരണം തൈറോയിഡ് ഗ്രന്ഥിയിലെ കോശങ്ങൾ നാശം സംഭവിക്കുകയും തുടർന്ന് ഹോർമോൺ ഉൽപാദനം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, തൈറോയിഡ് നമ്മുടെ കഴുത്തിൽ കാണുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പുള്ള ഒരു ഗ്രന്ഥിയാണ്. അപ്പം ഇതിൽ നിന്നും പലതരം ഹോർമോണുകൾ, T4, T3 എന്നൊക്കെ പേരുള്ള കുറച്ച് ഹോർമോണുകൾ വരുന്നുണ്ട്. ഈ ഹോർമോണുകൾ നമ്മുടെ പല അവയവങ്ങളുടെയും നോർമൽ ആയിട്ടുള്ള പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. നമുക്ക് എനർജി തരുന്നതിനാവട്ടെ, നമ്മുടെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്, നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് നോർമലായിട്ട് നിർത്താൻ, നമ്മുടെ മെമ്മറി നോർമലാക്കാൻ, അതുപോലെ പല പല അവയവങ്ങൾക്കും ഈ ഹോർമോണുകൾ അത്യാവശ്യമാണ്. ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ബാധിച്ച ഒരു തൈറോയിഡ് ഗ്രന്ഥിയിൽ കോശങ്ങൾ നശിക്കുന്തോറും തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു വരികയും ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തന കുറവുണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ T4, T3 അളവിൽ കുറവ് വരുന്നു. അങ്ങനെയാണ് നമുക്ക് സിംറ്റംസ് അഥവാ രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. എന്താണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വരാനുള്ള കാരണം? പല കാരണങ്ങൾ കാരണം ഇത് വരാം. അപ്പൊ രോഗി ചിലപ്പോൾ ചോദിക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, എന്റെ ഭക്ഷണ ക്രമീകരണം തെറ്റായിട്ടാണോ, എന്തുകൊണ്ടാണ് ഈ രോഗം എനിക്ക് വന്നതെന്നുള്ളത്. ഇതിനുവേണ്ടി പല കാരണങ്ങളും പറയാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ജനിതകമായിട്ടുള്ള ഫാക്ടേഴ്സ്, അതായത് ഇപ്പം നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൂടാതെ സ്ത്രീകളിൽ ഇതിന്റെ റിസ്ക് ആണുങ്ങളെ അപേക്ഷിച്ച് 10 മടങ്ങ് കൂടുതലാണ്. അതുകൂടാതെ അയഡിൻ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവര്, സെലീനിയം എന്നുള്ള എലമെന്റിന്റെ കുറവുള്ളവർ, സ്ട്രെസ്, പുകവലി എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഇതിന് കാരണമാകാം. അതുപോലെ ചില പ്രത്യേക അവസ്ഥകൾ, ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം എന്നിങ്ങനെയുള്ള കുട്ടികളിലൊക്കെ കാണുന്ന ചില അസുഖങ്ങളിലും ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് കാണാം. അപ്പം ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ രോഗമുണ്ടെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നുള്ളതിന് രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് വന്ന് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം വരുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. അതായത് നമുക്ക് നല്ലപോലെ തളർച്ച ഉണ്ടാകാം, ഉറക്ക കൂടുതൽ വരാം, മലം പോകാനുള്ള പ്രയാസം, കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് വരാം, ചെറിയ ഭാരം കൂടുന്ന അവസ്ഥ ഉണ്ടാവാം, തൊലിയൊക്കെ ഡ്രൈ ആവാം, മുടി ഒഴിച്ചിൽ വരാം, ഇതുകൂടാതെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം ഇതിന്റെ സിംറ്റംസ് ആണ്. ചിലർ പറയാം എനിക്ക് ഒട്ടും ഓർമ്മ നിൽക്കുന്നില്ല, ഇതൊക്കെ ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇത് തന്നെയാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെയും ലക്ഷണങ്ങൾ. ഇനി എന്തൊക്കെ തരത്തിലാണ് ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ളത്? അതായത് ഇതിന് 2 സ്റ്റേജ് ആണ് ഉള്ളത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഗോയിട്ര സ്റ്റേജ് ആണ്. അതായത് തൈറോയിഡ് ഗ്രന്ഥിയിലെ വീക്കം ഉള്ള ഒരവസ്ഥയാണ് ഈ ഗോയിട്ര സ്റ്റേജ്. ഇത് കഴിഞ്ഞ് 2-ാമത്തെ സ്റ്റേജ്, അതായത് അട്രോഫിക് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ തൈറോയിഡിന്റെ പ്രവർത്തനം കുറഞ്ഞിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ സിംറ്റംസ് വരുന്നത്. ആ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ചുരുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കഴുത്തിൽ മുഴയൊന്നും കാണാൻ സാധ്യതയില്ല. നമ്മൾ എപ്പോഴാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്? ഹൈപ്പോ തൈറോയിഡിസം ഉള്ള 90% ആൾക്കാരിലും ഇതിന്റെ കാരണം ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ 90% ആൾക്കാരിലും ഇതാണെന്ന് നമുക്കറിയാം. എന്നാലും ചില ഘട്ടങ്ങളിൽ നമ്മൾ ഇത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പം ആദ്യമായിട്ട് നമ്മൾ തൈറോയിഡിന്റെ പ്രശ്നമുണ്ടോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്യുന്നത് TSH എന്നുള്ള ഹോർമോണാണ്. TSH എന്ന് പറയുന്നത് തൈറോയിഡിനെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. തൈറോയിഡിൽ നിന്ന് ഉണ്ടാകുന്ന ഹോർമോണാണ് T3 T4. TSH കൂടുകയും T4 നോർമലായിട്ടോ കുറവായിട്ടോ വരുന്ന അസുഖത്തിനെയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഈ ഹൈപ്പോ തൈറോയിഡിസം ആയിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന ഒരു രോഗിക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് Anti-TPO. ഈ Anti-TPO ടെസ്റ്റ് നമ്മൾ എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന്, ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ആയിട്ട് ഒരു രോഗി വരികയാണെങ്കിൽ അവർക്ക് Anti-TPO നമുക്ക് ചെയ്തു നോക്കാം, എന്താണ് ഈ രോഗ കാരണം എന്നറിയാൻ വേണ്ടി.

0: അതല്ലാതെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് ശേഷം തൈറോയിഡിന് സംബന്ധിച്ച് അസുഖങ്ങൾ ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് നമ്മൾ ആന്റി ടി പി ഒ ചെയ്യാറുണ്ട്. ഇതുകൂടാതെ വേറെ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളിൽ ടൈപ്പ് 1 ഡയബറ്റീസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക്, അതുപോലെ ചില അഡിസൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുണ്ട്, അവരിലും ഈ ആന്റി ടി പി ഒ ചെയ്യാറുണ്ട്. ഇത് പോരാതെ ഗർഭം ധരിക്കാൻ പ്രയാസം ഉള്ളവര്, റിക്കറന്റ് ആയിട്ട് അബോർഷൻസ് വരുന്നവര്, ഇവരിലൊക്കെ ഈ ആന്റി ടി പി ഒ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ആന്റി ടി പി ഒ പോസിറ്റീവ് ആണെന്നുള്ള ഇതിന് വേണ്ടി അല്ല നമ്മൾ ചികിത്സ നൽകുന്നത്. ഈ ആന്റി ടി പി ഒ പോസിറ്റീവ് ഉള്ളവർക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്ന് പറയാം. പക്ഷേ ഹൈപ്പോതൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തന കുറവ് വരികയാണെങ്കിൽ മാത്രമേ മരുന്ന് കഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് നിങ്ങൾ ആന്റി ടി പി ഒ ചെയ്ത് അത് പോസിറ്റീവ് ആണ്, പക്ഷെ നിങ്ങളുടെ ടി എസ് എച്ച്, ടി ഫോർ, ടി ത്രീ തുടങ്ങിയ ഹോർമോൺസ് നോർമൽ ആണെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അതായത് ആന്റിയോ ടി പി ഒ നോർമൽ ആവാൻ വേണ്ടി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അൾട്രാസൗണ്ട് എപ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്? ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരു വ്യക്തി എപ്പോഴാണ് കഴുത്തിന്റെ അൾട്രാസൗണ്ട് എടുക്കേണ്ടത്? കഴുത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീക്കം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് ചെയ്തു നോക്കാം. ഇതൊരിക്കലും രോഗനിർണയത്തിന് വേണ്ടിയല്ല. ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഒരിക്കലും നമുക്ക് ഒരു അൾട്രാസൗണ്ടിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രോഗമല്ല. തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ എന്തെങ്കിലും നൊഡ്യൂളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് വഴി തിരിച്ചറിയാൻ കഴിയും. ഇനി ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസിന്റെ ട്രീറ്റ്മെന്റ്, ചികിത്സ എന്താണ്? ആന്റി ടി പി ഒ ഉണ്ട്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് പ്രവർത്തന കുറവ്, ടി എസ് എച്ച് കൂടുന്ന അവസ്ഥ, അതൊക്കെ വരുമ്പോഴാണ് നമ്മൾ തൈറോക്സിൻ എടുക്കേണ്ടത്. അപ്പം തൈറോക്സിൻ തന്നെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. ഈ രോഗലക്ഷണങ്ങളുമായിട്ട് രോഗി വരുമ്പോൾ ടി എസ് എച്ച് നോക്കും, ടി എസ് എച്ച് കൂടുകയാണെങ്കിൽ മരുന്ന് കഴിക്കും. മരുന്നിന്റെ ഡോസ് നമ്മൾ തീരുമാനിക്കുന്നത്, ചിലർ കണ്ടിട്ടില്ലേ 100 മൈക്രോഗ്രാം ആണ് കഴിക്കുക, ചിലർ 25 വേണ്ടി വരുള്ളൂ. ഇത് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ തൈറോയിഡിന് ബാക്കി എത്ര പ്രവർത്തനം ഉണ്ട്. ചിലർക്ക് ഒട്ടുമേ പ്രവർത്തിക്കാത്ത തൈറോയിഡ് ആയിരിക്കും, അവർക്ക് ചിലപ്പം 100 or 125 മൈക്രോഗ്രാം തൈറോക്സിൻ ആവശ്യമായിട്ട് വരാം. പക്ഷെ കുറച്ച് പ്രവർത്തനം ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ 25 or 50 മൈക്രോഗ്രാം ഗുളിക മതിയാവും. അവരുടെ ടി എസ് എച്ചിന്റെ അളവ് വെച്ചിട്ടും തൈറോയിഡിന്റെ പ്രവർത്തനം എത്രത്തോളം ബാക്കിയുണ്ടെന്നും വെച്ചാണ് നമ്മൾ മരുന്നിന്റെ ഡോസ് തീരുമാനിക്കുന്നത്. നമ്മൾ തൈറോക്സിൻ എടുക്കുമ്പോൾ എപ്പോഴും രാവിലെ വെറും വയറ്റിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഗ്യാപ്പ് ഇടണം, പറ്റുവാണെങ്കിൽ ഒരു 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഭക്ഷണം എന്തെങ്കിലും, അതായത് പാലോ ചായയോ അല്ലെ എന്ത് ഭക്ഷണം കഴിച്ചാലും ഇത് ഈ മരുന്നിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാനും ചിലപ്പോൾ ഡോസ് നമുക്ക് കൂട്ടേണ്ടി വരേണ്ട ഒരു ആവശ്യവും വരാം. അപ്പൊ എപ്പോഴും മരുന്ന് വെറും വയറ്റിൽ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗുളിക എടുക്കുന്നുണ്ട്, അത് ഈ മരുന്നിന്റെ അബ്സോർപ്ഷനെ ബാധിക്കുന്നതാണെങ്കിൽ അത് നിർത്തുകയോ അല്ലെങ്കിൽ അതിന്റെ സമയം മാറ്റി കഴിക്കുകയോ ചെയ്യേണ്ടതും ആവശ്യമാണ്. പിന്നെ കൃത്യമായി കഴിക്കുക, ഒരു ദിവസം പോലും മുടങ്ങാതെ സ്ഥിരമായിട്ട് കഴിക്കുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ്. തൈറോക്സിൻ കൃത്യമായി കഴിച്ചാൽ മാത്രമേ നമുക്ക് ടി എസ് എച്ച് നോർമൽ ആക്കാനും അതുവഴി നമ്മുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം സ്ഥിരമായിട്ട് കഴിക്കുക, രാവിലെ വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്? ഒരിക്കലും ആന്റി ടി പി ഒ വെച്ചല്ല നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്, ടി എസ് എച്ച് വെച്ചാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ടി എസ് എച്ച് ഒരു 3 മുതൽ 6 മാസം കൂടുമ്പോൾ ചെയ്തു നോക്കണം. ടി എസ് എച്ച് നോർമലായിട്ട് നിർത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആന്റി ടി പി ഒ എന്നുള്ള ടെസ്റ്റ് ഒരിക്കൽ ചെയ്തതിനു ശേഷം പിന്നീട് ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല. കാരണം ഇത് ഒരു സൂചന മാത്രമാണ്, നമുക്ക് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഉണ്ടെന്നുള്ളൊരു സൂചന. അത് നോർമൽ ആവില്ല. നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് ഒരിക്കലും ഈ ആന്റിബോഡി നോർമലാക്കാൻ വേണ്ടിയല്ല, ഇത് അസുഖം എന്താണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ആന്റിബോഡി ടെസ്റ്റ് ചെയ്യുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നുമെങ്കിലും ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് പ്രശ്നക്കാരനായിട്ടുള്ള ഒരു അസുഖമല്ല. മരുന്ന് കഴിക്കുന്നതോടുകൂടി നമ്മുടെ രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ടി എസ് എച്ച് നോർമലാക്കാനും സാധിക്കും. അതുപോലെ തന്നെ ആന്റി ടി പി ഒ എന്നുള്ള ടെസ്റ്റ് ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്, അത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ചെയ്യുന്നതിലും കാര്യമില്ല.
1: എന്താണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്? തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അർച്ചന എം പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇക്കാര്യം ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതു സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ ഉടൻ തന്നെ പാസാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ ഇന്നലെ രാത്രി തന്നെ സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പ്രശംസിച്ചു. കേസുകൾ അതിവേഗം തീർപ്പാക്കി യുവാക്കൾ നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: कल जो प्रधानमंत्री जी ने निर्णय लिया कि पेपर लीक से संबंधित जो मामले अदालतों में लंबित हैं, चल रहे हैं, उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा। ये बहुत बड़ा निर्णय है। उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അചഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച പാർലമെന്റ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ സ്മരണ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ ദിവസ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, പരമാധികാരം എന്നിവ കാത്തുസൂക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസെന്നും കാർഗിൽ ധീര യോദ്ധാക്കൾ രാജ്യത്തിന് എക്കാലവും മാതൃകയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസ് രാജ്യത്തെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയെയും സ്മരിക്കുന്നതിനുള്ള ദിവസമാണെന്ന്

0: ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: ശ്രദ്ധാപൂർവക് നമൻ കർത്തി ഹൈ ജിനോനെ അത്യധിക ദുർഗം പർവതീയ ക്ഷേത്രോ വിഷം പരിസ്ഥിതിയോ ഓർ പ്രതികൂല മോസം കി പ്രവാഹ ന കർത്തേ ഹുയേ അദ്വിതീയ വീരത അടൂട സങ്കൽപ്പ കാ പരിചയ ദിയ ഓർ അപ്ന സർവോച്ച ബലിദാൻ ദേകർ ദേശ് കി അഖണ്ഡത ഓർ സംപ്രഭുത കി രക്ഷ.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലൊവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12-ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
0: ഇറാനിൽ തുടർച്ചയായ 13-ാം രാത്രിയും ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൗദി എണ്ണ കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ US ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. $100 മുകളിലെത്തിയ ബ്രെന്റ് ക്രൂഡ് വില നിലവിൽ $98, WTI ക്രൂഡ് വില ബാരലിന് $90. അഞ്ചുതവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ അർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനുമേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157. നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799. വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചു.

0: അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഇപ്പോൾ ഗാനസല്ലാപം.

0: ഗാനസല്ലാപത്തിൽ ഇഷ്ടഗാനങ്ങൾക്കായി ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 2 മണിവരെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയുന്നു: 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടി 9496569321. ഇന്ന് ഗാനസല്ലാപത്തിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നു കുരീപ്പുഴ സജീവ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ കോൾ, ഇന്ന് ആദ്യം അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ.
1: ആ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ കായംകുളത്തിന് വടക്ക് രാമവരൻ നേക്കാട്ട് ഭവനത്ത് നിന്ന് സത്യനാണ്.
1: സത്യൻ, ആ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: എന്റെ സഹോദരൻ രാജു ഫിലിപ്പിന്റെ വിവാഹവാർഷികം നിന്ന് 18 വർഷം തികയാണ്.
1: ഓ, വിവാഹ വാർഷിക ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ളൊരു പാട്ടാണ്.
2: ഹണിമോൾ എന്നാണ് ഭാര്യയുടെ പേര്. അവര് ഇസ്രായേലിന്റെ നേഴ്സായിരുന്നു.
1: ഓ, ഇപ്പൊ നാട്ടിലുണ്ടോ?
2: ഭാര്യയുടെ കോട്ടയത്താണ് താമസം.
1: കോട്ടയത്താ.
2: ഇന്ന് ആ 18 പാട്ട് പറഞ്ഞു. ഇത് എന്റെ മാതാവ് അന്നമ്മ ഫിലിപ്പ്, എന്റെ സഹോദരങ്ങൾ പിന്നെ ഉദയന്റെ സച്ചു, വിജയ്, ശ്രീ, രാജശ്രീ, അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കിട്ടുമോ കുറപ്പില്ലല്ലോ, വിവാഹം സ്വർഗത്തിൽ നടന്നാലും എന്ന പാട്ടാണ് പറഞ്ഞത്.
1: അപ്പൊ ഇപ്പൊ
2: കമലഹാസന്റെ പടം,
1: ഇപ്പൊ പാട്ട് കിട്ടി, അവര് കേൾക്കുന്നുണ്ടാവും.
2: ഭാഗ്യത്തിൽ ലഭിച്ചെന്ന് ഈ ഒരുപാട് പേര് വിളിച്ച് പലർക്കും പരാതിയുണ്ട്. ഒരുപാട് പേര് ശ്രോതാക്കളും വർദ്ധിച്ചല്ലോ.
1: ഏത് പാട്ടാ വേണ്ടത്?
2: ഇത് ഗേമൂർ ഗീതാ ഗോപാലകൃഷ്ണൻ.
1: ഏത് പാട്ടാ, ഒന്നുകൊണ്ടൊന്ന് പറയൂ പാട്ടേതാ?
2: ശ്രീദേവിയുടെ വിവാഹം സ്വർഗത്തിൽ നടന്നാലും ജീവിതം ഭൂമിയിൽ വിതുമ്പി നിൽക്കും.
1: വ്യാമോഹം മാനത്ത് പറന്നാലും.
2: കമലഹാസന്റെ അതിനകത്ത് മറ്റൊരു പാട്ടുണ്ട്, പുഞ്ചിരിച്ചാ പൂന്നില ബുദ്ധിക്ക്.
1: നല്ല പാട്ടുകളുള്ളൊരു പാട്ടാണ്.
2: ഈ പാട്ടിനുള്ള സമയത്ത് ശ്രോതാക്കൾ ആവശ്യപ്പെടുന്നതാണ്.
1: ഇത് യൂസഫ് അലി കച്ചേരിയാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം ജി ദേവരാജൻ.
2: അതെ അതെ, ടിവി കണ്ടിട്ടുണ്ട് പാട.
1: ഇന്ന് വിവാഹ വാർഷികാശംസകൾ നേർന്നുകൊണ്ട് പാട്ട് കേട്ടാലോ?
2: സന്തോഷം.
1: പാട്ട് കേൾക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ഗിൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
5: ഓർഹാൻ പാമുക് എഴുതിയ നോവൽ ചുവന്ന മുടിക്കാരി, രചന ജേക്കബ് എബ്രഹാം.
2: മായാമുദ്രകൾ.
4: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ആരാണ്? പ്ലീസ് ശ്രോതാവിന്റെ പേര് പറയൂ.
6: എന്റെ പേര് ശശി.
4: ശശി എവിടുന്നാണ്?
6: അരുപ്പാടിനടുത്തുള്ള കരുവാറ്റ.
4: കരുവാറ്റ ശശി,
6: തയ്യൽക്കാരൻ ശശി.
4: അങ്ങനെയാണ് അറിയപ്പെടുന്നത്?
6: അതങ്ങനെ അറിയപ്പെടുന്നു. ഈ പരിപാടി തുടങ്ങിയ കാലം മുതൽ വിളിക്കുകയാണ്, ആദ്യമായിട്ട് ആള് കിട്ടുന്നത്.
4: ഓ, അങ്ങനൊരു സന്തോഷം കൂടി ഇന്നുണ്ട്.
6: അത്ര സന്തോഷം തോന്നിക്കുന്നില്ല, വർഷം കുറെ ആള് തുടങ്ങിയിട്ട്.
4: ഒരു വിഷമം ഉണ്ടെന്നല്ലേ.

0: അല്ലേ, ഇത്രയും ശ്രമിച്ചിട്ട്
1: ആ ഒരു
0: കിട്ടാത്തതിന്.
1: വിഷമം കൂടി ഉണ്ട്.
0: അപ്പൊ അത് സന്തോഷത്തോടു കൂടി എടുക്കുക. എന്തായാലും ഇത്രയും നാൾ
1: ആ
0: ശ്രമിച്ചിട്ട് ഇന്ന് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞല്ലോ, അങ്ങനെ സന്തോഷത്തോടെ എടുക്കുക.
1: അതെ
0: ഇന്ന് ഏത്
1: അതെ
0: പാട്ടാ
1: അതെ
0: വേണ്ടത്?
1: പാട്ടിനും പണത്തിനും ഒരു ഓർമ്മയില്ല. എന്റെ ജന്മം നീ എടുത്തു, നിന്റെ ജന്മം ഞാൻ എടുത്തു, തമ്മിൽ മോഹം പൂവണിഞ്ഞു, തമ്മിൽ തമ്മിൽ ചേർന്നിരിഞ്ഞു.
0: ആ, ഇതിൽ ചിത്രത്തിന്റെ പേര് അങ്ങയുടെ പേരിനും യോജിക്കുമോ? അങ്ങയുടെ സ്വഭാവം എന്താണ് ചിത്രത്തിന്റെ പേര്? ഓർമ്മയുണ്ടോ?
1: അത് പറഞ്ഞില്ല.
0: ഇതാ ഒരു ധിക്കാരി. ധിക്കാരി ഒന്നും അല്ല അല്ലേ?
1: അവധിക്കാരിയൊന്നുമല്ല, വയസ്സേ 23 ആയി. അപ്പൊ 2 മക്കളാണ്, മൂത്തനെ കെട്ടിച്ചിട്ടു, ഇളയത് ആൺകുട്ടിയാണ്, അവൻ വിദേശ ജോലി ചെയ്യാണ്. ഇപ്പൊ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ പാട്ട് തിരഞ്ഞെടുത്തത്.
0: ഇപ്പോ തയ്യൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ?
1: ആ ഉണ്ട്, ഇപ്പഴും ജോലി ചെയ്യുന്നുണ്ട്.
0: സന്തോഷം. പഠിച്ച ജോലി ജീവിതകാലം മൊത്തം തുടർന്നുകൊണ്ട് പോകാൻ ആഗ്രഹമുള്ള ആളാണ്.
1: അതെ അതെ
0: ഇന്ന് ആദ്യമായിട്ട് കിട്ടിയതുകൊണ്ട് മറ്റെന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.
1: ആ മറ്റൊന്നും ശേഷം വരാനില്ല, ഇങ്ങനെ പോകുന്നു.
0: അപ്പോൾ ഇനി വിളിക്കുമ്പോൾ
1: പിന്നെ
0: കൂടുതൽ വിശേഷങ്ങൾ
1: ഒരു
0: പങ്കുവയ്ക്കും.
1: വരാനുണ്ട്.
0: ഓ, പറഞ്ഞോളൂ.
1: ഹലോ,
0: പറഞ്ഞോളൂ.
1: ഈ പ്രകാശധാരയിൽ പ്രവാസം നടത്തുന്ന ഡോക്ടർമാരെ ഫോൺ നമ്പർ കൂടെ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു.
0: അത് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തെ അറിയിക്കാം.
1: ആ
0: അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് എനിക്കറിയത്തില്ല. അവരൊക്കെ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഡോക്ടർമാരാണ് കൂടുതലും. വളരെ തിരക്കുള്ള, വളരെ പ്രശസ്തരായ ഡോക്ടർമാരാണ്. അപ്പോൾ അവർ അദ്ദേഹം അവർ നമ്പർ തരുമോ എന്ന് എനിക്കറിയത്തില്ല. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. ഞാൻ ആ വിഭാഗത്തെ അറിയിക്കാം എന്നേ പറയാൻ പറ്റുമോ. ഇത് ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിൽ യേശുദാസും ജാനകിയും പാടിയ പാട്ടാണ്. പൂച്ചൽ ഖാദറാണ് ഈ പാട്ട് എഴുതിയത്. ഈണം പകർന്നത് എ ടി ഉമ്മർ. പാട്ട് കേൾക്കാം.

0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ശ്രോതാവിൻ്റെ പേര് പറയൂ.
1: ഹലോ, എന്റെ പേര് വത്സലാണ്.
0: എവിടുന്നാണ്?
1: കൊടുങ്ങല്ലേരി.
0: ഏത് പാട്ടാ വേണ്ടത്?
1: എടവിലെങ്ങും പല സ്ഥലത്താണ് വിളിക്കുന്നത്. ഞാൻ വിളിച്ചിട്ടുണ്ട് മുൻപ് ദിവസം, കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴൊന്നുമല്ല, കുറെ നാളുകളായിട്ടുണ്ട്. അപ്പൊ വിളിച്ചപ്പോ അങ്ങനെ പെട്ടെന്ന് കിട്ടി.
0: ഏത് പാട്ടാ വേണ്ടത്?
1: അത് ഞാൻ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നും പറഞ്ഞിട്ട് സിനിമയുടെ പേര് എനിക്ക് അതിനോട് ഓർമ്മയില്ല.
0: നീ എത്ര ധന്യ.
1: അതെ, നീ എത്ര ധന്യ. ആ പാട്ടാണ് വേണ്ടത്. ഇന്നലെ എന്റെ പിറന്നാളായിരുന്നു.
0: ഓ, അപ്പൊ വൈകിയ വേളയിൽ പിറന്നാൾ ആശംസകൾ.
1: വൈകിയ വേളയിൽ അതെ, ഇന്നലെ അതായിട്ടല്ലോ, ഇതിനെ കിട്ടാറില്ലല്ലോ. പിന്നെ ഇരുപത്തേഴാം ഡേറ്റ് ഇന്നലെ നാളായിരുന്നു. പിന്നെ എന്താ പറയാ, പിന്നെ അങ്ങനെ ഒരു സന്തോഷമൊന്നുമില്ല.
0: എന്നാലും വിഷമവുമില്ല അല്ലേ? അരികിൽ നീ ഉണ്ടായിരുന്നെന്നുള്ള പാട്ട് യേശുദാസ് പാടിയ പാട്ട്.
1: ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആള് പോയിട്ട് പതിനാറ് വർഷമായി. പിന്നെ മക്കളൊക്കെ ഉണ്ട്, രണ്ടു മക്കളുണ്ട്, നാലു പേര കുട്ടികളുണ്ട്. നമ്മൾക്ക് രണ്ടു കുട്ടികള്, മോനും രണ്ടു കുട്ടികൾ തന്നെ. മോന്റെ പേര് രൂപി, മോളുടെ പേര് ലിസ. പിന്നെ പേരക്കുട്ടികള് സൗരവ് ഉണ്ട്, സാൻവിക ഉണ്ട്, ധ്യാൻ കൃഷ്ണയുണ്ട്, ധ്വനി കൃഷ്ണയുണ്ട്.
0: ഇവർക്കൊക്കെയാണ് ഈ പാട്ട് സമർപ്പിക്കുന്നത്, സ്വന്തം കുടുംബത്തിലുള്ള
1: എല്ലാവർക്കും. അതെ, അവരൊന്നും ഇവിടെ ഇപ്പോഴും ഞാൻ ഒരു ഇങ്ങനെ ഇരിക്കണ മക്കളൊക്കെ പലയിടത്തും.
0: നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ നല്ലൊരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നീ എത്ര ധന്യ.
1: മരുമോളും രണ്ടു കുട്ടികളും ഇവിടെ ഉണ്ട്,
0: അടുത്ത് തന്നെ ഉണ്ട്. ഒന്നുകുറിപ്പിന്റെ അതിമനോഹരമായ ഒരു ഗാനം. ജി ദേവരാജനാണ് ഇതിന്റെ സംഗീതം. വളരെ നല്ലൊരു ചിത്രം. 1987 റിലീസ് ചെയ്ത ഒരു ചിത്രമായിട്ടുണ്ട്. വളരെ നല്ലൊരു ചിത്രമാണ്.

0: നല്ല ഒന്ന് രണ്ട് പാട്ടുകളുണ്ട്.
1: അതിലുണ്ട് അതുപോലെ അതൊക്കെ നല്ല പാട്ടുകൾ ഞാൻ കാരുണ്യ സിനിമയിലുണ്ട്, അതുപോലെ നല്ലൊരു പാട്ടൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ട് ഈ പാട്ട്, എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമുള്ള
0: പാട്ടാ.
1: ഇല്ലെങ്കിലും നമ്മളാളെ ഇന്ന് ഓർക്കണല്ലോ.
0: നല്ല പാട്ടുകൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല.
1: അപ്പൊ എന്റെ എന്റെ 21 പിറന്നാൾ ഇന്നലെ കഴിഞ്ഞു.
0: അപ്പൊ ഭൂമിയെ സ്നേഹിച്ച പുലരികൾ സന്ധ്യകൾ എന്നൊക്കെ ഉള്ള നല്ല കുറെ പാട്ടുകൾ ഉള്ള ചിത്രമാണ്.
1: പൊൻവിക്രൂപ്പന്റെ
0: വളരെ നല്ല ഗാനങ്ങൾ ഉള്ള ഒരു ചിത്രമാണ്.
1: കുഞ്ഞിനാള് തൊട്ടേ റേഡിയോന്റെ കൂടെ പറക്കണം.
0: അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഒരുപാട് വിഷമങ്ങൾ നമുക്ക് മറക്കാൻ.
1: ഓ പിന്നെ പിന്നെ ഓ പിന്നെ പിന്നെ രാത്രിയൊക്കെ ഇപ്പൊ നമ്മുടെ ഈ ചാനലിലൊക്കെ രാത്രി ഉണ്ടാവില്ല, പക്ഷേ വിഷമല്ല മറ്റേ ചാനലുകൾ കേട്ട് രാത്രി ഉറക്കാൻ ഭക്ഷണം വരാണ്ടൊക്കെ ആകുമ്പോ പാട്ട് കേട്ട് ഇങ്ങനെ കിടക്കും. അതെന്റെ സ്വഭാവമാണ്.
0: ആവശ്യപ്പെട്ട പാട്ട് കേൾക്കാം.
1: ഓക്കെ ശരി സാറേ. ഓക്കെ താങ്ക് യു.

0: നിനച്ചുപോയി.
1: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ സരളയാണ്, കൂട്ടുകൾ അഞ്ചൽക്കോട്ടുകൾ.
1: അഞ്ചലോ?
2: അഞ്ചൽക്കോട്ടുകൾ
1: കോട്ടുകൾ. ഏത് പാട്ടാ വേണ്ടത്?
2: അങ്ങ് വാന കോണിലായി അമ്പലക്ക്. അത്
1: മിന്നി നിന്നൊരമ്പിളി എന്നുള്ള പാട്ടാ.
2: അതെ, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണ് സാറേ. അപ്പൊ
1: എന്നാണ് കുഞ്ഞുങ്ങളുടെ പേരും ബർത്ത്ഡേ ഒക്കെ പറയൂ.
2: ബർത്ത്ഡേ ഒരാൾക്ക് 20-ാം തീയതി ആയിരുന്നു, മോക്ക്
1: കഴിഞ്ഞു.
2: അപ്പൊ ഇനി ഒരാൾക്ക് 26-ാം തീയതിയാണ് കാളിദാസ്.
1: ഇനി വരാൻ പോണേ കാളിദാസിന്റെ ഇനിയാണ്.
2: രണ്ടുപേർക്കും
1: രണ്ടുപേർക്കും ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് പാട്ട് വേണം.
2: പിന്നെ ഒരാളും കൂടെ ഉണ്ട്, ഒരു മോനുണ്ട്, അയാൾക്ക് ഏപ്രിൽ 30-ാണ് ബർത്ത്ഡേ. അത് കഴിഞ്ഞ് ഒരു 3 പേരുണ്ട്.
1: ആ, എന്തെങ്കിലും കുട്ടികൾ എല്ലാം കേക്കട്ടെ, അവരോട് പറയുക അങ്ങനെ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട്. ഇതേതാ ചിത്രം എന്നറിയാമോ? AARM എന്ന ചിത്രത്തിലാണ്. അതൊരു ചുരുക്കപ്പേരാണ്, AARM എന്ന് പറയുന്ന ചുരുക്കപ്പേരാണ്. അജയന്റെ 2-ാം മോഷണം ഒരു
2: പാടവാ.
1: ഇത് പാടിയത് ആരാണെന്നറിയാമോ? ദേശീയ പുരസ്കാരത്തിന്റെ നിറവിൽ നിൽക്കുന്ന വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ടാണ്. മനു മഞ്ജിത്താണ് ഈ പാട്ട് എഴുതിയത്. സംഗീത ദീപു നൈനൻ തോമസ്. പാട്ട് കേൾക്കാം.

0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ, ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ഹരിപ്പാട് എന്ന രാജേഷാണ് വിളിക്കുന്നത്.
0: നമസ്കാരം രാജേഷേ. ആ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് എനിക്ക് വേണ്ടത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ ഡേഞ്ചർ ബിസ്കറ്റിലെ ഉത്തരാസ്വയംവരം കഥകളിപ്പാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ആ പാട്ടാണ് സാറേ വേണ്ടത്.
0: രണ്ടുപേരും കൂടെ പാടാമായിരുന്നല്ലോ, ആകെ രണ്ടു വരി പാടി അങ്ങ് അവസാനിപ്പിച്ചു. നല്ലപോലെ പാടുന്നുണ്ട്.
1: സമയക്കുറവല്ലേ, സമയക്കുറവല്ലേ
0: ആ
1: സാറേ, വിശേഷങ്ങൾ കൂടെ പറയണമല്ലോ.
0: ആ
1: ഞാൻ ഹരിപ്പാടാണ്, തമ്പി സാറിന്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വീടൊക്കെ. ഇപ്പൊ സാറ് അവിടെ സ്റ്റേയായിട്ടാണ് തിരുവനന്തപുരത്ത്.
0: ഈ പാട്ടിൽ ഹരിപ്പാട്ട് രാമകൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്. ഹരിപ്പാട്ട് രാമകൃഷ്ണൻ വല്ലനായി ദുര്യോധന വേഷം അല്ലേ, ഇതിൽ ഇദ്ദേഹം ആ സ്ഥലപ്പേര് പരാമർശിക്കുന്നുണ്ട്.
1: തമ്പി സാറാണ് ഞങ്ങളുടെയൊക്കെ ഒരു ബലം.
0: ആ
1: നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സുഖം സുഖം നമുക്ക് വന്നാലും ദുഃഖം വന്നാലും സ്റ്റഡി ആയിരിക്കണം എന്ന് പഠിപ്പിച്ച സാറ്.
0: ഒരുപാട് തത്വചിന്താ നിർഭരമായ പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരുപാട്. നമുക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ആ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ തത്വചിന്താ നിർഭരമായ കുറേ കുറേ ഗാനങ്ങൾ അദ്ദേഹം അല്ലാത്തതും നല്ല കുറേ നല്ല ഗാനങ്ങൾ, ഒരുപിടി നല്ല ഗാനങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്.
1: നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും സാറിനെ ഓർത്താൽ മതി. നമുക്ക് രണ്ടിൽ നമ്മൾ സ്റ്റഡി ആയിട്ട് പോകണം. അങ്ങനെ അതാണ് ഞങ്ങളൊക്കെ ചെറുപ്പക്കാരനായാലും ചിലപ്പോൾ ദുഃഖങ്ങളൊക്കെ എത്തുമ്പോൾ സാറിനെ ഓർക്കും. സാറിന്റെ
0: ഈ ചിത്രം കണ്ടിട്ടുണ്ടോ? ഈ ചിത്രം കണ്ടായിരുന്നോ?
1: കണ്ടിട്ടുണ്ട് സാറേ, പണ്ട് കണ്ടിട്ടുള്ളതാണ്.
0: പഴയതാണ്, 1969 ചിത്രമാണ്.
1: യൂട്യൂബിലൊക്കെ ഇപ്പോഴും കാണാറുണ്ട്.
0: പി വത്സലയുടെ ഒരു കഥയാണ് ഈ സിനിമയ്ക്ക് ആധാരമായിട്ടുള്ളത്. എസ് എൽ പുരം സദാനന്ദനാണ് തിരക്കഥയും സംഭാഷണമൊക്കെ ഇതിനുവേണ്ടി എഴുതിയത്. വി ദക്ഷിണമൂർത്തിയാണ് സംഗീതം.
1: പ്രധാനമായിട്ട് എന്റെ ജോലി വെച്ച് കയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. കയർ കയർ പിരിക്കുന്നത് കൊണ്ടത്. അപ്പൊ എന്റെ കുറെ കയർ ഫാക്ടറി സുഹൃത്തുക്കളുണ്ട് അവിടെ ഇത് കേട്ടോണ്ടിരിക്കുന്നത്. കയർ ഫാക്ടറിയിലാണ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ചേർത്തല മുഹമ്മദ് ഭാഗങ്ങളിലൊക്കെ ഉള്ള എന്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. രാജേഷ് എന്നാണ് എന്റെ പേര്. അപ്പൊ അവർക്കെല്ലാം അവിടെ കേട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു കടയുണ്ട്, ചന്ദ്രചേട്ടന്റെ, മുണ്ടപ്പള്ളി എന്ന് പറയും, മുണ്ടപ്പള്ളി. അവിടെ ആ ചന്ദ്രചേട്ടൻ ഇപ്പോൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇടയ്ക്ക് എല്ലാവരും ചോദിക്കുക എന്താ രാജേഷ് വിളിക്കാന്ന്. അപ്പൊ ഒത്തിരി സംസാരം കിട്ടത്തില്ലല്ലോ.
0: അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ നാട് മുഴുവൻ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല കടകളിലും വീടുകളിലും ഒക്കെ ആയിട്ട് ഈ പാട്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്, രാജേഷിൻ്റെ സുഹൃത്തുക്കൾ, രാജേഷിനെ അറിയാവുന്നവരെല്ലാം. അപ്പോൾ സമയം കളയാൻ നമുക്ക് പാട്ടിലേക്ക് പോകാം.
1: തീർച്ചയായിട്ടും സാർ, വളരെ സന്തോഷം.
0: പാട്ട് കേൾക്ക്. ഓക്കെ
2: ഉത്തരാസ്വയംവരം കഥകളി.

0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: നമസ്തേ, പേര്
1: ഞാനേ
0: പറഞ്ഞോളൂ.
1: ഞാൻ കെ പി മോഹനൻ പെരുമ്പളം, ചേർത്തല അടുത്ത്.
0: കെ പി മോഹനൻ പെരുമ്പളം, ആകാശവാണിയുടെ സ്ഥിരം
1: അതെ
0: ശ്രോതാവാണ്.
1: അതെ അതെ
0: ഇന്നേത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് വേണ്ട പാട്ട് പിക്സ് എന്ന ചിത്രത്തെ ശ്രീമന്ദി രചിച്ചിട്ട് നമുക്ക് നമ്മുടെ ആശ്വാസം വാണി ചേരാൻ കൂടി പാടിയ വാൾക്കല്ലെഴുതി വനഭൂഷണൻ ചേട്ടൻ, ആ പാട്ടാണ് വേണ്ടത്. ഇതിന് ഡെഡിക്കേഷൻ ഉണ്ട് സാർ, മൂന്നാലഞ്ച് പേരുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ.
0: ഓ പറഞ്ഞോളൂ.
1: രാധാകൃഷ്ണപ്പണിക്കര് മണ്ണഞ്ചേരി ആലപ്പുഴ, പിന്നെ അക്കാമ ജോസഫ് കിടങ്ങൂർ കോട്ടയം, പിന്നെ മൂന്തഞ്ചി കൈമാൾ പാണാവളി ചേർത്തല, പിന്നെ രാധ വയലാറ്, മുന്താസ്തീകം മയ്യനാട്, പിന്നെ രവി ആലപ്പുഴ, പിന്നെ ടി ആർ വിജയലക്ഷ്മി ചേർത്തല, പിന്നെ ഷാഫി മലപ്പുറം, ഇത്രയും പേർക്കാണ് ഡെഡിക്കേഷൻ. ഇതെല്ലാം ശ്രോതാക്കളാണ്, ഇവരെ ഞങ്ങൾ പരസ്പരം വിളിക്കാറുണ്ട്, പ്രോഗ്രാമുകളൊക്കെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്, അങ്ങനെ പോകുന്നു.
0: റേഡിയോ ശ്രോതാക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് നിങ്ങൾ അല്ലേ?
1: കൂട്ടായ്മ ഉണ്ട്, ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്.
0: ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് ഈ പറഞ്ഞുകൊണ്ടിരുന്ന കുറച്ചൊരു ഡിസ്റ്റർബൻസ് പോലെ വന്നിരുന്നു. പിക്നിക് എന്ന ചിത്രത്തിലെ യേശുദാസും വാണിജ്യറാമും പാടിയ പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ? വാൽക്കണ്ണ് എഴുതി വനപുഷ്പം ചൂടി, വൈശാഖ രാത്രി ഒരുങ്ങും അല്ലേ ആ പാട്ട്? ശ്രീകുമാരൻ തമ്പിയാണ്, പിന്നെ കഴിഞ്ഞ ഗാനവും ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിൻ്റെ ആയിരുന്നു കഴിഞ്ഞ പാട്ട്. ഉത്തരാസ്വയംവരം, ഇത് പിക്നിക്കിലെ പാട്ടാണ്, എം കെ അർജുനാണ് ഈണം പകർന്നത്. പാട്ട് കേൾക്കാം.
1: കേൾക്കാം കേൾക്കാം കേൾക്കാം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം. പേര് പറഞ്ഞോളൂ.
1: ഞാൻ ലതാ ആർപ്പിള്ള,
0: ലത ആർപ്പിള്ള. എവിടുന്ന?
1: മാവേലിക്കര കുറത്തിയാട് വരേണിക്കൽ.
0: മാവേലിക്കര കുറത്തിയാട്. ആ, ഏത് പാട്ടാണ് വേണ്ടത്?
1: മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നുള്ള പാട്ട്.
0: മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി, ധനുമാസ ചന്ദ്രിക വന്നു,
1: ആ
0: നിന്നെ
1: അതെ സാർ.
0: മാത്രം കണ്ടില്ലല്ലോ, അല്ലേ?
1: ചിത്രം ഏതാണെന്ന് അറിയില്ല.
0: ചിത്രം കളിത്തോഴൻ എന്നാണ്,
1: ആദ്യമായിട്ട്
0: 1966. വളരെ പഴയ ഒരു
1: വിളിക്കുക സാർ,
0: ചിത്രം. ആദ്യമാണ്.
1: ആദ്യമായിട്ട് വിളിക്കുക.
0: ശ്രമിച്ചിട്ടുണ്ടോ?
1: ശ്രമിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. ശ്രമിക്കുന്നുണ്ടായിരുന്നു
0: ഇന്ന്
1: ചെറുപ്പം മുതലേ, പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ്.
0: ഇന്നങ്ങനെ വളരെ കാലമായി ശ്രമിച്ചിട്ട് ആദ്യമായിട്ട് കിട്ടിയ രണ്ടാമത്തെ ആളാണ്.
1: കിട്ടിയതാ.
0: പി ഭാസ്കരനും ജി ദേവരാജനും ഒരുക്കി ജയചന്ദ്രൻ പാടിയ പാട്ടാണിത്. ആ, കളിത്തോഴൻ എന്ന ചിത്രത്തിലെ ഗാനമാണ്.
1: ശരി.
0: പാട്ട് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: ആ, അപ്പോൾ എല്ലാവരും കേൾക്കട്ടെ പാട്ട്.
1: ശരി
0: കേട്ടോളൂ.
1: സാർ. ആ ശരി. ആ ശരി.

0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ, പേര് പറഞ്ഞോളൂ.
1: എൻ്റെ പേര് ശ്രീഭദ്ര എന്നാണ്.
0: ശ്രീഭദ്ര എന്നാണ്. ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്?
1: വെച്ചൂര്.
0: വെച്ചൂർ നിന്ന് വിളിക്കുകയാണ്. ആ, സ്കൂളിൽ പഠിക്കുകയാണോ അതോ?
1: സ്കൂളിൽ പഠിക്കുക.
0: ആ, ഏത് ക്ലാസ്സിലാണ്?
1: ഏഴാം ക്ലാസ്സിൽ.
0: 7-ാം ക്ലാസ്സിൽ. ആ, ഇന്ന് ക്ലാസ്സിൽ പോകണ്ട അല്ലേ, വീട്ടിൽ നിൽക്കുക. ഏത് പാട്ടാണ് വേണ്ടത്?
1: കുഞ്ഞു പാവക്കിന്നല്ല എന്ന പാട്ട്.
0: പാട്ടൊന്ന് പാടാൻ പറ്റുമോ?
1: പാട്ടറിയത്തില്ല.
0: പാടാനൊന്നും അറിയത്തില്ല അല്ലേ. ഈ പാട്ട് ആരൊക്കെ പാടിയെന്നറിയാമോ? ജി ശ്രീകുമാർ, പിന്നെ മിൻമിനി, പിന്നെ ആൻറ്റോ അലക്സ്. ആ, ഈ പടം ആ പറ പറഞ്ഞോളൂ. ആരുടെ ബർത്ത്ഡേയാ?
1: എന്റെ അനിയത്തിയുടെ ബർത്ത്ഡേക്ക്.
0: അനിയത്തിയുടെ പേര് പറ, പേര് പറയേ. ആ,
1: ശ്രീരൂപ.
0: ശ്രീരൂപ. ശ്രീരൂപയുടെ എത്രാമത്തെ ബർത്ത്ഡേ ആണ്?
1: 4-ാമത്തെ.
0: 4-ാമത്തെ ജന്മ. ഇന്നാണോ ജന്മദിനം?
1: അല്ല, മറ്റന്നാ.
0: മറ്റന്നാളാണ്. അപ്പം നേരത്തെ കൂട്ടി അങ്ങ് പറയാം എന്ന് വിചാരിച്ചു. ഇനി വെള്ളിയാഴ്ചയല്ലയോ? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. ഇനി അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ അല്ലേ, അതുകൊണ്ട് നേരത്തെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. തിങ്കളാഴ്ചയൊക്കെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ പാടല്ലേ അല്ലേ. പിന്നെ പാട്ട് പാടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാൾ പിറന്നാൾ, ആ പാട്ടാണ്. പടം ഏതാണെന്നറിയാമോ? പടം ഏതാണെന്നറിയാമോ? ഏത് ചിത്രത്തിലെയാണെന്ന് അറിയാമോ? നാടോടി എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഈ പാട്ട് എഴുതിയ ഒ എൻ വിക്കുറുപ്പാണ് കേട്ടോ. സംഗീതം എസ് പി വെങ്കടേഷ്. അപ്പോൾ ജന്മദിന ആശംസകളോടുകൂടി കുഞ്ഞു പാവയ്ക്ക് പാട്ട് കേൾപ്പിക്കാം.
1: താങ്ക് യു.
0: ഓക്കെ, വെൽക്കം.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത

0: ഹലോ.
1: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം.
0: ആ ഹമീദാണ്,
1: എന്താ പേര്?
0: ഹമീദ്.
1: ഹമീദ്. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്ക് വേണ്ടത് ഈ പിക്പോക്കറ്റിലെ മനുഷ്യപുത്രന്മാരെ നമ്മൾ ജനിച്ചത് അടിമകളാകാനോ.
1: പോക്കറ്റിലെയാണോ അത്?
0: ആ
1: ആ
0: പാപ്പരംകോടി ലക്ഷ്മണന്റെ വരികൾക്ക് എം കെ അർജുനൻ ഈണം നൽകിയ ഒരു വിപ്ലവഗാനാണ്.
1: ആ ഏത്
0: ശരിയല്ലേ?
1: എവിടുന്ന് വിളിക്കുന്നത്? ഏത് സ്ഥലത്തുനിന്നാണ് വിളിക്കുന്നത്?
0: ഞാൻ മലപ്പുറം തിരുനാവായ.
1: മലപ്പുറത്ത് തിരുനാവായ എന്നാണ് വിളിക്കുന്നത്. ആ ആ
0: അതെ അതെ.
1: ആ ഇത് പാപ്പനംകോടി ലക്ഷ്മൻ എഴുതി എം കെ അർജുന ഈണം പകർന്ന പാട്ടാണ്. എന്തായാലും പഴയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്ന് കൂടുതൽ പേരും ആവശ്യപ്പെട്ടത്.
0: പഴയ ഗാനം തന്നെയാണ്.
1: ആ പല്ലും 1967 66 ആ കാലഘട്ടത്തിലെ പാട്ടുകളാണ് കൂടുതലും
0: അതെ.
1: ആവശ്യപ്പെട്ടത്.
0: 1969 മുതൽ ആകാശവാണിയിൽ കൂടുതൽ ആളാണ് ഞാൻ.
1: ആ ഇന്നത്തെ അവസാനത്തെ കോളറാണ് ഹമീദ്.
0: ആ അറിയാം
1: ആ
0: അറിയാം.
1: അപ്പോൾ ഈ പാട്ട് ഭൂരിപക്ഷവും കേൾക്കണം, ഭൂരിഭാഗം കേൾക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് തുടങ്ങണം. പാട്ട് കേൾക്കാം,
0: അതെ. ഓക്കെ,
1: വിശദമായി
0: താങ്ക്
1: പിന്നെ
0: യു.
1: ഒരു അവസരത്തിൽ സംസാരിക്കാം.
0: ഓക്കെ, താങ്ക് യു, താങ്ക് യു.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് ഈ പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ചേർന്നത് കുരിപ്പുഴ സജീവ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് ബിജു നെയ്യാറ്റിങ്കര, ശ്രീജ കെ ഉണ്ണികൃഷ്ണൻ. സ്റ്റുഡിയോയിലൊപ്പം ഉണ്ടായിരുന്നത് വാണി രാജേന്ദ്ര, സഞ്ജന രാജേഷ്.

മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, തുടർ നാടകം, അവസാന ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ,

0: ലിജിൻ കുന്നിലേത്ത്, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം, അനീഷ് നായർ, കലവൂർ ബിസി, പി എം ലാൽ, എ കെ സുജിത്ത്, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, സുനിത ടി എസ്, മീര വിജയകുമാർ. സംവിധാനം റൂബി ബാബു.
1: അവൾക്ക് എന്തു പറ്റി? അവൾക്ക് എന്താ സംഭവിച്ചത്? ഞാൻ പിന്നെ വിളിച്ചപ്പോ അവൾ എഴുന്നേറ്റില്ല, ഒന്നും മിണ്ടിയില്ല.
2: മഹാഭാവി, നീ അവളെയും കൊന്നുവല്ലേ? പട്ടാപ്പകല് ഒരുത്തിയെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് നീ ഇപ്പോഴും ഞെളിഞ്ഞു നടക്കുന്നു അല്ലേ? ആ പാവം പെണ്ണിന്റെ ശവം എന്തു ചെയ്തടാ? ആരും ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെ കാണാൻ?
1: ഇല്ല, ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡോറാത്തി ആന്റിയുടെ കൂടെ കിടത്തി ഉറക്കി.
2: ഡോറോത്തി ആന്റിയോ? അതാരാ?
1: ആന്റിയാ. ആന്റി മരിച്ചു പോയതല്ലേ? ആന്റിയുടെ അടുക്ക് കഴിഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്?
2: ആന്റിയുടെ അടുക്ക് കഴിഞ്ഞോ? ബാക്കി പറ. ഡേവിഡ്, ഡേവിഡ്, ഉറങ്ങാതെ എഴുന്നേൽക്ക്. ഡേവിഡ്, ഡേവിഡ്.
3: ഡേവിഡ് പിന്നെ കണ്ണു തുറന്നില്ല. അളവിൽ കൂടുതൽ സോഡിയം പെന്റാത്തോൾ ശരീരത്തിലെത്തിയാൽ ശ്വാസതടസ്സവും ഹൃദയാഘാതവും സംഭവിക്കും. അത് തന്നെ ഇവിടെ ഡേവിഡിനും സംഭവിച്ചു. പക്ഷേ ജീവൻ വെടിയും മുമ്പ് ഡേവിഡ് പറഞ്ഞ ചില കാര്യങ്ങൾ ധനപതിയുടെ സംശയത്തിന് സ്ഥിരീകരണം നൽകി. പക്ഷെ ഞങ്ങൾക്ക് ഡേവിഡിന്റെ വാക്കുകൾ മറ്റൊരു തുമ്പാണ് നൽകിയത്.
4: മരിച്ചുപോയെന്ന് ഡേവിഡ് പറഞ്ഞ ഡൊറോത്തി ആന്റിയെ തേടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയത്. അത് തീർച്ചയായും ഡേവിഡിന്റെ റിലേറ്റീവോ പരിചയക്കാരിയോ ആയിരിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു.
5: എന്നിട്ട് കണ്ടെത്തിയോ?
3: ഇത്തിരി പ്രയാസപ്പെട്ടെങ്കിലും ഞങ്ങളത് കണ്ടുപിടിച്ചു. ഡേവിഡിന്റെ ഇടവക പള്ളിയിലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ട ഒരു വൃദ്ധ.
4: അപകടത്തിന് ദൃക്സാക്ഷിയായ യുവതിയെ നിശബ്ദയാക്കിയ ഡേവിഡ് അവളെ ഡൊറോത്തി ആന്റിയുടെ കല്ലറയിൽ തന്നെ കൊണ്ടുചെന്നടക്കി. അവളുടെ കയ്യിലെ ബാഗ് ഉൾപ്പെടെ ആരും അറിയാതെ.
5: ഓ ദൈവമേ, എന്തെല്ലാം ക്രൂരതകൾ! എങ്കിലും ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ഒരു യുവതിയെ കൊന്ന് ശവം മറ്റൊരിടത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണില്ലേ? ഒരു ദൃക്സാക്ഷിയുമില്ലാതെ വിശ്വസിക്കാൻ പറ്റുന്നില്ല.
3: താങ്കളുടെ ഈ സംശയം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു.
4: അന്ന് അപകടം നടന്ന സ്ഥലം ധനപതിക്ക് ഓർമ്മയുണ്ടല്ലോ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞെങ്കിലും കൺസ്ട്രക്ഷൻ പകുതി നിലച്ച ഒരു ഫ്ളാറ്റ് സമുച്ചയം ഇപ്പോൾ ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോഴും അവിടെ കാണാൻ കഴിഞ്ഞു. ആ വിജനത ഒരുപക്ഷെ തന്റെ ക്രൂരതയ്ക്ക് ഡേവിഡിനെ സഹായിച്ചിരിക്കാം.
3: നഗരം ചിലപ്പോഴൊക്കെ ഒരു മഹാസമുദ്രം പോലെയാണ്. നൊടിയിട കൊണ്ട് എന്തിനേയും ഒളിപ്പിക്കാനും അഗാധതകളിൽ ആണ്ടുകിടന്നവയെ തീരത്തേക്ക് തള്ളാനും അതിന് ക്ഷണനേരം മതിയാവും.
5: ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്തിയോ?
4: അത് മേഘയായിരുന്നു. ചിത്ര അന്വേഷിച്ചുകൊണ്ടിരുന്ന ചന്ദ്രുവിന്റെ ആദ്യ ഭാര്യ മേഘ.
6: അപ്പോ മേഘ ഒളിച്ചോടിയതായിരുന്നില്ല അല്ലേ?

0: അല്ല. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മേഘ കയ്യിലെടുത്ത ബാഗ് മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് തെളിവിന്. പിന്നെ ദ്രവിക്കാതെ ബാക്കിയായ വസ്ത്രശകലങ്ങളും.
1: അപ്പൊ സോമൻ ചേട്ടനും ചന്ദ്രുവും ഒക്കെ
2: ലീഗൽ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി മേഘയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഏറ്റുവാങ്ങി ബാംഗ്ലൂരിൽ തന്നെ സംസ്കരിച്ചു. കൂടുതലൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ലെങ്കിലും
3: 7 വർഷം ആ കുട്ടിയെപ്പറ്റി കരുതിയതൊക്കെ തെറ്റായിരുന്നു അല്ലേ?
2: മുന്നിൽ കണ്ട ഒരനീതിയെ എതിർക്കാൻ ശ്രമിച്ച് ജീവൻ വെടിഞ്ഞവളാണ് മേഘ. പക്ഷേ ഉറ്റവരും ലോകവുമെല്ലാം അവളെ തെറ്റുകാരിയാക്കി.
3: ഈശ്വര, എന്തൊരു വിധി!
2: ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, ചിത്രയ്ക്കുള്ളിലെ അന്വേഷണാത്മക പത്രപ്രവർത്തക ഉണർന്നു പ്രവർത്തിച്ചതിനാലാണ് മേഘയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞത്.
4: അപ്പോ ക്രെഡിറ്റ് നമ്മുടെ ചിത്രയ്ക്ക് തന്നെ.
1: ആ, പക്ഷേ ഇതിൽ സന്തോഷിക്കണോ അതോ വേദനിക്കണോ എന്നെനിക്കറിയില്ല.
5: വരൂ ചിത്ര. ചിദംബരത്തോടും ചിത്രയോടും നന്ദി പറയണമെന്ന് ചന്ദ്രുവിന് ആഗ്രഹമുണ്ട്. അതാണ് കോഫി ഷോപ്പിലോ മറ്റോ വെച്ച് കാണാമോ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചത്.
2: ചിത്രയോടല്ലേ എല്ലാരും നന്ദി പറയേണ്ടത്?
4: അതെ, താങ്ക് യു ചിത്ര. എന്റെ ഭൂതകാലം തിരക്കി ചിത്ര പോകുന്നു എന്നറിഞ്ഞപ്പോ എനിക്ക് ആദ്യം ദേഷ്യമാ തോന്നിയത്.
2: ഇപ്പോഴത് നന്മയ്ക്കായിരുന്നു എന്നറിഞ്ഞു അല്ലേ?
4: നന്മയ്ക്കായിരുന്നു, പക്ഷെ മേഘയുടെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോ ശരിക്കും ഞാൻ തകരുകയാണ്. അവളോട് തോന്നിയ വെറുപ്പ് പതിന്മടങ്ങായി എനിക്ക് എന്നോട് തന്നെ തോന്നുകയാ. കുറച്ചുകൂടി ജാഗ്രതയോടെ ഒരന്വേഷണം ഒന്ന് നടത്താമായിരുന്നു.
6: ഏ, തെറ്റുകാരനാണെന്ന് സ്വയം കരുതാതിരിക്കൂ ചന്ദ്രു. സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരെ കൊണ്ടും തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്.
3: മേഘയുടെ കാര്യത്തിൽ എനിക്കും ദുഃഖമുണ്ട്. അന്ന് എന്റെ വിളികേട്ട് വീട്ടിൽ നിന്നിറങ്ങിയ മേഘ എന്റെ അടുത്ത് എത്തിയില്ല. വർഷങ്ങൾക്ക് ശേഷം എന്റെ പേര് ഉയർന്നു വന്നൊരു സംശയം തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്താനായതിൽ എനിക്ക് ആശ്വാസമുണ്ട്. എനിവേസ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ചന്ദ്രൻ, ചിത്ര, നിങ്ങൾക്കുള്ള കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കുടിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കൂ, ഞാനും ചിദംബരവും വെളിയിൽ കാറിനടുത്ത് കാണും. പതിയെ വന്നാൽ മതി, അതുവരേക്കും ചിദംബരവുമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
2: എന്ത് കാര്യമാണ് ലേഖ?
3: ഒരു കുന്തമില്ല. അന്ന് നടക്കാതെ പോയ പെണ്ണുകാണലും കാപ്പി കുടിയും ഇവിടെ നടന്നോട്ടെ എന്ന് ഞാൻ കരുതിയതാ.
2: ഓ, അങ്ങനെ. അല്ല, നിങ്ങളുടെ ആ ഇന്ത്യൻ കുട്ടി എവിടെ? അന്ന കണ്ടില്ലല്ലോ.
3: എന്താ എന്റെ ഓഫീസ് സ്റ്റാഫിനെ പറ്റി ഒരു അന്വേഷണം? ദിസ് കനോട്ട് ബി അലോഡ്.
2: അതുകൊണ്ടല്ല, സൂക്ഷിക്കണം. ഷീ ഈസ് എ സ്പൈ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര, ദേവിപ്രിയ വി, അന്ന, ഇന്ദു വി എസ്, കമല, ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, ചിദംബരം, ജിജിൻ അതിയന്നൂർ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി, ജയദേവ് കോട്ടയം, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, സോമശേഖരൻ, പി എം ലാൽ, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ, ബ്രോക്കർ സുര, എ കെ സുജിത്, ഭുജംഗ.

എൻ കലവൂർ ബിസി, മഹേശ്വരി സുഷമ അനിൽ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ഇളവേണി മീര വിജയകുമാർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പുണ്ട്. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ കെജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321. ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ആകാശവാണി ഇപ്പോൾ ഗാനോപഹാരം. ഇന്ന് ഗാനോപഹാരത്തിൽ ആദ്യ ഗാനം ഒന്നാമൻ എന്ന ചിത്രത്തിൽ നിന്നാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ഈ ഗാനം പാടിയത് യേശുദാസും എസ് ജാനകിയും.

ഗാനോപഹാരത്തിൽ ഇനി ലാപ്ടോപ്പ്, മൈ മദേഴ്സ് ലാപ്ടോപ്പ് എന്ന ചിത്രത്തിനു വേണ്ടി കല്യാണി മേനോൻ പാടിയ ഗാനമാണ്. റഫീഖ് അഹമ്മദിന്റെ രചന, ശ്രീവത്സൻ ജെ മേനോന്റെ സംഗീതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം, ചിത്രം അഹിംസ.

ചിത്രം മനസ്സിനക്കരെ പാടിയത് യേശുദാസും ജൂൾസ് നെയും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, ഇളയരാജയുടെ സംഗീതം.

ട്രെയിൻ എവിടെയെത്തി? ഇനി ആശങ്ക വേണ്ട. റെയിൽവൺ ആപ്പ് ഉപയോഗിച്ച് ട്രെയിനിന്റെ തത്സമയ ലൊക്കേഷൻ, എത്തിച്ചേരുന്ന സമയം, പ്ലാറ്റ്ഫോം നമ്പർ എന്നിവ കൃത്യമായി അറിയാം. യാത്രക്കാർക്ക് എളുപ്പത്തിൽ ട്രെയിൻ വിവരങ്ങൾ അറിയാനും PNR സ്റ്റാറ്റസ് പരിശോധിക്കാനും ട്രെയിനിലെ നിങ്ങളുടെ കോച്ചിന്റെ സ്ഥാനം മനസ്സിലാക്കാനും ഈ ആപ്പ് സഹായിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം, വിജയ് പ്രകാശ് പാടിയ ഗാനം ചിത്രം ചാർലി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ലണ്ടൻ ബ്രിഡ്ജ് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം പാടിയത് ഹരിചരൺ, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം നൽകിയത് രാഹുൽ രാജ്.

ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി ഇപ്പോൾ മഴവിൽ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാന പരിപാടി. ഇന്ന് മഴവിലിൽ ആദ്യം കിസ്മത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ആശാ ഭോസ്ലെ, ഷംഷാദ് ബേഗം എന്നിവർ പാടിയത്.

0: സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം.
1: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയി ആപ് സുൻതെ ഹേ ഹിന്ദി പാഠ്. അധ്യാപിക ഹേ അനുപം രശ്മി. ഛാത്രായം ഹേ തന്മയ പിള്ളൈ ഓർ മുസ്കാൻ ജിഷാർ.

ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഇണ എന്ന ചിത്രത്തിന് വേണ്ടി കൃഷ്ണചന്ദ്രൻ പാടിയത്, ബിച്ചു തിരുമലയുടെ ഗാനരചന, എ ടി ഉമ്മറിന്റെ സംഗീതം.

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: ഇപ്പോൾ അധ്യാത്മ രാമായണ പാരായണം.
2: രാമായണ പാരായണം 8-ാം ദിവസം.

0: 1 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: അദ്വൈതം എന്ന ചിത്രത്തിലെ ഒരു ഗാനം എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ഖുർആൻ പാരായണം ചെയ്യുന്നത് അഹമ്മദ് ഉഖയിൽ, കൊല്ലം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. മനുഷ്യ സമൂഹത്തെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ അവതരിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പരലോക ജീവിതത്തെക്കാൾ ഇഹലോക ജീവിതത്തെ ഇഷ്ടപ്പെട്ടിരുന്നൊരു സമൂഹത്തിന് മുന്നിലായിരുന്നു ഖുർആന്റെ അവതരണം. സൃഷ്ടിപ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ മുഴുവൻ വസ്തുക്കളും അത്യന്തം കണിശമായ വ്യവസ്ഥയോടെയാണ് സർവശക്തനും സർവജ്ഞനുമായ സൃഷ്ടാവ് സംവിധാനിച്ചിട്ടുള്ളതെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുന്നു. വിസ്മയാവഹമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ദൈവത്തിൻ്റെ അസ്തിത്വത്തിനുള്ള തെളിവായി ഖുർആൻ അവതരിപ്പിക്കുകയാണിവിടെ. അള്ളാഹുവിൻ്റെ അപാര കഴിവിനാൽ പിതാവന്യ ജാതനായ ഈസാ നബി അലൈഹിസ്സലാം അഥവാ യേശുക്രിസ്തുവിൻ്റെയും മാതാവായ കന്യകാ മറിയമിൻ്റെയും യഥാർത്ഥ വൃത്താന്തങ്ങൾ വിവരിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ പരിപാപന സത്തയിലും നിസ്തുലതയിലും ഉണ്ടായിരിക്കേണ്ട ദൃഢവിശ്വാസവും മാർഗദർശനം സിദ്ധിച്ചവരും മാർഗഭ്രംശം സംഭവിച്ചവരുമായ ജനതയുടെ ഗുണദോഷഫലങ്ങളും സവിസ്തരം പ്രതിപാദിക്കുന്ന സൂറത്തു മറിയമിൽ നിന്നുള്ള ഏതാനും ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

الصاد ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا

اسمه يحيى لم نجعل له من قبل سميا.

വസലാമുൻ അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യ വൽകുർ ഫിൽ കിതാബി മർയം ഇദിൻ തബദത് മിൻ അഹ്ലിഹ മകാനൻ ശർഖിയ.

ആകാശവാണി ഇപ്പോൾ ഇന്ന് നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, 8:00 സാഹിത്യവേദി, 8:15 ടുഡേ ഇൻ പാർലമെന്റ്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഇംഗ്ലീഷ് പരിപാടി, 9:45 മൊഴിയാം ഒരു കഥ, കാരൂർ എഴുതിയ കഥ ലുബ്ധൻ, അവതരണം ഐശ്വര്യ, 10:00 മെഹ്ഫിൽ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:10 മുതൽ FM Gold ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ TG രാമചന്ദ്രൻ പിള്ള അവതരിപ്പിക്കുന്നു. 6:00 ഉഷമലരി, വയലോപ്പിള്ളിയുടെ കയ്പവലരി എന്ന കവിത ആലാപനം സരിത രാജീവ്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:15 മലയാള മനോരമ അധ്യാത്മ രാമായണം 9-ാം ദിവസം, കവലം ശ്രീകുമാർ പാരായണം ചെയ്തത്, 6:25 ഉദയഗീതം ദീപ മന്മഥൻ പാടിയത്, 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ പ്രൊഫസർ PR ലളിതമ്മ അവതരിപ്പിക്കുന്നു, 7:05 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിലെന്ന്, ആയരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ചലച്ചിത്ര ഗാനങ്ങൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 89-ാം ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 സംഗീത സരണി, 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 നേർവഴി, വിദ്യാർത്ഥിനിയായ അർച്ചന ജോണുമായി അഭിമുഖം, 10:15 തമിഴ് ചൊൽമാലൈ, 11:00 ഗാനകൈരളി, മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി പുതുക്കോട് കൃഷ്ണമൂർത്തി കൃതികൾ, 11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12:15 ഏകധാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര പേവിഷബാധ പ്രതിരോധം ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ എഴുതി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ച പരിപാടി, 2:15 തുടർനാടകം കുടത്തിലെ വിളക്ക്, 2:30 3:30 4:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:00 കൂട്ടുകാരി പിലാറ്റീസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം, 4:00 വെള്ളി വെളിച്ചം, 4:45 പാട്ടുകളം, കലാപീഠം സനിൽ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം. അഞ്ചു മണിക്ക് സംസ്കൃതം പരിപാടി ഡോക്ടർ ശോഭാ പി നടത്തുന്ന പ്രഭാഷണം, 5:15 5:40 8:40 ചലച്ചിത്ര ഗാനങ്ങൾ, 5:20 അധ്യാത്മ രാമായണ പാരായണം 9-ാം ദിവസം, 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 5:45 ഭക്തിഗാനങ്ങൾ കൃഷ്ണേന്ദു SK പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം ഡോക്ടർ TK അനികുമാരിയുമായി അഭിമുഖം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 യുവവാണി, 8:00 നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും 2-ാം ഭാഗം, 8:15 പാർലമെന്റിൽ ഈ വാരം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 അവലോകനം, രചന ആതിര ബി അശോക്, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ, 11:15 മുതൽ രാവിലെ 5:48 വരെ FM Gold ഡൽഹിയിലെ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ അറിയിപ്പുകൾ സമാപിക്കുന്നു.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ് കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞത് 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NBS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസിൽ 10-ാം ക്ലാസിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC/ST വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5%

0: മാർച്ച് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashvani. The news read by Anuja Kumar. The Union Cabinet today approved a draft bill to set up fast-track courts and to ensure stricter punishment in cases of paper leaks and exam malpractices. The Cabinet meeting chaired by Prime Minister Narendra Modi at the Parliament House complex approved the draft bill. Sources told Akashvani News that the proposed legislation is expected to be introduced in the Parliament next week. In a video message yesterday, Prime Minister Modi had announced regarding bringing a bill with provisions for strong action in cases of paper leaks will be introduced in the Parliament. Union Ministers J.P. Nadda and Dr. Jitendra Singh today met the CJP delegation in New Delhi. Talking to media after the meeting, Mr. Nadda said they gave patient hearing to the demands of the CJP regarding reforms in the examination system. Mr. Nadda said that the CJP had put forth three main demands and also suggested some reforms to curb examination paper leak. Mr. Nadda added that the government will hold another round of discussion with the delegation tomorrow.
2: The meeting lasted for nearly 2 hours. I, along with Union Minister Jitendra Singh, participated in the discussion. The discussions were held in a cordial atmosphere and various issues were discussed from every perspective. Their proposal was also discussed.
1: Spokesperson of the CJP, Ashutosh Ranka, who was part of the CJP delegation, claimed that the government has in principle agreed to two of their demands.
3: There is an in principle agreement on compensation and legal cases. It is positive.
1: Union Parliamentary Affairs Minister Kiran Rijiju today said that Prime Minister Narendra Modi has emphasized that there should be no delay in bringing a stringent bill to prevent malpractices in examinations. Talking to reporters at the Parliament premises, Mr. Rijiju said the country also wants the same and there should be no obstruction to the passage of the bill. Mr. Rijiju said the government is taking important steps to safeguard the future of students. He added that if the opposition creates hurdles in parliamentary discussions on the issue, it will have to face the anger of the country's youth. The Cabinet Committee on Economic Affairs has approved third and fourth rail line of Bellary-Guntakal section in Karnataka and Andhra Pradesh with a total cost of 1,264 crore rupees. It will increase the existing network of the Indian Railways by about 46 kilometers. Briefing media in New Delhi this afternoon, Information and Broadcasting Minister Ashwini Vaishnaw said it will improve connectivity between Andhra Pradesh and Karnataka. He also informed about the Cabinet's approval for Bharat Audyogik Vikas Yojana Rasayan or Bhavya Rasayan scheme for establishing three dedicated chemical parks in the country.
4: Andhra aur Karnataka ko jodne wale.
5: The Cabinet has approved the third and fourth railway lines on the important economic corridor connecting Andhra Pradesh and Karnataka. Secondly, a new scheme has been approved to develop India's chemical sector in an entirely new way. Like semiconductors, the chemical industry is a foundational industry, so it was very important to adopt a new approach for its development.
4: Isliye bahut important tha is industry ke liye ek naye tarike se sochna.
1: Bhavya Rasayan scheme will have a total financial outlay of 3,030 crore rupees. The scheme would run for a period of 5 years from 2026-27 to 2030-31. Mr. Vaishnaw said centre will provide a grant of up to 1,000 crore rupees per park. This will be subject to minimum contribution of 500 crore rupees by the concerned state government. The Delhi Metro Rail Corporation has informed that New Delhi Metro Station has been closed till further instructions. The Metro Rail Corporation also informed that no interchange facility shall be available at this station. Earlier, 17 metro stations were closed since 7:30 this morning until further notice. Interchange facilities is available at Rajiv Chowk, Mandi House and Central Secretariat. In the Commonwealth Games in Glasgow, India's Srihari Nataraj advanced to the men's 50-metre backstroke semi-finals on the second day. Nataraj clocked 25.52 seconds in the heats to qualify 14th among the 16 semi-finalists. The semi-finals will be held tonight. And that is the end of this news bulletin.
6: ആകാശവാണി കോഴിക്കോട്. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
7: കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനവും സെന്റർ ഓഫ് എക്സലൻസ് പ്രഖ്യാപനവും മന്ത്രി റോജി.എം. ജോൺ നിർവഹിച്ചു. എഞ്ചിനീയറിംഗ് മേഖലയിലും ഡിജിറ്റൽ സാങ്കേതിക രംഗത്തുമുള്ള സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന കാലമാണിത്. പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തും മാറ്റം കൊണ്ടുവരികയും വിദ്യാർത്ഥികളെ അതിനായി പ്രാഗപ്പെടുത്തുകയും വേണം. അലൂമിനി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് കോളേജിൽ പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് K.J. എന്ന MLA അധ്യക്ഷനായി, പ്രിൻസിപ്പൽ ഡോക്ടർ E.A. ജാസ്മിൻ, UG Dean ഡോക്ടർ B. ശ്രീജിത്ത്, PTA വൈസ് പ്രസിഡന്റ് K. അശോക് സാമുവൽ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ K.M. ഷിഹാബുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ A.M. സജീബ്, അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് K. ഹർഷിദ്, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ M.A. ഫർഹാൻ അസീസ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റുടെ അവാർഡ് ദാനവും മന്ത്രി റോജി.എം. ജോൺ നിർവഹിച്ചു. കലാലയങ്ങളിൽ അക്കാദമിക വിഷയങ്ങൾക്കുള്ള അതേ പ്രാധാന്യം കായിക രംഗത്തിനും നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. ക്ലാസ് മുറികളുടെ തുടർച്ചയാകണം കായികരംഗം. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയിൽ കായിക രംഗത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. കളിക്കളത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ വിദ്യാർത്ഥികളെ ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്നതിനൊപ്പം ശാരീരികവും മാനസികവുമായ കരുത്തു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ വിവിധ വകുപ്പുകളുമായി ചേർന്ന് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. 2025-26 അധ്യയന വർഷം അക്കാദമിക കായിക മേഖലയിൽ ദേശീയ അന്തർദേശീയ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് K.J. എന്ന MLA അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലാണ് ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുക. കോഴിക്കോട് സാഹിത്യ നഗരമെന്ന പെരുമ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനി കില ചുക്കാൻ പിടിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും കിലയും തമ്മിൽ കരാറിൽ ഒപ്പുവച്ചു. മേയർ ഒ സദാശിവം, കില ഡയറക്ടർ ജനറൽ N. ദേവിദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2023 October 31 കോഴിക്കോട് സാഹിത്യ നഗര ശൃംഖലയിൽ ഇടം നേടിയത്. ഇന്ത്യയിലെ തന്നെ ആദ്യ സാഹിത്യ നഗരമെന്ന ആ പദവിയിലേക്കെത്താൻ കിലയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. സാഹിത്യ നഗരം ബ്രാൻഡിംഗ് 4 വർഷം കൂടുമ്പോൾ വിലയിരുത്തിയ ശേഷമാണ് ആ പദവി നിലനിർത്തുക. അതിനു തക്ക തയ്യാറെടുപ്പുകളാണ് കിലയുടെ നേതൃത്വത്തിൽ ഇനിയുണ്ടാവുക. കോഴിക്കോട് നഗരത്തിന് പുറത്തേക്ക് സാഹിത്യ നഗരത്തിന്റെ ബ്രാൻഡിംഗ് എത്തിക്കുകയാണ് പ്രധാനം. രാജ്യത്തിന്റെ ആദ്യ നഗരമായതിനാൽ ആ രീതിയിൽ മറ്റിടങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചാൽ അത് വലിയ സാധ്യതകളാണ് തുറന്നു നൽകുക. ലോകത്തിലെ മറ്റു സാഹിത്യ നഗരങ്ങളിലെ നല്ല മാതൃകകൾ പഠിക്കാനും അത്തരമുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുമെല്ലാം ഇടപെടലുണ്ടാകും. അതിലൂടെ കോഴിക്കോടും ഒരു മാതൃകയാവുകയാണ്. സാഹിത്യം പറയുന്നതിനോടൊപ്പം നാടിന്റെ ടൂറിസം സാമ്പത്തിക മേഖലകളിലെല്ലാം മുന്നേറ്റം ഉണ്ടാക്കാനുമാവും. അതിനുള്ള ഇടപെടലുകളാണ് ഇനിയുണ്ടാവുക. രാമനാട്ടുകര നഗരസഭ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പിന്തുണ പദ്ധതിയായ GOAL 2026 പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കല്ലട മുഹമ്മദ് അലി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് P.A. മുഹമ്മദ് റിയാസ് MLA മുഖ്യാതിഥിയായിരുന്നു. വിദ്യാഭ്യാസ തിരുസമിതി അധ്യക്ഷൻ K.P. നാസർ ഉപഹാരസമർപ്പണം നടത്തി. നഗരസഭാ സെക്രട്ടറി P. ശ്രീജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ V. മിതുഷ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായി

0: കെ കെ മുഹമ്മദ് കോയ, ഫൈസൽ പള്ളി ആളി, ടി സുമതി, സജന റഷീദ്, കൌൺസിലർ കെ സുധീഷ് കുമാർ, മുൻ ചെയർപേഴ്സൺമാരായ വി എം പുഷ്പ, ബുഷ്ര റഫീഖ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം സി അംസക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. എസ് എസ് സി, പ്ലസ് ടു, എൽ എസ് എസ്, യു എസ് എസ്, എൻ എം എം എസ് പരീക്ഷകളിലെ വിജയികൾക്കും മാനക് ഇൻസ്പെക്ടർ അവാർഡ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നഗരസഭയിലെ വിവിധ അംഗൻവാടിയിൽ പ്രവേശനം നേടിയ കുഞ്ഞുങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. നിപ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നൽകി പി എച്ച് സി ജീവനക്കാരെ ആദരിക്കുകയും ചെയ്തു. കൊയിലാണ്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആശുപത്രി സന്ദർശിക്കാനെത്തിയ മന്ത്രി ജനപ്രതിനിധികളുമായും ആശുപത്രി വികസന സമിതി അംഗങ്ങളുമായി അവലോകന യോഗത്തിൽ സംബന്ധിച്ചു. പ്രവൃത്തി പൂർത്തിയാകുന്നവരെ സൗകര്യങ്ങൾക്കായി തൊട്ടടുത്തുള്ള 10 സെന്റ് റവന്യൂ ഭൂമി വിട്ടു നൽകാൻ ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശുപത്രി രക്തബാങ്ക് ഉടൻ ആരംഭിക്കും. അത്യാഹിത വിഭാഗത്തിൽ നിന്നുള്ള ഒഴിവുകൾ 4 മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക ഉടൻ നികത്തും. അസിസ്റ്റന്റ് സർജൻ, റേഡിയോളജിസ്റ്റ്, അനസ്തറ്റിസ്റ്റ്, ജൂനിയർ കൺസൾട്ടന്റ് എന്നിവയെ നിയമിക്കും. സർക്കാർ ആശുപത്രികളിലെ പോരായ്മകൾ പരിഹരിക്കും. രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കുകയും ചെയ്യും. പൊതുജന സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി ആശുപത്രികളുടെ ഭൌതിക നിലവാരം ഉയർത്തും. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ MLA അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ MP വിശിഷ്ടാതിഥിയായി.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
2: ആകാശവാണി.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും പരിപാടിയിൽ മുന്നേറാം കൃഷിയിലൂടെ മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും ഡോക്ടർ നിതേഷ് പി സംസാരിക്കുന്നു. രാത്രി 8 സാഹിത്യവേദിയിൽ ജയറാണി ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ മംഗല്യസൂത്രം. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ പ്ലസ് വണ്ണിലേക്ക് പരമ്പര കെമിസ്ട്രി അവതരിപ്പിക്കുന്നത് സന്ധ്യ എസ് എസ്. ഇന്ന് രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ തഞ്ചാവൂർ എ ട്രഷർ ട്രോവ് ഓഫ് ഡിസ്റ്റിങ്ക്ട് ഹെറിറ്റേജ് ശ്രീകുമാർ പൂവനിക സംസാരിക്കുന്നു. 9:45 മൊഴിയാം ഒരു കഥയിൽ കാരൂർ എഴുതിയ കഥ ലുബ്ധൻ അവതരണം ഐശ്വര്യ. രാത്രി 10 മെഹ്ഫിൽ

നാളെ രാവിലെ 7 മണിക്കുള്ള വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ പ്രൊഫസർ പി ആർ ലളിതമ്മ അവതരിപ്പിക്കുന്നു. നാളെ 8:45 സംഗീത സരണിയിൽ കർണാടക സംഗീത പാഠം. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭ അയ്യർ, പഠിക്കുന്നത് കൃഷ്ണരഞ്ജിനി പി എൽ. രാവിലെ 10:15 തമിഴ് ചൊൽമാലയിൽ പൂവി ഒരു മീൾ പയനം, പ്രൊഫസർ നാഗരാജ് നടത്തുന്ന പ്രഭാഷണം. ശ്യാമള സ്വാമിനാഥൻ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ സന്യാസം. തുടർന്ന് തിരൈപ്പൂക്കൾ. നാളെ 11 മണിക്ക് ഗാനകേരളയിൽ മലയാള കൃതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി, പുതുക്കോട് കൃഷ്ണമൂർത്തി കൃതികൾ. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പേവിഷബാധ പ്രതിരോധം, ഡോക്ടർ നീന മേരി ഡൊമിനിക് സംസാരിക്കുന്നു. നാളെ 2:15 തുടർനാടകം കുടത്തിലെ വിളക്ക് 1-ാം ഭാഗം, രചന പ്രൊഫസർ എൻ കൃഷ്ണപിള്ള.

റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള. നാടകവേദി തിരുവനന്തപുരം. നാളെ വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരി പരിപാടിയിൽ പിലാറ്റീസ് ട്രെയിനറായ സ്നേഹ അജിത്തുമായി അഭിമുഖം. നാളെ വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ കർക്കിടകത്തിൽ പച്ചമരുന്നുകൾ ഉൾപ്പെടുത്തിയ തീറ്റ പശുക്കൾക്കുമാകാം. ഡോക്ടർ ടി കെ അനികുമാരിയുമായി അഭിമുഖം. നാളെ രാത്രി 8 മണിക്ക് നാടകം കുഞ്ഞമ്മയും കൂട്ടുകാരും 2-ാം ഭാഗം. ഉറൂബ് എഴുതിയ നോവലിന്റെ റേഡിയോ രൂപം. റേഡിയോ ആവിഷ്കാരം സംവിധാനം എസ് ചന്ദ്രിക. നിർവഹണം എം രാജീവ് കുമാർ. ശബ്ദം നൽകിയവർ അണ്ടൂർക്കോണം മുബാറക്, രവി കെ പപ്പാട്, കെ എസ് ആനന്ദൻ, എം വി ശശികുമാർ, മണികണ്ഠൻ മടവൂർ, എം എസ് രാകേഷ്, ഭരതന്നൂർ ശാന്ത, എൻ സുനിത, പന്തളം രാധാമണി, ഒ ശ്രീധരി.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചിക നിധിഹ ഝാഹ. ആദൌ മുഖ്യാഹ വാർത്താഹ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന അദ്യ പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ അഥ പരീക്ഷാ കദാചാര പ്രകരണാനാം ദ്രുത ന്യായാലയാനാം സംസ്ഥാപനായ കഠോര ദണ്ഡസ്യ വിധാനായ ച ഏകസ്യ പ്രാരൂപ വിധേയകസ്യ സ്വീകൃതിഹി പ്രദത്ത. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ബലാരി ഗുന്തകൽ രേല പരിയോജനായൈ അനുമോദിതം ചതുഃഷ്ട്യധിക ദ്വാദശശത കോടി പരിമിതം ദ്രവ്യം. അപരത്ര അംഗീകൃത ത്രിരസായനോദ്യാന സംവലിത ഭവ്യ രസായന പരിയോജന. കേന്ദ്രമന്ത്രിഭിഃ സിജെപി പ്രതിനിധിമണ്ഡലേന സഹ നവദില്യാം സമ്പാദിതം ഉപവേശനം. ശ്വസ്താവത് പുനഃ പ്രവർത്തയിഷ്യത്തെ ദ്വിപക്ഷീയ വാർത്താക്രമഃ. നീട പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ പ്രകരണം സമാശ്രിത്യ സംസദി അദ്യാപി അനുവൃത്തഃ കോലാഹലഃ. പ്രതിപക്ഷസ്യ വിരോധോദ്ഘോഷേണ സോമവാസര പര്യന്തം അപവാരിതം സംസദഃ കാര്യജാതം. പാകിസ്ഥാനാവൃത ജമ്മുകശ്മീര ക്ഷേത്രേ ജായമാനസ്യ അത്യാചാരസ്യ അഥ മാനവാധികാര ഹനനസ്യ സംയുക്തരാഷ്ട്രസംഘേന കൃതാം ഉപേക്ഷാമാദായ ഭാരതേന പ്രകടീകൃതഃ തീവ്രഃ ഖേദഃ. അപി ച വിശ്വ കനിഷ്ഠ സ്ക്വാഷ് പ്രതിയോഗിതായാം ഭാരതസ്യ ക്രീഡികാ അനാഹത സിംഹഃ പ്രാഗുപാന്ത്യ ചക്രം വിജിത്യ ഉപാന്ത്യ ചക്രം പ്രാവിശത്. अथ वार्ताः विशदीकृत्य. केन्द्रीय मन्त्रिमण्डलेन अद्य प्रश्नपत्र गोप्यता भंग अथ परीक्षा कदाचार प्रकरणानां द्रुत न्यायालयानां संस्थापनाय सहैव कठोर दण्डस्य विधानाय एकस्य प्रारूप विधेयकस्य स्वीकृतिः प्रदत्ता. സംസദി പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ അധ്യക്ഷതായാം സമ്പന്നേ മന്ത്രിമണ്ഡലീയോപവേശനേ അസ്യ പ്രാരൂപ വിധേയകസ്യ അനുമോദനം കൃതം. കേന്ദ്രീയ മന്ത്രിമണ്ഡല ആർത്ഥിക കാര്യസമിത്യാ കർണാടകാന്ധ്രപ്രദേശ രാജ്യയോഃ മധ്യേ സ്ഥിതസ്യ ബല്ലാരി ഗുന്തകൽ രേലഖണ്ഡസ്യ രേലപഥ പങ്ക്തേഃ നിർമ്മാണ പ്രസ്താവായ സ്വീകൃതിഃ പ്രഖ്യാപിതാ. അദ്യ അപരാഹ്ണേ നവദില്യാം പ്രസാരമാധ്യമാൻ സംബോധയൻ സൂചനാ പ്രസാരണമന്ത്രി അശ്വിനി വൈഷ്ണവ അബ്രവീത് യത് ഏഷാ പരിയോജന ആന്ധ്രപ്രദേശ് കർണാടക രാജ്യയോഃ മധ്യേ ഗമനാഗമന സമ്പർക്കം ഭൃശം ദൃഢയിഷ്യത്തെ. ഏഷാ കാര്യയോജന താവത് പ്രധാനമന്ത്രി ഗതിശക്തി രാഷ്ട്രീയ മഹായോജനായാഃ ആധാരേണ പരികൽപിത വർത്തതെ. യസ്യാഃ മുഖ്യം ലക്ഷ്യം താവത് ഏകീകൃത നിയോജനേന തഥാ ഹിതധാരകാണാം പരാമർശൈഃ ബഹുമാധ്യമിക സമ്പർക്കസ്യ അഥ സംഭാരദക്ഷതായാഃ സമഭിവൃദ്ധിഃ വർത്തതെ.

0: पर्यावरण विदः सामाजिक कार्यकर्तुः च सोनम वांगचुक इत्याख्यस्य 26 दिनात्मकं सुदीर्घम् अनशनम् ह्यः रात्रौ गुरुग्रामस्य एकस्मिन् निज चिकित्सालये विश्रान्तिमगात्। एतत् अनशनम् जेपी नड्डा जितेन्द्र सिंहयोः गरिमामय उपस्थितौ सम्पन्नम्। वांगचुक वर्येण निगदितं यत् बहुविधानां पक्षाश्रयणाम् उपरि सुदीर्घ विचार विमर्शस्य अनन्तरमेव एषः निर्णयः गृहीतः। अद्य भारतस्य राष्ट्रपति पदासीना द्रौपदी मुर्मुः भारत रोमानिया देशयोः मध्ये आर्थिक निवेश सम्बन्धानां विस्ताराय आह्वानम् अकरोत्। तया प्रोदीरितं यत् द्वयोः राष्ट्रयोः मध्ये गभीर वाणिज्यिक सहयोगाय अदूषिता अनन्ता च क्षमता विद्यते। विश्व कनिष्ठ स्क्वाश प्रतियोगितायां भारतस्य क्रीडिका अनाहत सिंहः मिस्र देशस्य हबीबा रिज्क इत्येताम् 11-7 11-5 11-9 इत्यंकान्तरालेन पराभूय प्रागुपान्त्यचक्रं विजित्य उपान्त्यचक्रं प्राविशत्। विजयेनानेन अनाहत सिंहः अस्मिन् विश्वस्तरीय द्वन्द्वे अश्रान्तं द्वितीयवारं उपान्त्यचक्रं प्राप्य प्रथम भारतीय क्रीडिकात्वेन इतिहासम् अरचयत्। सम्प्रति सा खलु स्वर्णपदकस्य शीर्षक विजयाय परिगणिता वर्तते। इति वार्ताः।
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. പാർലമെന്റ് സമ്മേളനത്തിൽ അടുത്ത ആഴ്ച ബിൽ അവതരിപ്പിക്കും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നിയമനിർമ്മാണം കാലതാമസം കൂടാതെ ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ബിൽ പാസാക്കുന്നതിന് ഒരുവിധ തടസ്സവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ നിർണായക നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു.
5: ബിൽ തോ ഹം ലോഗ് തോ തയ്യാറി കർ രഹേ ഹൈ, ടൈമിംഗ് വഗറ ഹം ബതായേംഗേ. ഹം തോ പ്രധാനമന്ത്രി ജി നേ കഹാ ഹൈ കി ഛാത്രോ കോ ലേകർ കേ ജോ ഹം ബിൽ ला रहे हैं तो उसमें कोई विलंब नहीं होना चाहिए. देश भी ये चाहते हैं जो प्रधानमंत्री जी ने कहा है. इसमें कोई रुकावट पैदा करने के लिए कोई हटकंडे अपनाना ठीक नहीं होगा. वी आर टेकिंग इम्पोर्टेंट स्टेप फॉर द फ्यूचर ऑफ द स्टूडेंट्स.
1: CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും. പരീക്ഷാ രീതികളുടെ പരിഷ്കരണം സംബന്ധിച്ച CJPയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ JP നദ്ദ പറഞ്ഞു. മൂന്ന് നിർദ്ദേശങ്ങളാണ് CJP മുന്നോട്ട് വച്ചതെന്നും നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CJP മുന്നോട്ട് വച്ച രണ്ട് ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി CJP വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയ്യൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി S ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KCB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി K മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCC കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാനാവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31 അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
6: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
1: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5 സ്ഥാനത്തെത്തി കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് P മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് IT മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. KTDC യുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത.

0: പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 മില്യൺ തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ് 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്.
1: പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ട്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. ദേശീയ പ്രക്ഷേപണ ദിനം പ്രക്ഷേപണത്തിന്റെ പ്രസക്തി. തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നു. ഇതേ ദിവസമാണ് 1927 രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ മുംബൈയിൽ നിന്നാണ് ആരംഭം. ഈ കമ്പനി 1936 ജൂൺ 8 ഓൾ ഇന്ത്യ റേഡിയോയായി. സെൻട്രൽ ന്യൂസ് ഓർഗനൈസേഷൻ അഥവാ CNO അടുത്ത വർഷം നിലവിൽ വന്നു. അതേ വർഷം തന്നെ AIR കമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ കീഴിലായി. 4 വർഷം കഴിഞ്ഞ് അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിലായി. തൊട്ടടുത്ത വർഷം CNO 2 വിഭജിച്ചു. ന്യൂസ് സർവീസ് ഡിവിഷൻ, എക്സ്റ്റേണൽ സർവീസ് ഡിവിഷൻ എന്നിങ്ങനെ. ഭാരതം പരമാധികാര റിപ്പബ്ലിക് ആയപ്പോൾ 1956 ആകാശവാണി എന്നായി ഈ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്ററുടെ പേര്. ചലച്ചിത്ര ഗാനങ്ങൾ മുഖ്യ ഘടകമാക്കിക്കൊണ്ട് 1957 ജനപ്രിയമായ വിവിധ് ഭാരതി സർവീസ് ആരംഭിച്ചു. ആരംഭിച്ച അന്ന് മുതൽ ആകാശവാണി അതിന്റെ അടിസ്ഥാന പ്രമാണമായ ബഹുജനഹിതായ ബഹുജനസുഖായ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വിവരവും വിജ്ഞാനവും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദൂരവും ദുർഘടവുമായ പ്രദേശങ്ങൾക്ക് ആകാശവാണി ഊന്നൽ നൽകുന്നുണ്ട്. അതിന്റെ ലക്ഷ്യം ലാഭമല്ല, പൊതുജന സേവനമാണ്, പ്രാദേശിക വികാസമാണ്. തമിഴ്നാട്ടിൽ ഒരിനം നെല്ലിന്റെ പേര് റേഡിയോ നെല്ല് എന്നാണ്. അത്യുൽപാദന ശേഷിയുള്ള ആ വിത്തിനം പ്രചരിപ്പിക്കുന്നതിൽ ആകാശവാണി വഹിച്ച പങ്കിന്റെ സൂചകമാണിത്. പ്രകൃതി ദുരന്തം നടക്കുന്ന സ്ഥലങ്ങളിൽ ആകാശവാണി പ്രക്ഷേപകർ എത്തുന്നു, പൊതുജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്നു. കാലാവസ്ഥ മുന്നറിയിപ്പ് കടലിൽ പോകുന്നവർക്കും നൽകുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ പോലുള്ള സംരംഭങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതും ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. ദേശീയ ഐക്യത്തിനും വിദ്യാഭ്യാസത്തിനും പൌരശാക്തീകരണത്തിനും ഉതകുന്ന മാധ്യമമായാണ് ഗവൺമെന്റ് റേഡിയോ വിഭാവനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ നൽകുന്നതിനും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും ഉത്തമ ഉപാധിയായിരുന്നു റേഡിയോ. കുരുക്ഷേത്രയിലെ ഇന്ത്യൻ അഭയാർത്ഥികളെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അഭിസംബോധന ചെയ്തത് റേഡിയോയിലൂടെയാണ്. ഇന്ന് ആകാശവാണിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രചോദനമേകുന്ന മൻ കി ബാത് എന്ന പ്രതിമാസ പ്രക്ഷേപണ പരമ്പരയിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദാരമായ പിന്തുണയോടെ പൊതുജനസേവന മാധ്യമം എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് ആകാശവാണി കാഴ്ചവെക്കുന്നത്. തൊഴിലിൽ ഏർപ്പെട്ട് തന്നെ ആസ്വദിക്കാനാവുന്ന മാധ്യമമാണ് എന്നതാണ് ഇതിന്റെ മേന്മ. റേഡിയോയും അതിന്റെ ശ്രോതാക്കളുമായുള്ള ബന്ധത്തിന്റെ ഈടുവയ്പാണ് നാടെമ്പാടുമുള്ള റേഡിയോ ക്ലബ്ബുകളും ലിസണേഴ്സ് ക്ലബ്ബുകളും. അത് ആകാശവാണി മുൻകൈയെടുത്തതല്ല, ശ്രോതാക്കളുടെ തന്നെ ഒരുമയിൽ രൂപപ്പെട്ടവയാണ്. പണ്ടൊക്കെ ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും വള്ളംകളിയുടെയും ഒക്കെ നേരിട്ടുള്ള പ്രക്ഷേപണം റേഡിയോയിലൂടെ മാത്രമാണ് ജനലക്ഷങ്ങൾ ആസ്വദിച്ചിരുന്നത്. ശബരിമല മകരജ്യോതി തത്സമയ പ്രക്ഷേപണം, വിവിധ സംഗീത പരിപാടികൾ എന്നിവ തത്സമയം ഉൾക്കൊള്ളാൻ കൂടുതൽ പേർ ഇപ്പോഴും റേഡിയോയെ ആശ്രയിക്കുന്നു. പണ്ട് രാമായണം മഹാഭാരതം പരമ്പരകൾ കാണാൻ ജനങ്ങൾ TVക്ക് ചുറ്റും കൂടിയിരുന്നതുപോലെ മാസത്തിലെ അവസാന ഞായറാഴ്ചയിലെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് കേൾക്കാൻ ജനം റേഡിയോയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്നത് ഇപ്പോൾ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കാണാം. ഒരു കാലത്ത് റേഡിയോ ഒരു ഭാഗത്തേക്ക്

0: മാത്രം സംസാരിക്കുന്നതായിരുന്നു. റേഡിയോയുടെ മുഖ്യപരിമിതി അതാണെന്ന് വിഖ്യാത തത്വചിന്തകനായ ബെർത്തോൾഡ് ബ്രെഹ്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത് തിരുത്തിയേനെ. കാരണം റേഡിയോ ഇന്ന് ഇന്ററാക്റ്റീവ് പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ത്യയുടെ 150 കോടി ജനങ്ങളിൽ 98% പേരും അതിന്റെ ശ്രോതാക്കളാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് വിവരങ്ങൾ നൽകുന്നതിനും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും ഉത്തമ ഉപാധിയായിരുന്നു റേഡിയോ. മനുഷ്യ ജീവിതത്തിന്റെ ഗതിവേഗം വർദ്ധിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ ചടഞ്ഞിരുന്നു കാണാൻ അവസരമില്ല. എന്നാൽ പാടത്തോ പറമ്പിലോ വീട്ടിലോ ബോട്ടിലോ ഒക്കെ ജോലി ചെയ്യുമ്പോഴും റേഡിയോ ശ്രവണം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ റേഡിയോയുടെ പ്രൈം ടൈം പ്രഭാതമാണ്. നിത്യയാത്രയിലെ മുഖ്യ വിജ്ഞാന വിനോദോപാധി ഇന്ന് റേഡിയോയാണ്. റേഡിയോ ഇല്ലാത്ത കാറുകൾ ഇന്ന് കുറവാണ്. ആകാശവാണിയുടെ വസ്തുനിഷ്ഠതയും വിശ്വാസ്യതയും വളരെ അംഗീകരിക്കപ്പെട്ടതുമാണ്. ഇതുകൂടാതെ മൊബൈൽ ഫോണിൽ തന്നെ ഇന്ന് റേഡിയോ ആപ്പ് ലഭ്യമാണ്. ന്യൂസ് ഓൺ എയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇന്ത്യയിലെ എല്ലാ നിലയങ്ങളിലെയും പരിപാടികൾ നമുക്ക് വിരൽത്തുമ്പിൽ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, നിയമനിർമ്മാണ സഭകൾ, നിയമങ്ങൾ, ഭരണഘടന, പഞ്ചവത്സര പദ്ധതികൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, മത സാംസ്കാരിക പരിപാടികൾ, സിനിമ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലവിലുള്ള ഭൂരിപക്ഷം വാക്കുകളും ആവർത്തിച്ചുള്ള പ്രക്ഷേപണങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഉറപ്പിച്ചത് ആകാശവാണിയാണ്. വാർത്തകളിലും അറിയിപ്പുകളിലും ആഖ്യാനങ്ങളിലും മാനക ഭാഷ മാത്രം റേഡിയോ ഉപയോഗിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സൃഷ്ടിയാണ് റേഡിയോ. 1910-നും 1920-നും ഇടയിൽ തുടക്കമിട്ട റേഡിയോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഡിജിറ്റൽ വിപ്ലവത്തിലാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി റേഡിയോയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ദിവ്യമായ അനുഗ്രഹവും ശക്തിയുമാണ്. കുരുക്ഷേത്രയിലെ അഭയാർത്ഥികൾക്ക് സന്ദേശം നൽകാൻ ന്യൂഡൽഹിയിലെ ആകാശവാണിയിലേക്ക് പോകും വഴിയാണ് മഹാത്മജി ഇത് പറഞ്ഞത്. മഹാത്മാഗാന്ധി ചരിത്രധന്യമായ ആ പ്രഭാഷണം നടത്തിയ സ്റ്റുഡിയോ ബാപ്പു സ്റ്റുഡിയോ എന്ന് അറിയപ്പെടുന്നു. ജനങ്ങളുമായുള്ള ആശയവിനിമയത്തിനും രാഷ്ട്രനിർമ്മാണത്തിനുമുള്ള ഉപകരണമായാണ് ജവഹർലാൽ നെഹ്റു ആകാശവാണിയെ കണ്ടത്. മഹാത്മാഗാന്ധിയുടെ വിയോഗത്തെ തുടർന്ന് പ്രകാശം മറഞ്ഞു എന്ന പ്രഭാഷണം അദ്ദേഹം നടത്തി. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് പ്രൊഫസർ MV ഗോപാലസ്വാമിയാണ്. എത്രയെത്ര മഹാരഥന്മാരെയാണ് ആകാശവാണി കണ്ടെത്തിയത്. ഈ മാസം 11-ന് നമ്മെ വിട്ടുപിരിഞ്ഞ S ജാനകി എന്ന ഗാനകോകുലത്തെ കണ്ടെത്തിയത് ആകാശവാണിയാണ്. അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ സംഗീത പരീക്ഷയിലൂടെയാണിത്. മെൽവിൻ ഡിമല്ലോ എന്ന ജനപ്രിയ ഇംഗ്ലീഷ് വാർത്താ വായനക്കാരനെയും കണ്ടെത്തിയത് ആകാശവാണിയാണ്. സംഗീതത്തിന്റെ ചക്രവർത്തിനിയെന്ന് നെഹ്റു വിശേഷിപ്പിച്ച MS സുബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ തുടങ്ങിയ സംഗീത പ്രതിഭകളെ ആകാശവാണി ഉയർത്തി. ഫിറാഖ് ഗോരഖ്പുരിയും സുമിത്രാനന്ദൻ പന്തും അമൃത പ്രീതയും ആകാശവാണിയുടെ സാഹിത്യ പരിപാടികളുടെ ഭാഗമായിരുന്നു. മലയാളത്തിൽ നിന്നാകട്ടെ അക്കിത്തം, ജി ശങ്കരക്കുറുപ്പ്, പി ഭാസ്കരൻ, പി കേശവ് ദേവ്, UA ഖാദർ, NN കക്കാട്, തിക്കൊടിയൻ, ഉറൂപ്പ് തുടങ്ങിയവർ ആകാശവാണിയുടെ സ്റ്റാഫ് ആർട്ടിസ്റ്റുകളായിരുന്നു. പി പത്മരാജൻ, കെ രാഘവൻ, MG രാധാകൃഷ്ണൻ എന്നിവർ ആകാശവാണിയുടെ ഭാഗമായിരുന്നു. KP ഉദയഭാനു, കമുകറ പുരുഷോത്തമൻ, നെയ്യാറ്റിൻകര വാസുദേവൻ, പാലാ CK രാമചന്ദ്രൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് തുടങ്ങിയവരുടെ സാന്നിധ്യം ആകാശവാണിയെ ധന്യമാക്കി. ശാസ്ത്രീയ ഗാനത്തിലായാലും നാടോടി പാട്ടിനായാലും റേഡിയോയിലേതുപോലെ പ്രാധാന്യം മറ്റൊരു മാധ്യമത്തിലും ലഭിക്കുന്നില്ല. ദുരന്ത നിവാരണം, പൊതുസേവനം, വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള വിശ്വസ്ത മാധ്യമമായിട്ടാണ് ഗവൺമെന്റ് റേഡിയോയെ കാണുന്നതെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ വിദ്യയും പ്രയോജനപ്പെടുത്തി റേഡിയോയെ കൂടുതൽ ജനപ്രിയമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയ പ്രക്ഷേപണ ദിനത്തിൽ വാർത്താ വിതരണ മന്ത്രാലയം 1927 മുതലുള്ള പ്രക്ഷേപണത്തിന്റെ പാരമ്പര്യം അനുസ്മരിച്ചു. ആധികാരികമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിസ്തുല പങ്കുവഹിച്ച പ്രക്ഷേപകർക്കും സാങ്കേതിക വിദഗ്ധർക്കും പ്രസാർഭാരതിയും ആകാശവാണിയും ആശംസ നേർന്നു. സമ്പന്നമായ ഒരു ഭൂതകാലത്തിൽ നിന്ന് സമ്പുഷ്ടമായ ഒരു ഭാവിയിലേക്കാണ് ഇന്ത്യയ്ക്കൊപ്പം ആകാശവാണിയുടെ സാർത്ഥകമായ യാത്ര. ശോഭനമായ ഒരു ഭാവിയുണ്ട് ആകാശവാണിക്ക് എന്നതാണ് പ്രക്ഷേപണ ദിനത്തിന്റെ ധന്യത. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ലക്ഷ്യത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും ആകാശവാണി എത്തട്ടെയെന്ന് ആശംസിക്കാം. അറിവിന്റെ, വിനോദത്തിന്റെ മഹാ ആകാശത്തിലെ അണയാത്ത വെളിച്ചമായി പ്രസരിക്കുന്നു റേഡിയോ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ദേശീയ പ്രക്ഷേപണ ദിനം, പ്രക്ഷേപണത്തിന്റെ പ്രസക്തി.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീതസരണി.
2: ട്രെയിൻ യാത്രക്കിടയിൽ കണക്ഷൻ ട്രെയിൻ മിസ്സാകുമോ എന്ന പേടിയിലാണോ നിങ്ങൾ? അതോ ലക്ഷ്യസ്ഥാനം മാറ്റേണ്ട അത്യാവശ്യം വന്നോ? ഇനി പേടിക്കേണ്ട. ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽവൺ ആപ്പ് യാത്രയിലായിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ യാത്രാ പദ്ധതികളിൽ മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഫീച്ചറുകൾ നൽകുന്നു. ടിക്കറ്റ് ബുക്കിംഗ് മാത്രമല്ല, യാത്രക്കിടയിൽ പ്ലാൻ മാറ്റാനും തത്സമയ വിവരങ്ങൾ അറിയാനും പുതിയ ടിക്കറ്റ് വേഗത്തിൽ ബുക്ക് ചെയ്യാനും റെയിൽവൺ സഹായിക്കുന്നു.
3: ആകാശവാണി, സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.
4: വയലും വീടും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. സ്നേഹത്തിന് മനസ്സിലാക്കുക എന്നൊരു തലം കൂടിയുണ്ട്. മറ്റൊരാളുടെ മാനസിക സ്ഥിതിയും സാഹചര്യങ്ങളും മനസ്സിലാക്കി പെരുമാറുമ്പോഴാണ് ആ സ്നേഹത്തിന് മാറ്റുകൂടുന്നത്. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം, ഗാനം, മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകൾ, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, ട്രൈക്കോ കാർഡ് എങ്ങനെയാണ് നെല്ലിലെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. മണ്ണും മണ്ണു സംരക്ഷണവും കർഷകനെ സംബന്ധിച്ച് കാർഷിക സുസ്ഥിരതയ്ക്ക് അത്യാവശ്യമാണ്. മണ്ണറിഞ്ഞു കൃഷി ചെയ്യണം എന്നാണ് പറയാറ്. കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള വെല്ലുവിളികൾ കൃഷിക്കും മണ്ണിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് മണ്ണ് സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മണ്ണറിഞ്ഞ് കൃഷി ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ഒരു വിജ്ഞാനപ്രദമായ പ്രഭാഷണം കേൾക്കാം. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിതീഷ് പി ആണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്.
1: നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും വേണ്ടി സുസ്ഥിരമായ കൃഷി സാധ്യമാക്കുന്നതിന് മണ്ണിനെ അറിഞ്ഞ് ഓരോ മണ്ണിനും അനുയോജ്യമായ പരിപാലന മുറകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന 1 ഇഞ്ച് മേൽമണ്ണാണ് ഇവിടെ കൃഷിയും ജീവനും സാധ്യമാക്കുന്നത്. ആ 1 ഇഞ്ച് മേൽമണ്ണ് രൂപപ്പെടുന്നതിന് 1000 കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും എന്നതാണ് വസ്തുത. ഓരോ പ്രദേശത്തും അത്തരത്തിൽ രൂപപ്പെടുന്ന മണ്ണിന്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അതാത് പ്രദേശത്തിന്റെ കാലാവസ്ഥ, ചരിവ്, അവിടുത്തെ പാറയുടെ അടിസ്ഥാന സ്വഭാവം, ജൈവിക പ്രവർത്തനങ്ങൾ എന്നിവയാണ്. അതുകൊണ്ട് ഓരോ പ്രദേശത്തും കാണപ്പെടുന്ന മണ്ണിന്റെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. ആ സ്വഭാവ വൈജാത്യം കൊണ്ട് തന്നെ എല്ലാതരം മണ്ണിനും യോജിച്ച ഒരു കൃഷിരീതി വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഓരോ പ്രദേശത്തിന്റെയും മണ്ണിന്റെ സ്വഭാവം അനുസരിച്ച് അതാതിടങ്ങളിലെ കൃഷിരീതിയിൽ അനുയോജ്യമായ സംരക്ഷണ മുറകൾ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. മണ്ണ് സംരക്ഷണത്തിന്റെ ആദ്യപടി എന്ന് പറയുന്നത് മണ്ണിനെ കുറിച്ച് ശാസ്ത്രീയമായ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മണ്ണ് പരിശോധനയാണ് അതിനുള്ള മാർഗം. കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ ശാസ്ത്രീയമായ രീതിയിലാണ് മണ്ണ് പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ എടുക്കേണ്ടത്. മണ്ണ് സാമ്പിൾ തെറ്റായ രീതിയിൽ എടുത്താൽ മണ്ണ് പരിശോധന കൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല. ഒരേ തരത്തിലുള്ള കൃഷിഭൂമിയാണ് കർഷകനുള്ളതെങ്കിൽ ആ സ്ഥലത്തെ പ്രതിനിധീകരിച്ച് ഒറ്റ സാമ്പിൾ എടുത്താൽ മതിയാവും. പക്ഷേ ആ ഒരു സാമ്പിൾ കൃഷി

ചിത്രത്തെ മുഴുവനായി പ്രതിനിധീകരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇങ്ങനെ പ്രാതിനിധ്യ സ്വഭാവം ഉറപ്പുവരുത്തുന്നതിന് ആ കൃഷിസ്ഥലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മണ്ണ് സാമ്പിളുകൾ എടുക്കണം. അങ്ങനെ മണ്ണ് സാമ്പിളുകൾ എടുക്കുന്ന സമയത്ത് ചെടികളുടെ നേരെ ചുവട് ഭാഗം, അതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങൾ, വളക്കുഴി, റോഡിൻ്റെ വശം തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി വേണം സാമ്പിളുകൾ എടുക്കേണ്ടത്. ഇപ്രകാരം ഒരേക്കർ കൃഷിസ്ഥലത്തിന് കുറഞ്ഞത് 10 സാമ്പിളുകളെങ്കിലും എടുക്കേണ്ടതുണ്ട്. ആ മണ്ണ് സാമ്പിളുകളെല്ലാം കൂട്ടിക്കലർത്തി ക്വാർട്ടറിംഗ് എന്ന രീതി ഉപയോഗിച്ച് നാലായി ഭാഗിച്ച് എതിർ ഭാഗത്ത് കാണപ്പെടുന്ന 2 സാമ്പിളുകൾ ഒഴിവാക്കി ബാക്കി സാമ്പിളുകൾ കൂട്ടിയോജിപ്പിച്ച് അങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഏകദേശം 1/2 കിലോ മണ്ണാണ് പരിശോധനയ്ക്ക് വേണ്ടി അയക്കേണ്ടത്. ഇനി കർഷകന് വിവിധ തരത്തിലുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് വയൽ, നിരപ്പായ പറമ്പ്, ചെരിവുള്ള പറമ്പ്, അങ്ങനെ വിവിധ തരത്തിലുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ആ ഓരോ സ്ഥലത്തിനു വേണ്ടിയും മേൽപ്പറഞ്ഞ രീതിയിൽ വെവ്വേറെ മണ്ണ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കേണ്ടതാണ്. മണ്ണ് സാമ്പിളുകൾ ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ മണ്ണിന്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മണ്ണിലെ അമ്ലത്വം അഥവാ അസിഡിറ്റി, ലവണാംശം, ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മണ്ണ് പരിശോധനയുടെ മനസ്സിലാക്കാൻ കഴിയേണ്ടതാണ്. ഇതിൽ മണ്ണിന്റെ അമ്ലത്വം അല്ലെങ്കിൽ അസിഡിറ്റി എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന നിർണായകമായ ഒരു ഘടകമാണ്. കേരളത്തിലെ മണ്ണുകളുടെ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ മണ്ണ് പൊതുവെ അസിഡിക് സ്വഭാവമുള്ളതാണ് എന്ന് കാണാൻ കഴിയും. അതിന് പ്രധാന കാരണം ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണ്. ഉയർന്ന ചൂടും തുടർന്ന് വരുന്ന തീവ്രമായ മഴയും ഒക്കെ കാരണം മണ്ണിലെ ക്ഷാരമൂലകങ്ങളായിട്ടുള്ള കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ ഒലിച്ചു പോകുന്നതിന് കാരണമാകുന്നു. എന്നാൽ അസിഡിക് മൂലകങ്ങളായ ഇരുമ്പും അലുമിനിയവും അതിനെ പ്രതിരോധിച്ച് മണ്ണിൽ നിലനിൽക്കുകയും അത് മണ്ണിന്റെ ആസിഡ് സ്വഭാവത്തിന് കാരണമാവുകയും ചെയ്യും. അസിഡിക്കായ മണ്ണിൽ ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ നിരോക്സീകരണത്തിന് വിധേയമാവുകയും ചെടികൾക്ക് ലഭ്യമല്ലാതായി തീരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചീയൽ പോലെയുള്ള കുമിൾ രോഗങ്ങൾ ആസിഡ് മണ്ണുകളിൽ കൂടുതലായി വ്യാപിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അസിഡിക്കായ മണ്ണുകളെ കുമ്മായ വള പ്രയോഗത്തിലൂടെ അസിഡിറ്റി കുറച്ചുകൊണ്ട് മാത്രമേ കൃഷിയോഗ്യമാക്കാൻ കഴിയുകയുള്ളൂ. ഇനി എത്ര അളവ് കുമ്മായം ഇടണം എന്ന് തീരുമാനിക്കുന്നത് മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ്. സാധാരണ രീതിയിൽ 1 സെന്റിന് 1 കിലോ എന്ന രീതിയിൽ നമ്മൾ കുമ്മായം ഇടണം ആണ് സാധാരണ അളവ് എന്ന് പറയുന്നത്. പക്ഷേ അസിഡിക് അല്ലാത്ത ഒരു മണ്ണിൽ നമ്മൾ കൂടുതലായി കുമ്മായം ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റു മൂലകങ്ങളുടെ അപര്യാപ്തതയ്ക്ക് കാരണമാകും. അത് ചെടിക്ക് ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുമ്മായ വളപ്രയോഗം ക്രമീകരിക്കേണ്ടതാണ് നല്ലത്. കുമ്മായത്തിന്റെ കാര്യത്തിൽ എന്ന പോലെ തന്നെ മറ്റു വളങ്ങളുടെ കാര്യത്തിലും മണ്ണ് പരിശോധനാ ഫലം അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്രമീകരണം നടത്തേണ്ടതാണ്. എന്തുകൊണ്ടാണ് മണ്ണ് പരിശോധനാ ഫലം നിർണായകമാകുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മണ്ണിൽ നടക്കുന്ന രാസികവും ഭൗതികവും ജൈവികവുമായ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. നാം ഉൾപ്പെടെയുള്ള ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് മണ്ണിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെ നിർണായകമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് മണ്ണിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ മണ്ണിലെ ജലവുമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രവർത്തനമാണ്. ചെടികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ആവശ്യമായ മൂലകങ്ങൾ ലഭ്യമാകുന്നത് ഈ കൈമാറ്റം മൂലമാണ്. ഈ മൂലക കൈമാറ്റ പ്രക്രിയയെ പ്രകാശ സംശ്ലേഷണം കഴിഞ്ഞാൽ പ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-ാമത്തെ പ്രവർത്തനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെയുള്ള നിരവധി ജൈവിക, ഭൗതിക, രാസിക പ്രവർത്തനങ്ങൾ നിരന്തരം മണ്ണിൽ നടക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുടെ എല്ലാം ആകെ തുകയാണ് ഒരു മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും പ്രത്യുൽപാദനക്ഷമതയും. പ്രാദേശികമായ കാരണങ്ങൾ കൊണ്ടും മറ്റ് ഘടകങ്ങളുടെ സ്വാധീനം കൊണ്ടും ഈ പ്രവർത്തനങ്ങളുടെ തോതും തദ്വാരാ മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയും ഓരോ മണ്ണിലും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ മണ്ണിന്റെയും ഫലഭൂയിഷ്ഠത പരിശോധിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള വളങ്ങൾ മാത്രം നൽകുകയാണ് സുസ്ഥിര കൃഷി നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗം. മാതൃകാപരമായി നിലകൊള്ളുന്ന ഒരു കൃഷിയിടത്തിൽ മണ്ണിൽ നിന്നും ചെടികൾ വലിച്ചെടുക്കപ്പെടുന്നത് മൂലമോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന മൂലകങ്ങൾ എല്ലാം തിരിച്ച്

0: മണ്ണിൽ എത്തിച്ചേരുന്നു. എന്നാൽ അത് കേവലം ഭാവന മാത്രമാണ്, യാഥാർത്ഥ്യമായ ഒരു കാര്യമല്ല. അതിന് പല കാരണങ്ങളുണ്ട്. മണ്ണിൽ നിന്നും മൂലകങ്ങൾ നഷ്ടപ്പെടുന്ന അതേ വേഗതയിൽ മൂലകങ്ങൾ മണ്ണിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നതാണ് പ്രധാന കാരണം. ചെടികൾ വലിച്ചെടുക്കുന്നതിലൂടെയും മണ്ണിൽ നിന്ന് ഒലിച്ചു പോകുന്നതിലൂടെയും ബാഷ്പീകരണത്തിലൂടെയും ഒക്കെയാണ് മൂലകങ്ങൾ മണ്ണിൽ നിന്നും നഷ്ടമാകുന്നത്. അതേസമയം മൂലകങ്ങൾ മണ്ണിൽ എത്തിച്ചേരുന്നത് പാറ പൊടിഞ്ഞ് മണ്ണുണ്ടാകുന്ന പ്രവർത്തനത്തിലൂടെയോ അല്ലെങ്കിൽ സസ്യാവശിഷ്ടങ്ങൾ, മറ്റ് ജൈവിക വസ്തുക്കൾ തുടങ്ങിയവയുടെ മണ്ണിലെ വിഘടനം കാരണമോ ആണ്. മണ്ണിലേക്ക് മൂലകങ്ങൾ എത്തിച്ചേരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ താരതമ്യേന പതുക്കെ മാത്രം നടക്കുന്നതിനാൽ നമ്മുടെ മണ്ണിൽ മൂലകങ്ങളുടെ കുറവ് അനുഭവപ്പെടുന്നു. കനത്ത മഴയും ഭൂപ്രകൃതിയുടെ ചരിവും ഒക്കെ ഈ നഷ്ടം കൂടുതൽ തീവ്രമാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. എന്നാൽ എല്ലാ മണ്ണിലും ഈ പ്രവർത്തനങ്ങൾ ഒരേ തോതിലല്ല നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മൂലകങ്ങളും ഒരേ തീവ്രതയിലല്ല നഷ്ടമാകുന്നതും. അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയിലൂടെ മാത്രമേ ഓരോ മൂലകത്തിൻ്റെയും മണ്ണിലെ നിലവിലെ സ്ഥിതി അറിയുവാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഏതൊക്കെ വളങ്ങൾ മണ്ണിലേക്ക് നൽകേണ്ടത് എന്ന് തീരുമാനിക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ അമിതമായതോ കുറവായതോ ആയ വളപ്രയോഗം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ആവശ്യാനുസരണം മാത്രം വളം നൽകുന്നതിലൂടെ സുസ്ഥിരമായ മണ്ണിൻ്റെ നിലനിൽപ്പ് ഉറപ്പുവരുത്താനും സാധിക്കും. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളെല്ലാം തന്നെ മണ്ണിലെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളിലൂടെ ചെടികൾക്ക് ലഭിക്കേണ്ടതാണ്. എന്നാൽ കനത്ത മഴ, ഉയർന്ന ചൂട്, ചരിവുള്ള ഭൂപ്രകൃതി, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാരണങ്ങളാൽ മണ്ണിലെ സ്വാഭാവിക പ്രവർത്തനങ്ങളുടെ സന്തുലിതാവസ്ഥ ഇല്ലാതാവുകയും ചില പ്രത്യേക മൂലകങ്ങൾ മണ്ണിൽ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. അത് മണ്ണിലെ സസ്യ വളർച്ചയെയും ജൈവിക പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കും. അത് മറ്റു മൂലകങ്ങളുടെ ലഭ്യതയെ കൂടി പ്രതികൂലമായി ബാധിക്കുകയും ക്രമേണ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും ഉൽപാദനക്ഷമതയും ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മണ്ണ് പരിശോധനയിലൂടെ മണ്ണിൽ ഏതെല്ലാം മൂലകങ്ങളാണ് കുറവുള്ളത് എന്ന് കണ്ടെത്തി ആ മൂലകങ്ങൾ അടങ്ങിയ വളങ്ങൾ ആവശ്യമുള്ള അളവിൽ നൽകുന്നത് സുസ്ഥിര കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം തന്നെ ജൈവികമായ കൃഷിരീതികൾ അനുവർത്തിച്ചു വരുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കമ്പോസ്റ്റ് പോലുള്ള ജൈവ വളങ്ങൾ ആവശ്യത്തിന് മണ്ണിലേക്ക് നൽകണം. അതേസമയം കൂടിയ അളവിൽ സസ്യജന്തുജന്യ അവശിഷ്ടങ്ങൾ ജൈവ വളങ്ങൾ എന്ന പേരിൽ മണ്ണിൽ കൂട്ടിയിടരുത്. അത് മണ്ണിലെ വായുസഞ്ചാരം തടസ്സപ്പെടുത്തുകയും ജൈവിക വിഘടനം അസാധ്യമാവുകയും ചെയ്യും. ഒരു നിശ്ചിത അളവിൽ ജൈവവളങ്ങൾ എപ്പോഴും നൽകുകയും അവയുടെ വിഘടനം ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. മണ്ണ് ഇളക്കിക്കൊടുത്തും ജീവാണുവളങ്ങളുടെ ഉപയോഗത്തിലൂടെയും മണ്ണിലെ ജൈവിക വിഘടന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പയർവർഗ്ഗങ്ങളുടെ കൃഷി ഇടവിളയായോ മുഖ്യവിളയായോ ഒക്കെ ചെയ്യേണ്ടതാണ്. പ്രകൃതിയാലുള്ള നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നതിലൂടെ മണ്ണിലെ നൈട്രജന്റെ അളവ് ഇതിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. അതുപോലെ തന്നെ വളക്കൂറുള്ള മേൽമണ്ണ് ഒലിച്ചു പോകാതിരിക്കുന്നതിനുള്ള മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടതുണ്ട്. സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ആവരണ വിളകൾ കൃഷി ചെയ്തും മണ്ണിൽ പുതയിടൽ നടത്തിയും മണ്ണൊലിപ്പ് തടയാൻ കഴിയുന്ന രാമച്ചം പോലുള്ള വിളകൾ ചെരുവിന് കുറുകെ കൃഷി ചെയ്തും ബണ്ട് നിർമ്മിച്ചും ഒക്കെ മണ്ണൊലിപ്പ് തടയാവുന്നതാണ്. മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെ മണ്ണിൽ നിന്നും മൂലകങ്ങൾ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ക്രമേണ മണ്ണിലെല്ലാ മൂലകങ്ങളും ആവശ്യമുള്ള അളവിൽ നിലനിർത്തപ്പെടുന്ന ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്യും. ഇങ്ങനെ മണ്ണറിഞ്ഞ് ഓരോ മണ്ണിനും അനുയോജ്യമായ പരിപാലന മുറകൾ സ്വീകരിക്കേണ്ടതിലൂടെ സുസ്ഥിര കൃഷി ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും.
1: മണ്ണ് സംരക്ഷണവും കാർഷിക സുസ്ഥിരതയും. കാസർഗോഡ് പടന്നക്കാട് കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നിതീഷ് പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ നിതീഷ് പിയുടെ ഫോൺ നമ്പർ പറയാം. 8590 3571 710.

0: മഞ്ഞ സ്റ്റിക്കി ട്രാപ്പുകൾ സമഗ്ര കീടനിയന്ത്രണത്തിലെ ഒരു ഫലപ്രദമായ ഉപാധി.
1: വിളകളിൽ കീടാക്രമണം നിയന്ത്രിക്കുന്നതിന് ഇന്ന് രാസകീടനാശിനികളെ മാത്രം ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ മിത്രകീടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്തരത്തിൽ വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു ഉപാധിയാണ് മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി. എന്താണ് മഞ്ഞക്കെണി അഥവാ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ്? മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക് ഷീറ്റിലോ കാർഡ്ബോർഡിലോ ഒട്ടിപ്പിടിക്കുന്ന പശ പുരട്ടിയാണ് ഈ ട്രാപ്പ് നിർമ്മിക്കുന്നത്. മഞ്ഞ നിറം കാണുമ്പോൾ ചില പ്രത്യേക ഇനത്തിൽപ്പെട്ട കീടങ്ങൾ അതിലേക്ക് ശക്തമായി ആകർഷിക്കപ്പെടും. അടുത്തെത്തുന്ന കീടങ്ങൾ പശയിൽ ഒട്ടിപ്പിടിച്ച് നശിക്കും. അതുവഴി അവയുടെ എണ്ണം കുറയുകയും വിളയ്ക്കുണ്ടാകുന്ന നാശം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. മഞ്ഞക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. പച്ചക്കറി, വാഴ, കുരുമുളക്, പൂച്ചെടികൾ, നഴ്സറികൾ എന്നിവയിൽ സാധാരണ കാണുന്ന നിരവധി ചെറുകീടങ്ങളെ നിയന്ത്രിക്കാൻ മഞ്ഞക്കെണി വളരെ പ്രയോജനകരമാണ്. പ്രധാനമായും വെള്ളീച്ച, ഇലച്ചാടി, മുഞ്ഞ, ത്രിപ്സ്, ലീഫ് മൈനർ ഈച്ചകൾ, സൈലിറ്റ്, ചില ഈച്ചവർഗങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാനാണ് ഈ ഉപാധി ഉപയോഗിക്കുന്നത്. ഇവയിൽ പലതും

0: സസ്യങ്ങളിൽ നിന്ന് നീര് ഊറ്റിക്കുടിക്കുകയും വൈറസ് രോഗങ്ങൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തുകയും ചെയ്യുന്നവയാണ്. അതിനാൽ ഇവയുടെ എണ്ണം തുടക്കത്തിൽ തന്നെ കുറയ്ക്കുന്നത് രോഗവ്യാപനവും കുറയ്ക്കാൻ സഹായിക്കുന്നു. എവിടെയാണ് മഞ്ഞക്കിണികൾ സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിന്റെ ഫലം ലഭിക്കണമെങ്കിൽ ശരിയായ ഉയരത്തിലും ശരിയായ എണ്ണത്തിലും സ്ഥാപിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ട്രാപ്പ് ചെടികളുടെ മുകൾ ഭാഗത്തേക്കാൾ അല്പം ഉയരത്തിൽ സ്ഥാപിക്കുക. വിള വളരുന്നതിനനുസരിച്ച് ട്രാപ്പിന്റെ ഉയരവും കൂട്ടിക്കൊണ്ടിരിക്കണം. ഇലകൾ ട്രാപ്പിനെ മൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാറ്റിൽ ശക്തമായി ആടാതെ ഉറപ്പിച്ച് കെട്ടിവയ്ക്കണം. നിരീക്ഷണത്തിനായി ഒരേക്കറിന് ഏകദേശം 10 മുതൽ 12 വരെ ട്രാപ്പുകൾ മതി. കീടബാധ കൂടുതലാണെങ്കിൽ നിയന്ത്രണത്തിനായി 20 മുതൽ 25 വരെ ട്രാപ്പുകൾ സ്ഥാപിക്കാം. ചെറിയ അടുക്കളത്തോട്ടങ്ങളിൽ 2 മുതൽ 5 വരെ ട്രാപ്പുകൾ പോലും നല്ല ഫലം നൽകും. മഞ്ഞക്കിണി വീട്ടിൽ തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ്, ആവശ്യമെങ്കിൽ മഞ്ഞ പെയിന്റ്, പശ എന്നിവയാണ് മഞ്ഞക്കിണി നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ. പശയായി വിപണിയിൽ ലഭിക്കുന്ന സ്റ്റിക്കി ഗ്ലൂ, ടാങ്കിൾ ട്രാപ്പ് പോലുള്ള പശകൾ ഉപയോഗിക്കാം. ഇവ ലഭ്യമല്ലെങ്കിൽ ആവണക്കെണ്ണയിൽ അല്പം ഗ്രീസ് അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ചേർത്ത് താൽക്കാലികമായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മഴയിലും ശക്തമായ വെയിലിലും വേഗം ഉണങ്ങുകയോ ഒഴുകിപ്പോകുകയോ ചെയ്യുന്നതിനാൽ ഇടയ്ക്കിടെ വീണ്ടും പുരട്ടേണ്ടി വരും. വ്യാപാരാടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റിക്കി ഗ്ലൂ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഇരുവശത്തും പശ പുരട്ടിയാൽ കൂടുതൽ കീടങ്ങളെ പിടികൂടാൻ കഴിയും. മഞ്ഞക്കിണി എപ്പോഴാണ് മാറ്റി സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിൽ ധാരാളം കീടങ്ങൾ ഒട്ടിപ്പിടിക്കുകയോ പൊടി പിടിക്കുകയോ പശയുടെ ഒട്ടൽ കുറയുകയോ ചെയ്താൽ പുതിയ പശ പുരട്ടുകയോ ട്രാപ്പ് മാറ്റുകയോ ചെയ്യണം. സാധാരണയായി 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ ഇത് ആവശ്യമായി വരാം. മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധ വേണം. ഇനി സംയോജിത കീടനിയന്ത്രണത്തിൽ മഞ്ഞക്കിണിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കിണി സംയോജിത കീടനിയന്ത്രണത്തിലെ പ്രധാന ഘടകമാണ്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ കീടങ്ങളുടെ ആദ്യ സാന്നിധ്യം വളരെ നേരത്തെ തിരിച്ചറിയാം. കീടങ്ങളുടെ എണ്ണം വിലയിരുത്താൻ കഴിയും. അനാവശ്യമായി കീടനാശിനി തളിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാം. രാസ കീടനാശിനിയുടെ ഉപയോഗം കുറയ്ക്കാം, ചെലവ് കുറയ്ക്കാം. പരിസ്ഥിതിയും തേനീച്ച പോലുള്ള മിത്രകീടങ്ങളും സംരക്ഷിക്കപ്പെടും. ഭക്ഷ്യവിളകളിൽ കീടനാശിനിയുടെ അവശിഷ്ടം കുറയ്ക്കാനും സഹായിക്കും. ഇനി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ കാലാവസ്ഥയിൽ ഈർപ്പവും മഴയും കൂടുതലായതിനാൽ ട്രാപ്പുകളിൽ പൊടിയും മഴവെള്ളവും പെട്ടെന്നടിയാം. അതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ട്രാപ്പുകൾ പരിശോധിക്കുക. കീടബാധ കൂടുതലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ട്രാപ്പുകൾ സ്ഥാപിക്കുക. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് മാത്രം ആശ്രയിക്കാതെ രോഗബാധിതമായ ഇലകൾ നീക്കം ചെയ്യുക. കൃത്യമായ വളപ്രയോഗം നടത്തുക. ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ശുപാർശ ചെയ്യുന്ന കീടനാശിനികൾ ഉപയോഗിക്കുക എന്നിവയും സംയോജിത കീടനിയന്ത്രണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ മഞ്ഞക്കിണി വളരെ ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു കീടനിയന്ത്രണ ഉപാധിയാണ്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ കീടബാധ കുറയ്ക്കാനും കീടനാശിനി ഉപയോഗം നിയന്ത്രിക്കാനും ആരോഗ്യകരമായ വിളയും മികച്ച വിളവും ഉണ്ടാക്കാനും ഇത് കർഷകരെ സഹായിക്കും. അതുകൊണ്ട് എല്ലാ കർഷകരും തങ്ങളുടെ കൃഷിയിടങ്ങളിൽ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് സംയോജിത കീടനിയന്ത്രണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് നല്ലതാണ്.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: മഴക്കാലമായതിനാൽ വാഴയിൽ കുമിൾ രോഗമായ ഇലപ്പുള്ളി രോഗത്തിന് മുൻകരുതലായി 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് കുളിർക്കെ തളിക്കുക. രണ്ടാഴ്ചയ്ക്ക്

0: ശേഷവും രോഗത്തിന് കുറവില്ലെങ്കിൽ 1 മില്ലി ടെബുകൊണാസോൾ 1 ലിറ്റർ വെള്ളത്തിൽ പശ ചേർത്ത് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധം 2 ആഴ്ചയിൽ ഒരിക്കൽ തളിക്കുക. നീർവാർച്ചയുള്ളതും വളക്കൂറുമുള്ള പശ്ചിമരാശി മണ്ണാണ് പച്ചക്കറി കൃഷിക്ക് ഉചിതമായിട്ടുള്ളത്. മണൽ മണ്ണാണെങ്കിൽ ജൈവവളം കൂടുതലായി ചേർക്കണം. വെള്ളവും വെളിച്ചവും കിട്ടുന്ന സ്ഥലമാണ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യം. നമ്മുടെ വീട്ടുവളപ്പിൽ തണലില്ലാത്ത സ്ഥലം ലഭിക്കുക അത്ര എളുപ്പമല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം പച്ചക്കറി കൃഷിക്കായി തിരഞ്ഞെടുക്കണം. നല്ല വിളവ് തരുന്ന രോഗപ്രതിരോധ ശേഷിയുള്ള പച്ചക്കറി ഇനങ്ങൾ നടാനായി തിരഞ്ഞെടുക്കണം. പടവലം, പാവൽ എന്നിവ കായ്ക്കുന്നതോടെ കായീച്ചയുടെ ശല്യം തുടങ്ങും. പുഴുക്കൾ കായ്ക്കുള്ളിലെ മാംസള ഭാഗങ്ങൾ തിന്ന് നശിപ്പിക്കുന്നു. പിന്നീട് ഇവ അഴുകാൻ തുടങ്ങും. ഈ പുഴുക്കളുടെ സമാധി ദശ മണ്ണിനുള്ളിലാണ്. കേടുവന്ന കായകൾ മണ്ണിൽ വീഴാതെ പറിച്ചെടുത്ത് നശിപ്പിക്കണം. പന്തലിൽ ഇടവിട്ട് പഴക്കണി, തുളസിക്കണി എന്നിവ തൂക്കിയിട്ടാൽ കായീച്ചയുടെ ആക്രമണം ചെറുക്കാനാവും. ഫിറമോൺ കെണികൾ 15 സെന്റിന് 1 എണ്ണം എന്ന തോതിൽ തോട്ടത്തിൽ തൂക്കിയിടുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ആരംഭമായതിനാൽ പച്ചക്കറികളിൽ മൃദുരോമപ്പൂപ്പ് എന്ന കുമിൾ രോഗം കാണാനിടയുണ്ട്. പ്രതിവിധിയായി കർസെറ്റ് 2 ഗ്രാം അല്ലെങ്കിൽ ഇക്വേഷൻ പ്രോ 1 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ട്രൈക്കോഡെർമ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ 15 ദിവസം ഇടവിട്ട് ഇലയുടെ അടിയിൽ പതിയത്തക്ക വിധത്തിൽ കലക്കി തളിക്കുക. നെൽച്ചെടിയെ ബാധിക്കുന്ന ബ്ലാസ്റ്റ് രോഗത്തിന് ഹേതുവായ പൈറിക്കുലേറിയ എന്ന കുമിളിന്റെ ഗണത്തിൽപ്പെട്ട കുമിളായ പൈറിക്കുലേറിയ അങ്കുലേറ്റയാണ് വാഴയിലെ കുഴിപ്പുള്ളി രോഗത്തിന് കാരണം. നഴ്സറികളിലുള്ള ടിഷ്യൂ കൾച്ചർ വാഴത്തൈകളുടെ ഇലകളിലും ഇളം തണ്ടുകളിലും ദീർഘവൃത്താകൃതിയിലുള്ള തവിട്ട് നിറത്തിലും ചുറ്റും മഞ്ഞ നിറവുമുള്ള പുള്ളികൾ കാണുന്നു. നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കാതിരുന്നാൽ രോഗം മൂർച്ഛിച്ച് തൈകൾ ഉണങ്ങിക്കരിയുന്നു. തോട്ടങ്ങളിലെ വാഴകളുടെയും കന്നുകളുടെയും പുതിയ ഇലകളിലും തണ്ടുകളിലും കുലയുടെ നാവിലയിലും തവിട്ട് നിറത്തിലുള്ള പുള്ളിക്കുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് ആദ്യ ലക്ഷണം. തുടർന്ന് കുലയുടെ തണ്ടിലും അവസാന ഘട്ടങ്ങളിൽ കുലകളിലെ പാകമായ കായകളിൽ സൂചി കുത്തിയ പാടുകൾ കാണുകയും പിന്നീട് അവ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള പുള്ളികളായി രൂപാന്തരപ്പെടുകയും മധ്യഭാഗത്ത് അധികം താഴ്ചയില്ലാത്ത കുഴികൾ രൂപപ്പെടുകയും ചെയ്യുന്നു. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് പുള്ളികൾ കൂടിച്ചേരുകയും കായകൾ വിണ്ടുകീറി ആകാരഭംഗി നഷ്ടപ്പെടുന്നു. വിണ്ടുകീറിയ ഈ കായകളിൽ കായീച്ചയും പഴയീച്ചയും മുട്ടയിട്ട് അവയുടെ പുഴുക്കൾ ആഹരിക്കുന്നത് വഴി പൂർണ്ണമായും നശിച്ചുപോകുന്നു. നേന്ത്രൻ, ഗ്രാനൈൻ, പൂവൻ, ഞാലിപ്പൂവൻ എന്നീ ഇനങ്ങളെയാണ് ഈ രോഗം ബാധിക്കുന്നത്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ട്രൈക്കോകാർഡ് എങ്ങനെയാണ് നെല്ലിലെ കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത്? ഉത്തരം, നെല്ലിനെ ആക്രമിക്കുന്ന തണ്ടുതുരപ്പനും ഇലചുരുട്ടിപ്പുഴുവും പോലുള്ള കീടങ്ങൾ നെൽച്ചെടികളിൽ മുട്ടയിടുന്നു. ട്രൈക്കോകാർഡിൽ നിന്ന് പുറത്തുവരുന്ന ട്രൈക്കോഗ്രാമ കടന്നലുകൾ ഈ കീടങ്ങളുടെ മുട്ടകൾ കണ്ടെത്തി അവയ്ക്കുള്ളിൽ സ്വന്തം മുട്ടകൾ നിക്ഷേപിക്കുന്നു. ഇതോടെ കീടങ്ങളുടെ മുട്ടകൾ വിരിഞ്ഞ് വിളനാശം വരുത്തുന്ന പുഴുക്കളായി മാറുകയില്ല. പകരം അവയിൽ നിന്ന് കൂടുതൽ ട്രൈക്കോഗ്രാമ കടന്നലുകളാണ് പുറത്തുവരുന്നത്. ഇങ്ങനെ കീടങ്ങളെ മുട്ടയുടെ ഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നതിനാൽ രാസകീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും സാധിക്കുന്നു.
2: കേരള കാർഷിക സർവകലാശാല വയലും വീടും, മുന്നേറാം കൃഷിയിലൂടെ പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
3: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന 2026-27 വർഷത്തെ കൂൺ ഗ്രാമം പ്രോജക്റ്റിന്റെ ഭാഗമായി താഴെ പറയുന്ന 6 കമ്പോണന്റുകൾക്കായി വെള്ളനാട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന 8 കൃഷിഭവനുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 1. മഷ്റൂം സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു യൂണിറ്റ് 100 ബെഡിന് 11,250 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. 2. ലാർജ് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു യൂണിറ്റിന് ആകെ ചെലവിന്റെ 40% വരുന്ന 2,00,000 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ 300 ബെഡ് കൂൺ കൃഷി ചെയ്തിട്ടുണ്ടാകണം. ആധുനിക രീതിയിലുള്ള കൂൺ ഷെഡുകളാണ് നിർമ്മിക്കേണ്ടത്. 3. സ്മോൾ സ്കെയിൽ സ്പാൻ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഒരു യൂണിറ്റിന് ആകെ ചെലവിന്റെ 40% വരുന്ന 2,00,000 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. 4. മഷ്റൂം കമ്പോസ്റ്റ് യൂണിറ്റ്. കാലാവധി കഴിഞ്ഞ കൂൺ ബെഡുകൾ ഉപയോഗിച്ച് മണ്ണിരയുടെ സഹായത്തോടെ വളം നിർമ്മിക്കുന്ന യൂണിറ്റുകളാണ് ഇത്. ഒരു യൂണിറ്റിന് ആകെ ചെലവിന്റെ 50% വരുന്ന 50,000 രൂപയാണ് ആനുകൂല്യം ലഭിക്കുന്നത്. 5. മഷ്റൂം പാക്ക് ഹൌസ്. ഒരു യൂണിറ്റിന് 50% സബ്സിഡിയായ 2,00,000 രൂപയാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ആകെ തുക കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ 4,00,000 രൂപയാണ് വരേണ്ടത്. 6. മഷ്റൂം പ്രിസർവേഷൻ യൂണിറ്റ്. ആകെ തുകയായ 2,00,000 രൂപയുടെ 50% 1,00,000 രൂപയാണ് ആനുകൂല്യമായി നൽകുന്നത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കീഴിൽ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം വടക്ക് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നാളെ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഓണക്കാല പച്ചക്കറി കൃഷിയിലെ വളപ്രയോഗവും രോഗകീട നിയന്ത്രണവും എന്ന വിഷയത്തെക്കുറിച്ച് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 25 പേർക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്ക് 8281281005 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. പൂയപ്പള്ളി മോഡൽ RPSന്റെയും റബ്ബർ ബോർഡിന്റെയും നേതൃത്വത്തിൽ 18-60 ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് സ്റ്റൈഫൻഡോടുകൂടി 8 ദിവസത്തെ റബ്ബർ ടാപ്പിംഗ് പരിശീലനം നൽകുന്നു. താൽപര്യമുള്ളവർ 5 ഓഗസ്റ്റിന് മുമ്പ് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8943-34-66-25 ഒരു നമ്പർ 9061-04-23-47 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുഷ്പകൃഷിയും പൂന്തോട്ട പരിപാലനവും എന്ന സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ആഗസ്റ്റ് 10 മുതൽ ആരംഭിക്കുന്നു. മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ വീട്ടിലിരുന്ന് പഠിക്കാവുന്ന മലയാളത്തിലുള്ള 24 ദിവസത്തെ സൌജന്യ കോഴ്സാണ് ഇത്. ഫൈനൽ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റിന് ഫീസ് ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0487-243-8567-8547-83-72-56 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നെയ്യാറ്റിൻകര അതിയന്നൂർ പഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി വിവിധ കാർഷിക മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷകൾ ക്ഷണിച്ചു. ജൈവ കർഷകൻ, വനിതാ കർഷക, വിദ്യാർത്ഥി കർഷകൻ, SC/ST കർഷകൻ, യുവ കർഷകൻ, ക്ഷീര കർഷകൻ, മുതിർന്ന കർഷകൻ, ഭിന്നശേഷി കർഷകൻ, കർഷക തൊഴിലാളി, മൂല്യവർദ്ധിത കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തകൻ അഥവാ പ്രവർത്തക എന്നീ വിഭാഗങ്ങളിലെ മികവ് പരിഗണിച്ചാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്.

0: വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ഓഗസ്റ്റ് 1 വൈകുന്നേരം 5 അതിയന്നൂർ കൃഷിഭവനിൽ സമർപ്പിക്കണം. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ കിൻഡലിന് കൊല്ലം 24,600 രൂപ, ആലപ്പുഴ 23,900 രൂപ, ചെങ്ങന്നൂർ 26,000 രൂപ. കൊപ്ര കിൻഡലിന് കൊല്ലം 16,000, ആലപ്പുഴ 21,900 രൂപ, എറണാകുളം 16,400 രൂപ, കൊച്ചി 15,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, പുത്തൂർ 15,700 രൂപ, കോട്ടയം 28,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,400 രൂപ, കട്ടപ്പന 2,950 രൂപ. കുരുമുളക് അൻഗാർബിൾഡ് നെടുമങ്ങാട് 66,000 രൂപ, പുത്തൂർ 69,500 രൂപ. ഇതോടെ കാർഷിക മേഖല വാർത്തകൾ സമാപിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൺ 2.0 കീഴിൽ 2,00,000 അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക്സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും ഈ വിഷയത്തിൽ കർശനമായ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി രാജ്യത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി ജെ പി മുന്നോട്ടുവച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. താൽക്കാലിക നടപടികളെ ആശ്രയിക്കുന്നതിനു പകരം പരിഷ്കാരങ്ങൾ വ്യവസ്ഥാപിതമാക്കാൻ സ്വീകരിച്ച നടപടികൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അയൽരാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും രാജ്യസുരക്ഷ സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ തടയാൻ അന്താരാഷ്ട്ര സഹകരണം തേടുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: ഭീകരവാദം തടയാൻ 31 രാജ്യങ്ങളുമായി സഹകരിച്ച് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. അതേസമയം മെഡിക്കൽ കോളേജുകളുടെയും ഡിഗ്രി പി ജി സീറ്റുകളുടെയും എണ്ണം സർക്കാർ വർദ്ധിപ്പിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ലോക്സഭയിൽ അറിയിച്ചു. 2014 മുതൽ

0: ഇതുവരെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387-ൽ നിന്ന് 844-ആയി വർദ്ധിച്ചു. ഇന്ത്യയിൽ ടെലിവിഷൻ റേറ്റിംഗുകൾ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്ന ടിവി റേറ്റിംഗ് നയം 2026 സർക്കാർ പുറത്തിറക്കിയതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ പറഞ്ഞു. ടിവി റേറ്റിംഗ് സേവനങ്ങൾ നൽകുന്ന ഏജൻസികളുടെ രജിസ്ട്രേഷൻ, പ്രവർത്തനം, ഓഡിറ്റ്, മേൽനോട്ടം എന്നിവയിൽ കൃത്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് ശ്രീ വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ അവതരിപ്പിച്ചത്. 1971 ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്ന നിയമത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ എംപിമാർ ബിൽ അവതരണത്തെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കുട്ടികളിൽ മെച്ചപ്പെട്ട പോഷകാഹാരവും പ്രാഥമിക പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനായി മിഷൻ പോഷൻ 2.0 കീഴിൽ 200,000 അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി ഠാക്കൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോഷകാഹാരക്കുറവ് കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മിഷൻ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബുക്കാറസ്റ്റിൽ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. റൊമാനിയയുടെ തന്ത്രപരമായ സ്ഥാനം, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, യൂറോപ്യൻ യൂണിയനുമായുള്ള ശക്തമായ സംയോജനം എന്നിവ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി.
3: ഇന്ത്യ EU ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യ EU സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ്. ട്രേഡ് ആൻഡ് ഇക്കണോമിക് കോപ്പറേഷൻ ആർ സെൻട്രൽ ടു ദ കോണ്ടെംപററി പാർട്ട്നർഷിപ്പ് വിത്ത് എ കോമ്പൈൻഡ് മാർക്കറ്റ് ഓഫ് നിയർലി 2 ബില്യൺ പീപ്പിൾ ആൻഡ് ആൻ ഇക്കണോമിക് സോൺ ഓഫ് അറൌണ്ട് $25 trillion. ദ ഇന്ത്യ EU FTA ഈസ് എമംഗ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇക്കണോമിക് പാർട്ട്നർഷിപ്പ് ഇൻ ദ വേൾഡ്.
1: അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തരഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയതായി ഡൽഹി അഡീഷണൽ പോലീസ് കമ്മീഷണർ രാജീവ് രഞ്ജൻ പറഞ്ഞുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് ഈ വീഡിയോ വ്യാജവും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതുമാണെന്ന് അറിയിച്ചത്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ സെമിഫൈനലിൽ കടന്നു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് രാത്രി നടക്കും. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-111-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച രണ്ടാം റൌണ്ട് ചർച്ച പൂർത്തിയായി. വ്യാപാരം, വ്യാപാരത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ,

0: കസ്റ്റംസ് നടപടിക്രമങ്ങൾ, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച നടന്നത്. മാഡ്രിഡ് മേഖലയിൽ ഉണ്ടായ കാട്ടുതീയെ തുടർന്ന് 10,000-ത്തോളം പേരെ ഒഴിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ സ്പെയിൻ സർക്കാർ ഇന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കടുത്ത ഉഷ്ണതരംഗത്തിനിടെ കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നതിനെ തുടർന്നാണ് സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൻ 2.0 കീഴിൽ 200,000 അംഗണവാടികളെ സക്ഷം അംഗണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക് സ്ട്രോക്ക് നീന്തൽ സെമി ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി.
2: യുവവാണി.

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്ക് ഒരു വഴികാട്ടി.
1: എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. യുവവാണിയിൽ ഇന്ന് തിരുവിതാംകൂർ ചരിത്രത്തെക്കുറിച്ച് അധ്യാപകനായ ബിബിൻ സംസാരിക്കുന്നു, ഒപ്പം ജെ ജയ്ദേവ്. നമസ്കാരം സാർ.
2: നമസ്കാരം. PSC പഠിക്കുന്ന ആൾക്കാർ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് തിരുവിതാംകൂർ അല്ലെങ്കിൽ ട്രാവൻകൂർ. തിരുവിതാംകൂർ തുടങ്ങുമ്പോൾ കേരളത്തിന്റെ മധ്യഭാഗം ഭരിച്ച രാജവംശമാണ് ചേര രാജവംശം.
1: ചേരചോള പാണ്ഡ്യർ
2: അതെ. ഈ ചേര
1: രാജവംശത്തിൽ നിന്നല്ലേ കേരളം?
2: അതെ അതെ അതെ. ഈ ചേര രാജവംശത്തെ കുറിച്ച് അശോക ചക്രവർത്തി ചേരളം എന്ന് പരാമർശിക്കുകയുണ്ടായി. ആ ചേരളം എന്ന വാക്കിൽ നിന്നാണ് കേരളം എന്ന പദം രൂപം കൊണ്ടത്. PSC ശ്രം ചോദ്യമാണ്, കേരളത്തിന് കേരളമെന്ന് പേര് കിട്ടാൻ കാരണമായ രാജവംശം ഏതാണ്? ചേരയാണ്. ചേര രാജവംശം പിന്നീട് കുലശേഖര രാജവംശമാവുകയും കുലശേഖര രാജവംശം പിൽക്കാലം വേണാടാവുകയും വേണാട് പിൽക്കാലം തിരുവിതാംകൂർ ആവുകയും ചെയ്തു.
1: തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഭരണാധികാരി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ.
2: അതെ, തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസ് ഏരിയ പഠിക്കണം. PSC നിരന്തരം ചോദ്യമാണ്, ആരാണ് തിരുവിതാംകൂർ സാമ്രാജ്യ സ്ഥാപകൻ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓർമ്മിക്കണം, തിരുവിതാംകൂർ രാജാക്കന്മാർ നാളിന്റെ അടിസ്ഥാനത്തിലാണ് അറിയപ്പെട്ടത്. ഇദ്ദേഹം അനിഴം നാളായതുകൊണ്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. രണ്ടാമത്തെ രാജാവ് കാർത്തിക നാളാണ്, കാർത്തിക തിരുനാൾ രാമവർമ്മനാണ്. അങ്ങനെ 12 രാജാക്കന്മാരും അവരെ നാളിന്റെ അടിസ്ഥാനത്തിലാണ് അറിയപ്പെട്ടത്.
1: ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയല്ലേ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ?
2: ശരിയാണ്, മാർത്താണ്ഡവർമ്മയാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത്. തിരുവിതാംകൂർ സാമ്രാജ്യ സ്ഥാപകനാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ ആദ്യകാല ആസ്ഥാനം കൽക്കുളമായിരുന്നു. മാർത്താണ്ഡവർമ്മയാണ് കൽക്കുളത്തിന് ശ്രീ പത്മനാഭപുരം എന്ന് പേര് നൽകിയത്. പിൽക്കാല ആസ്ഥാനം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത് അവിടുത്തെ രാജാവായ കാർത്തിക തിരുനാൾ രാമവർമ്മനാണ്. വർഷം PSC ചോദിക്കാറുണ്ട്, 1790. വീണ്ടും PSC ചോദ്യമാണ്, തിരുവിതാംകൂറിന്റെ ആസ്ഥാനം പൂർണ്ണമായും തിരുവനന്തപുരമായത് ഏത് രാജാവിന്റെ കാലത്താണ്? അത് സ്വാതി തിരുനാളിന്റെ കാലത്താണ്.
1: എന്തുകൊണ്ടാണ് പൂർണ്ണമായി എന്ന് പറയാൻ കാരണം?
2: പൂർണ്ണമായും എന്ന് ഉദ്ദേശിക്കാൻ കാരണം മറ്റൊന്നുമല്ല, എല്ലാ സ്ഥാപനങ്ങളും തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു, അതുകൊണ്ടാണ് പൂർണ്ണമായും എന്ന് പറയാൻ കാരണം. സ്വാതി തിരുനാൾ പല സ്ഥലത്തും, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് ആദ്യകാലത്ത് സ്ഥാപിച്ചത് കൊല്ലത്താണ്. ഈ കൊല്ലത്ത് നിന്നും സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ കിടന്ന സ്ഥാപനങ്ങളെടുത്ത് അദ്ദേഹം തിരുവനന്തപുരത്ത് കൊണ്ടുവച്ചു. അതിനുശേഷമാണ് ഈ ഒരു പദം അല്ലെങ്കിൽ ഈ ഒരു ചൊല്ല് വന്നത്, തിരുവിതാംകൂറിന്റെ ആസ്ഥാനം പൂർണ്ണമായും തിരുവനന്തപുരമാകാൻ കാരണമായ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്.
1: ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന സ്വാതി തിരുനാൾ.
2: ശരിയാണ്. തിരുവിതാംകൂറിന്റെ ചിഹ്നം വലംപിരിശംഖ്.
1: തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനം വഞ്ചിശമംഗളം.
2: അതെ, വഞ്ചിശമംഗളം. തിരുവിതാംകൂറിന്റെ ഔദ്യോഗിക ചിഹ്നം വലംപിരിശംഖ്. വലംപിരിശംഖ് എന്ന് പറയുമ്പോൾ ഇതും കൂടെ ഓർമ്മിക്കണം, കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നമായ ശംഖുമുദ്ര കടം കൊണ്ടിരിക്കുന്നത് തിരുവിതാംകൂറിൽ നിന്നുമാണ്. ദേശീയ ഗാനം വഞ്ചിശമംഗളം. സാർ നേരത്തെ പറഞ്ഞ പോലെ വഞ്ചിശമംഗളം. രചയിതാവ് ഉള്ളൂർ S. പരമേശ്വര അയ്യർ. വഞ്ചിപദേ ഭൂമിപദേ ചിരംപദേ എന്നാണ് ഈ വരികൾ ആരംഭിക്കുന്നത്. ഈ ഗാനം ചിട്ടപ്പെടുത്തിയത് ഗ്രാഫഫോൺ എന്ന കമ്പനിയാണ്. ഈ ഗാനം ആലപിച്ചത് കമല ശ്രീനിവാസനുമാണ്. തിരുവിതാംകൂറിന്റെ ആരാധന മൂർത്തിയാണ് ശ്രീ പത്മനാഭ സ്വാമികൾ. തിരുവിതാംകൂറിന്റെ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ്
1: ഹിരണ്യഗർഭം.
2: വളരെ ശരിയാണ്, ഹിരണ്യഗർഭം. സാമുദ്രിമാരുടെ ആണെങ്കിൽ അരിയിട്ടു
1: വാഴ്ച.
2: കൊച്ചി രാജാക്കന്മാരാണെങ്കിൽ ചിത്രകൂടം എന്നാണ് പറയാറ്. അപ്പൊ ഇത് PSC സ്ഥിരം ചോദ്യമാണ്, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീട

0: ഏക നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ ദളവ എന്നും ദിവാൻ എന്നും അറിയപ്പെട്ടു.
1: ആദ്യത്തെ ദളവ ആരാണ്?
0: ആദ്യത്തെ ദളവ രാമയ്യൻ ദളവയാണ്. തിരുവിതാംകൂർ ഭരിച്ച ആദ്യത്തെ ഭരണാധികാരിയാണ് അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിന്റെ ദളവയാണ് രാമയ്യൻ ദളവ. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ പി എസ് ഡിയുടെ ചോദ്യം തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവ ആരാണ്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് അറുമുഖൻ പിള്ളയാണ്. അറുമുഗൻ പിള്ള, കാരണം വേണാട് എന്ന രാജവംശമാണ് പിൽക്കാലം തിരുവിതാംകൂർ ആയത്. അപ്പൊ വേണാടിന്റെ അധികാരം മാർത്താണ്ഡവർമ്മയ്ക്ക് എത്തിച്ചേരാൻ കുറച്ച് സാവകാശം എടുത്തു. ആ സമയങ്ങളിൽ തിരുവിതാംകൂറിന്റെ പല കാര്യങ്ങളും നോക്കി നടത്തിയത് ഈ അറുമുഖം പിള്ളയാണ്. എന്നാൽ മാർത്താണ്ഡവർമ്മ ഔദ്യോഗികമായിട്ട് തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് അധികാരത്തിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിന് മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പി എസ് സി ഈ രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദളവ ആരാണ്? അറുമുഖൻ പിള്ള. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ ആദ്യത്തെ ദളവ ആരാണ്? രാമയ്യൻ ദളവ. ഈ തിരുവിതാംകൂറിന്റെ സേന അറിയപ്പെട്ടത് നായർ പട്ടാളം.
1: നായർ പട്ടാളം
0: പട്ടാളം. എന്നാൽ തിരുവിതാംകൂറിന്റെ ആദ്യത്തെ സേനയാണ് മറവപ്പട. മറവപ്പട. തിരുവിതാംകൂറിന്റെ രണ്ടാമത്തെ സേനയാണ് കാവൽ. തിരുവിതാംകൂറിന്റെ മൂന്നാമത്തെ സേനയാണ് നായർ ബ്രിഗേഡ്. നാലാമത്തെ സേനയാണ് കുപ്പിണി.
1: കുപ്പിണി
0: എന്ന് പറയും.
1: കുപ്പിണി,
0: അതെ. ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിൽ നേരിട്ട് നിയോഗിച്ച സേനയാണ് ഈ കുപ്പിണി. ഓർമ്മിക്കണം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള പോയിന്റാണ് മാർത്താണ്ഡവർമ്മ തന്റെ സേനയ്ക്ക് നൽകിയിരുന്ന നികുതി ഇളവ് ഏതാണ്? അത് ഇരയിളി ആണ്.
1: ഇരയിളി.
0: ആ ഇരയിളി. ഇപ്പൊ മാർത്താണ്ഡവർമ്മ തന്റെ സേനയായ മറവപ്പടയ്ക്ക് നൽകിയിരുന്ന നികുതി ഇളവാണ് ഇരയിളി. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ സേനയാണ് കാവൽ. കാവൽ എന്ന സേന രൂപീകരിച്ചത് ഉമ്മിണി തമ്പിയാണ്.
1: ഉമ്മിണി തമ്പി,
0: ഓക്കെ. എന്നാൽ മൂന്നാമത്തെ സേനയാണ് നായർ ബ്രിഗേഡ്. അത് രൂപീകരിച്ചത് സ്വാതി തിരുനാളാണ്. എന്നാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് നിയോഗിച്ച സേനയാണ് കുപ്പിണി. അത് നിയോഗിച്ചത് കല്ലൻ പരുക്കൻ എന്ന ബ്രിട്ടീഷ് റെസിഡന്റ് ആണ്. പിൽക്കാലത്ത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് അവസാനത്തെ തിരുവിതാംകൂർ രാജാവായ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ സേന മദ്രാസ് റെജിമെന്റുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗമായ മദ്രാസ് റെജിമെന്റുമായിട്ട് ലയിക്കപ്പെട്ടു. അങ്ങനെ ലയിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയ്ക്ക് ഓണററി പദവി നൽകി ആദരിക്കപ്പെടുകയും ചെയ്തു.
1: ശ്രീ ചിത്ര തിരുനാളല്ലേ സാർ ആദ്യമായിട്ട് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തി?
0: അതെ, ക്ഷേത്ര പ്രവേശന വിളംബരം 1936 നവംബർ 12. തിരുവിതാംകൂറിന്റെ അതിർത്തി എന്നറിയപ്പെട്ടത് നെടുങ്കോട്ടയാണ്.
1: നെടുങ്കോട്ട.
0: നെടുങ്കോട്ട
1: പണികഴിപ്പിച്ചത് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്.
0: അതെ അതെ, ധർമ്മരാജാവാണ് നെടുങ്കോട്ട പണികഴിപ്പിച്ചത്.
1: ധർമ്മരാജ എന്നറിയപ്പെടുന്നത് കാർത്തിക തിരുനാൾ.
0: ആ കാർത്തിക തിരുനാൾ രാമവർമ്മനാണ്. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും ആക്രമണത്തെ ഭയന്ന് ധർമ്മരാജ പണികഴിപ്പിച്ച കോട്ട ഏതാണെന്ന് പി എസ് ഡി ചോദ്യമുണ്ട്. അത് നെടുങ്കോട്ടയാണ്. പ്രീവിയസ് ക്വസ്റ്റൻ ആണ് നെടുങ്കോട്ട ഏത് ജില്ലയിലാണ്? തൃശൂർ ജില്ലയിലാണ്. പി എസ് സി നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേരളത്തിന്റെ വൻമതിൽ ഏതാണ്? അത് നെടുങ്കോട്ടയാണ്. അപ്പൊ കേരളത്തിന്റെ വൻമതിൽ നെടുങ്കോട്ടയാണ്. തിരുവിതാംകൂറിന്റെ അതിർത്തി നെടുങ്കോട്ടയാണ്. തൃശൂർ ജില്ലയാണെന്ന് ഓർമ്മിക്കുക. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താന്റെയും പടയോട്ട കാലത്ത് കാർത്തിക തിരുനാൾ രാമവർമ്മ നിർമ്മിച്ച കോട്ട ഏതാണെന്ന് ചോദിച്ചാലും അത് നെടുങ്കോട്ടയാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെട്ട ഒരു പ്രദേശമുണ്ട്. അത് തോവാളയാണ്.
1: തോവാള,
0: അതെ. ഓണം വരുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും തോവാളയിൽ പോയി പൂക്കൾ വാങ്ങാറുണ്ട് അല്ലെ. ആ തോവാളയാണ് തിരുവിതാംകൂറിന്റെ പൂന്തോട്ടം എന്നറിയപ്പെട്ടത്. തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെട്ടത് പമ്പയാണ്. പ്രാചീനകാലത്ത് ബാരിസ് എന്നും ദക്ഷിണ ഭഗീരഥി എന്നും തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നൊക്കെ അറിയപ്പെട്ട പമ്പ നദിയാണ് പമ്പ. കേരളത്തിന്റെ പുണ്യനദിയും പമ്പയാണ്. ഈ പമ്പയാണ് തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെട്ടത്. തിരുവിതാംകൂറിന്റെ നെല്ലറയാണ് നാഞ്ചിനാട്.
1: കേരളത്തിന്റെ നെല്ലറ കുട്ടനാടല്ലേ?
0: അതെ അതെ, കേരളത്തിന്റെ നെല്ലറ കുട്ടനാടാണ്. എന്നാൽ വീണ്ടും ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, ഏതാണ് കേരളത്തിന്റെ പുതിയ നെല്ലറ? ചിറ്റൂരാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിന്റെ പുതിയ നെല്ലറ എന്നറിയപ്പെട്ടത്. അപ്പോൾ തിരുവിതാംകൂർ നെല്ലറ നാഞ്ചിനാടും കേരളത്തിന്റെ നെല്ലറ കുട്ടനാടും. കേരളത്തിന്റെ പുതിയ നെല്ലറ ചോദിച്ചാൽ ചിറ്റൂരുമാണ്. എന്നാൽ എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ നെല്ലറ
1: ആന്ധ്രാപ്രദേശ്.
0: ശരിയാണ്, ഇന്ത്യയുടെ നെല്ലറ ആന്ധ്രാപ്രദേശാണ്. മധ്യ ഇന്ത്യയുടെ നെല്ലറ
1: ഛത്തീസ്ഗഡ്.
0: അതെ, വളരെ ശരിയാണ്, മധ്യ നെല്ലറ ഛത്തീസ്ഗഡാണ്. ദക്ഷിണ ഇന്ത്യയുടെ നെല്ലറ തഞ്ചാവൂരാണ്. തമിഴ്നാട് നെല്ലറയും തഞ്ചാവൂരാണ്. ജമ്മു കാശ്മീരിന്റെ നെല്ലറ സുരു താഴ്വരയാണ്. സുരു താഴ്വര. ജമ്മു കാശ്മീരിന് ഒരു നെല്ലറ ഉണ്ടെന്ന് പറയപ്പെടുന്നു, അത് സുരു താഴ്വരയാണ്. ഫിലിപ്പൈൻസിന്റെ നെല്ലറ ലിസോൺ താഴ്വരയാണ്. ഇതാണ് ലിസോൺ താഴ്വര. ഇത് പി എസ് സി ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്, ഓർമ്മിച്ചാൽ ഒരു മാർക്ക് ഉറപ്പിക്കാം. തിരുവിതാംകൂർ രാജവംശം തൃപ്പാപ്പൂർ സ്വരൂപം എന്നാണ് അറിയപ്പെട്ടത്. ഇവിടുത്തെ രാജാക്കന്മാർ തൃപ്പാപ്പൂർ മൂപ്പന്മാരെന്നും ശ്രീ പത്മനാഭ ദാസന്മാരെന്നും വഞ്ചി ഭൂപതി എന്നൊക്കെ അറിയപ്പെട്ടു. 1750 ജനുവരി 3 തൃപ്പണിദാനം. തന്റെ രാജ്യവും വാളും സമ്പത്തും ശ്രീ പത്മനാഭന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിച്ച ചടങ്ങാണ് തൃപ്പണിദാനം.
1: രണ്ടാം തൃപ്പണിദാനം 1766.
0: വളരെ ശരിയാണ്, 1766 രണ്ടാം തൃപ്പണിദാനം. കാർത്തിക തിരുനാൾ രാമവർമ്മ എന്ന ധർമ്മരാജയാണ് നടപ്പിലാക്കിയത്. തൃപ്പണിദാനം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് നമ്മുടെ അനിഴൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. വർഷം 1750 ജനുവരി 3. തൃപ്പടിദാനത്തിന് ശേഷം, അല്ലെങ്കിൽ 1750 ശേഷം തിരുവിതാംകൂറിലെ രാജാക്കന്മാർ അറിയപ്പെട്ട പേരാണ് ശ്രീ പത്മനാഭ ദാസന്മാർ, അല്ലെങ്കിൽ ശ്രീ പത്മനാഭന്റെ അടിമകൾ എന്നറിയും. എന്നാൽ തിരുവിതാംകൂറിന്റെ രണ്ടാമത്തെ തൃപ്പടിദാനം നടന്നത് 1766 അത് ധർമ്മരാജ, അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് നടപ്പിലാക്കിയത്.

0: തൃപ്പടിദാനം എന്ന് പറയുമ്പോൾ മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി ഏറ്റവും അധികം വർദ്ധിപ്പിച്ച ഭരണാധികാരിയാണ്. ഇദ്ദേഹം ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുത്തപ്പോൾ ഓരോ രാജവംശത്തിൽ പിടിച്ചെടുക്കുമ്പോൾ ആ രാജവംശത്തിന്റെ സമ്പത്ത് മാർത്താണ്ഡവർമ്മയിലേക്ക് വന്നു ചേർന്നു. സമ്പത്ത് കൂടി അദ്ദേഹത്തിന് പേടിയായി, ഇനി ഉറങ്ങാൻ പറ്റുന്നില്ല. തൽഫലമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ശ്രീ പത്മനാഭന്റെ മണ്ണിൽ കൊണ്ട് തൃപ്പടിദാനം എന്ന പേരിൽ വെച്ചു. ഒരുപക്ഷെ രാജ്യം കീഴ്പ്പെടുത്തിയാലും ശ്രീ പത്മനാഭന്റെ മണ്ണിൽ സമ്പത്ത് സേഫായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം തൃപ്പടിദാനം നടത്തിയെന്നാണ് പറയപ്പെട്ടത്. രണ്ടാം തൃപ്പടിദാനം 1766. ആ സമയത്താണ് ഹൈദരലി മലബാർ ആക്രമിച്ചത്. അപ്പോൾ കാർത്തി തിരുനാളും പേടിയായി തന്റെ സമ്പത്തും അവിടെ കൊണ്ടുവച്ചെന്ന് പറയപ്പെട്ടു. തെക്ക് തിരുനെൽവേലി നാഗർകോവിൽ മുതൽ ഇന്നത്തെ എറണാകുളം തൃശൂർ വരെ വ്യാപിപ്പിച്ച രാജവംശമാണ് തിരുവിതാംകൂർ രാജവംശം. അത്യാവശ്യം വലിയൊരു ഏരി തന്നെയാണ്. ഇത്രത്തോളം പ്രദേശങ്ങൾ പിടിച്ചെടുത്തതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയാണ്.
1: സർ, അടുത്തത് മാർത്താണ്ഡവർമ്മയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
0: തീർച്ചയായിട്ടും. 1729 തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചു. സ്ഥാപകൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെട്ട, നമ്മുടെ തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ട മാർത്താണ്ഡവർമ്മയാണ്. ഇദ്ദേഹം 1729 മുതൽ 1758 വരെ തിരുവിതാംകൂർ ഭരിച്ചു. 1723 വേണാട് എന്ന ഉടമ്പടിയിലേക്ക് ഏർപ്പെട്ടു. മറ്റൊന്നുമല്ല, ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഇന്ത്യയിലെ ഒരു നാട്ടുരാജ്യം ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ആറ്റിങ്ങ കലാപവുമായി ബന്ധപ്പെട്ട് 141 ബ്രിട്ടീഷുകാർ മരണപ്പെട്ടു. ഈ നാശനഷ്ടം നൽകാമെന്ന് പറഞ്ഞ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഈ ഉടമ്പടിയിലൂടെ മാർത്താണ്ഡവർമ്മ ഇങ്ങനെ രേഖപ്പെടുത്തി, ഞാൻ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ. അപ്പൊ നെയ്യാറ്റിൻകരയുടെ രാജകുമാരനെന്നും തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യനെന്നും തിരുവിതാംകൂറിന്റെ അശോകനെന്നും ആധുനിക അശോകനെന്നും തിരുവിതാംകൂറിന്റെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ.
1: ഒരു ഡിക്റ്റേറ്റർ പോലെയായിരുന്നു എന്ന് പറയാൻ പറ്റുമോ അദ്ദേഹത്തെ?
0: ആ, വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാം. ഇദ്ദേഹത്തിന്റെ ഭരണനയം ഇരുമ്പും നിണവുമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്ന് പറയാൻ കാരണം. നമുക്ക് ആദ്യം ഇദ്ദേഹത്തിന്റെ വർഷങ്ങളുമായി ബന്ധപ്പെട്ട് പോകാം. ഞാൻ പറഞ്ഞു 1723 ജനിച്ചു എന്ന് പറഞ്ഞു. 1723 വേണാട് ഉടമ്പടി ഒപ്പുവച്ചു എന്ന് പറഞ്ഞു. എന്നാൽ 1729 തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചത്. അപ്പൊ ഇദ്ദേഹം അധികാരത്തിലേറുന്ന മുമ്പേ തന്നെ ഒപ്പിട്ട ഒരു ഉടമ്പടി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വേണാട് ഉടമ്പടി എന്ന് പറയാം. നെയ്യാറ്റിൻകര അമ്മച്ചിപ്പിലാവിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ആരെന്ന് PSC ചോദിക്കാറുണ്ട്. ഇത് പറയുമ്പോൾ കുറച്ച് ചരിത്രം ഓർമ്മിക്കണം. വേണാട് എന്ന രാജവംശമാണ് പിൽക്കാലം തിരുവിതാംകൂർ ആയത്. വേണാട് രണ്ട് രാജാക്കന്മാരുണ്ട്. ഒന്ന് ചേര ഉദയ മാർത്താണ്ഡവർമ്മ, മറ്റൊന്ന് വീര ഉദയ മാർത്താണ്ഡവർമ്മ. ഇവരിൽ ആരോ ഒരാൾ പെൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് കിളിമാനൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു തമ്പുരാട്ടിയെ ദത്തെടുത്തു. അതിലുണ്ടായ പിൻതലമുറക്കാരനാണ് ഈ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്നാൽ വേണാട് ഭരിച്ച രാമവർമ്മൻ എന്ന അവസാനത്തെ രാജാവ് അധികാരം കൈമാറാൻ തയ്യാറായി. പക്ഷെ ദത്തെടുത്തുണ്ടായ പിൻതലമുറക്കാരനായതുകൊണ്ട് മറ്റു രാജാക്കന്മാർ ഇയാളെ വധിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ വധിക്കാൻ വേണ്ടി 8 വീട്ടിൽ പിള്ളമാരെ നിയോഗിച്ചു. ഈ 8 വീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മയെ വധിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും ഓടിച്ചു. അങ്ങനെ അദ്ദേഹം ഓടി ഓടി നെയ്യാറ്റിൻകരയിലെത്തുകയും ഒരു ബാലന്റെ നിർദ്ദേശപ്രകാരം അമ്മച്ചി പ്ലാവിന്റെ പൊത്തിൽ കയറി ഒളിച്ചിരിക്കുകയും ചെയ്തു. രാജാവ് കുറച്ചു കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ താൻ സേഫാണെന്ന് വിചാരിച്ചതിന് ശേഷം, പൊത്തിൽ നിന്നും ഇറങ്ങി നോക്കിയപ്പോൾ ബാലനെ കണ്ടില്ല. അങ്ങനെ രാജാവ് ബാലനെ അന്വേഷിച്ചു നടന്നു. പിന്നെ രാജാവിന് മനസ്സിലായി തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് വെറും ബാലനല്ല, പകരം ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന്. അതിന്റെ ഫലമായി അദ്ദേഹം എവിടെ വെച്ചിട്ടാണോ ആ ബാലനെ കണ്ടത് അവിടെ നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചു. അതിന് മുൻഭാഗത്തായിട്ടിന്നും ആ അമ്മച്ചി പ്ലാവ് സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ഐതിഹ്യം. ദേവസ്വം ബോർഡ് LDയിൽ ചോദിച്ചൊരു ചോദ്യമാണ്, നെയ്യാറ്റിങ്കര അമ്മച്ചി പ്ലാവിന്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ആരാണ്? സാധാ എക്സാമുകളും ചോദിക്കുന്ന ചോദ്യം കൂടിയാണ്.
1: മാർത്താണ്ഡവർമ്മ.
0: അതെ. അതുപോലെ തന്നെ നെയ്യാറ്റിങ്കര പട്ടണം പണിയെടുപ്പിച്ചതാരാണ്? നെയ്യാറ്റിങ്കര പട്ടണം പണിയെടുപ്പിച്ചത് അതും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ദേവസ്വം ബോർഡ് ചോദിച്ച ചോദ്യം ഇതാണ്, നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ച ഭരണാധികാരി ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ.
1: ഉമ്മിണിത്തമ്പി ബാലരാമപുരമാണ്.
0: ഉമ്മിണിത്തമ്പി ബാലരാമപുരം പട്ടണമാണ് പണിയെടുപ്പിച്ചത്. അവിടെ നെയ്ത്തുകാരെ പാർപ്പിച്ചു. കേരളത്തിന്റെ നെയ്ത്ത് പട്ടണവും ബാലരാമപുരം തന്നെയാണ്. അങ്ങനെ 1723 മാർത്താണ്ഡവർമ്മ വേണാട് ഉടമ്പടി ഒപ്പുവച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു രാജ്യവുമില്ല, അദ്ദേഹം ഒരു ഭരണാധികാരിയില്ല. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്? ഈ നെയ്യാറ്റിങ്കര എന്നൊരു പ്രദേശമുണ്ട്. അതുകൊണ്ട് ആ ഉടമ്പടിയിലൂടെ അദ്ദേഹം ഇങ്ങനെ പരാമർശിച്ചു, ഞാൻ നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ. എന്നാൽ നെയ്യാറ്റിങ്കരയുടെ രാജകുമാരൻ എന്നറിയപ്പെട്ട മറ്റൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം സ്വദേശ അഭിമാനി രാമകൃഷ്ണപിള്ളയാണ്.
1: നാട് കടത്തിയ.
0: അതെ അതെ. 1910 സെപ്റ്റംബർ നാട് കടത്തപ്പെട്ട തിരുവിതാംകൂറിലെ ആദ്യ പത്രാധിപൻ എന്നും അറിയപ്പെടുന്നു സ്വദേശ അഭിമാനി രാമകൃഷ്ണപിള്ള.
1: പി രാജഗോപാലാചാരിക്കെതിരെ
0: എഴുതിയതുണ്ട്. വളരെ ശരിയാണ്. ഞാൻ പറഞ്ഞു മാർത്താണ്ഡവർമ്മ 1703 ജനിച്ചു. 1723 വേണാട് ഉടമ്പടി ഒപ്പുവച്ചു. 1729 തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചു. മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറിയപ്പോൾ തനിക്ക് ശരിക്കും രാജ്യമില്ല, കാരണം മറ്റു രാജാക്കന്മാർ രാജ്യങ്ങൾ കൊണ്ടുപോയി. അപ്പൊ ഇയാൾ അധികാരത്തിലേറിയപ്പോൾ ആദ്യം തീരുമാനിച്ച കാര്യം തനിക്കുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ തിരിച്ചുപിടിക്കണം. അങ്ങനെ അദ്ദേഹം 1730 തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇപ്പോഴത്തെ നഗരമായ ആറ്റിങ്ങൽ പിടിച്ചെടുത്തു. 1731-33 കാലഘട്ടം നമ്മൾ ഇന്ന് കാണുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണികഴിപ്പിച്ചു.
1: അതെ,
0: നമ്മൾ ഇന്ന് കാണുന്ന ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി
1: പണികഴിപ്പിച്ചു. വിഗ്രഹമാണെന്നാണ് നമ്മൾ അറിയാൻ പറ്റുന്നത്.
0: വളരെ ശരിയാണ്. എന്നാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പണികഴിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന വേണാട് രാജാവാണ് രവിവർമ്മ കുലശേഖരൻ. എന്നാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എല്ലാവർക്കും അറിയാം,
1: അനന്തപത്മനാഭ.
0: അതെ, ശ്രീ പത്മനാഭ, അനന്തപത്മനാഭനാണെങ്കിൽ ശ്രീ പത്മനാഭൻ. എങ്ങനത്തെ പ്രതിഷ്ഠയാണ്? അനന്തശയന പ്രതിഷ്ഠ. അനന്തൻ എന്ന നാഗത്തിന് പുറത്ത് കിടക്കുന്നത് കൊണ്ടാണ് അനന്തശയന പ്രതിഷ്ഠ എന്ന് പറയാൻ കാരണം. ഈ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് ഒരു കുളം കാണപ്പെടുന്നു, അതാണ്
1: പത്മതീർത്ഥകുളം.
0: പി എസ് ഒരു ചോദ്യമാണ്, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് മുൻഭാഗത്തായി കാണപ്പെടുന്ന കുളം ഇതാണ്, ശ്രീ പത്മതീർത്ഥകുളം. പൂജാ വിധികൾ അടങ്ങിയ ഗ്രന്ഥം മതിലകം എന്നാണ് പറയുന്നത്.
1: മതിലകം രേഖകളെന്ന് കേട്ടു,
0: അതല്ലേ? അത് തന്നെയാണ്, മതിലകം രേഖകളെന്ന് മതിലകം ഗ്രന്ഥം എന്ന് പറയാറുണ്ട്. അപ്പൊ ക്ഷേത്രത്തിലെ പൂജാവിധികൾ അടങ്ങിയ ഗ്രന്ഥം മതിലകം. ക്ഷേത്രത്തിലെ ഭരണസമിതി അറിയപ്പെടുന്നതാണ് എട്ടരയോഗം. ഏഴ് പോറ്റിമാരും ഒരു നായർ പ്രതിനിധിയും രാജാവിന്റെ വോട്ട് അല്ലെങ്കിൽ രാജാവിനെ ഒരു അരയായിട്ട് കണക്കാക്കും. അങ്ങനെയാണ് ഈ എട്ടരയോഗം.
1: ഈ നമ്പിമാരാണെന്ന് തോന്നുന്നു അവിടുത്തെ പൂജാരികൾ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്.
0: നമ്പിമാരാണ്, ശരിയാണ്. ഇതിന്റെ ആദ്യ അധ്യക്ഷനായിട്ട് കണക്കാക്കപ്പെടുന്നത് പുഷ്പാഞ്ജലി സ്വാമികളെയാണ്. പുഷ്പാഞ്ജലി സ്വാമി ക്ഷേത്രത്തിന്റെ ഗോപുര നിർമ്മാണം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണെങ്കിലും അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പൂർത്തീകരിച്ചത് രാജാ കേശവദാസാണ്.
1: രാജാ കേശവദാസ് ആലപ്പുഴ പട്ടണത്തിന്റെ,
0: അതെ, ആലപ്പുഴ പട്ടണം, ചാലക്കമ്പോളം,
1: എല്ലാം ശില്പി എന്നറിയപ്പെടുന്നു.
0: ശരിയാണ്. അങ്ങനെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഗോപുര നിർമ്മാണം പൂർത്തീകരിച്ചത് ശ്രീ രാജാ കേശവദാസാണ്, അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ദിവാനായ രാജാ കേശവദാസ്. ഈ ഗോപുരത്തിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഗോപുരം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭപുരം സ്വാമി ക്ഷേത്രം. കേരളത്തിലെ ഏറ്റവും വലിയ ഗോപുരം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും അറിയാം, രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ ആരംഭിച്ച ചടങ്ങ് എന്താണ്? മുറജപം ഭദ്രദീപം.
1: മുറജപവും ഭദ്രദീപം.
0: തിരുവിതാംകൂർ എന്ന രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നടപ്പിലാക്കിയ പൂജാവിധികളാണ് മുറജപം ഭദ്രദീപം. മുറജപം 6 വർഷത്തിലൊരിക്കലും ഭദ്രദീപം 6 മാസത്തിലൊരിക്കലുമാണ്. 1750 മുറജപവും ഭദ്രദീപവും ആരംഭിച്ചത്. ഇന്നും ഈ ചടങ്ങ് നടത്തി വരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, തൃപ്പഴുതാണ് നടപ്പിലാക്കിയ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. അങ്ങനെ തൃപ്പഴുതാണ് നടപ്പിലാക്കിയപ്പോൾ ക്ഷേത്രത്തിന് വന്ന പ്രത്യേകതയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. തൃപ്പഴുതാനം 1750 ജനുവരി 3 എന്ന് ആൾറെഡി പറഞ്ഞു. രണ്ടാം തൃപ്പഴുതാനം 1766 ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം. എന്നാൽ കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം
1: ഗുരുവായൂരാണ്.
0: ശരിയാണ്, ഗുരുവായൂരാണ്. എന്നാൽ ഇന്ത്യയിൽ എന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ സീസണൽ വരുമാനമുള്ളത് ശബരിമലയാണ്.
1: സീസണൽ വരുമാനമാണ് ശബരിമല.
0: ശബരിമല ഇന്ത്യയിലും കേരളത്തിലൊക്കെ സീസണൽ വരുമാനം ചോദിച്ചാൽ ശബരിമലയാണ്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം ഗുരുവായൂരാണ്. എന്നാൽ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് തന്നെ ഏറ്റവും സമ്പത്തുള്ള ക്ഷേത്രം ചോദിച്ചാൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. സമ്പത്ത് എങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ തൃപ്പഴുതാനത്തിലൂടെയാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങൾ നടന്നു. അങ്ങനെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭരണം നമ്മുടെ സർക്കാർ ഏറ്റെടുക്കുകയും പിൽക്കാലം രാജകുടുംബം അതിന് അപ്പീലിന് പോവുകയും ചെയ്തു. അങ്ങനെ അപ്പീലിന് പോയപ്പോൾ പിന്നെ പിൽക്കാലത്ത് വിധി വന്നു. വിധി വന്നപ്പോൾ രാജകുടുംബത്തിന് തന്നെ തിരിച്ചു നൽകപ്പെടുകയും ചെയ്തു. ആ വിധി നൽകാൻ കാരണമായ ഒരു ഗ്രന്ഥമുണ്ട്, വി പി മേനോന്റെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്.
1: അപ്പം പി സി നാട്ടുരാജ്യങ്ങളുടെ സംയോജകൻ.
0: വളരെ ശരിയാണ്. നാട്ടുരാജ്യങ്ങൾ സംയോജനവുമായി ബന്ധപ്പെട്ട് വി പി മേനോൻ രചിച്ച കൃതിയാണ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ആ നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറും കൊച്ചിയുമാണ്. തിരുക്കൊച്ചി സംയോജനം. ആ സമയത്ത് ചുക്കാൻ പിടിച്ചൊരു വ്യക്തിയാണ് വി പി മേനോൻ. സർദാർ വല്ലഭായി പട്ടേലിന്റെ നിർദ്ദേശപ്രകാരമാണ് വി പി മേനോൻ തിരുക്കൊച്ചി സംയോജനത്തിന് വേണ്ടി വന്നത്. ആ സമയത്ത് അദ്ദേഹം രചിച്ച കൃതിയാണ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പുനർ സംയോജനം. അപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജകുടുംബത്തിന് അനുകൂലമായിട്ട് വിധി പോയത്.
1: സാർ, ഇതിലെ നിലവറകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണല്ലോ. എ നിലവറ, ബി നിലവറ, സി നിലവറ, അങ്ങനെ കുറെ നിലവറകളുണ്ടല്ലേ. അതിൽ ചില നിലവറകൾ തുറന്നു, ചിലത് തുറന്നില്ല. അങ്ങനെ കുറെ ഒരു കോൺട്രവേഴ്സി നിലനിൽക്കുന്നുണ്ടല്ലേ സാർ.
0: അതെ, നിലവില് 6 നിലവറകളുണ്ട്. അതിൽ ബി നിലവറ തുറന്നില്ല. ബി നിലവറ തുറക്കാത്തതിന് കാരണം അതിനു മുന്നെയാണ് കോടതി അനുകൂലമായിട്ട്, രാജകുടുംബത്തിന് അനുകൂലമായിട്ട് വിധി പ്രസ്താവിച്ചത്. എന്നാൽ ബി നിലവറിൽ എല്ലാ ആൾക്കാരും പറയാറുണ്ട് ബി നിലവറ തുറന്ന
1: സർവനാശം.
0: എന്തായാലും ബി നിലവറയിൽ രാജകുടുംബം അംഗീകരിച്ച കാര്യം ഇങ്ങനെയാണ്.
1: അഗസ്ത്യാർ മുനി
0: അദ്ദേഹത്തിന് അടക്കം ചെയ്ത സ്ഥലം ബി നിലവറ എന്നാണ് പറയപ്പെട്ടത്. സംഘകാലഘട്ടം, ഒരു കൂട്ടം കവികളുടെ കാലഘട്ടമാണ് സംഘകാലഘട്ടം. സംഘകാലഘട്ടത്തിന്റെ അധ്യക്ഷനാണ് ഈ അഗസ്ത്യാർ മുനി. തമിഴ് സാഹിത്യത്തിന്റെ പിതാവ് അഗസ്ത്യാർ മുനി എന്നാണ് പറയപ്പെട്ടത്. തമിഴ് സാഹിത്യത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം, മലയാള ഭാഷയുടെ മാതാവാണ് തമിഴ്.
1: ദ്രാവിഡ ഗോത്രം അല്ലേ നമ്മളെ മലയാളം തമിഴ് എല്ലാം ഈ ദ്രാവിഡ ഗോത്രത്തിൽ വരുന്ന.
0: അതെ അതെ. അപ്പം തമിഴ് സാഹിത്യത്തിന്റെ പിതാവാണ് അഗസ്ത്യർ മുനി. സംഘകാലഘട്ടത്തിന്റെ അധ്യക്ഷനും ഈ അഗസ്ത്യർ മുനിയാണ്. പശ്ചിമഘട്ടം കടന്നെത്തിയ സന്യാസി വര്യനും ഈ അഗസ്ത്യർ മുനിയാണ്. അദ്ദേഹം പശ്ചിമഘട്ടം കടന്നെത്തി തിരുവനന്തപുരം ജില്ലയിലെ പൊതിയൻമല എന്ന സ്ഥലത്ത് വന്നിരുന്നു. അദ്ദേഹം വന്നിരുന്നതിന് ശേഷം ഈ പൊതിയൻമല അഗസ്ത്യർ കൂടമായിട്ട് അറിയപ്പെട്ടു. എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കാണ്
1: അഗസ്ത്യർ കൂടം.
0: ഇന്ത്യയിലെ 10-ാമത്തെ ജൈവ മണ്ഡലമാണ് അഗസ്ത്യർ കൂടം. 1723 വേണാട് ഉടമ്പടി, 1729 തിരുവിതാംകൂർ സാമ്രാജ്യം സ്ഥാപിച്ചു. 1731-33 കാലഘട്ടം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുതുക്കി പണിയും. ഇദ്ദേഹം 1741 August 10 കുളച്ചിൽ യുദ്ധത്തിന് നേതൃത്വം നൽകി.
1: കുളച്ചിൽ യുദ്ധം ഡച്ചുകാരുമായുള്ള
0: വളരെ ശരിയാണ്.
1: ആദ്യമായിട്ട് ഒരു വിദേശ ശക്തിയെ പരാജയപ്പെടുത്തിയ ഒരു
0: ഇന്ത്യൻ രാജാവ് അനിരന്തർനാൾ
1: മാർത്താണ്ഡവർമ്മ.
0: ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഭരണാധികാരിയും അനിരന്തർനാൾ മാർത്താണ്ഡവർമ്മ. അത് PSC ചോദിച്ചിട്ടുണ്ട്. കുളച്ചിൽ യുദ്ധത്തിലൂടെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ഡിലനോയെയും 50 പേരെ പിടിച്ചെടുക്കുകയും ചെയ്തു.
1: ക്യാപ്റ്റൻ ഡിലനോയ്.
0: അതെ. മറ്റാരും ചെയ്യാത്തൊരു കാര്യം അദ്ദേഹം ചെയ്തു. ഇദ്ദേഹത്തിനെ തിരുവിതാംകൂറിന്റെ സേനാനായകരാക്കുകയും ചെയ്തു.
1: ഈ ഡച്ചുകാരെന്ന് പറയുന്നത് ശ്രോതാക്കളുടെ അറിവിനായി പറയുന്നത് നെതർലൻഡുകാരാണ്.
0: വളരെ ശരിയാണ്. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ചരിത്രം അടുത്ത ക്ലാസ് നമുക്ക് ബാക്കി ചർച്ച ചെയ്യാം.
1: നന്ദി സർ.
0: താങ്ക് യു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരുവിതാംകൂർ ചരിത്രത്തെക്കുറിച്ച് അധ്യാപകനായ ബിബിൻ സംസാരിച്ചത്, ഒപ്പം ജെ ജയ്ദേവ്, നിർവഹണം സെവിൽ ജിഹാൻ. യുവവാണി സമാപിച്ചു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

0: ഒരറിയിപ്പ്. ഹലോ ആകാശവാണി, തത്സമയം ഫോണിൻ പരിപാടിയിൽ 27/7/2026 തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ KG മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495 96 43 21, മറ്റൊരു നമ്പർ 9496 55 63 21, ഒരു നമ്പർ കൂടി 9496 59 63 21. ഓർക്കുക, ട്രാഫിക് നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: മൻ കി ബാത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
1: സാഹിത്യവേദി.
0: പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ ജയറാണി ടി എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, മംഗല്യസൂത്രം.
2: ശാന്തമായൊഴുകുന്ന ഗംഗാനദി, അതിന്റെ തീരത്ത് മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങുന്നുണ്ട്. അതിനിടയിൽ യഥാവിധി പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണരും ചുറ്റുപാടുകളൊക്കെയും കമനീയമായി അലങ്കരിച്ചിരിക്കുന്നു. അവിടേക്ക് പ്രൗഢഗംഭീരയായി അണിഞ്ഞൊരുങ്ങി നവവധുവായി ശ്വേത പല്ലക്കിൽ വന്നിറങ്ങി. പ്രതീക്ഷിച്ചതെന്തോ കാണാത്തതുപോലെ മുഖമാകെ ഒരുതരം പരിഭ്രമം. അവൾ ചുറ്റും നോക്കി. ഇല്ല, കാണുന്നില്ല. സാധാരണ വരന്റെ വീട്ടുകാരാണ് ആദ്യം എത്തേണ്ടത്, അതാണ് കീഴ്വഴക്കവും. എന്നാൽ ഇവിടെ ആചാരം തെറ്റിയിരിക്കുന്നു. ഒന്ന് പതറിയെങ്കിലും മനസ്സ് പറഞ്ഞു, അവിനാശ് ഇവിടെവിടെയോ ഉണ്ട്. അച്ഛനമ്മമാരുടെയും കാരണവർമാരുടെയും കാലു തൊട്ടു വന്ദിപ്പിച്ചു. കൂട്ടുകാരി കതിർമണ്ഡപത്തിൽ ശ്വേതയെ കൊണ്ടിരുത്തി. തുടിക്കുന്ന ഹൃദയത്തോടെ ശ്വേത അവിടിരുന്നു. മന്ത്രോച്ചാരണങ്ങൾ ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കുതിരക്കുളമ്പടി ശബ്ദം അടുത്തു വരുന്നത് അവൾ അറിഞ്ഞു. അവിനാശ് വരുന്നതേയുള്ളൂ. ആ കുതിരക്കുളമ്പടികളുടെ നാദം അവളുടെ മനസ്സിനെ തുടിപ്പിച്ചു. ഉള്ളിൽ നിന്നും ഒരു കുളിർത്തെന്നൽ പുറത്തേക്ക് അലയടിക്കുന്ന പോലെ സന്തോഷം നുരപൊന്തി വന്നു. എങ്കിലും മുഖത്തെ മൂടുപടം ഒന്നുയർത്തി അവൾ കുതിര കുളമ്പടി ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി നോക്കി. അടുത്തു നിന്നിരുന്ന അച്ഛൻ ഉടനെ തന്നെ ആ മൂടുപടം താഴ്ത്തിയിടിയിച്ചു. സാധാരണ പുറത്തെ കാര്യങ്ങൾ കാണുന്ന രീതിയിലുള്ള നേർത്ത വല പോലുള്ള തുണിയിലാണ് മൂടുപടം തുന്നിച്ചേർക്കുക. എന്നാൽ പുറത്തു നിൽക്കുന്നവർക്ക് വധുവിന്റെ മുഖം കാണാനും പറ്റില്ല. ഈ മൂടുപടം വലയ്ക്കു പകരം കുറച്ച് കൂടി കട്ടിയുള്ള നേരിയ തുണി കൊണ്ടാണ് തുന്നിയിരിക്കുന്നത്. കുതിരക്കുളമ്പടി ശബ്ദം അടുത്തു വന്നു. കുതിര കാലുകൾ മെല്ലെ മെല്ലെ ചവിട്ടുന്ന ശബ്ദം കേട്ടു. പിന്നെ അത് നിലച്ചു. ഹൃദയമിടിപ്പ് വല്ലാതെ ഉയരുന്നതായി ശ്വേതയ്ക്ക് തോന്നി. വരനായി സജ്ജമാക്കിയ ഇരിപ്പിടത്തിൽ അവിനാശ് വന്നിരുന്നത് അവൾ അറിഞ്ഞു. മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മാസങ്ങളോളം ഉള്ള കാത്തിരിപ്പിനൊടുവിൽ തന്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. ശരീരമാസകലം ഒരു കോരിത്തരിപ്പ് അനുഭവപ്പെട്ടു. അത് പിന്നീട് ഒരു ചെറിയ വിറയലായി കൈകളെ ബാധിച്ചു. വരന്റെ കഴുത്തിൽ ഇടാനുള്ള ഹാരമെടുക്കാൻ പോലും ആ വിറയൽ കൈകൾക്ക് തടസ്സമാകുന്നതുപോലെ തോന്നി. രേണുകാദേവി തന്റെ ബാല്യകാല സുഹൃത്തോ കൌമാരകാല സുഹൃത്തോ അല്ല. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതി. ആ ആക്സിഡന്റിന് മുൻപ് കണ്ടിട്ടു പോലുമില്ലാത്ത ഒരു സ്ത്രീ. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ദേഹമാസകലം മുറിഞ്ഞു രക്തമൊഴുകുന്നുണ്ടെങ്കിലും അവൾക്ക് ബോധമുണ്ടായിരുന്നു. പോലീസും ഡോക്ടേഴ്സും ആരാണ് പ്രതി എന്ന് ചോദിക്കുമ്പോഴേക്കും ആരാണെന്ന് അറിയില്ല എന്ന് കള്ളം പറഞ്ഞ ആ 24-കാരി ഒരു വിസ്മയമായി അപ്പോഴും ശ്വേതയുടെ ഉള്ളിൽ ചേക്കേറിയിരുന്നു. കൂടെ കൊണ്ടുവന്നവരിൽ ഒരാൾ ചുവന്ന ഷോൾ ചുറ്റിയ ആ കുട്ടിയുടെ വണ്ടി ഇടിച്ചതാണെന്ന് പറയുമ്പോഴും ഡോക്ടറിനോട് അവൾ നിഷേധിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ വിട്ടിട്ടു പോകാൻ മനസ്സനുവദിച്ചില്ല. എല്ലാ പേരും പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താ താൻ അങ്ങനെ പറഞ്ഞത്? എന്റെ വണ്ടി തട്ടിയതും വീണപ്പോൾ രണ്ടുപേരെയും നാട്ടുകാർ പിടിച്ചെഴുന്നേൽപ്പിച്ചതും എന്നെ അവർ വഴക്കു പറഞ്ഞതും താൻ കണ്ടതല്ലേ? നിങ്ങൾ കല്യാണം കഴിയാത്ത പെണ്ണല്ലേ? നെറ്റിയിൽ സിന്ദൂരം ഇല്ലല്ലോ. കേസായാൽ നിങ്ങളുടെ കല്യാണം നടക്കില്ലല്ലോ. കേസുള്ള പെണ്ണിനെ ആരും കെട്ടില്ലല്ലോ. ആ മഹാപാപം കൂടെ ഞാൻ ഏറ്റുവാങ്ങണ്ടേ എന്നോർത്തുകൊണ്ടാണെന്ന് വേദന കടിച്ചമർത്തി പതിയെ പറയുമ്പോൾ അവളിലെ ആ നന്മ 1000 സൂര്യ തേജസ്സോടെ ആ മുഖത്ത് ജ്വലിച്ചു നിൽക്കുന്ന പോലെ തോന്നി. അവൾക്കൊരു താങ്ങായി അവൾക്കൊപ്പം നിൽക്കണം എന്ന് തോന്നി. വീഴ്ചയിൽ തലക്കേറ്റ പ്രഹരം രേണുകയെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചപ്പോഴും നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും അരികിൽ ചേർത്ത് നിർത്തി ആ ബെഡിനരികിൽ നിൽക്കാനേ ശ്വേതയ്ക്ക് കഴിഞ്ഞുള്ളൂ. അവൾ കുറേശ്ശെ കുറേശ്ശെയായി മരണത്തിന്റെ

കരങ്ങൾക്കുള്ളിലേക്ക് അമരുകയാണെന്നറിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഉൾക്കിടലം ഉണ്ടായി. ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ അപകരിച്ച കൊലയാളിയാണ് താനെന്ന് മനസ്സ് ഒരായിരം വട്ടം ഏറ്റുപറയുന്ന പോലെ. കാലപാശത്തിൽ കുരുക്കി തന്നെ കൊണ്ടുപോയിട്ട് രണ്ട് കുഞ്ഞുങ്ങളെ അമ്മയില്ലാത്ത അനാഥർ ആക്കാതിരിക്കാനായിട്ടെങ്കിലും രേണുകയുടെ ജീവൻ തിരികെ നൽകിയെങ്കിൽ എന്ന് ശ്വേത വല്ലാതെ കൊതിക്കുകയും ചെയ്തുപോയ നിമിഷങ്ങളായിരുന്നു അത്. അതിനായി സകല ദൈവങ്ങളെയും അവൾ വിളിച്ചപേക്ഷിച്ചു. വിദേശത്ത് ജോലിക്കാരനായ ഭർത്താവിന് മൃതപ്രാണനെ പോലെ കിടക്കുന്ന ഭാര്യയെ ഒരുവട്ടം വന്ന് കണ്ടിട്ട് പോകാൻ പോലും കഴിയാത്ത അവസ്ഥ. ആരെ സംബന്ധിച്ചും അത് വല്ലാത്ത വേദനാജനകമാണ്. ഈ ദുർവിധിക്ക് കാരണക്കാരിയായ താൻ തന്നെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും രേണുകാദേവിയെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകണമെന്ന് ശ്വേത തീരുമാനിച്ചതും അങ്ങനെയായിരുന്നു. വെന്റിലേറ്ററിൽ നിന്നും പുറത്തെടുത്താൽ ജീവൻ നിന്നുപോയേക്കുമെന്ന് ഭയന്ന് തന്റെ ആഭരണങ്ങൾ മുഴുവനും അച്ഛനും അമ്മയും അറിയാതെ വിറ്റും പണയം വെച്ചും രേണുകയെ മാസങ്ങളോളം വെന്റിലേറ്ററിൽ തന്നെ കിടത്തി ചികിത്സിപ്പിച്ചു. ഇതിനിടയിൽ രേണുക രോഗ വിമുക്തയാകാൻ തുടങ്ങുന്നതിന്റെ ലാഞ്ചനകൾ കണ്ടു തുടങ്ങിയത് അറിഞ്ഞപ്പോ ശ്വേത വല്ലാതെ സന്തോഷിച്ചു. രക്ഷപ്പെട്ടേക്കും എന്ന ധാരണ എല്ലാ പേർക്കും ഉണ്ടായി. ഇടയ്ക്ക് ബോധം വരും പോകും, അതൊരു നല്ല ലക്ഷണമായി ഡോക്ടേഴ്സ് വിധിയെഴുതി. ബോധം വന്ന ഒരു നാൾ മക്കളെ നോക്കി വേദനയോടെ അവൾ പറഞ്ഞു, അമ്മ പോയാൽ മക്കൾക്ക് ആരുമില്ലല്ലോ. ആ വാക്കുകൾ ശ്വേതയുടെ ഉള്ളിൽ പതിന്മടങ്ങ് ശക്തിയോടെ ആർത്തലച്ച പേമാരിയായി പെയ്യാൻ തുടങ്ങി. രേണുകയുടെ ചികിത്സയ്ക്കായി തന്റെ കൈകളിലും കാലുകളിലും കിടന്ന അവസാനത്തെ സ്വർണവും വിൽക്കേണ്ടി വന്നു. അതിലൊന്നും ശ്വേതയ്ക്ക് ഒരു മാനസിക വിഷമവും തോന്നിയില്ല. എന്നാൽ ഈ കാശും തീർന്നു കഴിഞ്ഞാൽ രേണുകയെ വെന്റിലേറ്ററിൽ വെക്കാൻ തന്റെ കയ്യിൽ ഇനി ഒന്നും ബാക്കിയില്ലെന്നുള്ള സങ്കടം മാത്രമായിരുന്നു ഉള്ളിൽ അലയടിച്ചുകൊണ്ടേയിരുന്നത്. ദിവസങ്ങൾ ഓരോന്നായി പൊക്കോണ്ടിരുന്നു. ഈശ്വരന്മാരുടെ കൃപയാൽ വെന്റിലേറ്ററിന്റെ സഹായം ഇല്ലാതെ ആ ജീവൻ നിലനിൽക്കുമെന്നായി. ഡിസ്ചാർജ് വാങ്ങി തിരികെ രേണുകയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആരോരുമില്ലാത്ത അവളെയും കുഞ്ഞുങ്ങളെയും അവിടെ ഒറ്റയ്ക്കാക്കി വരാൻ ശ്വേതയുടെ മനസ്സ് അനുവദിച്ചില്ല. അവിനാശ് ജോലി ചെയ്യുന്ന ആ വിദേശ കമ്പനി നാട്ടിലേക്ക് പോകാൻ ലീവോ അനുവാദമോ അവിനാശിന് കൊടുക്കാൻ തയ്യാറാകുന്നുമില്ല. തന്റെ മകളെ ഡോക്ടർമാർക്കും പോലീസിനും മുന്നിൽ ഒറ്റിക്കൊടുക്കാത്തത് കൊണ്ടാകാം ശ്വേതയുടെ അമ്മയും അച്ഛനും രേണുവിന്റെയും മക്കളുടെയും സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറായത്. ഇടയ്ക്കൊക്കെ ബോധം വന്നും പോയും നിന്നു. വീണ്ടും ആശുപത്രിവാസം വേണ്ടി വന്നു. ബോധം വന്ന ഒരു നാൾ അവൾ മക്കളോട് പറഞ്ഞു, അമ്മ പോയിക്കഴിഞ്ഞാൽ മക്കൾക്കാരുമില്ല, അച്ഛനെ അമ്മ വിളിച്ചു വരുത്താം. അതുകേട്ട ശ്വേതയുടെ നെഞ്ചകം വിങ്ങി. എങ്ങനെയും അവിനാശിനെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചു. സ്വന്തം ഭർത്താവിനെ കാണാനുള്ള രേണുകയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്നും തോന്നി. അയാളോട് പറയാൻ അവൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ശ്വേതയ്ക്കറിയാം. ഇനി അവിനാശ് വിദേശത്തേക്ക് പോകണ്ട, ഈ കുഞ്ഞുങ്ങൾക്ക് കാവലായി ഇവിടെ തന്നെ ഉണ്ടാകണം. അവിനാശ് വന്നാൽ തന്റെ ഭാരവും കുറേയേറെ കുറയും. രേണുകാദേവിയുടെയും മക്കളുടെയും കാര്യങ്ങൾ അയാളും കൂടെ നോക്കിക്കൊള്ളും. ഡോക്ടർമാരുടെ സഹായത്തോടെ അവിനാശിനെ വിദേശ കമ്പനിയിൽ നിന്നും ലീവ് വാങ്ങിപ്പിച്ച് രേണുവിന്റെ അടുത്തെത്തിക്കുമ്പോൾ രേണുകാദേവിയുടെ ആ അവസ്ഥ കാണാൻ അയാൾക്കാകുമായിരുന്നില്ല. അവിനാശിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രേണുക ഇതായിരുന്നില്ല. നല്ല ചുറുചുറുക്കുള്ള ഊർജസ്വലയായൊരു വീട്ടമ്മ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിശ്ചലമായി കിടക്കുന്ന രേണുകയെ കാണാൻ അവന് കഴിയുമായിരുന്നില്ല. ഓരോ തവണ നാട്ടിലേക്ക് ലീവിൽ വരുമ്പോഴും അവനെയും കാത്ത് കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് ഗേറ്റിങ്കൽ നിൽക്കുന്ന രേണുക ആയിരുന്നു അയാളുടെ മനസ്സിൽ. ഇന്നിപ്പോൾ ഇതാ ഒരു ശവശരീരത്തെ പോലെ അനങ്ങാൻ പോലും ആകാതെ ശ്വസിക്കാനും സംസാരിക്കാനും മാത്രം കഴിയുന്ന ഒരു മനുഷ്യ കോലം എന്ന് പറയാവുന്ന രീതിയിൽ മാറിയിരിക്കുന്നു. അവിനാശിന് മാത്രമല്ല, രേണുകയെ അറിയാവുന്ന ആർക്കും ഈ അവസ്ഥ കണ്ടു നിൽക്കാനാവില്ല. 5ഉം 6ഉം വയസ്സുള്ള കുട്ടികളെ ബോർഡിങ്ങിലാക്കി രേണുവിനെ നല്ലോണം ശുശ്രൂഷിക്കാൻ ഹോം നഴ്സിനെ ഏൽപ്പിച്ചു. രേണുകയുടെ മുറിയിൽ ക്യാമറ വെച്ചു. ക്യാമറയെ തന്റെ വാച്ചിലേക്ക് ഘടിപ്പിച്ചു. എന്നിട്ട് വിങ്ങുന്ന മനസ്സുമായിട്ടാണെങ്കിലും

0: പോകാൻ തയ്യാറെടുക്കുന്ന അവിനാശിനെ അവിടെ പിടിച്ചു നിർത്താനും രേണുകയുടെ ശിഷ്ടജീവിതത്തിൽ അവിനാശ് കൂടെ ഉണ്ടാകാനും രേണുകയ്ക്കും മക്കൾക്കും താങ്ങായി അയാൾക്കൊപ്പം നിൽക്കാനും തൻ്റെ കഴുത്തിൽ അവിനാശ് മംഗല്യസൂത്രം കെട്ടിയേ പറ്റുള്ളൂ എന്ന ചിന്തകൾ ഉടലെടുത്തത് അവിടെ വെച്ചായിരുന്നു. അന്യപുരുഷൻ താമസിക്കുന്ന വീട്ടിൽ തനിക്കൊരിക്കലും നിൽക്കാനും രേണുകാദേവിയെ ശുശ്രൂഷിക്കാനും കഴിയില്ലെന്ന് ശ്വേതയ്ക്കറിയാം. മകളെ കല്യാണം കഴിക്കാൻ അവിനാശ് മുതിരരുതെന്നും അവളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സഹായിക്കണമെന്നും തന്റെ മക്കളെ ഉപേക്ഷിച്ച് മറ്റാരെയെങ്കിലും കല്യാണം കഴിച്ച് എങ്ങോട്ടെങ്കിലും പോകണമെന്നും പകരം ഈ കുഞ്ഞുങ്ങളെയും രേണുകയെയും അവർ പൊന്നുപോലെ സംരക്ഷിച്ചു കൊള്ളാമെന്നും ആ റിട്ടയേർഡ് അധ്യാപകർ കണ്ണുനീരോടെ പറയുമ്പോൾ അവിനാശ് ആകെ ധർമ്മസങ്കടത്തിലായി. ഒരാഴ്ച മുന്നേ രേണുകയുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ രണ്ടുപേരും വിട്ടുപോകാൻ പാടില്ലെന്നും അങ്ങനെ വന്നാൽ ക്രമേണ ക്രമേണ രേണുകാദേവിയെ പൂർവസ്ഥിതിയിൽ കൊണ്ടുവരാമെന്നും അതുകൊണ്ട് തന്നെ തന്റെ കഴുത്തിൽ മംഗല്യസൂത്രം അണിയിച്ചേ പറ്റുള്ളൂ എന്നും ശ്വേത പറഞ്ഞതോർക്കുമ്പോൾ അവിനാശ് ത്രിശങ്കു സ്വർഗത്തിലായതുപോലെ ആയി. എന്ത് ചെയ്യണം എന്നറിയാതെ നിന്നു. എന്തായാലും രേണുകയെ മറന്നു മറ്റൊരുവളെ ജീവിതത്തിലേക്ക് കൂട്ടാൻ അവിനാശിന് ആകുമായിരുന്നില്ല. അവിനാശും അച്ഛനും ചേർന്ന് ഒരു സൂത്രം മെനഞ്ഞു. അതിൻപ്രകാരം ശ്വേതയ്ക്ക് രഹസ്യമായി ഒരു വരനെ കണ്ടെത്തി. അണിയറയിൽ നടക്കുന്ന ഈ നാടകങ്ങളൊന്നും അറിയാതെ ആ കുഞ്ഞുങ്ങളുടെ അമ്മയായി രേണുകയ്ക്ക് ഒരു പരിചാരികയായി രോഗവിമുക്തയാക്കി അവിനാശിനു തിരികെ ഏൽപ്പിക്കണം. അങ്ങനെ തന്നിൽ നിന്നും വന്നുപോയ കൈപ്പിഴയ്ക്ക് പരിഹാരം കണ്ടു. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ തനിക്കു ഈ നാടകം ആടിയേ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞാൽ അവിനാശിനെ വിദേശത്തേക്ക് ജോലിക്ക് പോകാനും പറ്റും എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് താലി കെട്ടാനായി തല കുനിച്ചു കൊടുക്കുമ്പോൾ മൂടു പടത്താൽ മുഖം മറയ്ക്കപ്പെട്ട മറ്റൊരാളാണ് തന്റെ കഴുത്തിൽ താലിച്ചരട് കെട്ടിമുറുക്കുന്നത് എന്ന് അറിഞ്ഞിരുന്നില്ല. കല്യാണം കഴിഞ്ഞു വരനായ ഡോക്ടർ വിഘ്നേഷിനൊപ്പം വീട്ടിലേക്ക് യാത്രയാകുമ്പോൾ പല്ലക്കിന്റെ ഇരുവശവും അടയ്ക്കാനും അച്ഛൻ മറന്നിരുന്നില്ല. പല്ലക്കിന്റെ മുകൾ ഭാഗത്ത് വൃത്താകൃതിയിൽ കാണുന്ന വലിയ സുഷിരങ്ങൾ മകൾ പോകുന്ന വഴി മനസ്സിലാകാതിരിക്കാനായി പല്ലക്കിന്റെ രണ്ടു വശങ്ങളും അടയ്ക്കപ്പെടുമ്പോൾ കാറ്റും വെളിച്ചവും ഉള്ളിലേക്ക് കടക്കാനായി ആ അച്ഛൻ ഒരുക്കിയ സംവിധാനം ആണ് അതെന്നും ശ്വേത അറിഞ്ഞിരുന്നില്ല. ആ സമയം അങ്ങ് ജീവശ്വാസം മാത്രമുള്ള നിശ്ചലയായ രേണുകയെ നെഞ്ചോട് ചേർത്ത് തന്റെ കുഞ്ഞുങ്ങളെ മറുവശത്ത് ചേർത്തു പിടിച്ച് അവിനാശ് മുന്നോട്ടുള്ള ജീവിതം എങ്ങനെ കരുപിടിപ്പിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. രേണുകയുടെ ആഗ്രഹം പോലെ അവൾക്കും മക്കൾക്കും അരികിൽ നിന്നും ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്തതുപോലെ വിഘ്നേഷിന്റെ വീട്ടിലെത്തി മൂടുപടം മാറ്റിയ ശ്വേത തിരിച്ചറിഞ്ഞു താൻ ചതിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ അഗ്നിയെ സാക്ഷിയാക്കി സിന്ദൂരവും മംഗല്യസൂത്രവും അണിയിച്ചവരെ തള്ളിപ്പറയാനും ഉപേക്ഷിക്കാനും ആവാതെ, എന്നാൽ തന്റെ അശ്രദ്ധയുടെ കാരണത്താൽ സംഭവിച്ചുപോയ തെറ്റിന് പ്രായച്ചിത്തമായി ആ പിഞ്ചു കുഞ്ഞുങ്ങളെയും രേണുകാദേവിയെയും സംരക്ഷിക്കാൻ തന്നെ അനുവദിക്കണമെന്ന ശ്വേതയുടെ മാനുഷിക മൂല്യം ഉൾക്കൊള്ളുന്ന ആഗ്രഹത്തെ തള്ളിക്കളയാനുമാകാതെ വിഘ്നേഷും നിൽക്കുമ്പോൾ അങ്ങകലെ സൂര്യൻ കടലിന്റെ നെഞ്ചിൽ തന്റെ മുഖം മറയ്ക്കുകയായിരുന്നു.
1: മംഗല്യസൂത്രം ജയറാണി ടി എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.
3: സംഗീത സരണി കർണാടക സംഗീത പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: The deadlock between the government and opposition on the issue has in the last week led to repeated adjournments of the upper house, which was eventually adjourned for the day without conducting any business. That's all in Parliament Review.
1: ആകാശവാണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ, ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്.
3: 2024 സെപ്റ്റംബർ 29-നാണ് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരത്തോടെ പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി പ്രഖ്യാപിച്ചത്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യയെ ഇലക്ട്രിക് വാഹന വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് ഇത്. ഈ പദ്ധതി ഇന്ധന സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുകയും പരിസ്ഥിതി മാലിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി ഇലക്ട്രിക് വാഹന മേഖലയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ബന്ധപ്പെട്ട സപ്ലൈ ചെയിനുകൾക്ക് ഉത്തേജനം ലഭിക്കുകയും ചെയ്യുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണം, ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ സ്ഥാപനം എന്നിവ വഴി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും. 2026 March 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. സബ്സിഡികൾ നൽകിയും മൂലധന സ്വത്തുക്കൾ സൃഷ്ടിക്കാനുള്ള ഗ്രാന്റുകൾ അനുവദിച്ചും ഈ പദ്ധതി രാജ്യത്തെ ഇലക്ട്രിക് ഡ്രൈവിന് ഇന്ധനം നൽകുന്നു. ഈ പദ്ധതി പ്രകാരം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ, മൂന്നുചക്ര വാഹനങ്ങൾ അഥവാ ഇ റിക്ഷ, ഇ കാട്ടുകൾ, ഇ ആംബുലൻസുകൾ, ഇ ട്രക്കുകൾ, മറ്റു പുതിയ ഇലക്ട്രിക് വാഹന വിഭാഗങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനം വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് സബ്സിഡി ലഭിക്കാൻ ഈ വൗച്ചറാണ് നൽകുന്നത്. വാഹനങ്ങൾ വാങ്ങുമ്പോൾ ആധാർ തിരിച്ചറിയൽ വഴി EKYC അടിസ്ഥാനമാക്കി ഈ വൗച്ചർ ഉപഭോക്താവിനായി സൃഷ്ടിക്കപ്പെടും. ഉപഭോക്താവിന്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കും ഈ വൗച്ചർ ഡൌൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അയയ്ക്കും. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകൾ വഴിയും അതിന്റെ ഏജൻസികൾ വഴിയും വാങ്ങുന്ന വാഹനങ്ങൾക്ക് സബ്സിഡി ഇല്ല. ഇലക്ട്രിക് വാഹന വിൽപ്പന നടത്തുമ്പോൾ സബ്സിഡി തുക സർക്കാരിൽ നിന്ന് തിരികെ വാങ്ങുന്നതിന് എല്ലാ ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാർ അഥവാ OEMs PM E-DRIVE പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. OEM എന്നത് ഈ പദ്ധതി പ്രകാരം ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തി, സ്വകാര്യ കമ്പനി, പൊതുകമ്പനി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിനെ സൂചിപ്പിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം വേഗത്തിലാക്കുക, ഇന്ത്യയിലുടനീളം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുക, പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2015 April രാജ്യത്ത് ആദ്യമായി ഒരു പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടത്. ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ, ഫെയിം എന്നാണ് ഈ പദ്ധതി അറിയപ്പെട്ടത്. ഫെയിം പദ്ധതിയുടെ കൂടുതൽ പരിഷ്കൃത രൂപമാണ് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് അഥവാ PM E-DRIVE പദ്ധതി. ഫെയിം ഇന്ത്യ ഫേസ് 2 ഇതിനകം രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇക്വിപ്മെന്റ് മാനുഫാക്ചറർമാരും ഇ ഡ്രൈവ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി വീണ്ടും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദമായ അപേക്ഷാ നടപടികളും സബ്സിഡി പ്രാപ്തീകരണവും PMEDRIVE.HEAVYINDUSTRIES.GOV.IN എന്ന ഔദ്യോഗിക പോർട്ടലിൽ വിശദീകരിച്ചിട്ടുണ്ട്.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് എന്നതിനെക്കുറിച്ചുള്ള പരിപാടിയാണ്.
4: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ബഹളം തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. CJP പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CJP മുന്നോട്ടുവച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി CJP വക്താവ് അശുതോഷ് രംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിക്ക് കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ DGP റിപ്പോർട്ട് പ്രകാരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അധികാര ദുർവിനിയോഗം ആര് ചെയ്താലും സർക്കാർ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരാനാണ് തീരുമാനം. KSRTCയിൽ ക്യാൻസർ രോഗികൾക്കായി നടപ്പിലാക്കി വരുന്ന സൌജന്യ യാത്രാ പദ്ധതി നിർത്തലാക്കിയെന്ന തരത്തിലുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് KSRTC. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിനെ തുടർന്ന് പുതുക്കി നൽകേണ്ട കാർഡുകൾ വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട്. കൂടാതെ യാത്രക്കാർ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന സാധുവായ കാർഡുകൾ വഴിയുള്ള സൌജന്യ യാത്ര തടസ്സം കൂടാതെ തുടരുന്നുണ്ടെന്നും KSRTC വ്യക്തമാക്കി. സ്ത്രീത്വത്തെ ഹനിക്കുന്ന വ്യാജ വാർത്തകളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നതിനെതിരെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ നീതി പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P. കുഞ്ഞൈഷ. പെൺകുട്ടികളെയും സ്ത്രീകളെയും നവമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാതികൾ വനിതാ കമ്മീഷന് മുന്നിൽ കൂടി വരുന്നതായും കണ്ണൂരിൽ നടന്ന സിറ്റിംഗിന് ശേഷം അവർ പറഞ്ഞു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി K. മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCCക്ക് കൈമാറണമെന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. കായിക രംഗത്തെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ കളരി എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന കായിക വകുപ്പ്. സ്റ്റേഡിയങ്ങൾ, നീന്തൽക്കുളങ്ങൾ, സ്പോർട്സ് ഹോസ്റ്റലുകൾ, ജിംനേഷ്യങ്ങൾ തുടങ്ങിയവയുടെ വികസനം, അറ്റകുറ്റപ്പണി, നവീകരണം എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KCB അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 331 താഴ്ന്ന് 76,059 നിഫ്റ്റി 102 നഷ്ടത്തിൽ 23,767 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന്

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ.
1: ഘിരേ ഹൈ മൻ ഭാരി ഹൈ ഓർ കോയി റാസ്താ നസർ നഹി ആ റഹാ യാദ് രഖേ സമാധാൻ ആപ്കേ പാസ് ഹൈ ടെലിമാനസ് കേ നിശുൽക് നമ്പർ 14416 പർ കോൾ കരേ കഹീ സേ ഭീ കഭീ ഭീ 24 ഘണ്ടേ യേ സുവിധാ ഉപലബ്ധ ഹൈ യഹാ ആപ്കീ ബാത് സുനീ ജാതി ഹൈ സംജീ ജാതി ഹൈ ഓർ ആപ്കോ സഹീ ദിശാ ദീ ജാതി ഹൈ ആപ് അകേലേ നഹീ ഹൈ മദദ് ബസ് ഏക് കോൾ ദൂർ ഹൈ

0: പ്ലസ് വണ്ണിലേക്ക് പരമ്പര കെമിസ്ട്രി അവലോകനം ചെയ്യുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സന്ധ്യ എസ് എസ്.
1: എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം കെമിസ്ട്രി പഠനത്തിലേക്ക് മാറുമ്പോൾ കുട്ടികൾ നേരിടുന്ന പരീക്ഷാ പേടിയും സംശയങ്ങളും എങ്ങനെ അതിജീവിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഒരു ക്ലാസ് റൂം അനുഭവത്തിൽ നിന്ന് തുടങ്ങാം. ഇമാജിൻ ദാറ്റ് യു ആർ സിറ്റിംഗ് ഇൻ യുവർ പ്ലസ് വൺ കെമിസ്ട്രി ക്ലാസ് റൂം. യുവർ ടീച്ചർ റൈറ്റ്സ് ആൻ ഇക്വേഷൻ ഓൺ ദ ബോർഡ്, turns around and asks a question in English. Who can tell me what happens to the density of an ideal gas when temperature increases? You actually know the scientific answer in Malayalam. നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വ്യക്തമായി അറിയാം. താപനില കൂടുമ്പോൾ സാന്ദ്രത കുറയും. But because you are afraid of your English pronunciation or grammar might be wrong, you stay in silent. Remember that classroom silence is not a sign of weakness, but it is a sign of hesitation. Moving from the Kerala SSLC Malayalam medium state syllabus to an English medium plus one chemistry class is a significant jump. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗ ആർ കെമിസ്ട്രി എക്സാം പേപ്പേഴ്സ് ഇവാലുവേറ്റഡ്. കെമിസ്ട്രി പരീക്ഷകളുടെ മൂല്യനിർണയം എങ്ങനെയാണ് നടക്കുന്നത്? മെനി മലയാളം മീഡിയം സ്റ്റുഡൻസ് തിങ്ക് ദാറ്റ് ടു സ്കോർ എ പ്ലസ് ഇൻ പ്ലസ് വൺ കെമിസ്ട്രി ദേ നീഡ് ടു റൈറ്റ് ലോങ് ഫ്ലുവൻറ്റ് ഇംഗ്ലീഷ് എസ്സേസ്. ദിസ് ഇസ് കംപ്ലീറ്റ്ലി റോങ്. ഇൻ സയൻസ് ഇവാലുവേഷൻ എക്സാമിനേഴ്സ് അവാർഡ് മാർക്ക് ഫോർ ദ ഫോളോയിങ്: 1. കറൻറ്റ് കീവേഡ്സ്, ശരിയായ പ്രധാന പദങ്ങൾ. 2. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്, ശരിയായ രാസ സമവാക്യങ്ങൾ. 3. കറക്റ്റ് ന്യൂമറിക്കൽ സ്റ്റെപ്സ് ആൻഡ് യൂണിറ്റ്സ്, ശരിയായ കണക്കുകളും അളവുകളും. 4. ക്ലീൻ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ്, വ്യക്തമായ ചിത്രങ്ങൾ. ലെറ്റ്സ് ലുക്ക് ആൻ എക്സാമ്പിൾ. ഉദാഹരണമായി, ഇഫ് എ ക്വസ്റ്റ്യൻ ആസ്ക് ഡിഫൈൻ മൊളാരിറ്റി, യു ഡോണ്ട് നീഡ് എ പൊയറ്റിക് ഇംഗ്ലീഷ്, യു ജസ്റ്റ് നീഡ് എ കീ സയന്റിഫിക് ഡെഫിനിഷൻ. Molarity is the number of moles of solute present in 1 liter of solution. Formula M is equal to moles of solute divided by volume of solution in liters. ശരിയായ കീവേഡും ഫോർമുലയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും ലഭിക്കും. ഗ്രാമാറ്റിക്കൽ പെർഫെക്ഷൻ ഈസ് സെക്കൻഡറി, ബട്ട് സയന്റിഫിക് ആക്യുറസി ഈസ് പ്രൈമറി. ഇനി ഇതിലേക്ക് എത്തിച്ചേരാനുള്ള 3 പ്രായോഗിക പഠന വഴികൾ എന്താണെന്ന് നോക്കാം. Here are 3 power hacks you can start using at home from today to bridge the Malayalam gap fastly. Step 1. Use the 3 keyword rule for every chapter. ഓരോ അധ്യായം പഠിക്കുമ്പോഴും ആ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അല്ലെങ്കിൽ 4 ഇംഗ്ലീഷ് കീവേഡ്സ് കണ്ടെത്തുക. എക്സാമ്പിൾ: സ്ട്രക്ചർ ഓഫ് ആറ്റം, പ്രിൻസിപ്പൽ കൗണ്ടർ നമ്പർ, ഓർബിറ്റൽസ്, ഹെയ്സൻബർഗ് അൺസെർട്ടൻറ്റി പ്രിൻസിപ്പിൾ. ഈ വാക്കുകളിലെ അർത്ഥവും സ്പെല്ലിങ്ങും വ്യക്തമായി പഠിച്ചാൽ ആ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ സാധിക്കും. സ്റ്റെപ്പ് 2. ഫോക്കസ് ഹെവ്ലി ഓൺ കെമിക്കൽ ഇക്വേഷൻസ് ആൻഡ് ഫോർമുലാസ്. ഇൻ കെമിസ്ട്രി 60% ഓഫ് യുവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻവോൾവ്സ് ഇക്വേഷൻസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ്. കെമിക്കൽ ഇക്വേഷൻസിനും മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസും ഇംഗ്ലീഷും മലയാളവും ഒന്ന് തന്നെയാണ്. വാട്ടർ ഹോൾസ് ദ സെയിം ഫോർമുല H2O. ബാലൻസ്ഡ് ഇക്വേഷൻ റൈറ്റ് അപ്പ് ക്യാരീസ് ഫുൾ മാർക്സ് റിഗാർഡ്ലെസ് ഓഫ് സെന്റൻസ് ലെങ്ത്. സ്റ്റെപ്പ് 3. ഫോം എ ബൈലിംഗ്വൽ സ്റ്റഡി പെയർ, അതായത് പഠന കൂട്ടുകാരനെ അഥവാ പഠന കൂട്ടുകാരിയെ കണ്ടെത്തുക. ഫൈൻഡ് എ ക്ലാസ്മേറ്റ് ഹു സ്റ്റഡീഡ് ഇൻ ഇംഗ്ലീഷ് മീഡിയം ഏർലിയർ or pair up with another SSLC friend. നിങ്ങൾ സയൻസ് സങ്കല്പങ്ങൾ മലയാളത്തിൽ അവരോട് സംസാരിക്കുക. അവർ അതിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ നിങ്ങൾക്ക് തിരുത്തി നൽകട്ടെ. This mutual peer learning speed up adaptation within 2 weeks. ഈ ഒരു പഠന കൂട്ടുകാരൻ അഥവാ പഠന കൂട്ടുകാരി 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലേണിംഗ് അഡാപ്റ്റേഷനെ സഹായിക്കുന്നു. സ്റ്റെപ്പ് 4. നേവിഗേറ്റിംഗ് കീ ടോപ്പ്.

പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ കണ്ടെത്തുക. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫൗണ്ടേഷണൽ ടോപ്പിക്സ് ഇൻ പ്ലസ് വൺ കെമിസ്ട്രി ദാറ്റ് എവ്രി മലയാളം മീഡിയം സ്റ്റുഡൻറ് മസ്റ്റ് ഫോക്കസ് ഓൺ ഇൻ ദ ഫസ്റ്റ് ടേം. ടോപ്പിക് ഈസ് മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് എന്ന ടോപ്പിക്കിലെ കീ ഇംഗ്ലീഷ് വേർഡ്സ് ഓർ ടേംസ് റിലേറ്റിംഗ് ടു ദ മോൾ കൺസെപ്റ്റ് ആർ മോൾസ്, അവഗാഡ്രോസ് നമ്പർ ദറ്റ് ഈസ് 6.022 × 10⁻²³, മോളാർ മാസ് എക്സെട്രാ. What you need to focus on here is to practice calculations of mass and atoms. Another chemistry topic is atomic structure. The key English terms in this topic is subshells, that is S, P, D, F, then electron configuration, Aufbau principle, etc. You have to focus on practice writing electronic configuration in English. Next topic is chemical bonding. Key English words in the topic are ionic bond, covalent bond, hybridization, octet rule, etc. You have to focus on to draw Lewis structures and geometry of molecules. മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. അതായത് another topic in chemistry you have to focus on is thermodynamics. The terms are enthalpy, entropy, ideal gas equation, that is PV is equal to nRT. Here you have to learn the mathematical laws and formulas. In SSLC, you studied chemistry using descriptive Malayalam terms. In plus one, everything shift to universal English terminology. You can start preparing by translating the core terms you already know. ഉദാഹരണമായി മൂലകം എന്ന മലയാളം വാക്കിന്റെ തുല്യമായ ഇംഗ്ലീഷ് പദം എലമെന്റ് എന്നാണെന്നും പ്ലസ് വണ്ണിൽ ഇത് പഠിക്കുന്നത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ഭാഗത്താണെന്നും മനസ്സിലാക്കേണ്ടതാണ്. അടുത്തതായി ആറ്റം ഘടന എന്ന മലയാള പദം അറ്റോമിക് സ്ട്രക്ചർ എന്ന ഇംഗ്ലീഷ് പദമാണെന്നും അത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പാഠഭാഗം കോണ്ടന്റ് നമ്പർ എസ് പി ഡി എഫ് ഓർബിറ്റൽസ് എന്നതാണെന്നും മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു പദം പരിചയപ്പെടാം, രാസബന്ധനം. അതിന്റെ തുല്യമായ ഇംഗ്ലീഷ് പദം കെമിക്കൽ ബോണ്ടിംഗ് എന്നാണ്. കൂടാതെ കെമിക്കൽ ബോണ്ടിംഗ് വരുന്ന പാഠഭാഗം അയോണിക്, കോവാലന്റ് ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽസ് എന്നതാണ്. അടുത്തതായി ലായനി എന്ന മലയാള പദത്തിന് തത്തുല്യമായ ഇംഗ്ലീഷ് പദം സൊല്യൂഷനാണ്. പ്ലസ് വണ്ണിലെ മൊളാരിറ്റി, മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ എന്ന ഭാഗത്താണ് ഇത് പഠിക്കേണ്ടത്. അടുത്തതായി നമ്മൾ അറിയേണ്ടത് എങ്ങനെ ഒരു സ്മാർട്ട് നോട്ട് നിർമ്മിക്കാം എന്നതാണ്. ഹൗ ടു ടേക്ക് നോട്ട്സ് വെൻ ദ ടീച്ചർ സ്പീക്സ് ഫാസ്റ്റ് ഇൻ ഇംഗ്ലീഷ്. പല കുട്ടികളും അധ്യാപകൻ പറയുന്ന ഓരോ ഇംഗ്ലീഷ് വാക്കും അതുപോലെ പകർത്തി എഴുതാൻ ശ്രമിക്കുന്നു. ദിസ് ലീഡ്സ് ടു മിസ്സിംഗ് ക്രൂഷ്യൽ പോയിന്റ്സ്. ഇൻസ്റ്റെഡ് യൂസ് ദ സ്പ്ലിറ്റ് പേജ് നോട്ട് മെത്തേഡ്. ഇത് എങ്ങനെ ചെയ്യാം നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഡിവൈഡ് യുവർ നോട്ട് ബുക്ക് പേജ് ഇൻ ടു ടു കോളംസ്. നിങ്ങളുടെ നോട്ട് ബുക്ക് രണ്ട് കോളമായി ഭാഗിക്കുക. അതിൽ 80% ഇംഗ്ലീഷ് നോട്ട്സിന് കൊടുക്കുക, 20% മലയാളം ട്രാൻസ്ലേഷനും കൊടുക്കുക. ഡിവൈഡ് യുവർ നോട്ട് ബുക്ക് പേജ് ഇൻ ടു ടു കോളംസ്, ദാറ്റ് ഈസ് 80% ഫോർ മെയിൻ ഇംഗ്ലീഷ് നോട്ട്സ് ആൻഡ് 20% ഫോർ മാർജിൻ ഫോർ മലയാളം ട്രാൻസ്ലേഷൻ. രണ്ടാമതായി ക്ലാസ്സിൽ അധ്യാപകർ പറയുമ്പോൾ മെയിൻ പോയിന്റ്സ് ഇൻ ഇംഗ്ലീഷ് മാത്രം വേഗത്തിൽ എഴുതുക. മൂന്നാമതായി ഏതെങ്കിലും പുതിയ ഇംഗ്ലീഷ് വാക്ക് കേൾക്കുമ്പോൾ ഇതിന്റെ മലയാളം സൂചന വലതുവശത്തെ മാർജിനിൽ എഴുതി വയ്ക്കുക. ദിസ് സിമ്പിൾ സ്ട്രക്ചർ അലൗസ് യുവർ ബ്രെയിൻ ടു സ്റ്റേ ഫാസ്റ്റ് ഡ്യൂറിംഗ് ഇംഗ്ലീഷ് ലെക്ചേഴ്സ് വൈൽ മെയിൻറ്റെയിനിങ് കംപ്ലീറ്റ് ക്ലാരിറ്റി വെൻ സ്റ്റഡിയിങ് അറ്റ് ഹോം. ഹൗ യു ക്യാൻ കോൺക്വർ ദ കെമിസ്ട്രി ലാബ് ഇൻ ഇംഗ്ലീഷ്. അതായത് കെമിസ്ട്രി ലാബ് എങ്ങനെ ലളിതമാക്കാം. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അ കെമിസ്ട്രി ലാബ്. കെമിസ്ട്രി ലാബിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കെമിസ്ട്രി ഇസ് എ പ്രാക്ടിക്കൽ സയൻസ്. കെമിസ്ട്രി ഒരു പ്രാക്ടിക്കൽ ശാസ്ത്രമാണ്. ലാബിൽ ഉപയോഗിക്കുന്ന പ്രധാന ഇംഗ്ലീഷ് വാക്കുകൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് 80% അവിടെ വിജയം കൈവരിക്കാൻ സാധിക്കും. ലെറ്റ്സ് ബ്രിഡ്ജ് ദ കോമൺ ലാബ് ടെർമിനോളജി. ചില പ്രധാനപ്പെട്ട ലാബ് പദങ്ങൾ പറയാം. മലയാളം വാക്ക് അവക്ഷിപ്തം എന്നാണ്. അതിന്റെ തത്തുല്യമായ ഇംഗ്ലീഷ് പദം പ്രസിപ്പിറ്റേറ്റ്.
ഇനി എന്താണ് പ്രെസിപ്പിറ്റേറ്റ് എന്ന് നോക്കാം. പ്രെസിപ്പിറ്റേറ്റ് ഈസ് സോളിഡ് ഫോമിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തന സമയത്ത് ടെസ്റ്റ് ട്യൂബിൻ്റെ ചുവടെ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിൻ്റെ താഴ്ഭാഗത്ത് ഉണ്ടാകുന്ന

0: കട്ടിയുള്ള പദാർത്ഥം, സോളിഡ് പദാർത്ഥത്തിന് പറയുന്ന പേരാണ് പ്രെസിപ്പിറ്റേറ്റ് അഥവാ അവക്ഷിപ്തം. അടുത്ത ഒരു മലയാളം വാക്കിലേക്ക് നോക്കാം, നിർവീര്യകരണം. അതിൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് പദം, ഇംഗ്ലീഷ് വേർഡ് ഈസ് ന്യൂട്രലൈസേഷൻ. ആഡിങ് ആസിഡ് ടു ബേസ് യൂസിങ് എ ബ്യൂറെറ്റ് ആൻഡ് പിപ്പറ്റ് ന്യൂട്രലൈസേഷൻ ടേക്സ് പ്ലേസ്. ലാബിലുള്ള ബ്യൂറെറ്റ്, പിപ്പറ്റ് എന്നിവ ഉപയോഗിച്ച് ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവ നിർവീര്യകരണത്തിന് വിധേയമാകുന്നു. മലയാളം വാക്ക് നിരീക്ഷണം, അതെന്താണെന്ന് നോക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് പദം, അതായത് നിരീക്ഷണം എന്ന മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഒബ്സർവേഷൻ എന്നാണ്. എന്താണ് ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ ഈസ് വാട്ട് യു സീ. കളർ ചേഞ്ച് ആകാം, ഗ്യാസ് എവല്യൂഷൻ ആകാം, ഹീറ്റ് ഫോർമേഷൻ ആകാം. ഒബ്സർവേഷൻ ഈസ് വാട്ട് യു സീ, ദാറ്റ് ഈസ് കളർ ചേഞ്ച്, ഗ്യാസ് എവല്യൂഷൻ ഓർ ഹീറ്റ് പ്രൊഡക്ഷൻ എക്സെട്ര. അടുത്ത മലയാളം വാക്ക് നിഗമനം. നിഗമനത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഇൻഫറൻസ് ആണ്. ദാറ്റ് മീൻസ് വാട്ട് ദ ടെസ്റ്റ് പ്രൂവ്സ്. എന്താണ് ഒരു രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതാണ് നിഗമനം. നിഗമനം അഥവാ ഇൻഫറൻസ്. അടുത്ത മലയാളം വാക്ക് പുക അഥവാ വാതകം. ദ ഇക്വലന്റ് ഇംഗ്ലീഷ് വേർഡ് ഈസ് ഫ്യൂംസ് ഓർ എഫർവെസൻസ്, ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ബബിൾസ് റാപ്പിഡ്ലി. എക്സാമ്പിൾ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോർമേഷൻ. ചില രാസപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ പ്രവർത്തനത്തിന് പറയുന്ന, അങ്ങനെ ഉണ്ടാകുന്ന പുകയെ അല്ലെങ്കിൽ വാതകത്തിന് പറയുന്ന പേരാണ് എഫർവെസൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളം വാക്ക് പുക അഥവാ വാതകം എന്നാണ്. വെൻ യു റെക്കോർഡ് യുവർ ലാബ് വർക്ക്, റിമെമ്പർ ലാബ് റിപ്പോർട്ട് യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് ഷോർട്ട് ഫ്രേസസ്. യു ഡോണ്ട് നീഡ് ലോങ് സ്റ്റോറീസ്, സെന്റൻസ് ലൈക്ക് എഫർവെസൻസ് ഒബ്സർവ് ഓർ വൈറ്റ് പ്രെസിപ്പിറ്റേറ്റ് ഫോം ആർ ഓൾ ദാറ്റ് എക്സാമിനേഴ്സ് ലുക്ക് ഫോർ. മറ്റൊരു ദിനചര്യ രീതി ഉപയോഗിച്ചും നിങ്ങൾക്ക് ഭാഷാപരമായ പ്രയാസം മാറ്റാൻ സാധിക്കും. ദ 30-മിനിറ്റ് ഡെയിലി ഈവനിങ് റൊട്ടീൻ, വൈകുന്നേരങ്ങളിലെ 30 മിനിറ്റ് സമയത്തെ പഠന രീതി. ആദ്യത്തെ 10 മിനിറ്റ് ലൗഡ് റീഡിംഗ്, ഉച്ചത്തിൽ വായിക്കുക. അന്ന് സ്കൂളിൽ എടുത്ത പാഠഭാഗം 10 മിനിറ്റ് ഉച്ചത്തിൽ വായിക്കുക. ദിസ് ട്രെയിൻസ് യുവർ ഇയേഴ്സ് ആൻഡ് ടങ്സ് ടു അക്സെപ്റ്റ് സയന്റിഫിക് ഇംഗ്ലീഷ് നാച്ചുറലി. രണ്ടാമത്തെ 10 മിനിറ്റ് സമവാക്യങ്ങൾ എഴുതി പഠിക്കുക, ഇക്വേഷൻ പ്രാക്ടീസ്. കെമിക്കൽ ഇക്വേഷൻസ്, ഫോർമുലാസ് ആൻഡ് മാത്സ് ഡു നോട്ട് ഹാവ് ലാംഗ്വേജ് ബാരിയേഴ്സ്. പ്രാക്ടീസ് റൈറ്റിംഗ് ഇക്വേഷൻസ് like balancing relations or calculating molar masses. അടുത്ത 10 മിനിറ്റ് സ്പെല്ലിംഗ് ആൻഡ് ടെർമിനോളജി റിവ്യൂ. കോൺസെൻട്രേഷൻ, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി തുടങ്ങിയ വാക്കുകളുടെ സ്പെല്ലിംഗ് തെറ്റാൻ സാധ്യതയുണ്ട്. സ്പെല്ലിംഗ് തെറ്റാതെ എഴുതാൻ ശീലിക്കുക. ഇംഗ്ലീഷ് മീഡിയം കെമിസ്ട്രി ഈസ് ജസ്റ്റ് എ ടൂൾ ടു ഷോ കോസ് ദ സയൻസ് യു ഓൾറെഡി ലവ്. ബിലീവ് ഇൻ യുവർ SSLC ഫൗണ്ടേഷൻ. Follow these daily habits and excel in your exam. Wish you all success in your higher secondary studies.
1: Plus 1 ലേക്ക് പരമ്പര കെമിസ്ട്രി അവലോകനം ചെയ്തത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സന്ധ്യ SS.

0: ഇപ്പോൾ മൊഴിയാം ഒരു കഥ.
1: മൊഴിയാം ഒരു കഥ.
2: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ. ലുബ്ധൻ. അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: വിവാഹപ്രായമായ പെൺകുട്ടികളുടെ പിതാക്കന്മാർ അയാളിൽ കണ്ണുവച്ചു. ലക്ഷപ്രഭുവായ കളരിയിൽ കുമാരപിള്ളയുടെ ഏക അവകാശിയിൽ ആ യുവാവ് വിവാഹം ഇഷ്ടപ്പെട്ടില്ല. രാമൻ നായരുടെ മനോഗതി പിതാവ് അറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനിതിൽ വ്യഥയുമുണ്ട്. ഒരു ദിവസം ലക്ഷ്മിയമ്മ ചോദിച്ചു, എന്തിനാ കേശവപിള്ള ചേട്ടൻ വന്നിരുന്നത്? അങ്ങേർക്ക് ഇനിയൊരു മകളുണ്ടല്ലോ. രാമനെ കൊണ്ട് അവളെ സംബന്ധിച്ചേൽപ്പിക്കാമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അക്കാര്യം സംബന്ധിച്ച ആലോചനയ്ക്ക് വന്നതാണ്. നല്ല സ്വത്തുള്ള വല്ലയിടത്തു നിന്ന് നമുക്കൊരു പെണ്ണ് കിട്ടുകയില്ലേ? ഓ, കിട്ടും. പക്ഷെ സ്വത്തുണ്ടായത് എങ്ങനെയാണെന്ന് ഓർക്കണം. ഞാനും കേശവപിള്ള ചേട്ടനും കൂട്ടുകച്ചവടം തുടങ്ങിയപ്പോൾ അങ്ങേര് 2000 രൂപ മുടക്കി. 2 ചക്രം മുടക്കാൻ എനിക്ക് വകയില്ലായിരുന്നു. മുടക്കുമുതലിന്റെ പലിശ കഴിച്ചുള്ള ലാഭം തുല്യമായി വീതിക്കാമെന്ന് പറഞ്ഞാണ് അദ്ദേഹം എന്നെ കൂടി പങ്കുചേർത്തത്. 3 കൊല്ലം കൊണ്ട് അങ്ങേരുടെ മുടക്കുസംഖ്യ മടക്കിയെടുത്ത് ഞങ്ങൾക്ക് സമാവകാശമാക്കി. അങ്ങേരുടെ 2000 രൂപയിൽ നിന്നുണ്ടായതാണ് ഇന്ന് കാണുന്ന ഈ സ്വത്തെല്ലാം. അങ്ങേർക്കൊരു കാലക്കേട് വന്നപ്പോൾ കാണാത്ത ഭാവം വച്ചോണ്ട് നടക്കാൻ ഞാൻ തയ്യാറില്ല. എന്നാൽ അവന് സമ്മതമുണ്ടോ എന്ന് ചോദിക്കണം. വഴിപ്പെടുന്നില്ലെന്ന് കണ്ടാൽ പറഞ്ഞേരെ. അങ്ങേരോടുള്ള കടം തീർക്കാനും ഇവിടെ അനുഭവിക്കാൻ ആളില്ലാത്തതുകൊണ്ട് പകുതി സ്വത്ത് ഞാൻ കേശവപിള്ളച്ചേട്ടന് കൊടുക്കുമെന്ന് വൃദ്ധന്റെ ബുദ്ധി നേർവഴിക്കാണ് പോയത്. അടുത്ത മേടത്തിൽ രാമൻ നായർ വിവാഹം കഴിച്ചു കേശവപിള്ളയുടെ മകളെ. അരസികനായ രാമൻ നായർക്ക് ആ സുന്ദരിയിൽ പ്രിയം തോന്നി. അചിരേണ ആ സന്താനവല്ലി ഫലിച്ചു. ഒരാൺകുഞ്ഞ്. ആ ശിശുവിന് സുകുമാരനെന്ന് നാമകരണം ചെയ്തു. ആ വലിയ ഭവനം ഒന്നുണർന്നു. സുകുമാരൻ പിറന്നത് വല്ലകാലിലുമാണോ? അകാലത്തെന്നു പറയാനില്ല. അടുത്തടുത്ത കാലത്ത് വൃദ്ധനും പത്നിയും പരഗതി അണഞ്ഞു. ബാലനെ ലാളിക്കാൻ അമ്മ മാത്രമുണ്ട്.

0: അച്ഛന് നേരമില്ല. രാമൻ നായർ ഗൃഹനായകനായി ചെലവിന് കണക്കും കണിശവും വെച്ചു. ഒരു ദിവസം ആ പ്രഭുവിനോട് ഭാര്യ പറഞ്ഞു, പല്ലടത്തു നിന്നും ഒരു വേലക്കാരിയെ കൊണ്ടുവരണം, കുഞ്ഞിനെ നോക്കാനും ജോലികളെല്ലാം ചെയ്യാനും കൂടെ വിഷമമാ. രാമൻ നായർ, അതിന് നല്ല സൂത്രമുണ്ട്, മനുഷ്യനായാൽ ബുദ്ധി വേണം, ഉച്ചയ്ക്ക് അരി വച്ചാൽ അതുകൊണ്ട് അടുത്ത ദിവസം കാലത്ത് വരെ കഴിക്കരുതോ, ഒരു ദിവസമൊക്കെ കൂട്ടാനൊന്നും കൂടാതെയും കഴിക്കണം, കുഞ്ഞിന് തണുത്തതും പഴയതുമൊക്കെ കൊടുക്കാനോ, എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്, വേലക്കാരുടെ കാര്യം മാത്രം പറയണ്ട. അവൾ ഭർത്താവിനോട് എതിർത്തൊന്നും പറയാറില്ല. പാലുകാരന് 1 രൂപ കൊടുക്കണം, ഭാര്യ പറഞ്ഞു. പാലുകാരനോ? രാമൻ നായർ ഞെട്ടി. 1 രൂപയോ? എന്തിന്? പാല് മേടിച്ചതിന്? പാൽ ആരു മേടിച്ചു? ആര് പറഞ്ഞിട്ട് മേടിച്ചു? എവിടുന്ന് കൊടുക്കാമെന്ന് വെച്ച് മേടിച്ചു? കുഞ്ഞിന് വലിയ ക്ഷീണമായിട്ട് ഓരോ ചക്രത്തിനും പാല് മേടിച്ചു കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ ക്ഷീണിക്കുന്നതിന് പാലോ? അതിന്റെ ദേഹപ്രകൃതിയാണത്. പാല് കുടിച്ചേ കഴിയൂ കുഞ്ഞുങ്ങൾക്കെങ്കിൽ ദൈവം ആ കാലങ്ങളിലേക്ക് മുലപ്പാല് കരുതിയേനെ. കമലാക്ഷിയുടെ കണ്ണു നിറഞ്ഞു. രാമൻ നായർ പെട്ടി തുറന്ന് 1 രൂപ എടുത്ത് അവളുടെ നേരെ എറിഞ്ഞു. ഇതുവരെയുള്ളത് തീർത്തുകൊടുക്ക്, ഇനി മേടിക്കേണ്ട. സുകുമാരനെ സ്കൂളിലാക്കി. കമലാക്ഷി അമ്മ തനിച്ച് വീട്ടിൽ കഴിച്ചുകൂട്ടും. രാമൻ നായർക്ക് ഗാർഹിക സൗഖ്യങ്ങളിൽ മനസ്സ് ചെല്ലാറില്ല. ആ 2 ലക്ഷക്കാരന് ഉണ്ണേണ്ട, ഉടുക്കേണ്ട, സമ്പാദിച്ചാൽ മതി. ഭാര്യയും മകനും ഉണ്ണരുത്, ഉടുക്കരുത്, വരവിലധികം സമ്പാദിക്കണം. അയാളുടെ സമ്പത്ത് വർദ്ധിച്ചു വരുംതോറും അവിടെ ദാരിദ്ര്യത്തിന്റെ കളി കൂടി വന്നു. ആ മകന് തലോടിക്കൊണ്ട് അവന്റെ അച്ഛനോട് പറഞ്ഞു, കുഞ്ഞിനുച്ചയ്ക്ക് ഇത്ര കാപ്പി കൊടുക്കാൻ ആ കടയിലെങ്ങാനും ഏർപ്പാട് ചെയ്യണം.
1: അതിന്റെ കുറവേയുള്ളൂ, അച്ഛൻ അലറി. ഞാൻ കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നും ഉണ്ടാക്കുന്നത് അനുഭവിക്കരുതെന്നാ നിന്റെ വിചാരം. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം ഞാനത് സമ്മതിക്കില്ല. ഈ മഴക്കാലത്ത് ഒരു കുടയില്ലാതെ കുഞ്ഞെങ്ങനെ സ്കൂളിൽ പോകും? 3/4 രൂപ മതിയല്ലോ ഒരു കൊച്ചു കുട മേടിക്കാൻ. കുടയും വടിയും! രാമൻ നായർക്ക് ദേഷ്യം വന്നു. അവനൊരു കുട കൊണ്ട് നടക്കാൻ ശേഷിയുണ്ടോ? ചെറുപ്പത്തിൽ തന്നെ വെയിലും മഴയും കൊണ്ട് ശീലിക്കണം. വലുതാകുമ്പോൾ കണ്ണാടി കൂട്ടിലിട്ട് വെച്ചുകൊണ്ട് കാണാനാണോ മക്കൾ? മാലോകർ ആക്ഷേപിക്കുന്നതെങ്കിലും മനസ്സിലാക്കാത്തതാണ് അത്ഭുതം, അവൾ തുടർന്നു. അവൻ പഠിച്ചില്ലെങ്കിലും തരക്കേടില്ല. മഴ നനച്ചും പട്ടിണിയിട്ടും അതിനെ കൊല്ലാതിരുന്നാൽ മതി.
2: പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞോ? പഠിച്ച് ഉദ്യോഗം കിട്ടിയിട്ട് വേണോ അവന് കഴിക്കാൻ?
0: അവന് ദിവസം 1 പറ നെല്ലിന്റെ വകയുണ്ടാക്കി കൊടുക്കാൻ ഞാൻ വിചാരിച്ചാൽ കഴിയുകയില്ലെന്ന് വിചാരിച്ചല്ലേ നീ അവനെ പട്ടിണിയിരിക്കാനും മഴ നനയാനും അയച്ചത്? നിന്റെ തോന്നിയ വാസം നടക്കട്ടെ. അക്കാര്യം സംബന്ധിച്ച് 1 കാശ് എന്നോട് ചോദിച്ചു പോകരുത്.
3: നല്ല മഴയത്താണ് ഒരു ദിവസം സ്കൂൾ വിട്ടത്. പല രക്ഷാകർത്താക്കന്മാരും കുടയും കൊണ്ടുവന്ന് കുലതന്തുക്കളെ കൂട്ടിക്കൊണ്ടുപോയി. കമലാക്ഷി അമ്മയ്ക്ക് സമാധാനമില്ല. പറഞ്ഞയക്കാൻ ഒരാളില്ല. വീട്ടിൽ ആരുമില്ലാതെ ഇറങ്ങിപ്പോയാൽ അത് ഭർത്താവ് അറിഞ്ഞാൽ കഥ തീരും. അവിടെ വിലയുള്ള പണ്ടങ്ങളുള്ളതിനാൽ വീട് കാവലിന് ഒരാൾ വേണം. അതാണ് രാമൻ നായർക്ക് ആ സ്ത്രീയെ കൊണ്ടുള്ള ഉപയോഗം. എങ്കിലും അവൾക്ക് പോയേ കഴിയൂ. മകനെ അന്വേഷിച്ച് അവൾ കഥകടച്ചു പൂട്ടി. ഒരില വെട്ടിച്ചൂടി അവൾ അനേക മാസങ്ങളായി കടന്നിട്ടില്ലാത്ത പടി കടന്നു. അവൾ പൊഴിച്ച അശ്രുവർഷത്തിന്റെ തഴപ്പ് കണ്ട് നാണിച്ചായിരിക്കാം മഴ മന്ദമായി തുടങ്ങി. അതാ വരുന്നു നനഞ്ഞു വിറച്ച് അവളുടെ ബഹിശ്ചര പ്രാണൻ ഓമനക്കുട്ടൻ, 2 ലക്ഷത്തിന്റെ ഏക അവകാശി. പൊന്നുമകനെ എന്ന് വിളിച്ച് ആ അമ്മ മകനെ വാരിയെടുത്ത് ഇല ചൂടിച്ച് വീട്ടിലേക്ക് ഓടി. മാതാവ് ആ ബാലന്റെ തലയും മേലും തോർത്തി അടുപ്പിനടുത്തിരുത്തി ചൂടുപിടിപ്പിച്ചു. ചൂട് കഞ്ഞി കുടിപ്പിച്ചു. ഒരു പായയിൽ കിടത്തി കെട്ടിപ്പിടിച്ച് കിടന്ന് കുളിരുമാറ്റി. സുകുമാരൻ ഉറങ്ങിപ്പോയി. രാത്രിയിൽ പ്രഭു വന്നു. അമ്മ മകനെ ഉണർത്തി ഉണ്ണാൻ. അവൻ 3-4 തവണ തുമ്മി. ഓരോ തുമ്മലിനും അമ്മ ഞെട്ടി. ചോറ് വേണ്ടമ്മേ, കുളിരുന്നു എന്ന മകന്റെ വാക്ക് മാതാവിന്റെ തല പുകച്ചു. അവൾ രാത്രിയിൽ 2-3 തവണ മകന്റെ നെറുകയിൽ ഭസ്മം തിരുമി. രാത്രിയിലൊക്കെ കുഞ്ഞിന് തീ പോലുള്ള പനിയായിരുന്നു. ഒന്ന് തൊട്ടുനോക്കൂ.
2: നോക്കാനെന്നാ? നീ നോക്കിയില്ലേ
0: എന്ന് പറഞ്ഞിട്ട് അയാൾ അറ തുറന്നു. അവളുടെ കയ്യിലേക്ക് 5-6 കുരുമുളക് വെച്ചു കൊടുത്തിട്ട് പ്രഭു പറഞ്ഞു,
2: ഇതിട്ട് വെള്ളം വെച്ചു കൊടുക്ക്, പനിക്ക് ഇതിനേക്കാൾ നല്ല മരുന്നില്ല.
0: അവൾ കുറച്ചുകൂടി മുളക് വാങ്ങി വെള്ളം വെച്ച് രോഗിക്ക് കൊടുത്തു. അവൾ കൂടെ കൂടെ അവന്റെ അടുത്ത് ചെന്ന് ദേഹത്ത് തൊട്ടുനോക്കും. അവനോട് സുഖക്കേടിനെ പറ്റി ഓരോന്ന് ചോദിക്കും. 3-4 ദിവസത്തെ സശ്രദ്ധമായ ശുശ്രൂഷയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജ്വരം

ഉയരം വർദ്ധിച്ചു. കൊത്തമല്ലിയും ചുക്കും കൂടി കഷായം വെച്ചുകൊടു. വേണമെങ്കിൽ കുറെ പർപ്പടക പുല്ലും കൂടി ചേർത്തോ. അതൊന്നും പോരാ, ആ അമ്മ പറഞ്ഞു. എന്റെ കുഞ്ഞിന് പനി കൂടുതലാ, ഡോക്ടറെ വിളിച്ച് കാണിക്കണം. ഡോക്ടർ തന്നെ ചികിത്സിച്ചാലേ രോഗം ഭേദമാകുകയുള്ളൂ, വൈദ്യനായാൽ പോരാ? വൈദ്യനായാലും മതി, അവൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു. വൈദ്യൻ വന്നാലും പറയും ഈ കഷായം തന്നെ കൊടുക്കാൻ. പനി പാകപ്പെടാൻ 7 ദിവസം വേണം, അത് കഴിഞ്ഞേ മരുന്ന് കൊടുക്കാവൂ. ഇതെന്നാ ഈ പറയുന്നത്? മനസ്സിലായില്ലേ? ഓഹോ, എന്നേ മനസ്സിലായി. ആട്ടെ, ഞാൻ വീട്ടിലൊന്ന് അറിയിക്കട്ടെ കുഞ്ഞിന് സുഖക്കേടാണെന്ന്. എന്തിന്? അവിടെ വൈദ്യന്മാരുണ്ടോ? അവർ വല്ല വൈദ്യനെയും വിളിച്ചു കാണിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി ചികിത്സിക്കും. വേണ്ട, നിന്റെ വീട്ടുകാരുടെ സൗജന്യമൊന്നും ഇവിടെ വേണ്ട. സുകുമാരൻ പേയും പിച്ചും പറഞ്ഞു തുടങ്ങി. ചിലപ്പോൾ നിലവിളിക്കും, ചിലപ്പോൾ എഴുന്നേൽക്കും, നടക്കാൻ തുടങ്ങും. കമലാക്ഷിയമ്മ ദൈവത്തെ വിളിച്ചു കരയും, നേർച്ചകൾ നേരും. രാമൻ നായർ കാര്യമാത്ര പ്രസക്തനായി അന്വേഷിക്കും. കുഞ്ഞിനെങ്ങനെയിരിക്കുന്നു? പരിഭ്രമിക്കാനില്ല, ടൈഫോയിഡിന് കുറഞ്ഞത് 14 ദിവസം വേണം ഭേദമാകാൻ. അയൽക്കാരു പെണ്ണുങ്ങൾ ദണ്ണമന്വേഷിച്ചു വരും. തങ്ങളുടെ അറിവിൽപ്പെട്ടിട്ടുള്ള മരണപര്യവസായികളായ രോഗകഥകൾ കവിയെ കവച്ചു വയ്ക്കുന്ന തന്മയത്വത്തോടും അതിശയോക്തിയോടും പ്രതിപാദിച്ച് ആ പാവപ്പെട്ട പെൺപിറന്നവരുടെ ചുറ്റിലും ഭീകര രൂപങ്ങളുണ്ടാക്കും. ഭർത്താവിന്റെ സമ്മതം ചോദിക്കാതെ അവൾ ചില ഔഷധങ്ങൾ മകനെ സേവിപ്പിച്ചു. രോഗമങ്ങ് വർദ്ധിച്ചു. അതിന്റെ അടുത്തെങ്ങും എത്തിയില്ല മരുന്നും പരിചരണങ്ങളും. ഏത് ജന്തുവിനുമുണ്ട് മക്കളോട് സ്നേഹം, അവൾ ഭർത്താവിനോട് പറഞ്ഞു. അവനോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാടി ഇങ്ങനെ പാടുപെടുന്നത്? എന്റെ കുഞ്ഞിന് ഒരു നേരത്തേക്ക് മുട്ടുവരരുത്, അതിനുള്ള വക ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആത്മാവ് പിരാകിയിട്ടുണ്ടായിട്ടെന്താ ഫലം? ഈ കുഞ്ഞിനൊരു ചികിത്സ ചെയ്യാതെ കണ്ണുമടച്ചിരുന്നാൽ ഇതൊന്നും അനുഭവിക്കാൻ ഒക്കുകയില്ല കേട്ടോ. കുഞ്ഞിന് കുറെ കൂടുതലാണ്, 12 ആയി. ഡോക്ടറെ കൊണ്ടുവരണം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ചെന്ന് വിളിച്ചു കൊണ്ടുവരൂ. ഒന്നു മൂളിയിട്ട് അയാൾ പോയി, 2 ഗുളികയും കൊണ്ട് തിരിച്ചു വന്നു. വേണ്ട വേണ്ട, ഇതൊന്നും കൊടുത്താൽ പോരാ, ഡോക്ടറെ കൊണ്ടുവരൂ, അവൾ അധികാര സ്വരത്തിൽ പറഞ്ഞു. മനുഷ്യരുടെ മുഖത്ത് നോക്കണം എനിക്ക്. ഗൃഹനാഥന്റെ അമർഷം അതിരോളം പെരുകി. വെറുതെ ഇരിക്കുകയാണോ? വേഗം പോകൂ, ആ സ്ത്രീ ശാസിച്ചു. മുടിവ് അന്ന് പകുതി സ്വത്ത് പോകട്ടെ എന്ന് വെച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ മുടിവ് കൂടാതെ കഴിക്കാമായിരുന്നു. ഏതായാലും വരാനുള്ളത് വന്നു, ഇനി 4 പേരെ പോലെ കഴിയണം. വേഗമാവട്ടെ, ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരൂ, ഗൃഹനായിക ആജ്ഞാപിച്ചു. അതിന് വരുന്ന ചെലവ് ഞാൻ വീട്ടിൽ നിന്ന് വരുത്തി അങ്ങ് തന്നേച്ചാ തീർന്നല്ലോ. എന്റെ കുഞ്ഞിന്റെ ജീവനാണ് എനിക്ക് വലുത് എന്നുകൂടി അമ്മ പറഞ്ഞു. ഡോക്ടർ വന്നു, രോഗിയെ നോക്കി വിവരങ്ങൾ ചോദിച്ചു. കമലാക്ഷിയമ്മ ജിജ്ഞാസയും പ്രാർത്ഥനാഭാവവും കലർന്ന് ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി. കരയാൻ കാര്യമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ. പെണ്ണുങ്ങളുടെ സ്വഭാവമാ, രാമൻ നായർ തന്റെ പൗരുഷം പ്രകടിപ്പിച്ചു. ഡോക്ടർ മരുന്നു കൊടുത്തു, ആഹാരങ്ങൾ ക്രമപ്പെടുത്തി. ഗൃഹനാഥൻ ഒട്ടും ലോഭം കാണിച്ചില്ല. അയാൾ നല്ല ലക്ഷണശാസ്ത്രജ്ഞനാണെന്ന് വെളിപ്പെട്ടു. 14-ാം ദിവസത്തെ പകലും സുകുമാരന്റെ മുഖവും ഒരുപോലെ തെളിഞ്ഞു. അത് മാതാവിൽ പ്രതിഫലിച്ചു. 13 ദിനരാത്രങ്ങൾ അവൾ അനുഭവിച്ച ദുഃഖത്തെ വിസ്മൃതിയിലേക്ക് ആഴ്ത്തിക്കൊണ്ട് ആനന്ദം അവളെ ചുറ്റി നൃത്തം ചെയ്തു. രാത്രി കുറേ ചെന്നു. കമലാക്ഷിയമ്മയും 2-3 നക്ഷത്രങ്ങളുമേ കണ്ണു ചിമ്മാതെയുള്ളൂ. രോഗിയിൽ ചില ഭാവഭേദങ്ങളുണ്ടായി. ആ സ്ത്രീ ഭർത്താവിനെ വിളിച്ചുണർത്തി. അയാൾ വന്നു നോക്കി. താടിയെടുത്ത് വലിക്കുകയും ഇടയ്ക്കിടെ മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുകയും ചെയ്യുന്ന മകനെ അയാൾ നോക്കിക്കൊണ്ടു നിന്നു. അന്ധകാരത്തെ പിളരും വണ്ണം മാതാവിന്റെ നിലവിളി ഉയരുമ്പോൾ പിതാവ് പറയുകയാണ്, സമാധാനം വേണ്ടേ മനുഷ്യരായാൽ? അവളുടെ ആശയറ്റു. അവൾ രോഗിയുടെ തലയ്ക്കലിരുന്നു. പാപമറിയാത്ത ആ ബാലന്റെ ആത്മാവ് വെളിയിൽ ചാടി രക്ഷപ്പെട്ടു. അവൾ ചൈതന്യശൂന്യയായി. അവൾ കരഞ്ഞില്ല. അവളുടെ സങ്കടം അനുഭവിച്ചു തീർന്നിരുന്നു. കണ്ണീരിന്റെ ഉറവ വറ്റിയിരുന്നു. രാമൻ നായർ ദീർഘമായൊന്ന് നിശ്വസിച്ചു. അതിനായുസില്ല. സുകുമാരൻ പിരിഞ്ഞുപോയിട്ട് 5-6 കൊല്ലം കഴിഞ്ഞു. കമലാക്ഷിയമ്മ ഗർഭം ധരിച്ചു. ഭർത്താവ് അത് സഹിച്ചു. വളരെ നാൾ കൂടിയുള്ള ഗർഭധാരണമാകയാൽ വല്ല കഷായവും കുടിക്കണമെന്ന് അടുത്തുള്ള വല്യമ്മമാർ അവളെ ഓർമ്മിപ്പിച്ചു. അത്ര തന്നെ. ദിവസം കഴിയും തോറും അവളുടെ ദേഹസ്ഥിതി മോശപ്പെട്ടു. എനിക്ക് എഴുന്നേറ്റ് മാറ്റാൻ വയ്യ, വല്ല മരുന്നും ഇത്ര വേണം. ഗർഭം രോഗമല്ല, അതിനു മരുന്നു വേണ്ട, ക്ഷീണം. അത് ഗർഭിണികൾക്ക് സാധാരണയാണ്. എന്നാൽ ഇവിടെ കഞ്ഞി വെക്കാൻ ആരെയെങ്കിലും നിർത്തണം. എന്നെ കൊണ്ടിനി ആവില്ല. ഇപ്പോഴേ ആളോ, നീ എന്നെ മുടിക്കും. ഇല്ല, ഞാൻ മുടിക്കുകയില്ല.
തന്നെ താൻ മുടിയാതെ

0: നോക്കിക്കൊണ്ടാൽ മതി. എനിക്ക് വേണ്ടിയിട്ട് മുടിയുകയും വേണ്ട, മുടിയാതിരിക്കുകയും വേണ്ട. അവൾ തുടർന്നു, ദൈവത്തെ ഓർത്ത് എനിക്കിത്ര മരുന്ന് കൊണ്ടു തരണം. കഞ്ഞി വയ്ക്കാൻ ഒരാളെയും, അതിന് നിവൃത്തിയില്ലെങ്കിൽ എന്നെ വീട്ടിലൊന്ന് കൊണ്ടു ചെന്നാക്കണം. അതിന് ഞാൻ വേണോ? തന്നെ പോകരുതോ? തന്നെയല്ലോ വന്നത്. അടുത്ത ദിവസം കുറെ ജീരകവും ചുക്കും വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിട്ട് ആ പ്രഭു പറഞ്ഞു, ഈ പറമ്പിൽ നിന്നെങ്ങാനും കുറേശ്ശെ കുറുന്തോട്ടി കൂടി പറിച്ചെടുക്ക്. എല്ലാം കൂടെ കഷായം വെച്ച് കുറേശ്ശെ കുടിക്ക്. അഞ്ചെട്ട് ദിവസത്തേക്ക് ഒരുമിച്ച് വയ്ക്കാം. ഉടനെ തന്നെ വേലയ്ക്ക് ആള് വരും. ഒരാഴ്ച കഴിഞ്ഞ് ഒരു വല്യമ്മ വന്നു വേലയ്ക്ക്, ഒരു ദയയുള്ള അമ്മൂമ്മ. ഒരു ദിവസം രാമൻ നായരെ അറിയിച്ചിട്ട് വേലക്കാരി ചെന്ന് പതിച്ചിയെ കൊണ്ടുവന്നു. അയൽക്കാർ അറിഞ്ഞു, ആളുകൂടി. ചില പെണ്ണുങ്ങൾ പിറുപിറുത്തു. ആശുപത്രിയിലേക്ക് പോയാലോ എന്നാരോ മുരണ്ടു. വരട്ടെ, അങ്ങനെ കിടന്ന് പിടച്ചാലൊക്കുമോ? പതിച്ചി പ്രതിഷേധിച്ചു. കുറെ കഴിഞ്ഞ് ഒരു സ്ത്രീ വന്ന് രാമൻ നായരോട് പറഞ്ഞു, വല്ലവരെയും കൂടെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്ന് അവർ പറയുന്നു. നിങ്ങൾ ധൃതി വെച്ചാൽ എങ്ങനെയാ? ഡോക്ടർ വന്നാലും സമയം കൂടെ ആകണ്ടേ? എന്ന് ചോദിച്ചു ഭർത്താവ്. സമയം കുറച്ചുകൂടി കഴിഞ്ഞു. ഒരുത്തി വന്നു പറഞ്ഞു, അവരെ കൊണ്ടാവുകയില്ല, ലേഡി ഡോക്ടറെ വരുത്തണം, അല്ലെങ്കിൽ ഒന്നാമനെ. പറയുന്നവർ ഇതിന്റെ വിഷമം വല്ലതും അറിയുന്നുണ്ടോ? ഇവിടെ നിന്ന് പോയി ഡോക്ടറെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞ് സാമാനങ്ങൾ എടുത്ത് വണ്ടി വിളിച്ച് ഇവിടെ വരുമ്പോഴേക്കും പ്രസവം കഴിയും. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ വിളിക്കണോ എന്ന് പതിച്ചിയോട് ചോദിച്ചാട്ടെ. അവർ തന്നെ പറയട്ടെ. നമുക്കൊക്കെ ഇതിൽ കാര്യമെന്ത്? ഭർത്താവ് മുറ്റത്തുലാത്തി. എന്നെ കൊണ്ടാവില്ല, പതിച്ചി പരിഭ്രമത്തോടെ പറഞ്ഞു. ഡോക്ടർ വന്നാൽ ഗുണമുണ്ടോ? അതെനിക്ക് അറിഞ്ഞുകൂടാ, ദൈവത്തിനറിയാം, അവൾ മറുപടി പറഞ്ഞു. സ്ത്രീകളുടെ ഇടയിൽ നിന്ന് മൂക്കുചീറ്റലും നാരായണ വിളിയും കേട്ടു. നമുക്കുമുണ്ട് ഈ പാപത്തിൽ പങ്ക് എന്ന് ആരോ പറയുന്നതും ഭാര്യയുടെ നീണ്ട നിലവിളിയും അയാൾ കേട്ടു. ഗൗരവവും സങ്കടവും കലർന്ന സ്വരത്തിൽ പതിച്ചി, പോകാതെ നിൽക്കുകയാണോ? ഞാൻ കൈയൊഴിഞ്ഞു, ഞാൻ ഇനി തൊടുകയില്ല എന്ന് പറഞ്ഞതും കേട്ടിട്ട് അയാൾ പടിയിറങ്ങി. ഒരു മണിക്കൂറിനകം ഡോക്ടറെയും കൊണ്ട് ഭർത്താവ് എത്തി. ഡോക്ടർ മുറിക്കുള്ളിലേക്ക് കയറി. കുറെ കഴിഞ്ഞ് മുറിക്കകത്ത് നിന്നും നിലവിളി കേട്ടു. അത് ആ വീട് മുഴുവൻ വ്യാപിച്ചു. ഡോക്ടർ വെളിയിൽ വന്നു. പ്രഭുവായ രാമൻ നായർ കാൽമുട്ടുകൾക്കിടയിലേക്ക് കുനിച്ച തലയുമായി ഒരു തൂണോട് ചേർന്നിരുന്നിരുന്നു.
1: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ ലുപ്തൻ, അവതരിപ്പിച്ചത് ഐശ്വര്യ.
2: ആകാശവാണി, സമയം 10 മണി. ഇപ്പോൾ മെഹ്ഫിൽ.
3: ദുഃഖ സുഖ താ ഏക് സബ്കാ, അപ്നാ ഹൂ യാ ബിഗാന. അവനവന്റേതാണെങ്കിലും അന്യന്റേതാണെങ്കിലും സുഖദുഃഖങ്ങൾ ഒന്നാണ് എന്ന് പാടിയ ഗസൽ മാന്ത്രികൻ. പണ്ഡിത പാമര ഭേദമില്ലാത്ത ലോകത്തെ സ്വപ്നം കണ്ട ആ നന്മയെക്കുറിച്ച് പാടിയ ഒരാൾ. സ്നേഹമെന്ന മതത്തെ മുറുകെ പിടിച്ച അദ്ദേഹത്തിന്റെ ആലാപനത്തിൽ മുഴുകുമ്പോൾ ഊഷ്മളമായ മറ്റൊരു ലോകത്തെത്തുന്ന പ്രതീതിയാണ് ഓരോ ആസ്വാദകനും. പറഞ്ഞുവരുന്നത് ഗസൽ എന്ന ഗാനശാഖയെ ജനപ്രിയമാക്കിയ പങ്കജ് ഉദാസിനെ പറ്റിയാണ്. കൊട്ടാരങ്ങളിലും ചില സദസ്സുകളിലും ഒതുങ്ങി നിന്ന ഗസലിന്റെ മാധുര്യം സിനിമയെന്ന ജനപ്രിയ മാധ്യമത്തിലൂടെ എല്ലാവരിലേക്കും എത്തിച്ച നാദധാരയുടെ ഉടമ. അദ്ദേഹത്തിന്റെ ചില ഗസലുകളിലൂടെയാണ് ഇന്നത്തെ മെഹഫിലിന്റെ യാത്ര. 1951 May 17 ഗുജറാത്തിലാണ് പങ്കജ് ഉദാസിന്റെ ജനനം. തന്റെ കുട്ടിയിൽ സംഗീതത്തിന്റെ അഭിരുചിയുണ്ടെന്ന് മനസ്സിലാക്കിയ അച്ഛൻ കേശുഭായ് ഉദാസ് അദ്ദേഹത്തെ രാജ്കോട്ടിലെ സംഗീത അക്കാദമിയിൽ തബല കോഴ്സിന് ചേർത്തു. പിന്നീട് ഗുലാം ഖാദിർ ഖാൻ സാഹബിൽ നിന്ന് ഹിന്ദുസ്ഥാനിയുടെ ബാലപാഠങ്ങൾ പഠിച്ചു. സംഗീതത്തിന്റെ തുടർന്നുള്ള പഠനം മുംബൈയിലായിരുന്നു. 1980 പുറത്തിറങ്ങിയ ആഹദ് എന്ന ആൽബത്തിനു ശേഷം നഷ, മുഖറർ തുടങ്ങി 50 ആൽബങ്ങളാണ് അദ്ദേഹം പുറത്തിറക്കിയത്. പാടിയും അഭിനയിച്ചും ഹിന്ദി സിനിമകളിലും അദ്ദേഹം തന്റെ സാന്നിധ്യമറിയിച്ചു. പ്രണയവും വിഷാദവും ജീവിതവും ലഹരിയുമെല്ലാം പങ്കജുദാസിന്റെ ഗസലുകളിൽ കാണാം.

ഇവിടെ സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതമെന്ന് അടിവരയിടുകയാണ് കവി. ലഹരിയുടെ ഉന്മത്താവസ്ഥയിലേക്ക് പോയി പോയാലും അവിടെയും ഒരു പരിധി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ വരികളും. പ്രണയത്തിന്റെ നോവും പങ്കജുദാസിന്റെ ഈ ആലാപനത്തിൽ പ്രതിഫലിക്കുന്നു. പ്രണയിനിയുടെ വാക്കുകളിൽ, നോട്ടത്തിൽ എല്ലാം ഉന്മത്തനാകുന്ന പ്രണയിതാവായി അദ്ദേഹം മാറുകയാണ് ചെയ്യുന്നത്. യേ ഇന്തസാർ ഗലത് ഹേ കി ശാം ഹോ ജായി ജോ ഹോ സക്കേ തോ അഭി ദോർ ജാം ഹോ ജായി. ആർദ്രതയും നോവും ചേർന്ന പങ്കജുദാസിന്റെ ആലാപനം ആസ്വദിക്കാം.

ഭാഷാപരമായ ലാളിത്യമാണ് ഗസലിന് ഉണ്ടാവേണ്ടതെന്ന് പങ്കജുദാസ് അഭിപ്രായപ്പെട്ടതായി നാം പലയിടത്തും കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറാൻ പങ്കജുദാസിന് കഴിഞ്ഞതും അതുകൊണ്ടാവണം. പ്രണയഭാവം പീലിവിടർത്തിയാടുകയാണ് ഈ ഗസലിലൂടെ. ചാഹത് കാ ഏക് മീഠാ മീഠാ ദർദ് ജഗാനേ ശാം ഢലേ. നിന്നെക്കുറിച്ചുള്ള എത്രയോ സ്വപ്നങ്ങളാണ് ഞാൻ കണ്ടത്. നിന്റെ പ്രണയത്തിൽ, ആ ഓർമ്മകളിൽ എന്റെ ഹൃദയം വിങ്ങുകയാണ്. പ്രണയം മധുരതരമായ നോവല്ലേ? സമ്മാനിക്കുക ഹസൻ ഇമാമിന്റെ ഈ പ്രണയനദിയെ നമ്മുടെ ഉള്ളങ്ങളിലേക്കൊഴുക്കുന്ന പങ്കജുദാസും സാധനാ സർഗവും.

0: दर्द जगाने शाम ढले।
1: चांदी जैसा रंग है तेरा, പങ്കജ് ഉദാസിന്റെ ഏറ്റവും പ്രശസ്തമായ ഗസലുകളിൽ ഒന്നാവാം ഇത്. തന്റെ ജീവിത പങ്കാളിക്കായി ഈ വരികൾ മൂളാത്തവരുണ്ടാകുമോ? നീ പോകും വഴികളെല്ലാം പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞെങ്കിൽ, നിന്റെ കോമളമായ പാദങ്ങൾ തൊടുന്ന കല്ലും രക്തമായി മാറിയെങ്കിൽ എന്ന വരികൾ അതിശയോക്തിയായി തോന്നാമെങ്കിലും ആ വരികളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന സഖിയോടുള്ള പ്രണയത്തെയാണ് ആസ്വാദകർ ഒരുപക്ഷെ ഏറ്റെടുത്തത്. പങ്കജുദാസ് പാടുമ്പോൾ പ്രത്യേകിച്ചും ആ വർണ്ണനയ്ക്ക് ശോഭയേറുന്നു. ജഫർ ഗോരഖ്പുരി കാ വോ ബോൽ, പങ്കജുദാസിനെ ജേസെ അമരെ കരുതിയ. ഇന്ന് മാത്രമാണ് നിന്റെ കയ്യിലുള്ളത്, അതിനെ ഉപയോഗിക്കുക. കൽ, അതായത് നാളെ എന്താണെന്നോ എന്താണ് വരാൻ പോകുന്നതെന്നോ നമുക്കറിയില്ലല്ലോ എന്നോതിയ ദാർശനികമായ വരികൾ. സമീർ ഖാസ്മയുടെ ഈ അക്ഷരങ്ങൾക്ക് ഹൃദയം തൊടും സംഗീതവും ആലാപനവും കൊണ്ട് വിസ്മയിപ്പിച്ച പങ്കജുദാസ്. February 26 ഈ ലോകത്തോട് വിട പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഈ സന്ദേശം ഒളിമങ്ങാതെ നിൽക്കുന്നു. അതെ പങ്കജ് ഉദാസ്, താങ്കൾക്ക് മരണമില്ല. നാളേക്കായി ഒരുക്കിയ ഈ ഗസലുകളിലൂടെയെല്ലാം താങ്കൾ എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കും. തീർച്ച 2024 February 26 ഈ ലോകത്തോട് വിട പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഈ സന്ദേശം ഒളിമങ്ങാതെ നിൽക്കുന്നു. അതെ പങ്കജ് ഉദാസ്, താങ്കൾക്ക് മരണമില്ല. നാളേക്കായി ഒരുക്കിയ ഈ ഗസലുകളിലൂടെയെല്ലാം താങ്കൾ എന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കും. തീർച്ചയായും.

0: ഇതുവരെ കേട്ടത് മെഹ്ഫിൽ ഗസൽ ഗാനങ്ങൾ.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

ആകാശവാണി, സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം കാബൂളിവാല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും കൂട്ടരും ചേർന്ന് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിലെ അവസാനമായി എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം മഹായാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം.
1: അതിഥി എന്ന വാക്കിൻ്റെ അർത്ഥം തിഥിയില്ലാത്തവൻ, അഥവാ നാളും പക്കവും നോക്കാതെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന വിരുന്നുകാരൻ എന്നാണ്. നാം ഇന്ന് മുൻകൂട്ടി അറിയിച്ചു വരുന്നവരെയും ആ ഗണത്തിൽ പെടുത്തുന്നു എന്ന് മാത്രം. അതിഥി സൽക്കാരം എന്നുള്ളത് മനുഷ്യ സംസ്കാരമാണ്. എല്ലാ മതങ്ങളും അത് പ്രോത്സാഹിപ്പിക്കുന്നു. അവിചാരിതമായി വന്നെത്തുന്നവരെ പോലും ആദരിക്കണമെന്ന് വരുമ്പോൾ അറിയിപ്പ് നൽകി വരുന്നവരെ നാം എത്രമാത്രം ശ്രദ്ധിക്കണം. മാതൃദേവോഭവ, പിതൃദേവോഭവ, പുത്രദേവോഭവ, മിത്രദേവോഭവ, ആചാര്യ വയോദ്, അതിഥി ദേവോഭവ എന്നിങ്ങനെ ഇപ്പറഞ്ഞവരെയെല്ലാം ഈശ്വരന്റെ പ്രതിരൂപങ്ങളായി കണ്ട് സ്വീകരിക്കണമെന്നാണ് തൈത്തരീയോപനിഷത്ത് പഠിപ്പിക്കുന്നത്. ഹൈന്ദവ ധർമ്മമനുസരിച്ച് അതിഥിക്ക് പഞ്ചോപചാര പൂജ ചെയ്യേണ്ടതുണ്ട്. ധൂപം, ദീപം, നൈവേദ്യം, കുങ്കുമം ചാർത്തൽ, പുഷ്പം ഇത്രയും നൽകി ഉപചാരപൂർവം വരവേൽക്കണം. അതിഥി സൽക്കാരത്തിന് ഏറെ ആഹ്വാനം ചെയ്ത ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. അതിഥി സൽക്കാരം മറക്കരുത്. ചിലർ അറിയാതെ ദൈവദൂതന്മാരെപ്പോലും സൽക്കരിച്ചിട്ടുണ്ടല്ലോ. എബ്രായർ 13:2. ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാട്ടുവിൻ, അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. റോമർ 12:13. പ്രവാചക തിരുമേനി അരുൾ ചെയ്തു, അള്ളാഹുവിലും മരണാനന്തര ജീവിതത്തിലും വിശ്വസിക്കുന്നവരെല്ലാം അതിഥികളെ ആദരിച്ചു കൊള്ളട്ടെ. വിരുന്നുകാരെ അധികമായി ഊട്ടുന്ന വീടുകൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി കൈവരും. ഒരു വിരുന്നുകാരൻ വീട്ടിൽ വരുന്നതിന് 40 ദിവസങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ അവൻ്റെ ആഹാരത്തിനുള്ള ഏർപ്പാട് നിങ്ങളുടെ വീട്ടിൽ ചെയ്തിരിക്കും. അതിനാൽ ഗസ്റ്റ് അവനുള്ള വിഭവങ്ങളുമായിട്ടാണ് കടന്നു വരുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. ഈ വിഷയത്തിൽ അനേകം നബിവചനങ്ങളുണ്ട്.

0: കേരളത്തിൽ രാത്രി നട അടയ്ക്കുന്ന സമയത്ത് അത്താഴ പക്ഷിണിക്കാരുണ്ടോ എന്ന് പല ഊരു വിളിച്ചു ചോദിക്കുമായിരുന്നു. സാമാന്യം സമ്പന്നമായ വീടുകളുടെ വരാന്തയിൽ ഒരു പായും തലയിണയും പുതപ്പും വെച്ചേക്കുമായിരുന്നു. സത്രങ്ങളോ ഹോട്ടലുകളോ വ്യാപകമല്ലാത്ത അക്കാലത്ത് വഴിപോക്കനായ അതിഥിക്ക് അത്യാവശ്യമായ ഷെൽട്ടർ, ഭക്ഷണം, വസ്ത്രം എന്നിവ കരുതി വച്ചിരുന്ന നമ്മുടെ മുൻഗാമികൾ എത്ര നല്ലവരായിരുന്നു എന്നോർക്കുക. വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം 9-ാം വാക്യം അപൂർവമായ അതിഥി സൽക്കാരത്തിൻ്റെ വിഷയത്തിൽ അവതരിച്ചതാണ്. ഒരിക്കൽ പ്രവാചകൻ്റെ അടുക്കൽ വന്ന ഒരതിഥിയെ നബി അബൂ തൽഹ എന്ന അനുയായിയെ ഏൽപ്പിച്ചു. അദ്ദേഹം വിരുന്നുകാരനെയും കൂട്ടി വീട്ടിലെത്തിയപ്പോൾ സഹധർമ്മിണി പറഞ്ഞു, ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള അല്പം ആഹാരം മാത്രമേയുള്ളൂ. നാം ഇരുവരും പോലും ഇന്ന് അത്താഴ പട്ടിണിയിലാണ്. അദ്ദേഹം പറഞ്ഞു, സാരമില്ല, കുട്ടികളെ കഥകൾ പറഞ്ഞ് ഉറക്കുക. വിളക്ക് നന്നാക്കാനെന്ന ഭാവത്തിൽ അത് കെടുത്തിക്കളയുക. ഇരുട്ടിൽ നാമും നമ്മുടെ അതിഥിയോടൊപ്പം കഴിക്കുന്നുണ്ടെന്ന് അഭിനയിക്കുക. അവർ അങ്ങനെ ചെയ്തു. ഉള്ള ഭക്ഷണം വിരുന്നുകാരന് നൽകി. പിറ്റേന്ന് വിവരം നബിയെ അറിയിക്കുവാനായി വന്ന അബൂ തൽഹ കാണുന്നത് അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പള്ളിവാതിൽക്കൽ നിൽക്കുന്നതാണ്. തിരുമേനി പറഞ്ഞു, അബൂ തൽഹ, താങ്കളുടെയും കുടുംബത്തിൻ്റെയും ത്യാഗം അള്ളാഹുവിനെ അതിരറ്റ് സന്തോഷിപ്പിച്ചിരിക്കുന്നു. അന്ത്യനാൾ വരെ പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനിൽ അത് സംബന്ധമായി വചനങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഹോസ്പിറ്റാലിറ്റി ഈസ് നോട്ട് ജസ്റ്റ് എ സർവീസ്, ഇറ്റ് ഈസ് an art of making guests feel at home.
1: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ.
2: This is Akashvani, the news read by Saira Mujtaba. The Union Cabinet today approved a draft bill to set up fast-track courts and to ensure stricter punishment in cases of paper leaks and exam malpractices. The Cabinet meeting chaired by Prime Minister Narendra Modi at the Parliament House complex approved the draft bill. Sources told Akashvani News that the proposed legislation is expected to be introduced in the Parliament next week. In a video message yesterday, Prime Minister Modi had announced about bringing a bill with provisions of strong action in cases of paper leaks. Meanwhile, in a major bid to bring out serious examination reforms, the National Testing Agency has terminated 47 officials from service. According to sources, legal and criminal action will also be taken against some of these officials. This is part of a complete overhaul of NTA that has been in controversy over paper leaks. The National Testing Agency NTA has issued advertisements for a set of senior professional appointments at the level of general manager. It has also opened the engagement of 16 young professionals through the Pratibha Setu portal of the UPSC. NTA in a statement said that these measures represent the first concrete step in the institutional rebuild of the agency that is being implemented in line with the recommendations of the High-Level Committee of Experts chaired by Professor K. Radhakrishnan. Union Ministers J.P. Nadda and Dr. Jitendra Singh today met the CJP delegation in New Delhi. Talking to media after the meeting, Mr. Nadda said they gave a patient hearing to the demands of the CJP regarding reforms in the examination system. Mr. Nadda said that the CJP had put forth three main demands and also suggested some reforms to curb examination paper leak. Mr. Nadda added that the government will hold another round of discussion with the delegation tomorrow.
3: The meeting lasted for nearly 2 hours. I, along with Union Minister Jitendra Singh, participated in the discussion. The discussions were held in a cordial atmosphere and various issues were discussed from every perspective. Their proposal was also discussed.
2: Spokesperson of CJP Ashutosh Ranga, who was part of the CJP delegation, claimed that the government has in principle agreed to two of their demands. The Cabinet Committee on Economic Affairs has approved the third and fourth rail line of Bellary-Guntakal section in Karnataka and Andhra Pradesh with a total cost of 1,264 crore rupees. It will increase the existing network of Indian Railways by about 46 kilometers. Briefing media in New Delhi, Information and Broadcasting Minister Ashwini Vaishnav said it will improve connectivity between Andhra Pradesh and Karnataka.